നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ ബെഞ്ച് 107.8 പ്രക്ഷേപണ പരിപാടികൾ ആരംഭിക്കുന്നു. ഇന്ന് കൊല്ലവർഷം 1201, മിഥുനം 14, ക്രിസ്തുവർഷം 2026, ജൂൺ 28, ഞായറാഴ്ച. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ശുഭദിനാശംസകൾ നേർന്നുകൊണ്ട് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസ് 107.8 പ്രക്ഷേപണ പരിപാടികളിലേക്ക് സ്വാഗതം.

റേഡിയോ പെൻസിഗർ റേഡിയോ പെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ പെൻസിഗർ 107.8.

0: കുതിർച്ചാലുകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ചില ശുഭചിന്തകൾ.
1: അമേരിക്കക്കാരനായ ഒരു അധ്യാപകൻ ദീർഘനാളത്തെ തൻ്റെ സേവനത്തിന് ശേഷം ആഫ്രിക്കയിൽ നിന്നും വീട്ടിലേക്ക് മടങ്ങി. മടങ്ങി വന്നപ്പോൾ അദ്ദേഹം ഒരു അമൂല്യനിധി പോലെ ഒരു കാര്യം കൊണ്ടുവന്നു. അതൊരു ശംഖായിരുന്നു. അതൊരു സാധാരണ ശംഖായിരുന്നു, പ്രത്യേകത ഒന്നുമില്ല. എന്നാൽ തന്നെയും വളരെ അമൂല്യമായി അദ്ദേഹം സൂക്ഷിച്ചിരുന്നതുകൊണ്ട് ചിലർ അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് അതിനുള്ള പ്രത്യേകത? അപ്പോൾ ആ അധ്യാപകൻ പറഞ്ഞു, ഞാൻ ആഫ്രിക്കയിലെ നീണ്ട സേവനത്തിന് ശേഷം മടങ്ങി വരുന്ന അവസരത്തിൽ, യാത്രയപ്പിൻ്റെ അവസരത്തിൽ ഒരു ബാലൻ എനിക്ക് സമ്മാനിച്ചതാണ് ഈ ശംഖ്. ഈ ശംഖിന് പ്രത്യേകതയൊന്നുമില്ല, സാധാരണയായി കടൽ തീരത്ത് കാണപ്പെടുന്ന ഒന്നാണ്. പക്ഷേ ഈ ബാലന് ഇത് ശേഖരിക്കുവാനായി നീണ്ട 30 കിലോമീറ്ററുകൾ നടന്നു പോകേണ്ടി വന്നു. അതാണ് അതിൻ്റെ പ്രത്യേകത. വാഹനവുമൊന്നുമില്ലാത്ത ആ സ്ഥലത്ത് കാൽനടയായി 30 കിലോമീറ്റർ നടന്ന് തീരപ്രദേശത്ത് ചെന്ന് ഈ ശംഖ് ശേഖരിച്ച് ആ ബാലൻ തിരിച്ചു വന്നു. അധ്യാപകൻ അന്നേരം ബാലനോട് ചോദിച്ചു, നീ എന്തിനാണ് ഇത്രയും മെനക്കെട്ട് ഈ ശംഖ് ശേഖരിക്കാനായിട്ട് ദീർഘദൂരം നടന്നതെന്ന്? അപ്പോൾ ആ കുട്ടി പറഞ്ഞു, സർ, അതാണ് എൻ്റെ സമ്മാനം. മറ്റു വാക്കുകളിൽ ആ കുട്ടിയുടെ യഥാർത്ഥ സമ്മാനം ആ നൽകിയ ശംഖല്ലായിരുന്നു, അതിന് പിറകിലുള്ള ത്യാഗം അല്ലെങ്കിൽ സ്നേഹമായിരുന്നു. അതുള്ളത് കൊണ്ടല്ലേ ആ ബാലൻ ഇത്രയും ദൂരം നടന്ന് ഈ ശംഖ് ശേഖരിക്കാനായിട്ട് പോയത്. അതിനുള്ള പ്രേരക ശക്തി ആ സ്നേഹമായിരുന്നു. ഇന്നത്തെ കാലത്ത് ഇത് അപ്രായോഗികമായിട്ട് നമുക്ക് തോന്നിയേക്കാം. കാരണം ഇന്ന് പ്രായോഗികതയിൽ വിശ്വസിക്കുന്ന ഒരു ലോകമാണ്, കുറുക്ക് വഴികളിൽ വിശ്വസിക്കുന്ന ഒരു ലോകമാണ്, എളുപ്പ വഴികളിൽ വിശ്വസിക്കുന്ന ഒരു ലോകമാണ്. കാര്യങ്ങൾ പെട്ടെന്ന് സാധിക്കണം, ആവശ്യമില്ലാതെ മെനക്കെടാൻ പാടില്ല, അധ്വാനം വെറുതെയാകരുത് എന്നൊക്കെയാണ് ഇന്നത്തെ സിദ്ധാന്തങ്ങൾ. അങ്ങനെ ചിന്തിക്കുന്ന മനുഷ്യർക്ക് ഇപ്രകാരമുള്ള ഒരു പ്രവൃത്തി ബുദ്ധിമോശമായിട്ട് തോന്നിയേക്കാം. നമ്മൾ ഓർത്തിരിക്കണം, നമ്മുടെ ജീവിതത്തിൽ നാം പലതരം സംഭാവനകൾ, സമ്മാനങ്ങളൊക്കെ പലർക്കും കൊടുക്കാറുണ്ട്. വലിയ വലിയ സമ്മാനങ്ങളെക്കുറിച്ചല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഒരു ചെറുകിട വ്യവസായം എന്ന രീതിയിലുള്ള സംഭാവനകളുണ്ട്. ഇപ്പോൾ നമ്മുടെ വീട്ടുപക്കൽ സംഭാവനകൾക്കായി വരുന്ന ധാരാളം സംഘങ്ങളുണ്ടാകും. 3-4 പേർ സംഘടിച്ചാൽ ഇന്നൊരു പിരിവ് സംഘടനയായി. അവർ വന്ന് നമ്മുടെ സമ്മർദ്ദങ്ങൾ ചൊലുത്തി ഒരുതരം പിടിച്ചുപറി എന്നതുപോലെയായിരിക്കും സംഭാവന പിരിച്ചു കൊണ്ടുപോകുന്നത്. ഓണമൊക്കെ ആകുമ്പോൾ മിക്കവാറും അങ്ങനെയുള്ള സംഭാവന പിരിവുകൾ ധാരാളമായി നാട്ടിലുണ്ട്. ഇത് നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. നമ്മളാരും അങ്ങനെയുള്ള സംഭാവനകൾ മനസ്സറിഞ്ഞ് സന്തോഷമായിട്ട് കൊടുക്കാറില്ല. എപ്പോഴും മനസ്സിൽ ശപിച്ചുകൊണ്ടായിരിക്കാം അങ്ങനെയുള്ള സംഭാവനകൾ കൊടുക്കുന്നത്. അതിനെന്ത് വിലയാണുള്ളത്? യാതൊരു വിലയുമില്ല. എന്നാൽ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം സ്നേഹത്തോടെ വളരെയേറെ ത്യാഗം ചെയ്ത സംഭാവനകൾ കൊടുക്കാറുണ്ട് മറ്റുള്ളവർക്ക്. ഇളയ സഹോദരങ്ങളെ പഠിപ്പിക്കുവാൻ വേണ്ടി ഒരു മൂത്ത സഹോദരി അല്ലെങ്കിൽ ഒരു മൂത്ത സഹോദരൻ തൻ്റെ ജീവിതം സമർപ്പിക്കുന്ന കഥകൾ നമുക്കറിയാം. വിവാഹം പോലും കഴിക്കാതെ മറ്റുള്ളവർക്കും ജീവിക്കുന്നവർ, അത് മഹത്തായ സംഭാവനകളാണ്. ഒന്നും പ്രതീക്ഷിച്ചു കൊണ്ടുള്ള സംഭാവനയല്ല, പ്രതിഫലമുണ്ടാകും. അതിനകത്ത് കുറുക്ക് വഴിയുമില്ല, എളുപ്പമാർഗവുമില്ല. അതൊക്കെ തീർച്ചയായും വിലപ്പെട്ട സംഭാവനകളാണ്. അങ്ങനെ ജീവിതത്തിൽ വിലപ്പെട്ട സംഭാവനകൾ നൽകുന്ന ആളുകളുണ്ട്, സമ്മാനങ്ങൾ നൽകുന്ന ആളുകളുണ്ട്. ഈ സമ്മാനത്തിൻ്റെ പുറകിലുള്ള ഉദ്ദേശശുദ്ധി, അതിൻ്റെ പിറകിലുള്ള ആ സ്നേഹം, അതാണ് അതിനെ മൂല്യവത്താക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള സമ്മാനങ്ങൾ അല്ലെങ്കിൽ സംഭാവനകൾ മറ്റുള്ളവർക്കും സമൂഹത്തിനും കൊടുക്കുവാൻ കഴിയുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം.

കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് മണികണ്ഠൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സീഷെൽ പ്രസിഡന്റ് പാട്രിക് ഹെർമിനിയുമായി കൂടിക്കാഴ്ച നടത്തും. പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് രാവിലെ 11:00. രാജ്യവ്യാപക പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം ഇന്ന്. സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് മന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇംഗ്ലണ്ടിനും ക്രൊയേഷ്യയ്ക്കും ജയം. രാവിലെ 7:30 അൾജീരിയ ഓസ്ട്രിയയെയും ജോർദാൻ അർജന്റീനയെയും നേരിടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സീഷെൽ പ്രസിഡന്റ് പാട്രിക് ഹെർമിനിയുമായി കൂടിക്കാഴ്ച നടത്തും. ഉഭയകക്ഷി സഹകരണത്തിന്റെ വിവിധ വശങ്ങൾ അവലോകനം ചെയ്യുന്ന ഇരു നേതാക്കളും പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങളിൽ കാഴ്ചപ്പാടുകളും കൈമാറും. സീഷെൽസ് ദേശീയ അസംബ്ലിയെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. ഇന്ത്യൻ പ്രവാസികളുമായും മോദി സംവദിക്കും. സീഷെൽസിന്റെ ദേശീയദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി മുഖ്യാതിഥിയായി പങ്കെടുക്കും. ഇന്ത്യൻ രാജ്യരക്ഷാസേനയുടെ ഒരു സംഘവും രണ്ട് ഇന്ത്യൻ നാവികസേനാ കപ്പലുകളും സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പങ്കെടുക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ പേരിൽ സാമൂഹ്യ മാധ്യമത്തിൽ പ്രചരിക്കുന്ന വ്യാജവാർത്തയെ രാജ്യരക്ഷാ മന്ത്രാലയം അപലപിച്ചു. ഓപ്പറേഷൻ സിന്ദൂറിൽ ഒരു ഇന്ത്യൻ ജവാനും ജീവൻ നഷ്ടപ്പെട്ടിട്ടില്ല എന്ന തരത്തിൽ കഴിഞ്ഞ വർഷം ജൂലൈ 28 രാജ്നാഥ് സിംഗ് പാർലമെന്റിൽ പ്രസ്താവിച്ചു എന്ന വാർത്തയാണ് സാമൂഹ്യ മാധ്യമത്തിൽ പ്രചരിച്ചത്. 100 തീവ്രവാദികളെയും പാകിസ്ഥാനിലെ നിരവധി തീവ്രവാദ കേന്ദ്രങ്ങളെയും ഇല്ലാതാക്കിയ ഓപ്പറേഷൻ സിന്ദൂറിനെക്കുറിച്ച് രാജ്യരക്ഷാമന്ത്രിയും മന്ത്രാലയവും ഒരുപോലെ അഭിമാനം കൊള്ളുന്നുവെന്ന് രാജ്യത്തിനുവേണ്ടി ജീവൻ ത്യജിച്ച ഓരോരുത്തരെയും രാജ്യം അങ്ങേയറ്റം ആദരവോടെയാണ് കാണുന്നതെന്നും രാജ്യരക്ഷാ മന്ത്രാലയം വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് രാവിലെ 11:00. പരിപാടിയുടെ 135 പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെ മുഴുവൻ ശൃംഖലകളിലും മൻ കി ബാത്ത് പ്രക്ഷേപണം ചെയ്യും. ഇതിനു പുറമെ AIR ന്യൂസ് വെബ്സൈറ്റിലും ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലും ആകാശവാണി ദൂരദർശൻ പ്രധാനമന്ത്രിയുടെ ഓഫീസ് വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം എന്നിവയുടെ യൂട്യൂബ് ചാനലുകളിലും മൻ കി ബാത്ത് കേൾക്കാം. പ്രധാനമന്ത്രിയുടെ ഹിന്ദി പ്രഭാഷണത്തിന് ശേഷം പ്രാദേശിക നിലയങ്ങൾ മൻ കി ബാത്തിന്റെ പരിഭാഷയും പ്രക്ഷേപണം ചെയ്യും. രാജ്യവ്യാപക പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം ഇന്ന്. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് മന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. ഡെസ്ക് റിപ്പോർട്ട്.
1: സംസ്ഥാനത്ത് 5 പ്രായക്കാരായ 19,80,224 കുഞ്ഞുങ്ങൾക്ക് പോളിയോ തുള്ളിമരുന്ന് നൽകും. ഇതിനായി 22,288 ബൂത്തുകളും 46,663 സന്നദ്ധ പ്രവർത്തകരെയും നിയോഗിച്ചിട്ടുണ്ട്. യാത്രാവേളയിൽ വാക്സിൻ നൽകുന്നതിന് പ്രത്യേക ബൂത്തുകളും ക്രമീകരിച്ചിട്ടുണ്ട്. ഇന്ന് ബൂത്തുകളിലെത്താനാകാത്ത കുഞ്ഞുങ്ങൾക്ക് നാളെയും മറ്റന്നാളും വീടുകളിലെത്തി വാക്സിൻ നൽകും. കണ്ണൂർ ജില്ലാതല ഉദ്ഘാടനം രാവിലെ കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ മന്ത്രി സണ്ണി ജോസഫ് നിർവഹിക്കും. ജില്ലയിലെ 1,41,810 കുട്ടികൾക്കാണ് തുള്ളിമരുന്ന് നൽകുക. ഇതിനായി 1,573 ബൂത്തുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. 46 ട്രാൻസിറ്റ് ബൂത്തുകളും 60 മൊബൈൽ ബൂത്തുകളും ഇതിൽപ്പെടും. കോഴിക്കോട് ജില്ലയിൽ 189,345 കുട്ടികൾക്ക് തുള്ളിമരുന്ന് നൽകും. ജില്ലാതല ഉദ്ഘാടനം രാവിലെ നാദാപുരം കല്ലാച്ചി MLP സ്കൂളിൽ KM അഭിജിത് MLA നിർവഹിക്കും. 54 ട്രാൻസിറ്റ് ബൂത്തുകളും 50 മൊബൈൽ ബൂത്തുകളും ജില്ലയിൽ സജ്ജീകരിച്ചിട്ടുണ്ട്.
0: പത്തനംതിട്ട ജില്ലാതല ഉദ്ഘാടനം രാവിലെ അടൂർ ജനറൽ ആശുപത്രിയിൽ മന്ത്രി PC വിഷ്ണുനാഥ് നിർവഹിക്കും. ജില്ലയിൽ 47,739 കുട്ടികൾക്ക് തുള്ളിമരുന്ന് നൽകും. ഇതിനായി 967 ബൂത്തുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. ആരോഗ്യ സംരക്ഷണത്തിൽ കഴിഞ്ഞ 12 വർഷത്തിനിടെ രാജ്യം ഗണ്യമായ പുരോഗതി കൈവരിച്ചിട്ടുണ്ടെന്ന് കേന്ദ്ര സഹമന്ത്രി അനുപ്രിയ പട്ടേൽ പറഞ്ഞു. എല്ലാ പൌരന്മാർക്കും പ്രാപ്യവും താങ്ങാനാവുന്നതും ഗുണനിലവാരമുള്ളതുമായ ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കാൻ രാജ്യം പ്രതിജ്ഞാബദ്ധമാണെന്നും മന്ത്രി പറഞ്ഞു. ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ലോകത്തിലെ ഏറ്റവും വലിയ ആരോഗ്യ പദ്ധതികളിൽ ഒന്നാണെന്നും 62 കോടി ജനങ്ങളെ ഉൾക്കൊള്ളുന്ന പദ്ധതി കുടുംബങ്ങൾക്ക് സാമ്പത്തിക പരിരക്ഷയോടെ ചികിത്സ ലഭ്യമാക്കുന്നുണ്ടെന്നും കേന്ദ്ര സഹമന്ത്രി പറഞ്ഞു. കഴിഞ്ഞ 7 ഒഴിഞ്ഞുകിടക്കുന്നതുൾപ്പെടെ സംസ്ഥാനത്ത് 5 ജില്ലാ മെഡിക്കൽ ഓഫീസർമാരെ നിയമിച്ച് ഉത്തരവായതായി മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. മലപ്പുറം, ഇടുക്കി, കോഴിക്കോട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിലാണ് DMO ഒഴിവുണ്ടായിരുന്നത്. ഇതോടെ എല്ലാ ജില്ലകളിലും മെഡിക്കൽ ഓഫീസർമാരായി. മലപ്പുറത്ത് ഡോക്ടർ വി വിനോദും, ഇടുക്കിയിൽ ഡോക്ടർ ഐപ്പ് ജോസഫും, കോഴിക്കോട്ട് ഡോക്ടർ LT സരിതാകുമാരിയും, കണ്ണൂരിൽ ഡോക്ടർ R വിവേക്കുമാറും, കാസർകോട്ട് ഡോക്ടർ KT രേഖയുമാണ് മെഡിക്കൽ ഓഫീസർമാർ. സംസ്ഥാനത്ത് 10 പേർക്ക് കൂടി ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. മലപ്പുറത്ത് 5, കോഴിക്കോട്ട് 4, വയനാട്ടിൽ 1 ആൾക്കുമാണ് ഇന്നലെ രോഗം സ്ഥിരീകരിച്ചത്. സംസ്ഥാനത്ത് ഈ മാസം 190 പേർക്ക് രോഗബാധയും 6 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ വർഷം ഇതുവരെ 266 പേർക്ക് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. കോഴിക്കോട്ടെ നിപ ബാധിതന്റെ സമ്പർക്ക പട്ടികയിൽ 21 ദിവസത്തെ നിരീക്ഷണം പൂർത്തിയാക്കിയ ഹൈറിസ്ക് വിഭാഗത്തിൽപ്പെട്ട 2 പേരെ കൂടി ക്വാറന്റൈനിൽ നിന്നും ഒഴിവാക്കി. നിപ രോഗബാധിതന്റെ സമ്പർക്ക പട്ടികയിലെ ആരെയും പുതുതായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടില്ല. രോഗനിരീക്ഷണത്തിന്റെ ഭാഗമായി നിപ സമാന ലക്ഷണങ്ങൾ ഉള്ളവരുടെ ഇടയിൽ ജില്ലയിൽ നടത്തിയ പരിശോധനയിൽ 55 പേരുടെ ഫലവും നെഗറ്റീവാണ്. നിപ രോഗബാധിതൻ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ ചികിത്സ തുടരുന്നു. രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരോടും സ്നേഹവും സൌഹൃദവും കാത്തുസൂക്ഷിക്കുന്ന ഗോവ മുൻ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള പൊതുപ്രവർത്തകർക്ക് അനുഗ്രഹീത മാതൃകയാണെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല ചെങ്ങന്നൂരിൽ പറഞ്ഞു. പി എസ് ശ്രീധരൻപിള്ളയുടെ കുടുംബം വെൺമണി മാർത്തോമ സ്കൂൾ ലൈബ്രറിക്ക് ഗ്രന്ഥശേഖരം നൽകിയതിന്റെയും അദ്ദേഹത്തിന്റെ 2 പുസ്തകങ്ങളുടെ പ്രകാശന ചടങ്ങും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു രമേശ് ചെന്നിത്തല. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗം ഏകജാലക പ്രവേശനത്തിന്റെ 3ാം ഘട്ട അലോട്ട്മെന്റ് പട്ടിക ഇന്ന് പ്രസിദ്ധീകരിക്കും. ലിസ്റ്റിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾ നാളെ മുതൽ ജൂലൈ 2 വരെ സ്കൂളുകൾ റിപ്പോർട്ട് ചെയ്യേണ്ടതാണെന്ന് വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് എൽ മത്സരത്തിൽ ഇംഗ്ലണ്ട് പനാമയെ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് തോൽപ്പിച്ച് ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി. മറ്റൊരു മത്സരത്തിൽ ക്രൊയേഷ്യ ഘാനയെ 1-2 ഗോളുകൾക്ക് തോൽപ്പിച്ചു. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
2: ലോകകപ്പിന്റെ ഗ്രൂപ്പ് എല്ലിൽ ഇന്നലെ രാത്രി നടന്ന ആവേശപ്പോരിൽ പനാമയെ മറുപടിയില്ലാത്ത 2 ഗോളുകൾക്ക് വീഴ്ത്തി ഗ്രൂപ്പ് ചാമ്പ്യന്മാരായാണ് ഇംഗ്ലണ്ടിന്റെ നോക്കൌട്ട് പ്രവേശം. കരുത്തരായ എതിരാളികളെ പിടിച്ചുകെട്ടാൻ ശ്രമിച്ച പനാമയുടെ വലയിൽ 2ാം പകുതിയിലായിരുന്നു ബെല്ലിംഗ്ഹാമും ക്യാപ്റ്റൻ ഹാരി കെയ്നും പന്തെത്തിച്ചത്. 62-67 മിനിറ്റുകളിലായിരുന്നു ഇംഗ്ലണ്ടിന്റെ ഗോളുകൾ. ഗ്രൂപ്പിലെ മറ്റൊരു മത്സരത്തിൽ ക്രൊയേഷ്യക്കെതിരെ പൊരുതി കളിച്ചിട്ടും ഘാനയ്ക്ക് വിജയം തൊടാനായില്ല. 31ാം മിനിറ്റിൽ ലീഡ് പിടിച്ച ക്രൊയേഷ്യക്കെതിരെ 73ാം മിനിറ്റിൽ ഘാന തിരിച്ചടിച്ചെങ്കിലും 10 മിനിറ്റിനുള്ളിൽ ക്രൊയേഷ്യ വിജയഗോൾ കണ്ടെത്തുകയായിരുന്നു. പരാജയപ്പെട്ടെങ്കിലും ഇംഗ്ലണ്ടിനും ക്രൊയേഷ്യയ്ക്ക് പിന്നാലെ ഘാനയും 4 പോയിന്റുമായി നോക്കൌട്ട് യോഗ്യത നേടി. ഇന്നത്തോടെ 48 ടീമുകളുടെയും ഗ്രൂപ്പ് തല മത്സരങ്ങൾ പൂർത്തിയായി. നോക്കൌട്ട് പോരാട്ട ചിത്രം വ്യക്തമാകും. ഇന്ന് രാത്രി 12:30 ലോസ് ആഞ്ചൽസിൽ നടക്കുന്ന ആദ്യ നോക്കൌട്ട് മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയും കാനഡയും ഏറ്റുമുട്ടും.
0: ഗ്രൂപ്പ് കെ മത്സരങ്ങളിൽ കൊളംബിയ, പോർച്ചുഗൽ, കോംഗോ, ഉസ്ബെക്കിസ്ഥാൻ മത്സരങ്ങൾ പുരോഗമിക്കുകയാണ്. ഗ്രൂപ്പ് ജെ മത്സരങ്ങളിൽ രാവിലെ 7:30 അൾജീരിയ ഓസ്ട്രിയയെയും ജോർദാൻ അർജന്റീനയെയും നേരിടും. FIH പുരുഷ ഹോക്കി ടൂർണമെന്റിൽ ഇന്ത്യ ഇന്ന് ഇംഗ്ലണ്ടിനെ നേരിടും. ലണ്ടനിൽ രാത്രി 8:30 മത്സരം. ബോസ്നിയയിൽ അന്താരാഷ്ട്ര സാറാജവോ GM മിക്സ് ചെസ് ടൂർണമെന്റിൽ ഇന്ത്യയുടെ മാസ്റ്റർ ഈതൻ വാസ് 3ാം സ്ഥാനം നേടി. ഒപ്പം മത്സരിച്ച 10 പേരെ പിന്നിലാക്കിയാണ് 14-കാരനായ ഈതൻ ഈ നേട്ടം സ്വന്തമാക്കിയത്. കണ്ണൂരിൽ സമാപിച്ച സംസ്ഥാന ഇന്റർ പോളിടെക്നിക് കലോത്സവം

0: ാണ് കാട്ടാനയെ മയക്കുവെടി വെച്ച് ചികിത്സ നൽകിയ ശേഷം കരിമ്പാനി വനമേഖലയിലേക്ക് തിരിച്ചുവിട്ടിരുന്നത്. കാട്ടിലേക്ക് തുറന്നുവിട്ട ശേഷം ആനയുടെ ചലനങ്ങൾ വനംവകുപ്പ് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം റേഡിയോ കോളറിൽ നിന്ന് സിഗ്നലുകൾ ലഭിക്കാത്തതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് വനത്തിനുള്ളിൽ ആനയെ ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. ക്ഷയരോഗ നിവാരണം ലക്ഷ്യമിട്ട് നടപ്പാക്കുന്ന ടിബി മുക്ത് ഭാരത് ക്ഷയരോഗ മുക്ത കേരളം പദ്ധതിയുടെ ഭാഗമായി കോഴിക്കോട് ജില്ലയിലെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നൽകുന്ന 2025 ക്ഷയരോഗ മുക്ത് പഞ്ചായത്ത് പുരസ്കാരങ്ങൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മില്ലി മോഹൻ വിതരണം ചെയ്തു. SNDP യോഗം വടകര യൂണിയൻ സെക്രട്ടറിയും വടകര ശ്രീനാരായണ കോളേജ് മാനേജറും എസ് എൻ ട്രസ്റ്റ് എക്സിക്യൂട്ടീവ് അംഗവുമായ PM രവീന്ദ്രൻ അന്തരിച്ചു. 67 വയസ്സായിരുന്നു. KK രമ MLA മുൻ കേന്ദ്രമന്ത്രി മുല്ലപ്പള്ളി രാമചന്ദ്രനും അദ്ദേഹത്തിന്റെ നിര്യാണത്തിൽ അനുശോചിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സീഷെൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമിനിയുമായി കൂടിക്കാഴ്ച നടത്തും. പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് രാവിലെ 11. രാജ്യവ്യാപക പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം ഇന്ന്. സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് മന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇംഗ്ലണ്ടിനും ക്രൊയേഷ്യയ്ക്കും ജയം. രാവിലെ 7:30 അൾജീരിയ ഓസ്ട്രിയയെയും ജോർദാൻ അർജന്റീനയെയും നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത
1: പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിറ്റി റേഡിയോ പെൻസിക്കർ 107.8. ഇനി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 7:15 മനസ്സിന്റെ കാണാപ്പുറങ്ങൾ, 7:25 ദേശീയ വാർത്തകൾ, 7:40 അറിവിന്റെ പാഠപുസ്തകം, 8:00 ലൈഫ് ടിപ്സ്, 8:05 അറിയിപ്പുകൾ, 8:15 അച്ചായൻ സ്പീക്കിംഗ്, 8:30 ഗ്രീറ്റിംഗ്സ് ടൈം, 9:00 കൊല്ലം അടയാളപ്പെടുത്തുന്നു, 9:10 വേർഡ് ഓഫ് ദ ഡേ, 9:15 കൊച്ചുകുട്ടികളുടെ കാതോട് കാതോരം, 10:30 ദിൽ കി ആവാസ്, 11:30 മൻ കി ബാത്, 11:55 അറിയിപ്പുകൾ, 12:00 കാതോട് കാതോരം, 12:30 പ്രാദേശിക വാർത്തകൾ, 12:50 ദേശീയ വാർത്തകൾ, 3:00 നെപ്പോളിയന്റെ നാട്ടിലൂടെ, 4:00 കഥ പറയും നേരം, 6:00 അറിയിപ്പുകൾ, 6:15 വേർഡ് ഓഫ് ദി ഡേ, 7:00 തീരധ്വനി, 8:00 രാഗസുധാസാഗരം, 9:00 നേർച്ചാലുകൾ, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ ആസ്വദിക്കാം.

0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ ഇപ്പോൾ മനസ്സിന്റെ കാണാപ്പുറങ്ങൾ. രചന അവതരണം കാൻ കരിക്കോൾ. എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെ ബേസു.
1: വാർദ്ധക്യം ആരും ഇഷ്ടപ്പെടാത്ത ഒരു കാലഘട്ടമാണ്. വാർദ്ധക്യം സംബന്ധിച്ചിട്ടുള്ള അറിവ് മിക്കവർക്കും കുറവാണ്. അതാണ് ഇതിന് കാരണമാകുന്നത്. അതിനാൽ അത് സംബന്ധിച്ച് ഉള്ള കാര്യങ്ങൾ ഒന്ന് പറയാമോ? മനസ്സിന്റെ കാണാപ്പുറങ്ങൾ എന്ന ഈ പരിപാടിയിലൂടെ അതേക്കുറിച്ച് കൂടുതൽ അറിയാം. ഞാൻ ഖാൻ കരിക്കോൾ. ബാല്യം, കാരുണ്യം, കൗമാരം, യുവത്വം എന്നിവ കഴിഞ്ഞ് എത്തിച്ചേരുന്ന ജീവിതകാല ചക്രത്തിന്റെ അവസാനത്തെ അവസ്ഥയാണ് വാർദ്ധക്യം. വാർദ്ധക്യത്തെ ഒഴിവാക്കി ജീവിക്കാൻ ആർക്കും കഴിയില്ല. ആദ്യമായി പ്രായം കൂടുന്നത് ഒരു രോഗാവസ്ഥയല്ല എന്നറിയണം. അത് ജീവിതത്തിന്റെ സ്വാഭാവിക യാത്രയാണ്. ആരോഗ്യത്തോടെ ഇരിക്കാൻ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. വാർദ്ധക്യത്തെക്കുറിച്ച് ചില വസ്തുതകൾ ഞാൻ പറയാം. സാധാരണ വാർദ്ധക്യാവസ്ഥ ഔദ്യോഗികമായി എത്തിച്ചേരുന്നത് അത് 60 വയസ്സ് മുതൽ 80 വയസ്സ് വരെ തുടരും. അടുത്തത് മുതിർന്ന വൃദ്ധാവസ്ഥയാണ്. അത് 80-ൽ തുടങ്ങുകയും 90-ൽ അവസാനിക്കുകയും ചെയ്യും. അവസാന ദീർഘായുസ് എന്ന ഒരവസ്ഥ കൂടിയുണ്ട്. അത് 90-ൽ ആരംഭിച്ച് മരണത്തോടെ അവസാനിക്കും. മുതിർന്നവരുടെ പ്രധാന പ്രശ്നം എന്താണ്? പലരും പലതും പറയും, പക്ഷേ ഏകാന്തതയാണ് അവരെ അലട്ടുന്നത്. ഭർത്താവും ഭാര്യയും ഒരുപോലെ പ്രായം ചെന്നാലും ഒരാൾ ആദ്യം പോയെന്ന് വരും. വൈധവ്യം ജീവിച്ചിരിക്കുന്ന പങ്കാളിയെ ഏറെ വിഷമപ്പെടുത്തും. ഇതിനൊരു വഴി മുൻകൂറായി കണ്ടെത്തി വെക്കണം. എന്താണെന്നല്ലേ? അതായത് സുഹൃത്തുക്കളുമായുള്ള ബന്ധം നഷ്ടപ്പെടുത്താതെ സൂക്ഷിക്കണം. ഇടയ്ക്കിടെ അവരുമായി കൂടിക്കാഴ്ചകൾ നടത്തണം. ഇനി മറ്റൊന്ന്, മക്കൾക്കും കൊച്ചുമക്കൾക്കും ഒരു ഭാരമായി മാറരുത്. ജീവിതം എപ്പോഴും തന്റെ കൈപ്പിടിയിലാകണം. അതായത് ഏത് ഭക്ഷണം കഴിക്കണം, എപ്പോൾ പുറത്തു പോകണം, അത് ആരോടൊപ്പമാകണം, ആരെയൊക്കെ വിളിക്കണം എന്നിവയിലെല്ലാം സ്വയം തീരുമാനമുണ്ടാകണം. എന്ത് ചെയ്യണം, വായിക്കണം, എപ്പോൾ ഉറങ്ങണം എന്നിവയിലെല്ലാം സ്വയമേ തീരുമാനമെടുക്കാൻ കഴിയണം. ഇതിനൊന്നും കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് ഭാരമായി പോകും. മറ്റുള്ളവരിൽ നിന്നുള്ള സഹായം പ്രതീക്ഷിക്കുമ്പോഴാണ് പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത്. അപ്പോൾ എന്തു വേണം? ഇത്തരം കാര്യങ്ങളിലെല്ലാം ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. കൂട്ടുകാരെ ഒഴിവാക്കാതിരിക്കുക, മറ്റുള്ളവർക്ക് ഭാരമാകാതിരിക്കുക, സ്വയം ചെയ്യാൻ കഴിയാവുന്നത് ചെയ്യാൻ കഴിയുക. ഇങ്ങനെയൊക്കെ ആയാൽ വാർദ്ധക്യത്തെ സന്തോഷത്തോടെ നേരിടാം. ഏവർക്കും ശുഭദിനം ആശംസിക്കുന്നു.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലക്ഷ്മി ശ്രീ വിജയ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 ദിവസത്തെ സെയ്ഷൽസ് സന്ദർശനം തുടരുന്നു. സെയ്ഷൽസ് ദേശീയ അസംബ്ലിയെ ഇന്ന് അഭിസംബോധന ചെയ്യും. മൻ കി ബാത്തിന്റെ 135-ാം പതിപ്പിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കും. പരിപാടി രാവിലെ 11 മണിക്ക് ആകാശവാണിയിലും ദൂരദർശനിലും തത്സമയം. രാജ്യവ്യാപകമായി പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം ഇന്ന്. 5 വയസ്സുവരെയുള്ള 19.8 ലക്ഷം കുഞ്ഞുങ്ങൾക്ക് തുള്ളിമരുന്ന് നൽകും. കൈലാസ് മാനസ സരോവർ തീർത്ഥയാത്രയ്ക്ക് പോകുന്ന ഇന്ത്യൻ പൌരന്മാർക്കായി മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി വിദേശകാര്യ മന്ത്രാലയം. കേരളത്തിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യത. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ പനാമയ്ക്കെതിരെ ഇംഗ്ലണ്ടിന് തകർപ്പൻ ജയം. നോക്കൌട്ട് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. വാർത്തകൾ വിശദമായി. സെയ്ഷൽസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സെയ്ഷൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമിനിയുമായി കൂടിക്കാഴ്ച നടത്തും. ഇരു നേതാക്കളും ഉഭയകക്ഷി സഹകരണം വിലയിരുത്തുകയും പരസ്പര താൽപര്യമുള്ള പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങളിൽ ചർച്ച നടത്തുകയും ചെയ്യും. ഒരു റിപ്പോർട്ട്.
1: 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിന്റെ ഭാഗമായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സെയ്ഷൽസിൽ എത്തിയത്. സെയ്ഷൽസിന്റെ ദേശീയ ദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ അദ്ദേഹം മുഖ്യാതിഥിയായി പങ്കെടുക്കും. സെയ്ഷൽസ് ദേശീയ അസംബ്ലിയെ ഇന്ന് അഭിസംബോധന ചെയ്യും. പ്രവാസി ഇന്ത്യക്കാരുമായും അദ്ദേഹം ആശയവിനിമയം നടത്തും. തുടർന്ന് റോച്ചെ കൈമാനിൽ നടക്കുന്ന ദേശീയ ദിനാഘോഷങ്ങളിൽ ശ്രീ നരേന്ദ്രമോദി പങ്കെടുക്കും. 2 ഇന്ത്യൻ നാവികസേനാ കപ്പലുകൾക്കൊപ്പം ഇന്ത്യൻ പ്രതിരോധ സേനയുടെ ഒരു വിഭാഗവും ആഘോഷങ്ങളിൽ പങ്കെടുക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഇന്ന് രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 135-ാം പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകൾക്ക് പുറമെ AAR ന്യൂസ് വെബ്സൈറ്റ്, ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പ് തുടങ്ങിയവയിലും പരിപാടി തത്സമയം ലഭ്യമാകും. AAR ന്യൂസ്, DD ന്യൂസ്, PMO എന്നിവയുടെ യൂട്യൂബ് ചാനലുകളിലും മൻ കി ബാത് ലഭിക്കും. സ്വകാര്യ ടൂർ ഓപ്പറേറ്റർമാർ മുഖേന കൈലാസ് മാനസ സരോവർ തീർത്ഥയാത്രയ്ക്ക് പോകുന്ന ഇന്ത്യൻ പൌരന്മാർക്കായി വിദേശകാര്യ മന്ത്രാലയം മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി. വിസയും പ്രവേശനാനുമതിയും ഇല്ലാതെ നേപ്പാളിലൂടെ യാത്ര തിരിച്ചതിനെ തുടർന്ന് നിരവധി ഇന്ത്യൻ പൌരന്മാർ കുടുങ്ങിയതിനെ തുടർന്നാണ് മുന്നറിയിപ്പ്. യാത്രയ്ക്കാവശ്യമായ എല്ലാ രേഖകളും ലഭിച്ച ശേഷമേ യാത്ര ആരംഭിക്കാവൂ എന്ന് മന്ത്രാലയം വ്യക്തമാക്കി. രേഖകൾ പിന്നീട് ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ യാത്ര തുടങ്ങുന്നത് വിദേശത്ത് കുടുങ്ങാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും. തീർത്ഥയാത്രയ്ക്ക് പോയ 52 ഇന്ത്യൻ പൌരന്മാർ കാഠ്മണ്ഡുവിൽ കുടുങ്ങിയതായും തുടർയാത്ര നടത്താൻ അടിയന്തര സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ടെന്നും മന്ത്രാലയം അറിയിച്ചു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് 2025 ജൂലൈ 28 പാർലമെന്റിൽ നടത്തിയ പ്രസംഗം ചില സമൂഹ മാധ്യമങ്ങൾ തെറ്റായി വ്യാഖ്യാനിച്ചതായി പ്രതിരോധ മന്ത്രാലയം. ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് സൈനിക മരണം ഉണ്ടായില്ലെന്ന് മന്ത്രി പറഞ്ഞതായി വരുത്തി തീർക്കാൻ പ്രസംഗത്തിന്റെ ഒരു ഭാഗം മാത്രം അടർത്തിയെടുത്ത് പ്രചരിപ്പിക്കുന്നത് തികച്ചും തെറ്റിദ്ധരിപ്പിക്കുന്നതും വസ്തുതാവിരുദ്ധവുമാണെന്ന് മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. രാജ്യരക്ഷയ്ക്കായി ജീവൻ ബലിയർപ്പിച്ച പ്രതിരോധ സേനയിലെ ഓരോ അംഗത്തിന്റെ പരമോന്നത ത്യാഗത്തെ എക്കാലവും രാജ്യം അനുസ്മരിക്കുമെന്നും പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി. രാജ്യവ്യാപകമായി നടത്തുന്ന പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം ഇന്ന് നടക്കും. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം രാവിലെ തിരുവനന്തപുരത്ത് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. 5 വയസ്സുവരെയുള്ള 19.8 ലക്ഷം കുഞ്ഞുങ്ങൾക്ക് പോളിയോ തുള്ളിമരുന്ന് നൽകും. ഇതിനായി 22,288 ബൂത്തുകളും 46,663 സന്നദ്ധ പ്രവർത്തകരെയും നിയോഗിച്ചിട്ടുണ്ട്. ബൂത്തുകളിൽ ഇന്ന് എത്തിച്ചേരാൻ സാധിക്കാത്തവർക്ക് നാളെയും മറ്റന്നാളുമായി വീടുകളിലെത്തി വാക്സിൻ നൽകും. ലക്ഷദ്വീപിൽ തീരസംരക്ഷണ സേനയുടെ നേതൃത്വത്തിൽ നടത്തിയ മെഡിക്കൽ രക്ഷാദൌത്യം വിജയകരം. കോസ്റ്റ്ഗാർഡും കവരത്തി ജില്ലാ ഹെഡ്ക്വാർട്ടേഴ്സും കൊച്ചിയിലെ സിജി എയർ എൻക്ലേവും ലക്ഷദ്വീപ് ഭരണകൂടവുമായി ചേർന്നാണ് ദൌത്യം നിർവഹിച്ചത്. അഗത്തിയിൽ നിന്ന് 60ഉം 66ഉം വയസ്സുള്ള ഗുരുതരാവസ്ഥയിലായ 2 രോഗികളെ സുരക്ഷിതമായി കൊച്ചിയിലെത്തിക്കാൻ സാധിച്ചു. പ്രതികൂല കാലാവസ്ഥയെയും അവഗണിച്ചുകൊണ്ടായിരുന്നു ദൌത്യം. പ്രശസ്ത സംവിധായകനും നടനും തിരക്കഥാകൃത്തുമായ കെ ഭാഗ്യരാജിന്റെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് ചെന്നൈയിൽ നടക്കും. ഹൃദയാഘാതത്തെ തുടർന്ന് ഇന്നലെ രാവിലെയായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം. 25-ലധികം ചിത്രങ്ങൾ സംവിധാനം ചെയ്യുകയും 75-ഓളം സിനിമകളിൽ അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട്. നിരവധി പേർ അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിച്ചു. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം രണ്ടു ദിവസം കൂടി ലഭ്യമാകും. sc.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @ar_news_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @ar_news_tvmx ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയും മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയുമാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ ആരോഗ്യമേഖലയിൽ ഗണ്യമായ പുരോഗതി ഇന്ത്യ കൈവരിച്ചതായി കേന്ദ്ര സഹമന്ത്രി അനുപ്രിയ പട്ടേൽ. എല്ലാ പൌരന്മാർക്കും കുറഞ്ഞ ചെലവിൽ ഗുണമേന്മയുള്ള ആരോഗ്യ പരിരക്ഷ ലഭ്യമാക്കിക്കൊണ്ട് സാർവത്രിക ആരോഗ്യ പരിരക്ഷ എന്ന ലക്ഷ്യത്തിലേക്കാണ് രാജ്യം മുന്നേറുന്നതെന്നും മന്ത്രി പറഞ്ഞു. സ്വകാര്യ മാധ്യമം സംഘടിപ്പിച്ച 9th ഡോക്ടേഴ്സ് ഡേ കോൺക്ലേവിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി.
3: Today we have a new national health policy in place. It brings a transformative shift from sick care to wellness and a shift from curative health care to comprehensive health care where prevention remains at the heart of our approach. There are several schemes that Government of India has rolled out in these 12 years and one of the most transformative one is our flagship initiative of Ayushman Bharat Pradhan Mantri Jan Arogya Yojana. It's lauded as the world's biggest health assurance program which brings in its ambit as many as 62 crore individuals.
0: ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ പനാമയ്ക്കെതിരെ ഇംഗ്ലണ്ടിന് തകർപ്പൻ ജയം. എതിരില്ലാത്ത 2 ഗോളിനാണ് ഇംഗ്ലണ്ട് പനാമയെ പരാജയപ്പെടുത്തിയത്. മറ്റൊരു മത്സരത്തിൽ ക്രൊയേഷ്യ ഖാനയെ 2-1 പരാജയപ്പെടുത്തി. ഇന്ന് പുലർച്ചെ നടന്ന കൊളംബിയ പോർച്ചുഗൽ മത്സരം സമനിലയിൽ കലാശിച്ചു. മറ്റൊരു മത്സരത്തിൽ ഉസ്ബെക്കിസ്ഥാനെതിരെ കോംഗോ 3-1 വിജയിച്ചു. അൾജീരിയ, ഓസ്ട്രിയ, ജോർദാൻ, അർജന്റീന മത്സരങ്ങൾ പുരോഗമിക്കുകയാണ്. ലോകകപ്പിലെ നോക്കൌട്ട് പോരാട്ടങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. ലോങ് ജമ്പിൽ 22 വർഷം മുൻപ് അഞ്ജു ബോബി ജോർജ് കുറിച്ച റെക്കോർഡ് തിരുത്തി തൃശൂർ സ്വദേശിനി ആൻസി സോജൻ. 2004 ഏഥൻസ് ഒളിമ്പിക്സിൽ അഞ്ജു ബോബി ജോർജ് കുറിച്ച 6.83 മീറ്ററിന്റെ റെക്കോർഡ് 6.88 മീറ്റർ ദൂരത്തിൽ ചാടിയാണ് ആൻസിയുടെ പുതിയ റെക്കോർഡ്. ഭുവനേശ്വറിൽ നടക്കുന്ന ഇന്റർ സ്റ്റേറ്റ് സീനിയർ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ ഏഷ്യൻ അത്ലറ്റിക്സ് ചരിത്രത്തിലെ 8th മികച്ച ദൂരവും സ്വന്തം പേരിൽ കുറിക്കാൻ ആൻസിക്ക് സാധിച്ചു. ICC വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ഗ്രൂപ്പ് എയിലെ ഫൈനൽ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ഓസ്ട്രേലിയയെ നേരിടും. ലണ്ടനിലെ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ ഇന്ത്യൻ സമയം രാത്രി 7 മണിക്കാണ് മത്സരം. ഗ്രൂപ്പ് എയിൽ 3 മത്സരങ്ങൾ വിജയിച്ച ആത്മവിശ്വാസത്തിലാണ് ടീം ഇന്ത്യ. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശാനുസരണം ഇറാനെതിരെ വീണ്ടും ആക്രമണം നടത്തിയതായി അമേരിക്കൻ സൈന്യം. ഇറാനിലെ സൈനിക നിരീക്ഷണ കേന്ദ്രങ്ങൾ, വ്യോമപ്രതിരോധ കേന്ദ്രങ്ങൾ, ഡ്രോൺ സൂക്ഷിപ്പ് കേന്ദ്രങ്ങൾ എന്നിവയ്ക്ക് നേരെയാണ് ആക്രമണമുണ്ടായതെന്ന് US സെൻട്രൽ കമാൻഡ് സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. അതേസമയം കിക്ക് എന്ന ഓയിൽ ടാങ്കറിന് നേരെയുണ്ടായ ആക്രമണമാണ് യുഎസിനെ തിരിച്ചടിക്കാൻ പ്രേരിപ്പിച്ചത്. വെടിനിർത്തൽ കരാറിനെ ഇറാൻ വകവയ്ക്കുന്നില്ലെന്ന് US സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കി. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം നാളെ പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥനകളെക്കുറിച്ചുള്ള ചർച്ചയും വോട്ടെടുപ്പും 2 ദിവസങ്ങളിലായി നടക്കും. പരിഷ്കരിച്ച ബജറ്റുമായി ബന്ധപ്പെട്ട ധനവിനിയോഗ ബിൽ സഭ ബുധനാഴ്ച പരിഗണിക്കും. സംസ്ഥാനത്ത് പ്ലസ് വൺ പ്രവേശനത്തിനുള്ള 3rd അവസാനത്തെയും അലോട്ട്മെന്റ് നാളെ നടക്കും. രാവിലെ 11 മണി മുതൽ പ്രവേശനം സാധ്യമാകുന്ന വിധം പ്രസിദ്ധീകരിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 ദിവസത്തെ സെയ്ഷെൽസ് സന്ദർശനം തുടരുന്നു. സെയ്ഷെൽസ് ദേശീയ അസംബ്ലിയെ ഇന്ന് അഭിസംബോധന ചെയ്യും. മൻ കി ബാത്തിന്റെ 135th പതിപ്പിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കും. പരിപാടി രാവിലെ 11 മണിക്ക് ആകാശവാണിയിലും ദൂരദർശനിലും തത്സമയം. രാജ്യവ്യാപകമായി പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം ഇന്ന്. 5 വയസ്സുവരെയുള്ള 19.8 ലക്ഷം കുഞ്ഞുങ്ങൾക്ക് തുള്ളിമരുന്ന് നൽകും. കൈലാസ് മാനസ സരോവർ തീർത്ഥയാത്രയ്ക്ക് പോകുന്ന ഇന്ത്യൻ പൌരന്മാർക്കായി മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി വിദേശകാര്യ മന്ത്രാലയം. കേരളത്തിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യത. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ പനാമയ്ക്കെതിരെ ഇംഗ്ലണ്ടിന് തകർപ്പൻ ജയം. നോക്കൌട്ട് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ

0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസീറിൽ ഇപ്പോൾ അറിവിന്റെ പാഠപുസ്തകം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വലിയശാല രാജു. എഡിറ്റിംഗ്, ശബ്ദമിശ്രണം ബോണി ജെ ബേസിൽ.
1: വളരെ പണ്ട് കാറും തീവണ്ടിയും ഒന്നുമില്ലാതിരുന്ന കാലം, അന്നത്തെ മനുഷ്യർക്ക് കല്ലും മണ്ണും തടിയുമൊക്കെ കൊണ്ടുപോകാൻ ആകെയുള്ള വഴി പുഴകളാണ്. പക്ഷേ പുഴ ഒഴുകുന്ന ഇടത്തല്ലേ ചങ്ങാടത്തിലും വള്ളത്തിലും സാധനങ്ങൾ എത്തിക്കാൻ പറ്റൂ? ആവശ്യമുള്ള സ്ഥലത്തേക്ക് അവ എങ്ങനെ കൊണ്ടുപോകും? അതിനായി അവരൊരു ഉഗ്രൻ സൂത്രം അക്കാലത്ത് കണ്ടെത്തി. നീളത്തിലും ആഴത്തിലും കിടങ്ങ് കുഴിച്ച് അതിൽ വെള്ളം നിറച്ച് സ്വന്തമായി പുഴയുണ്ടാക്കി, എന്നിട്ട് അതിലൂടെ വള്ളമോടിച്ചു. കുണ്ടും കുഴിയും നിറഞ്ഞ നിരത്തുകളിലൂടെ കാളവണ്ടി പോകുന്നതിനേക്കാൾ വേഗത്തിൽ ചരക്കുകൾ കടത്തി. അന്ന് ആ മനുഷ്യരുണ്ടാക്കിയ കൃത്രിമ പുഴകളാണ് കനാലുകൾ. കാലമേറെ ചെന്നപ്പോൾ കനാലുകളുടെ രൂപവും ഭാവവും ഉദ്ദേശ്യവും തന്നെ മാറി. ജലസേചനത്തിനും ശുദ്ധജല വിതരണത്തിനും ഗതാഗതത്തിനുമൊക്കെ അവ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നായി മാറി. ഇന്ന് ആഗോള കച്ചവട രംഗത്തിൻ്റെ ജീവനാഡികളാണ് സിയസ് പനാമ കനാലുകൾ. ഈ മനുഷ്യൻ സൃഷ്ടിച്ച കൃത്രിമ പുഴകളായ കനാലുകളെക്കുറിച്ചാണ് ഇന്നത്തെ അറിവിൻ്റെ പാഠപുസ്തകം. ഒന്നാലോചിച്ചു നോക്കൂ, എന്തിനായിരിക്കും മനുഷ്യൻ ആദ്യമായി കനാലുകൾ ഉണ്ടാക്കിയത്? അതെന്തായാലും ടൂറിസത്തിനോ ഗതാഗതത്തിനോ വേണ്ടിയായിരിക്കില്ല. കാരണം അതൊക്കെ ഉണ്ടാകുന്നതിനും മുമ്പുള്ള കാലത്തെക്കുറിച്ചാണ് നാം സംസാരിക്കുന്നത്. അന്നത്തെ സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് ഏറ്റവും അത്യാവശ്യം എന്തായിരുന്നോ അതിനു വേണ്ടിയാകണം ലോകത്തിൽ ആദ്യമായി കനാലുകൾ നിർമ്മിക്കപ്പെട്ടിരിക്കുക. പല പല സംഘങ്ങളായി വേട്ടയാടി നടന്ന മനുഷ്യൻ കൃഷി ചെയ്യാൻ ആരംഭിച്ചത് മുതലാണ് ഒരിടത്തു തന്നെ സ്ഥിരവാസമുറപ്പിച്ച് തുടങ്ങിയത്. ഇത് ചരിത്രം പറയുന്നതാണ്. ഗ്രാമങ്ങളുടെയും ക്രമേണ നാഗരികതയുടെയും ആവിർഭാവത്തിന് വഴിയൊരുക്കിയത് ഇതാണ്. ലോകത്തിലെ ആദ്യ നാഗരികതയായി കരുതപ്പെടുന്ന സുമേറിയൻ സംസ്കാരത്തിൻ്റെ കാലത്താണ് ചരിത്രത്തിലെ ആദ്യത്തെ കനാലുകൾ നിർമ്മിക്കപ്പെട്ടതായി കരുതപ്പെടുന്നത്. പ്രാചീന മെസോപൊട്ടാമിയയിൽ രൂപം കൊണ്ട സുമേറിയൻ സംസ്കാരത്തിൽ കൃഷി ആവശ്യങ്ങൾക്ക് ജലം എത്തിക്കുന്നതിനായി BC 4000 മുതൽ 3000 വരെയുള്ള കാലത്ത് ഉണ്ടാക്കിയവയായിരുന്നു അവ. യൂഫ്രട്ടീസ്, ടൈഗ്രീസ് നദികളിലെ വെള്ളമാണ് അവർ കനാലുകളിലൂടെ തിരിച്ചുവിട്ടത്. പ്രാചീന ഈജിപ്തിൽ BC 2300-നും 1800-നും ഇടയിൽ നൈൽ നദിയിലെ ജലം നിയന്ത്രിക്കാനായി ബെഗർ യൂസുഫ് എന്ന കനാൽ നിർമ്മിച്ചു. സിന്ധു നദീതട സംസ്കാര കാലത്തും ജലവിതരണത്തിനും മലിനജലം ഒഴുകുന്നതിനും ഒക്കെയായി കനാലുകൾ ഉണ്ടായിരുന്നു. പ്രാചീന ചൈനയിൽ BC 5 നൂറ്റാണ്ടിൽ ആരംഭിച്ച് 7 നൂറ്റാണ്ടിൽ പൂർത്തിയായ ഗ്രാൻഡ് കനാൽ ആണ് ഗതാഗതത്തിനായി നിർമ്മിച്ച ലോകത്തിലെ ആദ്യത്തെ കനാലായി വിശ്വസിക്കുന്നത്. ഏതാണ്ട് 1776 കിലോമീറ്റർ നീളമുള്ള ഇതാണ് ലോകത്തിലെ ഏറ്റവും നീളമുള്ള കനാലും. റോമ സാമ്രാജ്യത്തിൻ്റെ കാലത്താണ് യൂറോപ്പിൽ കനാൽ സംവിധാനങ്ങൾ വ്യാപകമായത്. കുടിവെള്ളം, കൃഷി തുടങ്ങി വിവിധ ആവശ്യങ്ങൾക്കായി റോമൻ നഗരങ്ങളിൽ ജലവിതരണത്തിനായി ഏർപ്പെടുത്തിയ ഇത്തരം കനാലുകൾ അക്വഡക്റ്റുകൾ എന്നാണ് അറിയപ്പെട്ടത്. റോമിലെ ആദ്യത്തെ അക്കോഡേറ്റായ അക്വ ആപ്പിയ ബി സി 312 നിർമ്മിച്ചത്. പൊതു സ്നാനശാലകൾ, അതായത് പൊതു കുളിമുറികൾ, ജനകീയ സംസ്കാരത്തിൻ്റെ ഭാഗമായിരുന്ന പുരാതന റോമിലെ ആയിരക്കണക്കിന് ജനങ്ങൾക്ക് നഗരത്തിനുള്ളിലെ ചെറിയ കിണറുകളിലെയും ഉറവകളിലെയും വെള്ളം മതിയാകാതെ വന്നു. അതോടെ മലകളിലെ തടാകങ്ങളിൽ നിന്ന് കല്ലുപാലങ്ങൾ വഴിയും കനാലുകൾ വഴിയും നഗരത്തിലേക്ക് വെള്ളമെത്തിച്ചു. വീടുകൾ, പൂന്തോട്ടങ്ങൾ, പാചകശാലകൾ തുടങ്ങി എല്ലായിടങ്ങളിലേക്കും ഇത്തരത്തിൽ കനാലുകൾ വെള്ളം വിതരണം ചെയ്തു. തുടർച്ചയായി ജനങ്ങൾക്ക് ശുദ്ധജലം എത്തിക്കേണ്ടത് റോമൻ ഭരണാധികാരികളുടെ പ്രതാപത്തിന്റെ കൂടി അടയാളമായിരുന്നു. ഇത്തരത്തിൽ 1,000 കോടി ലിറ്ററോളം വെള്ളം നഗരത്തിലേക്ക് ദിവസവും എത്തിച്ചിരുന്നു. അന്ന് ശുദ്ധജലം എത്തിക്കുന്നതിനായി റോമിൻ്റെ എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യം തെളിയിക്കുന്ന 11-ലധികം ജലവിതരണ സംവിധാനങ്ങൾ അക്കാലത്ത് ഉണ്ടായിരുന്നതായി ചരിത്രം രേഖപ്പെടുത്തുന്നു. അക്വഡക്റ്റുകൾ എന്ന ഇത്തരം ജലവിതരണ സംവിധാനങ്ങളാണ് ആധുനിക കനാലുകളുടെ മാതൃകയായി പിന്നീട് വളർന്നത്. ലോക ചരിത്രത്തിലെ തന്നെ അത്ഭുതകരമായ എഞ്ചിനീയറിംഗ് നേട്ടങ്ങളിൽ ഒന്നാണ് പുരാതന റോമിലെ ഈ അക്വഡക്റ്റുകൾ. ആവശ്യങ്ങൾക്കനുസരിച്ച് കനാലുകളെ പലതായി തരംതിരിക്കാറുണ്ട്. പ്രധാനപ്പെട്ട 6 തരം കനാലുകൾ ആണ് ഉള്ളതായി പറയുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ജലസേചന കനാൽ. പിന്നെയുള്ളത് ഗതാഗത വ്യാപാര കനാൽ. മറ്റൊന്ന് വാട്ടർ സപ്ലൈ കനാൽ. പിന്നെ ഡ്രെയിനേജ് കനാൽ, ഹൈഡ്രോ ഇലക്ട്രിക് പവർ കനാൽ, ഫീഡർ കനാൽ എന്നിങ്ങനെയാണ് 6 ഇനങ്ങളിലായി കനാലുകൾ ഉള്ളത്. കനാലുകളുടെ നഗരം എന്നറിയപ്പെടുന്ന ലോകത്തിലെ പ്രധാനപ്പെട്ട ഒരു നഗരമാണ് ഇറ്റലിയിലെ വെനീസ്. കനാലുകളുടെയും പാലങ്ങളുടെയും സങ്കീർണമായ ശൃംഖല വഴി പരസ്പരം ബന്ധിപ്പിച്ച 100-ലേറെ ചെറു ദ്വീപുകളിലാണ് ഈ നഗരം തന്നെ പണിതുയർത്തിയിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത കടൽപാതകളിൽ ഒന്നാണ് സുയസ് കനാൽ. ആഫ്രിക്ക, ഏഷ്യ വൻകരകൾക്കിടയിൽ ഈജിപ്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ജലപാത ചെങ്കടലിനെയും മെഡിറ്ററേനിയൻ കടലിനെയും ബന്ധിപ്പിക്കുന്നു. യൂറോപ്പിനും ഏഷ്യയ്ക്കുമിടയിലെ വേഗമേറിയ കടൽപാതയായി കണക്കാക്കപ്പെടുന്ന സുയസ് കനാലിന് ഏകദേശം 193 കിലോമീറ്ററാണ് നീളം. വീതിയാകട്ടെ 205 മീറ്ററിലധികം. 24 മീറ്ററോളം ആഴം. ബമ്പൻ കപ്പലുകൾക്ക് ഇതിലൂടെ വളരെ എളുപ്പത്തിൽ സഞ്ചരിക്കാം. മെഡിറ്റേറിയൻ കടലിനെയും ചെങ്കടലിനെയും ജലനിരപ്പ് തുല്യമായതിനാൽ ലോക്ക് സിസ്റ്റം ഇല്ലാത്ത ലോകത്തിലെ ഏറ്റവും നീളമുള്ള കനാൽ കൂടിയാണ് സുയസ് കനാൽ. ആഫ്രിക്ക ചുറ്റാതെ ഏഷ്യയിലേക്ക് എളുപ്പം കടക്കാമെന്നതാണ് സുയസ് കനാലിൻ്റെ ഏറ്റവും വലിയ നേട്ടം. ഇത് യാഥാർത്ഥ്യമായതോടെ കപ്പലുകൾക്ക് ആഫ്രിക്കയുടെ തെക്കേയറ്റം ചുറ്റിയുള്ള ദീർഘയാത്ര ഒഴിവായി. ഇതോടെ യൂറോപ്പിൽ നിന്ന് ഏഷ്യയിലേക്ക് ഏതാണ്ട് 7,000 കിലോമീറ്റർ ദൂരം കുറഞ്ഞു. ഫലമോ? യാത്രാസമയവും പണവും ലാഭം. ഇന്ന് ലോക വ്യാപാരത്തിൻ്റെ 12 മുതൽ 15% വരെ ചരക്കുകളും ഇതുവഴിയാണ് കടന്നു പോകുന്നത്. ആഗോള കണ്ടെയ്നർ ട്രാഫിക്കിൻ്റെ 30% ഏറ്റവുമധികം എണ്ണ ടാങ്കുകൾ കടന്നു പോകുന്നതും സുയസ് കനാൽ വഴി തന്നെയാണ്. നൈൽ നദിയെ ചെങ്കടലുമായി ബന്ധിപ്പിക്കുന്ന ഒരു പ്രാചീന ജലപാത ഫറോവമാരുടെ കാലത്ത് തന്നെ ഈജിപ്തിലുണ്ടായിരുന്നു. എന്നാൽ ഇന്നത്തെ സുയസ് കനാലിനുള്ള ആലോചന തുടങ്ങിയത് വിദേശ ശക്തികളായ ബ്രിട്ടനും ഫ്രാൻസുമാണ്. ഫ്രഞ്ച് എഞ്ചിനീയർ ഫെർണാൻ ഡി ലെസ്പസിന്റെ നേതൃത്വത്തിൽ 1859 നിർമ്മാണം ആരംഭിച്ച സുയസ് കനാൽ 1869 നവംബർ 17 ഉദ്ഘാടനം ചെയ്തത്. 1956 ഈജിപ്ത് പ്രസിഡന്റായിരുന്ന അബ്ദുൽ നാസർ ഫ്രഞ്ച് ബ്രിട്ടീഷ് ശക്തികളിൽ നിന്ന് സുയസ് കനാൽ കമ്പനിയുടെ നിയന്ത്രണം പിടിച്ചെടുത്ത് കനാൽ ദേശസാൽക്കരിച്ചു. പിന്നീട് സുയസിനായി ധാരാളം യുദ്ധങ്ങൾ തന്നെ നടന്നു. 1967 അറബ് ഇസ്രയേൽ യുദ്ധത്തെ തുടർന്ന് അടച്ചിട്ട സുയസിൽ പിന്നീട് 1975 ഗതാഗതം പുനരാരംഭിച്ചത്. ഇന്ന് മധ്യപൂർവേഷ്യയുടെ പ്രധാന രാഷ്ട്രീയ സൈനിക കേന്ദ്രം കൂടിയാണ് ഇവിടം. മനുഷ്യൻ പടവെട്ടി നേടിയ മറ്റൊരു മഹാവിജയമാണ് പനാമ കനൽ, ഡ്രേക്ക് പാസേജ്. ഒരു കാലത്ത് നാവികരുടെ പേടി സ്വപ്നമായിരുന്ന ജലപാതയാണ്. പസഫിക് സമുദ്രത്തെയും അറ്റ്ലാന്റിക് സമുദ്രത്തെയും ബന്ധിപ്പിക്കുന്ന ഈ സമുദ്രഭാഗം വളരെ അപകടം നിറഞ്ഞതാണ്. കനത്ത കാറ്റും വമ്പൻ തിരമാലകളും നിരവധി കപ്പലുകളെ ഇവിടെ അപകടത്തിൽപ്പെടുത്തി. അങ്ങനെയാണ് പസഫിക് അറ്റ്ലാന്റിക് സമുദ്രങ്ങളെ ബന്ധിപ്പിക്കുന്ന മറ്റൊരു പാതയ്ക്കായുള്ള ആലോചന തുടങ്ങിയത്. അങ്ങനെ പ്രകൃതിയോട് പടവെട്ടി മനുഷ്യർ മറ്റൊരു ജലപാത ഒരുക്കി. അതാണ് പനാമ കനൽ. അമേരിക്കൻ ഭൂഖണ്ഡത്തിലെ ഒരു ചെറു രാജ്യമാണ് പനാമ. സ്വിയസ് കനാലിന്റെ നിർമ്മാണം നടത്തിയ ഡി ലെപ്സിന്റെ കമ്പനി 1880കളിലാണ് പനാമ കനാലിന്റെ നിർമ്മാണവും തുടങ്ങിയത്. കനത്ത മഴയും മോശം കാലാവസ്ഥയും കനാൽ നിർമ്മാണം ഏറെ ദുഷ്കരമാക്കി. പകർച്ചവ്യാധികൾ പിടിപെട്ട് നിരവധി തൊഴിലാളികളാണ് മരിച്ചത്. 25,000-ലധികം ആളുകൾ കനാൽ നിർമ്മാണത്തിനിടെ മരിച്ചതായാണ് ഒരു ഏകദേശ കണക്ക്. ഫ്രാൻസാണ് പനാമ കനാലിന്റെ നിർമ്മാണം തുടങ്ങിയതെങ്കിലും പിന്നീട് അമേരിക്കയുടെ നേതൃത്വത്തിലാണ് പണി പൂർത്തിയാക്കിയത്. ഡി ലെസ്പിയസിന്റെ പിന്മാറ്റത്തെ തുടർന്ന് വെറും 26-വയസ്സുകാരനായ ഫ്രഞ്ച് എഞ്ചിനീയർ ഫിലിപ്പ് ഷോങ് ബീനു വാറിയ ആണ് പനാമ കനാൽ പൂർത്തിയാക്കുന്നതിനായി അമേരിക്കയുടെ സഹായം തേടിയത്. പലതരം പ്രതിസന്ധികളെ അതിജീവിച്ചാണ് അദ്ദേഹം കനാൽ പൂർത്തിയാക്കിയത്. 1977 വരെ അമേരിക്കയ്ക്കായിരുന്നു പനാമ കനാലിന്റെ നിയന്ത്രണം. കനാലിന്റെ നിയന്ത്രണം പൂർണ്ണമായും പനാമയ്ക്ക് ലഭിക്കാൻ 1999 വരെ കാത്തിരിക്കേണ്ടി വന്നു. 1914 പ്രവർത്തനം തുടങ്ങിയ ഈ കനാലിന് ലോക വ്യാപാരത്തിന്റെ ഹൃദയം എന്നൊരു പ്രത്യേക വിശേഷം തന്നെ ഉണ്ട്. പനാമ എന്ന രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലാണ് ഇന്ന് പനാമ കനാൽ. എല്ലാ കപ്പലുകൾക്കും ഇതുവഴി പോകാനാവില്ല. പനാമ കനാലിലൂടെ കടന്നു പോകാൻ തക്ക അളവുകളിൽ നിർമ്മിച്ച കപ്പലുകൾ പാനാമെക്സ് എന്നാണ് അറിയപ്പെടുന്നത്. പനാമ കനാൽ തിരികെ പിടിക്കുമെന്ന് ഈയിടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രസ്താവിച്ചിട്ടുണ്ട്. പനാമ കനാലിലൂടെയുള്ള ചരക്ക് നീക്കത്തിന് പനാമ രാജ്യം വലിയ തുക ഈടാക്കുന്നുവെന്നാണ് ട്രംപിന്റെ ആരോപണം. കനാലുകളുടെ ചരിത്രത്തെക്കുറിച്ചുള്ള അറിവിന്റെ പാഠപുസ്തകം ഇവിടെ പൂർണ്ണമാകുന്നു. ഞാൻ വലിയശാല രാജു, അറിവിന്റെ പുതിയൊരു എപ്പിസോഡുമായി ഇനി നാളെ.
0: ഇതുവരെ കേട്ടത് അറിവിന്റെ പാഠപുസ്തകം.

0: ഫസ്റ്റ് പ്രൈസ് ഹുണ്ടായിൽ നിന്നും ജൂലൈ 20-നകം ഒരു പുതുപുത്തൻ ഹുണ്ടായി കാർ സ്വന്തമാക്കും. ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടൂ. ചുങ്കത്ത് പ്രൈസ് ഹുണ്ടായി, കൊല്ലം, കരുനാഗപ്പള്ളി, നിലമേൽ. ഫോൺ 8714-62-4012.
1: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
1: ആ ആടിമാസവും ജോളി സിൽസിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ. വിലോ 999.
4: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസുകൾ ഇപ്പോൾ ലൈഫ് ടിപ്സ് തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഖാൻ കരിക്കോൾ. സാങ്കേതിക സഹായം ബോണി ജെ ബേസി.
6: ലൈഫ് ടിപ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഖാൻ കരിക്കോൾ. കോപം ഒഴിവാക്കുന്നതിന്റെ 15-ാം ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. തൊഴിലിടങ്ങളിൽ കോപവും പ്രശ്നങ്ങളും വളരെ കൂടുതലല്ലേ? അതേക്കുറിച്ചാകട്ടെ ഇന്നത്തെ ചർച്ച. നിങ്ങളൊരു ഓഫീസ് ജീവനക്കാരനാണ്. നാളെ രാവിലെ നിങ്ങൾ ഓഫീസിലേക്ക് നടന്നു കയറുന്നതായി ഒന്ന് സങ്കല്പിച്ചാട്ടെ. അവിടുത്തെ അന്തരീക്ഷം കടുത്ത മാനസിക സമ്മർദ്ദത്താൽ വരിഞ്ഞു മുറുക്കപ്പെട്ടിരിക്കുന്നു. പെട്ടെന്ന് ക്യാബിന്റെ വാതിൽ ശക്തമായി അടയുന്നു. പിന്നാലെ ദേക്ഷത്തോടെയുള്ള കാൽപെരുമാറ്റം. ആ നിമിഷം നിങ്ങളുടെ ബോസ് ഒരു വാക്കുപോലും സംസാരിക്കുന്നില്ല. അതിനു മുമ്പ് തന്നെ നിങ്ങളുടെ ഹൃദയമിടിപ്പ് കൂടുന്നു, കൈകൾ വിറയ്ക്കാനും തോന്നുന്നു. എന്തുകൊണ്ടാണ് ഒരു വ്യക്തിക്ക്, അതായത് നിങ്ങളുടെ ബോസിന്, നിങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും ഇത്രത്തോളം സ്വാധീനിക്കാൻ കഴിയുന്നത്? ഇന്ന് ചർച്ച ചെയ്യുന്നത് ആ ഭാഗമാണ്, അതായത് ഓഫീസുകളിലെ കോപമുണ്ടാക്കുന്ന സന്ദർഭങ്ങളെ കുറിച്ചാണ്. ഈ സന്ദർഭത്തിൽ എനിക്ക് മറ്റൊരു ചോദ്യം നിങ്ങളോടുണ്ട്. ഒരു സിംഹം കാട് ഭരിക്കുന്നത് അത് ബുദ്ധിമാനായതുകൊണ്ടാണോ, അതോ അതിനെ മറ്റുള്ളവർക്ക് ഭയമായതുകൊണ്ടാണോ? ഭയമാണോ അതോ ബഹുമാനമാണോ ഒരു തൊഴിലന്തരീക്ഷത്തിന് വേണ്ടത്? നമുക്കൊന്ന് നോക്കിയാലോ. ബോസിന് കോപം ഉണ്ട് ഇല്ലേ? ആ കോപം അധികാരമാണോ അതോ ബലഹീനതയാണോ? എന്തുകൊണ്ടാണ് ചില ബോസുമാർ തങ്ങൾക്ക് താഴെയുള്ളവരോട് എപ്പോഴും ദേഷ്യപ്പെടുന്നത്? അത് നല്ലൊരു ഭരണരീതി ആയതുകൊണ്ടാണോ? മനഃശാസ്ത്രപരമായി പറഞ്ഞാൽ ഒരു ബോസ് ദേഷ്യപ്പെടുന്നത് തന്റെ കൊയേഴ്സി പവർ, അല്ലെങ്കിൽ ഭയപ്പെടുത്തി ഭരിക്കാനുള്ള അധികാരം ഉപയോഗിച്ചാണ്. തനിക്ക് കീഴെയുള്ളവർ അനുസരിക്കും എന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് അവർ ദേഷ്യം പ്രകടിപ്പിക്കുന്നത്. കാരണം ജീവനക്കാരുടെ ശമ്പളവും പ്രമോഷനും അവരുടെ കയ്യിലാണല്ലോ. അടിയന്തരമായ വലിയ വിപത്തുകളോ ജോലി നഷ്ടപ്പെടലോ മുന്നിൽ കണ്ടാണ് ജീവനക്കാർ ഈ ദേഷ്യം സഹിക്കുന്നതും അനുസരിക്കുന്നതും. എന്നാൽ ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഭയം കാരണം അനുസരിക്കുന്ന ഒരു ജീവനക്കാരന് തന്റെ പൂർണ്ണ കഴിവ് പുറത്തെടുക്കാൻ കഴിയുമോ? ഒരിക്കലുമില്ല. മനഃശാസ്ത്രപരമായ ഗവേഷണങ്ങൾ പറയുന്നത് ഭയമുണ്ടാകുമ്പോൾ തലച്ചോറിൽ ചിന്തിക്കാനുള്ള ശേഷി തളരും, ഭയത്തെ നേരിടാനുള്ള ഭാഗം ഉണരും, അതായത് അഗ്നിദല ഉണരും. ചുരുക്കത്തിൽ കോപത്തിലൂടെ ഭരിക്കുന്ന ഒരു ബോസ് ഒരു കൂട്ടം നല്ല ചിന്തകളെ തല്ലിക്കെടുത്തുകയാണ് ചെയ്യുന്നത്. കോപമില്ലാതെ എങ്ങനെ കാര്യങ്ങൾ നേടിയെടുക്കാം? ഒരു മനഃശാസ്ത്ര വഴി ഞാൻ പറയാം. ഒച്ചപ്പാടും ബഹളവും ഇല്ലാതെ ജീവനക്കാരെ കൊണ്ട് കൃത്യമായി ജോലി ചെയ്യിക്കാൻ ഒരു ലീഡർക്ക് എങ്ങനെ കഴിയും? അവിടെയാണ് റഫറൻ പവർ, അതായത് ബഹുമാനത്തിലൂടെയുള്ള അധികാരം പ്രയോജനപ്പെടുത്താൻ കഴിയുന്നത്. ഉയർന്ന വൈകാരിക ബുദ്ധി, നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ ഇമോഷണൽ ഇന്റലിജൻസ്, അങ്ങനെയുള്ള ഒരു ലീഡർ ഒരിക്കലും അധികാരം സ്ഥാപിക്കാൻ കോപം ഉപയോഗിക്കില്ല. സംഭവിക്കുമ്പോൾ ബലഹീനനായ ബോസ് ആരാണ് ഇത് നശിപ്പിച്ചത് എന്ന് ചോദിച്ച് ആക്രോശിക്കും. എന്നാൽ മികച്ചൊരു ലീഡർ ചോദിക്കുന്നത് അങ്ങനെ ആയിരിക്കില്ല. നമ്മുടെ സിസ്റ്റത്തിൽ എവിടെയാണ് തെറ്റുപറ്റിയത്, നമുക്കിതെങ്ങനെ ഒരുമിച്ച് പരിഹരിക്കാം എന്നായിരിക്കും. വ്യക്തിയെയും അവരുടെ തെറ്റിനെയും രണ്ടായി കാണാൻ സാധിക്കുമ്പോൾ അവിടെ ജീവനക്കാർക്ക് സുരക്ഷിത ബോധമുണ്ടാകും. ഭയം കൊണ്ടല്ല, മറിച്ച് സ്ഥാപനത്തോടും ലീഡറോടും ബഹുമാനം കൊണ്ടാണ് അവർ പിന്നീട് ജോലി ചെയ്യുന്നത്. കയർക്കാൻ കഴിയില്ല, എന്നാൽ യോജിക്കാനും പറ്റില്ല. ജീവനക്കാരുടെ പ്രതിസന്ധി നമുക്കൊന്ന് നോക്കിയാലോ? ഇനി നമുക്ക് ജീവനക്കാരുടെ ഭാഗത്ത് നിന്നൊന്ന് ചിന്തിച്ചാലോ? ബോസ് പറയുന്നത് തെറ്റാണെന്ന് ഉറപ്പുണ്ട്, പക്ഷേ തിരിച്ചു പ്രതികരിച്ചാൽ വരാനിരിക്കുന്ന ആപത്തുകൾ വലുതാണ്. ഉള്ളിൽ ദേഷ്യം ഇരച്ചു കയറുമ്പോഴും അത് പുറത്തു കാണിക്കാതെ എങ്ങനെ വിവേകത്തോടെ പ്രതികരിക്കാം? ഒന്നാമതായി സൈക്കോളജിക്കൽ ഡിറ്റാച്ച്മെന്റ് ആണ്. ബോസിന്റെ ദേഷ്യം നിങ്ങളുടെ കുറവ് കൊണ്ടല്ല, മറിച്ച് അവരുടെ വ്യക്തിപരമായ സമ്മർദ്ദം കൊണ്ടാണെന്ന് തിരിച്ചറിയുക. രണ്ടാമതായി അസർട്ടീവ് പോസ് എടുക്കുക. ഒരു തർക്കമുണ്ടാകുമ്പോൾ പെട്ടെന്ന് മറുപടി പറയാതെ 3 സെക്കൻഡ് നിശബ്ദനായിരിക്കുക. ഇത് അന്തരീക്ഷത്തിലെ ആ ഒരു ചൂട് കുറയ്ക്കും. മൂന്നാമതായി ഡിഎക്സലേഷൻ. നിങ്ങൾക്ക് തെറ്റി എന്ന് പറയുന്നതിന് പകരം നമുക്ക് ഈ പ്രൊജക്ടിൽ വരാവുന്ന നഷ്ടങ്ങൾ ഒഴിവാക്കാൻ ഈ ഒരു വഴി കൂടി നോക്കിയാലോ എന്ന് മാന്യമായി ചോദിക്കുക. ഇത് ബോസിന്റെ ഈഗോയെ മുറിവേൽപ്പിക്കാതെ തന്നെ കാര്യങ്ങൾ ശരിയായ ദിശയിൽ കൊണ്ടുവരാൻ സഹായിക്കും. ഓഫീസുകളിൽ നല്ല ബന്ധങ്ങൾ എങ്ങനെ വളർത്തിയെടുക്കാം? കോപമില്ലാതെ സമാധാനപരമായ ഒരു ഓഫീസ് അന്തരീക്ഷം സാധ്യമാണോ? തീർച്ചയായും സാധ്യമാണ്. ഓരോ ജീവനക്കാരും എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് കൃത്യമായ ഒരു ആശയവിനിമയം ആദ്യം മുതലേ ഉണ്ടായിരിക്കണം. പരസ്പരം കുറ്റപ്പെടുത്തുന്നതിന് പകരം മറ്റുള്ളവർ പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കാനും തയ്യാറാകണം. സഹപ്രവർത്തകരെ വെറും തൊഴിലാളികളായി കാണാതെ ഒരു ലക്ഷ്യത്തിലേക്ക് ഒരുമിച്ച് നടക്കുന്ന പങ്കാളിയായി കാണുമ്പോൾ ഓഫീസിലെ പകുതി പ്രശ്നവും ഇല്ലാതാവും. നാളെ ഓഫീസിലോട്ട് പോകുന്ന നിങ്ങളോട് ഒരു പ്രധാന ചോദ്യം ബാക്കി വയ്ക്കുന്നു. നിങ്ങളുടെ കരിയറിലെ അവസാനം മറ്റുള്ളവർ നിങ്ങൾ എങ്ങനെ കാണാനാണ് അല്ലെങ്കിൽ ഓർക്കാനാണ് ആഗ്രഹിക്കുന്നത്? എല്ലാവരും ഭയപ്പെട്ടിരുന്ന ഒരു ഭരണാധികാരിയായിട്ടാണോ, അതോ എല്ലാവരും സ്നേഹത്തോടെ മാതൃകയാക്കിയ ഒരു മനുഷ്യനായിട്ടാണോ? അധികാരം എപ്പോഴും ശബ്ദമുള്ളതാണ്, എന്നാൽ യഥാർത്ഥ സ്വാധീനം നിശബ്ദമാണ്. ആ നിശബ്ദമായ ആ കരുത്ത് നിങ്ങൾക്കുണ്ടാകട്ടെ എന്നാശംസിച്ചുകൊണ്ട് നിർത്തുന്നു.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിക്കർ 107.8 അറിയിപ്പുകളിലേക്ക് സ്വാഗതം. ഞാൻ ശ്രീലക്ഷ്മി എം എസ്. കരിക്കോട് TKM സ്കൂൾ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജിയിൽ പ്രവേശന പരീക്ഷാ പരിശീലനം കൂടി ഉൾപ്പെടുത്തിയുള്ള സ്റ്റേറ്റ് സിലബസ് പ്ലസ് വൺ സയൻസ് ഇന്റഗ്രേറ്റഡ് ബാച്ചിൽ ഒഴിവുള്ള സീറ്റുകളിൽ അഡ്മിഷൻ ആരംഭിച്ചു. ഋഷികേഷ് ആർട്ട് ഗാലറി സംഘടിപ്പിക്കുന്ന ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഋഷികേഷ് പെയിന്റിംഗ് എക്സിബിഷൻ 3rd edition ഉദ്ഘാടനം നാളെ വൈകിട്ട് 4 PM കൊല്ലം ഋഷികേഷ് ആർട്ട് ഗാലറിയിൽ നടക്കുന്ന ചടങ്ങിൽ കളക്ടർ ആനി ജൂല തോമസ് നിർവഹിക്കും. പരിപാടിയുടെ ഭാഗമായി 5:30 നിറവ് ക്രിയേഷൻസ് അവതരിപ്പിക്കുന്ന ഏകപാത്ര നാടകം കറുത്ത ബൊമ്മക്കുട്ടി അവതരിപ്പിക്കും. രാജ്യത്തെ പോളിയോ വിമുക്തമാക്കുന്നതിന് ലക്ഷ്യമിട്ട് ദേശവ്യാപകമായി നടത്തുന്ന പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ പരിപാടി ഇന്ന് നടക്കും. 5 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്കാണ് തുള്ളിമരുന്ന് നൽകുന്നത്. സർക്കാർ ആശുപത്രികൾ, ആരോഗ്യ കേന്ദ്രങ്ങൾ, ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ, നഗരാരോഗ്യ കേന്ദ്രങ്ങൾ, അംഗനവാടികൾ, സ്വകാര്യ ആശുപത്രികൾ, വായനശാലകൾ, സ്കൂളുകൾ, സന്നദ്ധ സംഘടനകളുടെ കെട്ടിടങ്ങൾ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ബൂത്തുകൾ ക്രമീകരിച്ചിട്ടുള്ളത്. സാധാരണ ബൂത്തുകൾക്ക് പുറമെ യാത്രാവേളയിലുള്ള കുട്ടികൾക്കായി റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ്, ബോട്ട് ജെട്ടി എന്നിവിടങ്ങളിൽ 37 ട്രാൻസിറ്റ് ബൂത്തുകളും 3 മൊബൈൽ ബൂത്തുകളും ഒരുക്കിയിട്ടുണ്ട്. അതിഥി തൊഴിലാളികളുടെ താമസ സ്ഥലങ്ങൾ, ദുർഘട പ്രദേശങ്ങൾ, ഉത്സവ സ്ഥലങ്ങൾ, കല്യാണ മണ്ഡപങ്ങൾ എന്നിവിടങ്ങളിൽ മരുന്ന് ലഭ്യമാക്കാനാണ് മൊബൈൽ ബൂത്തുകൾ ഉപയോഗിക്കുക. ഇന്ന് ബൂത്തുകളിൽ എത്താൻ സാധിക്കാത്ത കുഞ്ഞുങ്ങൾക്ക് നാളെയും 30 ആരോഗ്യ പ്രവർത്തകരും ആശ, അംഗനവാടി, കുടുംബശ്രീ പ്രവർത്തകരും വീടുകളിലെത്തി വാക്സിൻ നൽകും. 5 വയസ്സിന് താഴെയുള്ള എല്ലാ കുട്ടികൾക്കും ആദ്യ ദിനം തന്നെ തുള്ളിമരുന്ന് നൽകാൻ രക്ഷിതാക്കൾ ശ്രദ്ധിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. ഓപ്പറേഷൻ ഭക്ഷ്യസുരക്ഷയുടെ ഭാഗമായി വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയിൽ ജില്ലയിൽ പല റേഷൻ കടകളിലും ഗോഡൌണുകളിലും ക്രമക്കേടുകൾ നടന്നതായി കണ്ടെത്തിയ സാഹചര്യത്തിൽ പൊതുജനങ്ങളുടെ ശ്രദ്ധയിൽ അഴിമതി സംബന്ധിച്ച വിവരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ വിജിലൻസിന്റെ ടോൾ ഫ്രീ നമ്പറായ 1064 മറ്റൊരു നമ്പർ 8592900900 എന്ന നമ്പറിലോ അറിയിക്കാവുന്നതാണ്. മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് 2026-27 അധ്യയന വർഷത്തെ മെഡിക്കൽ, സിവിൽ സർവീസ്, IIT, NIT പരീക്ഷാ പരിശീലനം നൽകുന്നു. അർഹരായ വിദ്യാർത്ഥികൾ അപേക്ഷകൾ നിശ്ചിത മാതൃകയിൽ ജൂലൈ 15 ജില്ലാ ഓഫീസുകളിൽ നൽകണം. ആർക്കിടെക്ചർ കോഴ്സിലേക്കുള്ള പ്രവേശനത്തിന് ഓൺലൈനായി അപേക്ഷ സമർപ്പിച്ചവർക്ക് അപേക്ഷയിൽ ന്യൂനതകൾ പരിഹരിക്കുന്നതിന് 30-5 അവസരം. കൂടുതൽ വിവരങ്ങൾക്ക് പ്രവേശന പരീക്ഷാ കമ്മീഷണറുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. ജില്ലയിൽ ടിപ്പർ ലോറികളുടെയും ടിപ്പിംഗ് മെക്കാനിസം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന മറ്റു വാഹനങ്ങളുടെയും ഗതാഗത സമയക്രമം പുതുക്കി നിശ്ചയിച്ചതായി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർപേഴ്സൺ കൂടിയായ ജില്ലാ കളക്ടർ അറിയിച്ചു. പുതുക്കിയ ക്രമീകരണമനുസരിച്ച് രാവിലെ 7:30 മുതൽ 9:30 വൈകുന്നേരം 3:30 മുതൽ 4:30 ഈ വാഹനങ്ങൾക്ക് റോഡിൽ ഇറങ്ങുന്നതിന് നിയന്ത്രണമുണ്ടാകും. നീലേശ്വരത്തുണ്ടായ ടിപ്പർ ലോറി അപകടത്തിന്റെ പശ്ചാത്തലത്തിലാണ് പൊതുജനങ്ങളുടെയും വിദ്യാർത്ഥികളുടെയും സുരക്ഷ മുൻനിർത്തി സമയക്രമം പുനഃക്രമീകരിച്ച് ഉത്തരവിറക്കിയത്. സെൻസസ് 2027 ബന്ധപ്പെട്ട് വ്യക്തികൾക്ക് സ്വയം വിവരങ്ങൾ നൽകാവുന്ന സെൽഫ് എന്യൂമറേഷൻ പ്രക്രിയയിലും ഭാഗമായി 30 June സെൽഫ് എന്യൂമറേഷൻ നടത്താം. വിവരങ്ങൾ നൽകേണ്ടത് നിയമപരമായ ഉത്തരവാദിത്തമാണെന്നും സത്യസന്ധമായും സുതാര്യമായും വിവരങ്ങൾ നൽകി കൂടുതൽ പേർ പ്രക്രിയയിൽ പങ്കാളികളാകണമെന്നും ജില്ലാ കളക്ടർ ഓർമ്മിപ്പിച്ചു. സെൻസസ് ഡയറക്ടറേറ്റിന്റെ പോർട്ടൽ മുഖേന സെൽഫ് എന്യൂമറേഷൻ നടത്താനാകും. 34 ചോദ്യങ്ങൾക്കാണ് മറുപടി നൽകേണ്ടത്. 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ പ്രക്രിയ പൂർത്തിയാക്കാം. പോർട്ടലിൽ സംസ്ഥാനം തിരഞ്ഞെടുത്ത ശേഷം കുടുംബനാഥന്റെ പേരും മൊബൈൽ നമ്പറും നൽകി രജിസ്റ്റർ ചെയ്യാം. ഒരു കുടുംബത്തിന് ഒരു മൊബൈൽ നമ്പർ മാത്രമാണ് ഉപയോഗിക്കാനാകുക. മറുപടികളെല്ലാം നൽകിക്കഴിഞ്ഞാൽ ലഭിക്കുന്ന സെൽഫ് എന്യൂമറേഷൻ ID സെൻസസ് ഉദ്യോഗസ്ഥർ വീട്ടിലെത്തുമ്പോൾ കൈമാറാം. വിവരങ്ങൾ ഡിജിറ്റലായി സൂക്ഷിക്കാം. കരുനാഗപ്പള്ളി മോഡൽ പോളിടെക്നിക് കോളേജിൽ ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ, ഡിപ്ലോമ, എഞ്ചിനീയറിംഗ് കോഴ്സുകളിലെ ഒഴിവുള്ള സീറ്റുകളിലെ പ്രവേശനത്തിന് സ്പോട്ട് അഡ്മിഷൻ നടത്തും. +2 സയൻസ്, കമ്പ്യൂട്ടർ, VHSE 2 ITI കഴിഞ്ഞവർ പ്രവേശനത്തിന് കോളേജിലെത്തണം. മുട്ടട ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് സെന്ററിൽ ഡേറ്റ അനലറ്റിക്സ്, ഡേറ്റ സയൻസ് വിത്ത് പൈത്തൺ എന്നിവയിൽ ഇന്റേൺഷിപ്പ് പ്രോഗ്രാമുകൾ നാളെ ആരംഭിക്കും. കൊല്ലം താലൂക്ക് വികസന സമിതി യോഗം ജൂലൈ 4 രാവിലെ 10:30 താലൂക്ക് കോൺഫറൻസ് ഹാളിൽ ചേരും. ടൂറിസം വകുപ്പിന്റെ മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടായ കിഡ്സിൽ MBA ട്രാവൽ ആൻഡ് ടൂറിസം ഒഴിവുള്ള സീറ്റുകളിലെ പ്രവേശനത്തിന് ഓൺലൈനായി അപേക്ഷിക്കാം. അംഗീകൃത സർവകലാശാലയിൽ നിന്നും ഏതെങ്കിലും വിഷയത്തിൽ 50% മാർക്കോട് കൂടിയ ബിരുദവും KMAT, CMAT, CAT യോഗ്യതയുള്ളവർക്കും അവസാന വർഷ ബിരുദ ഫലം കാത്തിരിക്കുന്നവർക്കും അപേക്ഷിക്കാം.
വെബ്സൈറ്റ് വഴി അപേക്ഷിച്ച ശേഷം നാളെയും 30-നും നടക്കുന്ന സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കണം. പബ്ലിക് ലൈബ്രറി ആൻഡ് റിസർച്ച് സെന്റർ 8 July സ്കൂൾ വിദ്യാർത്ഥികൾക്കായി അച്ചാണി കെ രവീന്ദ്രനാഥൻ നായർ സ്മാരക ചിത്രരചനയും കാരിക്കേച്ചർ മത്സരവും സംഘടിപ്പിക്കുന്നു. പബ്ലിക് ലൈബ്രറിയിലെ കൊയിലോൺ ആർട്ട് ഗാലറിയിൽ രാവിലെ 10-ന് നടക്കുന്ന മത്സരത്തിൽ LP, UP, HSS വിഭാഗത്തിലെ കുട്ടികൾക്ക് പങ്കെടുക്കാം. HS വിഭാഗത്തിലെ കുട്ടികൾക്ക് കെ രവീന്ദ്രനാഥൻ നായർ കാരിക്കേച്ചറാണ് വിഷയം. 1, 2, 3 സ്ഥാനം നേടുന്ന കുട്ടികൾക്ക് ക്യാഷ് പ്രൈസും സർട്ടിഫിക്കറ്റും മെഡലും, തെരഞ്ഞെടുക്കുന്ന ചിത്രങ്ങൾക്ക് പ്രോത്സാഹന സമ്മാനങ്ങളും, പങ്കെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും പങ്കാളിത്ത സർട്ടിഫിക്കറ്റും നൽകും. അന്നേ ദിവസം വൈകിട്ട് നടക്കുന്ന അനുസ്മരണ സമ്മേളനത്തിലാണ് സമ്മാനങ്ങൾ വിതരണം ചെയ്യുന്നത്. പങ്കെടുക്കുവാൻ താൽപര്യമുള്ളവർ ക്ലാസ് തെളിയിക്കുന്ന സ്കൂൾ ഐഡന്റിറ്റി കാർഡുമായി പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 9497780029. കൊട്ടാരക്കര അവണൂർ സഹകരണ പരിശീലന കോളേജിൽ ഹയർ ഡിപ്ലോമ ഇൻ കോഓപ്പറേഷൻ ആൻഡ് ബിസിനസ് മാനേജ്മെന്റ് കോഴ്സിലേക്ക് 15 July വരെ അപേക്ഷ സമർപ്പിക്കാം. കർമ്മല റാണി ട്രെയിനിംഗ് കോളേജിൽ 2026-27 അധ്യയന വർഷം BEd കോഴ്സുകളിലേക്ക് ലാറ്റിൻ കാത്തലിക് കമ്മ്യൂണിറ്റി കോട്ടയം അപേക്ഷിക്കുന്ന വിദ്യാർത്ഥികൾ കേരള സർവകലാശാലയുടെ അഡ്മിഷൻ പോർട്ടലിൽ രജിസ്ട്രേഷൻ പൂർത്തിയാക്കണം. ഓൺലൈൻ അപേക്ഷയുടെ പ്രിന്റ് ഔട്ട് രേഖകൾ സഹിതം കോളേജിൽ സമർപ്പിക്കണം. കേരള സർവകലാശാല അറബി വിഭാഗം നടത്തിവരുന്ന അറബിക് ടൈപ്പിംഗ് കോഴ്സിലേക്ക് സീറ്റുകൾ ഒഴിവുണ്ട്. സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ സഹിതം 30-ന് മുൻപ് കാര്യവട്ടത്തെ അറബി പഠന വകുപ്പിൽ എത്തണം. മാർ ഇമാനുവേൽസ് കോളേജിൽ 2026-27 അധ്യയന വർഷത്തിൽ ബിരുദ ബിരുദാനന്തര വിഷയങ്ങളിൽ ഒഴിവുകൾ നികത്തുന്നതിന് സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നു. 30-ന് 10 മണിക്ക് ഹാജരാകണം. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇടിമിന്നലിനും ശക്തമായ കാറ്റും പ്രതീക്ഷിക്കാം. കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനം പാടില്ല. ഇതോടുകൂടി അറിയിപ്പുകൾ സമാപിക്കുന്നു. നമസ്കാരം.

0: റാണി, നമ്മളിപ്പോ തന്നെ ലേറ്റ് ആയി, ഒന്ന് വേഗം വന്നേ.
1: ഞാൻ ഇപ്പൊ വരാം, ഇതൊന്ന് രജിസ്റ്റർ ചെയ്തോട്ടെ.
0: രജിസ്റ്റർ ചെയ്യാനോ, എന്താ കാര്യം?
1: ആഹാ, അപ്പൊ നീ ഒന്നും അറിഞ്ഞില്ലേ, സോൾസ് ഓഫ് കൊല്ലം റണ്ണേഴ്സ് ക്ലബ് DBM മാരത്തോണിന്റെ 5th എഡിഷൻ കിംസ് ഹെൽത്ത് DBM 2026 എന്ന പേരിൽ ഈ വരുന്ന July 12th ആശ്രമത്തിൽ വെച്ച് നടത്തുകയാണ്. സമൂഹത്തിൽ കൂടി വരുന്ന ആത്മഹത്യാ പ്രവണതക്കെതിരെ എറൈസ് എവേക് അലൈൻ യുവർ മൈൻഡ് എന്നതാണ് ഈ വർഷത്തെ സ്ലോഗൻ.
0: കൊള്ളാലും എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്?
1: അത് ഈസി അല്ലേ? www.dbmkollam.com എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ മതി. അപ്പോ ഞാൻ ചെയ്തു കഴിഞ്ഞു, പോവാ.
0: നിക്കി നിക്കി, എന്നാ പിന്നെ ഞാൻ ഇവിടെ രജിസ്റ്റർ ചെയ്യട്ടെ.
2: കൂടുതൽ വിവരങ്ങൾക്ക് 9074936129 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
3: ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
4: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
3: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
4: ഞങ്ങളുടെ പ്രത്യേകതകൾ:
3: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
4: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
3: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
4: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
3: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
4: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
3: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്നു തന്നെ സന്ദർശിക്കൂ
4: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് നീണ്ടകര PO, കൊല്ലം.
3: ഫോൺ 8848533001.
4: മറ്റൊരു നമ്പർ 8129520477.
3: പെരുമൺ എഞ്ചിനീയറിംഗ് കോളേജിന്റെയും കൊല്ലം ജില്ലാ പഞ്ചായത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ
5: സൗജന്യ കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് ഓപ്ഷൻ ഫെസിലിറ്റേഷൻ സെന്റർ.
3: സ്ഥലം കൊല്ലം ജില്ലാ പഞ്ചായത്ത് ഹാൾ.
5: കൂടുതൽ വിവരങ്ങൾക്ക് 9447789825 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
6: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിയറിൽ ഇപ്പോൾ അച്ചായൻ സ്പീക്കിംഗ്. അവതരിപ്പിക്കുന്നത് KM തോമസ്, കൊല്ലം. ശബ്ദമിശ്രണം ശിവപ്രിയൻ.
7: കവിത വേൾഡ് കപ്പ്.

ആയി. ഈ ലോകഗോളത്തിൽ 195 പരമാധികാരം ലഭിച്ചതാം രാജ്യങ്ങൾ. കേവലം 48 രാജ്യങ്ങളെ യോഗ്യത നേടിയതെന്നും ഓർത്തിടുക. USA, കാനഡ, മെക്സിക്കോ രാജ്യങ്ങൾ ആതിഥേയത്വം വഹിക്കുന്ന വേൾഡ് കപ്പ്. 4 ടീം ചേർന്നതാം 12 ഗ്രൂപ്പുകൾ, 104 കളികളുമായിതാം. മെക്സിക്കോ, സൗത്ത് ആഫ്രിക്കയും കൊറിയയും, ചെക്ക് റിപ്പബ്ലിക്കുണ്ട് കാനഡയും, ബോസ്നിയ ആൻഡ് ഹെർസഗോവിനയും, ഖത്തർ, സ്വിറ്റ്സർലൻഡ്, ബ്രസീൽ, മൊറോക്കോ, ഹൈത്തിയും സ്കോട്ട്ലൻഡും, US, പരഗ്വേയും, ആസ്ട്രേലിയ, തുർക്കി, ജർമ്മനിയും, പൂറാക്കോ, ഐവറി, കോസ്റ്റിക്വഡോറും, നെതർലൻഡ്, ജപ്പാൻ, തുനീഷ്യ, സ്വീഡൻ, ബെൽജിയം, ഈജിപ്ത്, ഇറാൻ, ന്യൂസിലൻഡും, സ്പെയിൻ, ഉറുഗ്വേയും, കേപ്പ് വെർദെയുണ്ട്.

ഡിയാർകൊൺഗോയും ഉസ്ബെക്കിസ്ഥാനും കൊളംബിയയും ഇംഗ്ലണ്ട് ക്രോഷിയ ഗാന പനാമയും

Giant speaking. തയ്യാറാക്കി അവതരിപ്പിച്ചത് കെ എം തോമസ്, കൊല്ലം. ശബ്ദമിശ്രണം

0: പെരുമൺ എഞ്ചിനീയറിംഗ് കോളേജിന്റെയും ഇളമ്പളൂർ ഗ്രാമപഞ്ചായത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ
1: സൗജന്യ കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് ഓപ്ഷൻ ഫെസിലിറ്റേഷൻ സെന്റർ.
0: സ്ഥലം ഇളമ്പളൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസ്.
1: കൂടുതൽ വിവരങ്ങൾക്ക് 9447789825 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
2: കൊല്ലം സുപ്രീം 1 gram ഡിസൈനർ ജ്വല്ലറി, ട്രിവാൻഡ്രം, കൊല്ലം, എറണാകുളം, ആലപ്പി ആൻഡ് കാലിക്കറ്റ്.
3: കാതോട് കാതോരത്തിലും മറ്റു ലൈവ് പ്രോഗ്രാമുകളിലും വിളിക്കുന്നവർ നിർദ്ദേശങ്ങൾ പാലിക്കാൻ ശ്രദ്ധിക്കുമല്ലോ. സ്ഥിരമായി വിളിക്കുന്നവർ സംയമനം പാലിക്കുക. മറ്റുള്ളവർക്ക് കൂടി അവസരം നൽകാൻ ശ്രദ്ധിക്കുക. ദീർഘമായുള്ള സംസാരങ്ങൾ ഒഴിവാക്കുമല്ലോ. പ്രോഗ്രാമുകളിൽ വിളിക്കുമ്പോൾ നിങ്ങളുടെ റേഡിയോയുടെ ശബ്ദം കുറച്ചിട്ട് വേണം വിളിക്കുവാൻ.
4: Greetings time.
0: ഗുഡ് മോർണിംഗ്. ഗ്രീറ്റിംഗ്സ് ടൈമിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ആശംസകളൊക്കെ അറിയിക്കാനുള്ള സമയം തുടങ്ങിയിരിക്കുകയാണ്. ഇനി 9 മണിയുടെ സമയമുണ്ട്. ഫോൺ എടുത്ത് വിളിക്കുക. വിളിക്കേണ്ട നമ്പർ 0474239311. ഈ നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. അപ്പോൾ മെസ്സേജ് അയക്കാം. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9809013311. ഓക്കെ, ഈ നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോളൂ. മെസ്സേജ് അയക്കാനായിട്ട് 50 വരെ സമയമുള്ളൂ. വിളിക്കുവാനായിട്ട് നമുക്ക് 9 മണിവരെ സമയമുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ന് 28 June ഞായറാഴ്ചയാണ്. പ്രിയ ശ്രോതാക്കളോടൊപ്പം ഗ്രീറ്റിംഗ്സ് ടൈമിൽ ശ്രീലക്ഷ്മി എം എസ്. ആദ്യത്തെ കോളിലേക്ക് പോവാണ്. നോക്കാമാരാണെന്ന്. ഹലോ.
5: ഹലോ, ഗുഡ് മോർണിംഗ് എസ് എം എസ്.
0: ഗുഡ് മോർണിംഗ്.
5: ഇന്ന് എന്റെ ബർത്ത്ഡേ. ഞാൻ സ്വന്തമായിട്ട് തന്നെ ബർത്ത്ഡേ ആശംസ പറയുന്നു.
0: ഓക്കെ, ഇത് കോമള ചേച്ചിയാണോ? കോമളം ചേച്ചിക്ക് അപ്പോ കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസികന്റെ 1000 ജന്മദിന ആശംസകൾ കേട്ടോ.
5: ഓക്കെ
0: ചേച്ചി, സന്തോഷം വിളിച്ചതിൽ. അടുത്ത കോളിലേക്ക് പോകുന്നു. നോക്കാമാരാണെന്ന്. ഹലോ, കോൾ കട്ട് ആയിപ്പോയിരിക്കുന്നു. അപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്നത് ഗ്രീറ്റിംഗ് സ്ട്രീം ആണ്. തത്സമയ ഫോണിംഗ് പ്രോഗ്രാം. വിളിക്കേണ്ട നമ്പർ 0474239311. അടുത്ത കോൾ എത്തിയിട്ടുണ്ട്. നോക്കാം ആരാണെന്ന്. ഹലോ.
5: ഹലോ, ഗുഡ് മോർണിംഗ് ശ്രീകുട്ടി.
0: ഗുഡ് മോർണിംഗ്. ഇത് ആരാണ്?
5: മോളെ, ഞാൻ പള്ളിമുക്കിന് ബീന ചേച്ചിയാ.
0: ബീന ചേച്ചി, നാർക്കാശംസ.
5: മോളെ, ഇന്ന് എന്റെ നാത്തുവിന്റെ മോളുടെ ബർത്ത്ഡേ ആയിരുന്നു ഇന്നലെ. ആശാ പ്രവീൺ, അവര് മുരാരിമുക്കിലാ താമസിക്കുന്നത്. ഒരു അടിപൊളി ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞേരെ. ഇന്നലെ വിളിക്കാൻ പറ്റിയില്ല.
0: ആശാ പ്രവീൺ എന്താ ചെയ്യുന്നത്? ആശാ പ്രവീൺ എന്താ ചെയ്യുന്നേ? അടിപൊളി ഒരു ജന്മദിന ആശംസകൾ അങ്ങോട്ട് തരാണ് കേട്ടോ ആശാ പ്രവീൺ. ഓക്കെ, അടിപൊളിയായിട്ട് പോട്ടെ. വരാം കേട്ടോ, ഒരു ദിവസം വരാവേ. ഓക്കെ ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. അടുത്തൊരു കോളിലേക്ക് പോകുന്നു. നോക്കാം ആരാണെന്ന്. ഹലോ.
5: ഹലോ,
0: ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. കേക്കുന്നുണ്ടോ? കേക്കുന്നുണ്ടോ? ഓക്കെ, മറ്റൊരു കോളിലേക്ക് പോകാം. നോക്കാം ആരാണെന്ന്. ഹലോ. ഹലോ, ഗുഡ് മോർണിംഗ്. ഹലോ, കേക്കുന്നുണ്ടോ? കേക്കുന്നില്ല. വീണ്ടും മറ്റൊരു കോളിലേക്ക് പോവാം. നോക്കാം ആരാണെന്ന്. ഹലോ.
6: ഹലോ.
0: ഹലോ, ഗുഡ് മോർണിംഗ്.
6: ഗുഡ് മോർണിംഗ്.
0: ഇത് ആരാണ്? വരുൺ. ഇന്ന് ആർക്ക് ആശംസ? അനിയത്തിന്റെ പേരെന്താ? എന്താണ്? രേഷ്മ എന്നാണോ? ഓക്കെ, എനിക്ക് അങ്ങോട്ട് കേൾക്കുന്നതിന്റെ പ്രശ്നമായിരിക്കും. എന്തായാലും മോനെ ആശംസ പറഞ്ഞു.
6: എന്റെ അനിയത്തിക്ക് 1000 ജന്മദിനാശംസകൾ.
0: ഓക്കെ, പനിയത്തിക്കുട്ടിക്ക് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിക്കണ്ടേയും ജന്മദിനാശംസകൾ കേട്ടോ. വിളിച്ചതിൽ സന്തോഷം. അടുത്തൊരു കോൾ ഉണ്ട്. ഹലോ.
5: ഹലോ.
0: ഹലോ, ഗുഡ് മോർണിംഗ്.
5: ഗുഡ് മോർണിംഗ്. പിന്നെ നാളെ എന്റെ മോളെ ബർത്ത്ഡേ ആണ്.
0: കൊച്ചുമോന്റെ ബർത്ത്ഡേ ആണ്. കൊച്ചുമോന്റെ പേരെന്താണ്?
5: മുഹമ്മദ് അയാൻ.
0: മുഹമ്മദ് അയാൻ ആശംസ പറഞ്ഞു കേട്ടോ.
5: എന്റെ മോണിക്ക് 1000 പിറന്നാൾ ആശംസകൾ.
0: ഓക്കെ, മുഹമ്മദ് അയാൻ, കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസികണ്ടിയും ജന്മദിന ആശംസകൾ. വിളിച്ചതിൽ സന്തോഷം. വീണ്ടും അടുത്തൊരു കോളിലേക്ക് പോകണം. ഹലോ.
4: ഹലോ
0: ഹലോ ഗുഡ് മോർണിംഗ്
4: ഗുഡ് മോർണിംഗ്
0: ആരാണ്
4: ഇത് പൊളയത്തോടൊന്ന് ജലജയാണ്
0: പറഞ്ഞോളൂ ഇന്ന് ആർക്കാണ് ആശംസ
4: എന്റെ അനിയത്തിയുടെ കൊച്ചുമോന്റെ ബർത്ത്ഡേ ആണെന്ന് ഒരു വയസ്സ് തികഞ്ഞു അമ്പുക്കുട്ടൻ എന്ന് വിളിക്കുന്ന ധ്രുവൻ മോൻ മോന് 1000 ജന്മദിന ആശംസകൾ വല്യമ്മയുടെ
0: അമ്പുക്കുട്ടൻ എന്ന ധ്രുവ മോൻ ഇന്ന് 1 വയസ്സ് തികയാണ് അപ്പോ എല്ലാവിധ ഐശ്വര്യങ്ങൾ ഉണ്ടാവട്ടെ കുഞ്ഞാവിക്ക് ഒപ്പം കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസ് കണ്ടി ജന്മദിന ആശംസകൾ
4: താങ്ക് യു
0: ഓക്കെ വിളിച്ചതിൽ സന്തോഷം അടുത്തൊരു കോളിലേക്ക് പോകുന്നു നോക്കട്ടെ ആരാണെന്ന് ഹലോ ഹലോ ഗുഡ് മോർണിംഗ്
7: ഗുഡ് മോർണിംഗ്
0: ആരാ ഇത്
7: ഞാൻ തട്ടാമലയിൽ ഷെഹിനിയാണ് വിളിക്കുന്നത്
0: പറയൂ ആർക്കാണ് ആശംസ
7: എന്റെ സിസ്റ്ററിന്റെ മകന്റെ ബർത്ത്ഡേ ആണ് നാളെ സല്ലുമോനിക്ക് 1000 ഹാപ്പി ബർത്ത്ഡേ
0: സല്ലുമോന് ഒരുപാട് ജന്മദിനാശംസകൾ കേട്ടോ അടിപൊളി ഒരു ജന്മദിനാശംസകൾ നേരാണ് ഓക്കെ വിളിച്ചതിൽ സന്തോഷം അടുത്ത ഒരു കോളിലേക്ക് പോകുന്നു കേട്ടുകൊണ്ടിരിക്കുന്നത് ഗ്രീറ്റിംഗ്സ് ടൈം ഹലോ
8: ഹലോ
0: ഹലോ ഗുഡ് മോർണിംഗ്
8: ഗുഡ് മോർണിംഗ്
0: ആരാണ്
8: ഞാൻ പുളിയത്തുമുക്കിൽ നിന്ന് അനിലാണ് വിളിക്കുന്നത്
0: ഓക്കെ ഇന്ന് ആർക്കാണ് ആശംസ
8: എന്റെ അനിയന്റെ വെഡിങ് ആനിവേഴ്സറി ആണെന്ന്
0: ഓക്കെ
8: സുനിൽ എന്നാണ് പേര് സുനിൽ ധനശ്രീ
0: ഓക്കെ
8: 6-ാമത്തെ വെഡിങ് ആനിവേഴ്സറി ആണ് അപ്പൊ സുനിലിനും ധനശ്രീക്കും 1000 വെഡിങ് ആനിവേഴ്സറി ആശംസകൾ പറഞ്ഞുകൊള്ളുന്നു
0: ഓക്കെ
8: അപ്പൊ ബെൻസിഗറിന്റെ ഭാഗത്തു നിന്നൊരു ആശംസ പറയണം
0: സുനിൽ ധനുശ്രീ രണ്ടുപേർക്കും കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിന്റെ വിവാഹ വാർഷിക ആശംസകൾ സന്തോഷം
8: ഓക്കെ
0: വിളിച്ചതിൽ സന്തോഷം അടുത്തൊരു കോളിലേക്ക് പോകുന്നു നോക്കാം ആരാണെന്ന് ഹലോ ഹലോ ഗുഡ് മോർണിംഗ്
9: ഹലോ ഗുഡ് മോർണിംഗ് മോളെ
0: ഇതാരാണ്
9: ഞാൻ പള്ളവത്തിന് ഗീത
0: ചേച്ചി പറയൂ ചേച്ചി
9: ഇന്ന് എന്റെ ഇളയ സഹോദരന്റെ വെഡിങ് ആനിവേഴ്സറി ആണ് അവർക്കൊരു വിഷസ് പറയണം
0: ഓക്കെ
9: പേര് പറയട്ടെ
0: പറഞ്ഞു
9: അജികുമാറും ശ്രീലക്ഷ്മിയും
0: സജിയാണോ അജിയാണോ
9: അജി അജികുമാർ
0: അജികുമാർ ശ്രീലക്ഷ്മി ഓക്കെ ആശംസ പറഞ്ഞു ചേച്ചി
9: അജിക്കും ശ്രീലക്ഷ്മി മോക്കും രണ്ടുപേർക്കും ചേച്ചിയുടെ വെഡിങ് ആനിവേഴ്സറി ആശംസകളും
0: ഓക്കെ അജികുമാർ ശ്രീലക്ഷ്മി രണ്ടുപേർക്കും കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിന്റെ വിവാഹ വാർഷിക ആശംസകൾ
9: ഓക്കെ താങ്ക് യു
0: സന്തോഷം ചേച്ചി വിളിച്ചതിൽ അടുത്തൊരു കോളിലേക്ക് പോവാണ് നോക്കാം ആരാണെന്ന് ഹലോ ഹലോ
10: ഹലോ
0: ഗുഡ് മോർണിംഗ്
10: ഹലോ
0: ഗുഡ് മോർണിംഗ് കേൾക്കാമോ കേൾക്കാമോ ഓക്കെ കേൾക്കാൻ പറ്റുന്നില്ല മറ്റൊരു കോളിലേക്ക് പോവുകയാണ് നോക്കാം ആരാണെന്നത് ഹലോ
10: ഹലോ
0: ഗുഡ് മോർണിംഗ്
10: ഗുഡ് മോർണിംഗ്
0: ആരാണ്
10: പറഞ്ഞു
0: ചേച്ചി ആർക്കാണ് ആശംസ
10: എന്റെ കൊച്ചുമോളെ ബർത്ത്ഡേ ആണ് 30-ാം തീയതി
0: ആണോ
10: കൊച്ചുമോളുടെ
0: ഐഷുവിന്റെ ബർത്ത്ഡേ ആണ് 30-ാം തീയതി അല്ലേ ഓക്കെ അപ്പോ ഐഷുവിന് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിന്റെ ജന്മദിനാശംസകൾ കേട്ടോ സന്തോഷം വിളിച്ചതിൽ വീണ്ടും മറ്റൊരു കോളിലേക്ക് പോവാണ് ഹലോ
11: ഹലോ ഹലോ
0: ഗുഡ് മോർണിംഗ്
11: ഗുഡ് മോർണിംഗ്
0: അനിയത്തി ആശംസ പറഞ്ഞു
11: ഹാപ്പി ബർത്ത്ഡേ നൈതിക
0: നൈതിക ഓക്കെ അപ്പോ നൈതികയ്ക്ക് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിന്റെയും ജന്മദിനാശംസകൾ കെമോനെ സന്തോഷം വിളിച്ചതിൽ അടുത്ത കോളുണ്ട് ഹലോ
11: ഹലോ
0: ഹലോ ഗുഡ് മോർണിംഗ് ഇതാരാ ഇത് മാറുവ ഓക്കെ ഇന്ന് ആർക്ക് ആശംസ പറയുന്നേ എന്തോ ഇക്കയുടെ ബർത്ത്ഡേ ആണോ ഇക്കയുടെ പേരെന്താ അയാൻ ഓക്കെ അപ്പൊ ഇക്കയ്ക്ക് ആശംസ പറഞ്ഞു എങ്ങനെയാ പറയുന്നേ ഓക്കെ അപ്പൊ അയ്യൻകുട്ടന് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗന്റെയും ജന്മദിനാശംസകൾ കേട്ടോ ഓക്കെ മോളെ വിളിച്ചതിൽ സന്തോഷം വീണ്ടും നമ്മൾ മറ്റൊരു കോളിലേക്ക് പോവാണ് നോക്കാം ആരാണെന്ന് ഓക്കെ കോൾ കട്ടായിരിക്കുന്നു മറ്റൊരു കോൾ എത്തിയിട്ടുണ്ട് ഓക്കെ ഹലോ
12: ഹലോ
0: ഗുഡ് മോർണിംഗ്
12: ഹലോ റേഡിയോ ബെൻസിഗർ
0: റേഡിയോ ബെൻസിഗർ
12: ഗുഡ് മോർണിംഗ്
0: ഗുഡ് മോർണിംഗ്
12: ഇന്ന് എന്റെ മോളെ 24-ാമത്തെ ജന്മദിനമാണ്
0: ഓക്കെ
12: റേഡിയോ ബെൻസിഗറിന്റെ ആശംസകൾ കിട്ടണം
0: ഓക്കെ മോളുടെ പേരെന്താ
12: ശരണ്യ എം ഡി
0: ശരണ്യ
12: ശരണ്യ എം ഡി.
13: ശരണ്യ എം ഡി, ഓക്കെ. അപ്പോ ആശംസ പറഞ്ഞോളൂ, ഞാനും പറയാം.
12: അല്ല എനിക്ക് എത്രയുണ്ട്.
14: ഹലോ,
13: ഹലോ,
14: ഹലോ,
13: അമ്മയാണോ?
14: ആ ശരണ്യയുടെ അമ്മയെ ഒരു ആശംസകൾ പറഞ്ഞോളൂ.
13: കുഞ്ഞിനെ അമ്മ ഒന്ന് ആശംസ പറഞ്ഞോളൂ മോക്ക്.
14: ആ എന്റെ മോക്ക് ശരണ്യക്ക് അമ്മ ആശംസകൾ പറയുന്നു.
13: ഓക്കെ, ശരണ്യക്ക് കമ്മ്യൂണിറ്റി റേഡിയോ പെൻസികന്റെ 1000 ജന്മദിന ആശംസകൾ. വിളിച്ചാൽ സന്തോഷം കേട്ടോ. അടുത്ത ഒരു കോളിലേക്ക് പോകുന്നു, നോക്കാം ആരാണെന്ന്. ഹലോ, ഹലോ, ഹലോ, കേക്കാമോ?
15: ഹലോ,
13: ആ കേക്കാമോ?
15: ആ കേക്കാം.
13: ആ പേര് പറയുന്നു.
15: എന്റെ മോളെ പിന്നെ ചഹന, അവള് ബർത്ത്ഡേയാണ്. വിളിക്കുന്നത് അമ്പിളിന്നാണ് അവളെ മോള്.
13: ഓക്കെ,
15: 1000 ആശംസകൾ പറയണേ മോള്.
13: ഓക്കെ, ഇതാരാ ഈ സംസാരിക്കുന്ന? ആരാണ്, പേര് പറയോ?
15: പേര് പറയാം, സുബൈദ.
13: ഓക്കെ, അപ്പൊ അമ്പിളി അമ്പിളി എന്നല്ലേ പേര് പറഞ്ഞേ? ആ അമ്പിളിക്ക് കമ്മ്യൂണിറ്റി റേഡിയോ പെൻസികന്റെ ജന്മദിന ആശംസകൾ കേട്ടോ. വിളിച്ചതിൽ സന്തോഷം. കേട്ടുകൊണ്ടിരിക്കുന്നത് ഗ്രീറ്റിംഗ്സ് ടൈമാണ്, തത്സമയ ഫോണിംഗ് പ്രോഗ്രാം. അപ്പൊ നമ്മൾ നല്ലൊരു ഗാനം കേൾക്കാൻ പോകുകയാണ്. ഗാനം വരുന്ന സമയത്ത് പ്രിയ ശ്രോതാക്കൾക്ക് മെസ്സേജ് അയക്കാം. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9809013311. ഈ നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോളൂ. 8:50 വരെയാണ് സമയം. അപ്പോൾ നമുക്ക് പാട്ടൊക്കെ കഴിഞ്ഞ് വരുന്ന, അതിനുശേഷം ഈ മെസ്സേജുകളൊക്കെ വായിക്കുന്നതായിരിക്കും. അപ്പോൾ 9 മണി വരെ വിളിക്കാനുള്ള സമയമുണ്ട്. കേട്ടുകൊണ്ടിരിക്കുക കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസ് 107.8 ഗ്രീറ്റിംഗ്സ് ടൈം തത്സമയ ഫോണിംഗ് പ്രോഗ്രാമിൽ പ്രിയ ശ്രോതാക്കളോടൊപ്പം ശ്രീലക്ഷ്മി എം എസ്.

0: ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായി കാറുകളുടെ സർവീസിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കത്ത് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്ററിൽ സർവീസിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന 3 ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കത്ത് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010.
1: പെട്രോൾ വില ഓർത്ത് വിഷമിക്കേണ്ട, ഇതാ കുറഞ്ഞ ചിലവിൽ കൂടുതൽ യാത്ര ചെയ്യാൻ EVMA ഇലക്ട്രിക് സ്കൂട്ടർ. ലൈസൻസോ രജിസ്ട്രേഷനോ വേണ്ട, വളരെ കുറഞ്ഞ മെയിന്റനൻസ് ചാർജ്, ആകർഷകമായ ബജാജ് ഫിനാൻസ് സൗകര്യവും ലഭ്യമാണ്. സമയം കളയാതെ ഇന്ന് തന്നെ സ്വന്തമാക്കൂ. മറിയം EV, വിമല ഹൃദയം സ്കൂളിന് സമീപം, പട്ടത്താനം, കൊല്ലം. കോൺടാക്ട് 9444778688, 9846976084.
0: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: വിലോ 999.
4: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: പെരുമണ്ണ എഞ്ചിനീയറിംഗ് കോളേജിന്റെയും കരുനാഗപ്പള്ളി മുനിസിപ്പാലിറ്റിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ
6: സൗജന്യ കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് ഓപ്ഷൻ ഫെസിലിറ്റേഷൻ സെന്റർ.
5: സ്ഥലം കരുനാഗപ്പള്ളി മുനിസിപ്പാലിറ്റി ഓഫീസ്.
6: കൂടുതൽ വിവരങ്ങൾക്ക് 9745390261 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
7: ഓക്കെ, അങ്ങനെ നല്ല അടിപൊളി ഒരു ഗാനമൊക്കെ കേട്ട് നമ്മൾ തിരിച്ചെത്തുകയാണ്. ഗ്രീറ്റിംഗ്സ് ടൈമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. തത്സമയ ഫോണിംഗ് പ്രോഗ്രാം. നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ആശംസകളൊക്കെ അറിയിക്കാനായി പെട്ടെന്ന് ഫോൺ എടുത്ത് വിളിക്കുക. വിളിക്കേണ്ട നമ്പർ 0742931111 ഈ നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. സമയം 8 കഴിഞ്ഞ് 47 ആയിട്ടുള്ളൂ. ഇനി 3 സമയമുണ്ട് മെസ്സേജ് അയക്കാനായിട്ട്. മെസ്സേജ് അയക്കേണ്ട നമ്പറാണ് 9809301. ഓക്കെ, നമ്മൾ കോളിലേക്ക് പോവാണ്. നോക്കാം ആരാണെന്ന്. ഹലോ ഹലോ
8: ഹലോ
7: ഹലോ, കേക്കാമോ?
8: ഹലോ, എന്റെ ഇളയ മോന്റെ ബർത്ത്ഡേ ആയിരുന്നു.
7: മോന്റെ പേരെന്താ?
8: വിശാഖ് എന്ന അച്ചുവിന്.
7: വിശാഖ് എന്ന അച്ചുവിന് ആശംസ പറഞ്ഞു കേട്ടോ.
8: ആ, എന്റെ മോന് ഒരു 100,000 ജന്മദിന ആശംസകൾ.
7: ഓക്കേ, അപ്പോ വിശാഖ് എന്ന അച്ചുവിന് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിക്കന്റെയും 1,000 ജന്മദിന ആശംസകൾ. കേട്ടുകൊണ്ടിരിക്കുന്നത് ഗ്രീറ്റിംഗ്സ് ടൈം, തത്സമയ ഫോണിംഗ് പ്രോഗ്രാം ആണ്. നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ആശംസകളൊക്കെ അറിയിക്കാനായി വിളിക്കേണ്ട നമ്പർ 0474293111.

0: ഓക്കെ, കേട്ടുകൊണ്ടിരിക്കുന്നത് ഗ്രീറ്റിംഗ്സ് ടൈം ആണ്. തത്സമയ ഫോണിംഗ് പ്രോഗ്രാം. വിളിക്കുന്ന നമ്പർ 0474293111. ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ പ്രിയപ്പെട്ടവർക്ക് ആശംസകളൊക്കെ അറിയിക്കാനായി. അപ്പൊ നമ്മൾ കൗളിലേക്ക് പോവാണ്, നോക്കാം ആരാണെന്ന്. ഹലോ
1: ഹലോ മോളെ, എന്റെ കൊച്ചുമോളെ ബർത്ത്ഡേ
2: ആണോ? കൊച്ചുമോളുടെ പേരെന്താ?
1: സരയുമോള്.
2: ആഹാ, സരയുമോൾക്ക് ഇന്ന് എത്ര വയസ്സായി?
1: 10 വയസ്സ്.
2: അടിപൊളി. അപ്പൊ നല്ലൊരു ആശംസ പറഞ്ഞു കേട്ടോ.
1: എന്റെ മോക്ക് 1000 ജന്മദിന ആശംസകള്.
2: അമ്മാമ്മയുടെ പേരെന്താ?
1: എന്റെ പേര് അച്ചാമ്മയാളെ.
2: അച്ചാമ്മയുടെ പേരെന്താ?
1: അച്ചാമ്മയുടെ പേര് ലളിതാമ്മ.
2: ലളിതാമ്മ, ഓക്കെ. അപ്പോ സരയുവിന് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസികന്റെ 1000 ജന്മദിന ആശംസകൾ കേട്ടോ.
1: താങ്ക് യു മോളെ.
2: ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. അപ്പോ ആദ്യത്തെ മെസ്സേജിലേക്ക് പോവാണ് കേട്ടോ. ഹലോ, എന്റെ പേര് സാന്ദ്ര. ഇന്ന് എന്റെ ഭർത്താവിന്റെ ബർത്ത്ഡേ ആണ്, ആശംസകൾ പറയണം. ഹസ്ബൻഡിന്റെ പേര് വിശാഖ്, അച്ചു എന്ന് വിളിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് സാന്ദ്ര കേട്ടോ. ഓക്കെ, അപ്പോ വിശാഖ് എന്ന അച്ചുവിന് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസികന്റെയും ജന്മദിന ആശംസകൾ. ഓക്കെ, അടുത്തൊരു മെസ്സേജ്. ഉഷാശിവനാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഗുഡ് മോർണിംഗ് ലക്ഷ്മി മോളെ, ഇന്ന് വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്ന സുനിലിനും ധനുഷിക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ പറയുന്നതാണ് ഉഷയമ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സന്തോഷം. അടുത്ത മെസ്സേജ് രാജൻ മുഖത്തുള്ള ചേച്ചിയാണ് കേട്ടോ. രാജൻ ചേച്ചി മുഖത്തിലെ നിന്നുമാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. എൻ്റെ മകൾ അഞ്ജന ഒരു ആൺകുഞ്ഞ് പിറന്നു. ഓക്കെ, 17 ദിവസമായിട്ടേ ഉള്ളൂ, ഒരു നല്ല ആശംസ പറയുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് രാജൻ ചേച്ചി. ഓക്കെ, രാജൻ ചേച്ചിയുടെ മകൾ അഞ്ജനയ്ക്ക് ഒരു ആൺകുഞ്ഞു പിറന്നു, 17 ദിവസമായി എന്നാണ് പറഞ്ഞപ്പോൾ. കുഞ്ഞുമായിട്ടൊക്കെ സന്തോഷമായിട്ട് ജീവിതം മുന്നോട്ട് പോട്ടെ, നല്ല അടിപൊളിയായിരിക്കട്ടെ, കുഞ്ഞിനും എല്ലാവിധ ഐശ്വര്യവും ഉണ്ടാവട്ടെ എന്ന് തന്നെ ആശംസിക്കുന്നു കേട്ടോ. ഓക്കെ, അടുത്ത ഒരു മെസ്സേജ്. മൈലപ്പൂരിൽ നിന്നും സാബിറയാണ്. നാളെ എൻ്റെ മോൻ്റെ 8th birthday ആണ്, മുഹമ്മദ് അയാൻ എന്നാണ് പേര്. അവന് വിഷസ് അറിയിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സാബിറയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. മോൻ അയാനാണ് ആശംസ അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ മുഹമ്മദ് അയാന് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസികൻ്റെയും ജന്മദിന ആശംസകൾ കേട്ടോ. ഓക്കെ, അപ്പോൾ അങ്ങനെ മെസ്സേജ് കഴിഞ്ഞു കേട്ടോ. ഇത്രയും മെസ്സേജ് ഉണ്ടായിരുന്നുള്ളൂ, മെസ്സേജൊക്കെ വായിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. സമയം ഇപ്പോൾ 8 മണി കഴിഞ്ഞ് 54 മിനിറ്റ് ആയിരിക്കുകയാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് ഗ്രീറ്റിംഗ്സ് ടൈം തത്സമയം ഫോണിംഗ് പ്രോഗ്രാം. നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ആശംസകളൊക്കെ അറിയിക്കാനായി വിളിക്കേണ്ട നമ്പർ 0474293111.

ഓക്കേ, അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന കമ്മ്യൂണിറ്റി റേഡിയോ 107.8 ഗ്രീറ്റിംഗ്സ് ടൈം തത്സമയ ഫോണിംഗ് പ്രോഗ്രാമാണ്. ഇന്നത്തെ നമ്മുടെ ഗ്രീറ്റിംഗ്സ് ടൈം ഇവിടെ സമാപിക്കുകയാണ്. അപ്പോൾ ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കമ്മ്യൂണിറ്റി റേഡിയോ 107.8 ജന്മദിനാശംസകൾ.

0: ഇപ്പോൾ സമയം 9 മണി.
1: ജുങ്കത്സ് പ്രൈസ് ഹുണ്ടായിൽ നിന്നും ജൂലൈ 20-നകം ഒരു പുതുപുത്തൻ ഹുണ്ടായി കാർ സ്വന്തമാക്കും. ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടൂ. ജുങ്കത്സ് പ്രൈസ് ഹുണ്ടായി, കൊല്ലം, കരുനാഗപ്പള്ളി, നിലമേൽ. ഫോൺ 8714-62-4012.
2: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
3: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
2: ആ ആടിമാസവും ജോളി സിൽസിന്റെ റിയൽ ആടി സെയിലും ഒന്നേ.

0: ഓരോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
1: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: ബിലോ 999
2: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
3: പെരുമൺ എഞ്ചിനീയറിംഗ് കോളേജിന്റെയും കൊട്ടാരക്കര മുനിസിപ്പാലിറ്റിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ
4: സൗജന്യ കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് ഓപ്ഷൻ ഫെസിലിറ്റേഷൻ സെന്റർ.
3: സ്ഥലം കൊട്ടാരക്കര മുനിസിപ്പാലിറ്റി ഓഫീസ്.
4: കൂടുതൽ വിവരങ്ങൾക്ക് 9745390261 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
5: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ കൊല്ലം അടയാളപ്പെടുത്തുന്നു. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വലിയശാല രാജു.
6: കള്ള് സോഡയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? കൊല്ലം നഗരവാസികൾ കേൾക്കാതിരിക്കാൻ വഴിയില്ല. ഇത് കള്ളുകുടിയന്മാർക്കുള്ളതല്ല, സോഡാ കുടിയന്മാർക്കുള്ള കള്ളു സോഡയെക്കുറിച്ചാണ് പറയുന്നത്. കള്ളുകുടിയന്മാർക്കും ഈ കള്ളു സോഡ ഇഷ്ടമാകുമെന്ന് ഉറപ്പാണ്. കള്ളും ചാരായവും ഒന്നുമല്ല, സോഡയെ ഒന്ന് മോഡിഫൈ ചെയ്തതാണ് കള്ളു സോഡ എന്ന് പറയുന്നത്. ഒരു തുള്ളി ലഹരി പോലും ഇതിലില്ല. നല്ല നാരങ്ങാപ്പുളിയും പഞ്ചസാര മധുരവും സോഡയുടെ തരിതരിപ്പും ഐസിന്റെ തണുപ്പുമൊക്കെ ചേർന്ന് പത പത എന്ന് ഗ്ലാസ് തുളുമ്പുന്ന രസികൻ നാരങ്ങ വെള്ളമാണിത്. മധുരവും ഉപ്പും പുളിയും പ്രത്യേക അനുപാതത്തിൽ ചേർത്ത് അതിൽ സോഡ ചേർത്തുണ്ടാക്കുന്നതാണ് കള്ളു സോഡ. ഇതിന്റെ മറ്റൊരു പ്രത്യേകത പാനീയത്തിൽ കള്ളിന്റെ ഒരു അംശം പോലും ഇല്ല എന്നുള്ളതാണ്. കല്ലുകടയുടെ പ്രധാന സവിശേഷത ഇവിടെ ഉണ്ടാകുന്ന എല്ലാ പാനീയത്തിലും ഉപ്പ് ചേർക്കുന്നു എന്നതാണ്. കൊല്ലത്ത് ആശ്രമ മൈതാനത്ത് നിന്നാണ് കള്ളു സോഡയുടെ ജനനം. 40 വർഷം മുമ്പ് കൊല്ലം സ്വദേശി രാജനും മക്കളും തുടങ്ങിവെച്ച ഈ രുചി വിപ്ലവത്തിന് ഇപ്പോഴും ആവശ്യക്കാർ ഏറെയാണ്. കള്ളു സോഡ ഉണ്ടാക്കുന്ന കാഴ്ച ഒന്ന് കാണേണ്ടത് തന്നെയാണ്. ഈ കാഴ്ച തന്നെ നമ്മുടെ മനം നിറയ്ക്കും എന്നുള്ളതാണ് ഏറെ രസകരം. നിറം കണ്ടിട്ട് നാരങ്ങ വെള്ളം കുടിക്കാൻ എത്തിയവർ തന്നെയാണ് കള്ളെന്ന് വിളിച്ചു തുടങ്ങിയത്. ദാഹം ശമിപ്പിക്കാൻ മാത്രമല്ല നല്ലൊരു ദഹനശമിനിയും അതുപോലെ വയറിന്റെ അസ്വസ്ഥതകൾക്കും നെഞ്ചെരിച്ചിലിനുമൊക്കെയുള്ള മികച്ച പാനീയവുമാണ് കള്ളു സോഡ. ചൂടുകാലത്താണ് ഇതിന്റെ വിൽപ്പന കൂടുതൽ. എന്നാൽ മഴക്കാലത്തും കുറവല്ല എന്ന സവിശേഷതയുമുണ്ട് കള്ളു സോഡയ്ക്ക്.
7: കുട്ടികൾക്കായുള്ള കാതോട് കാതോരം എല്ലാ ഞായറാഴ്ചയും രാവിലെ 9:15 മുതൽ 10:15 വരെ. വിളിക്കേണ്ട നമ്പർ 0474293111. കൊച്ചുകുട്ടികൾക്കായുള്ള കാതോട് കാതോരം.

കുട്ടികൾക്കായുള്ള കാതോട് കാതോരം എല്ലാ ഞായറാഴ്ചയും രാവിലെ 9:15 മുതൽ 10:15 വരെ. വിളിക്കേണ്ട നമ്പർ 0474293111. കൊച്ചുകുട്ടികൾക്കായുള്ള കാതോട് കാതോരം.

0: ബിൻ സിഗറിൽ ഇപ്പോൾ വേർഡ് ഓഫ് ദി ഡേ. എ പ്രോഗ്രാം ടു എൻറിച്ച് യുവർ ഇംഗ്ലീഷ് വൊക്കാബുലറി. പ്രസന്റഡ് ബൈ ഡോക്ടർ തോമസ് വില്യം ആൻഡ് നിമിഷ ബിജു ജോൺ.
1: ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വേർഡ് ഓഫ് ദി ഡേ. ടുഡേസ് വേർഡ് ഈസ്
2: factitious. Factitious.
1: Factitious is spelled as F A C T I T I O U S.
2: This is an adjective and means created by humans, artificial or counterfeited, fabricated. മലയാളത്തിൽ കൃത്രിമമായ, സ്വാഭാവികമല്ലാത്ത, അയഥാർത്ഥമായ, വ്യാജമായ എന്നൊക്കെ അർത്ഥം.
1: താങ്ക് യു ഓൾ.
0: कम्युनिटी रेडियो बेंसिगर 107.8 प्रस्तुत करते हैं
3: दिल की आवाज,
0: दिलों से दिल तक. आवाज का सीधा प्रसारण अब से हर रविवार सुबह 10:30 से लेकर 11:30 तक होगा और आपके साथ होगी आपकी शाइनी जर्मिया. तो फिर देर किस बात की, अपना फोन उठाइए और हमें डायल कीजिए. डायल करने के लिए हमारा नंबर
3: 0474-293-1111.
0: नंबर एक बार फिर से 0474-293-1111.
3: दिल की आवाज़,
0: दिलो.

0: ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായ് കാറുകളുടെ സർവീസിങ്ങിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കക്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്ററിൽ സർവീസിങ്ങിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന മൂന്ന് ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കക്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010.
1: കുട്ടികൾക്കായുള്ള കാതോട് കാതോരം എല്ലാ ഞായറാഴ്ചയും രാവിലെ 9:15 മുതൽ 10:15 വരെ. വിളിക്കേണ്ട നമ്പർ 0474293111. കൊച്ചുകുട്ടികൾക്കായുള്ള കാതോട് കാതോരം. കുട്ടികൾക്കായുള്ള കാതോട് കാതോരം എല്ലാ ഞായറാഴ്ചയും രാവിലെ 9:15 മുതൽ 10:15 വരെ. വിളിക്കേണ്ട നമ്പർ 0474293111. കൊച്ചുകുട്ടികൾക്കായുള്ള കാതോട് കാതോരം.
2: കൊച്ചുകുട്ടുകാരുടെ കാതോട് കാതോരം തുടങ്ങുകയാണ്. അപ്പൊ എല്ലാ കൊച്ചുകൂട്ടുകാർക്കും കൊച്ചുകുട്ടികളുടെ കാതോട് കാതോടത്തിലേക്ക് സ്വാഗതം. പെട്ടെന്ന് ഫോൺ എടുത്ത് വിളിച്ചോളൂ കേട്ടോ കൂട്ടുകാരൊക്കെ. വിളിക്കേണ്ട നമ്പർ 0474293111. നമുക്ക് ആദ്യത്തെ കോളിലേക്ക് പോകാം. അപ്പൊ കൂട്ടുകാരോടൊപ്പം ശ്രീലക്ഷ്മി എം എസ് ആണ്. ഹലോ
3: ഹലോ
2: ഹലോ, ഗുഡ് മോർണിംഗ്. ആരാണ്?
3: പ്രതീക്ഷ.
2: ഓക്കെ പ്രതീക്ഷ, എവിടുന്നാ വിളിക്കുന്നേ? ഏത് ക്ലാസ്സിലാണ് പ്രതീക്ഷ പഠിക്കുന്നേ? ഏത് ക്ലാസ്സിലാണ്? നാലാം ക്ലാസ്സിലാണ്. ഓക്കെ ശരി. അപ്പോ പ്രതീക്ഷ ആദ്യമായിട്ടാണോ വിളിക്കുന്നേ?
3: അല്ല, ഇതിനു മുമ്പ് വിളിച്ചിട്ടുണ്ട്, പക്ഷെ വിളിക്കുമ്പോ എടുക്കത്തില്ല.
2: അത് ശരി, ശ്രമിച്ചിട്ടുണ്ട്, ഇതുവരെ കിട്ടിയിട്ടില്ല അല്ലേ? ഓക്കെ പ്രതീക്ഷ, പിന്നെ പറയു എന്തൊക്കെയുണ്ട് വിശേഷം? ഏത് സ്കൂളിലാ പ്രതീക്ഷ പഠിക്കുന്നേ? എങ്ങനെയാ സ്കൂളിലൊക്കെ പോകുന്നേ? സ്കൂൾ ബസ്സിലാണോ? ആഹാ ശരി. പിന്നെ വീട്ടിൽ വേറെ ആരൊക്കെയാ ഉള്ള പ്രതീക്ഷയുടെ? ചേട്ടനും ആ സ്കൂളിൽ തന്നെയാണോ പഠിക്കുന്നേ? ആണല്ലേ. ഓക്കെ, ചേട്ടന്റെ പേരെന്താ? ഓക്കെ, അപ്പൊ എന്തായാലും ഇന്ന് ഏത് പാട്ടാണ് വേണ്ട പ്രതീക്ഷയ്ക്ക്? പാട്ട് പാടുന്ന ആളാണോ പ്രതീക്ഷ? അല്ല, പാട്ട് കേട്ടാ മതി അല്ലേ? ഓക്കെ, എനിക്ക് പാട്ട് കേൾക്കാം.

0: മനോഹരമായ ഒരു ഗാനമായിരുന്നു നമ്മൾ ആദ്യം തന്നെ കേട്ടത്. കൊച്ചുകൂട്ടാരുടെ കാതോട് കാതോടത്തിൽ. അപ്പോൾ നമ്മുടെ ഈ കൊച്ചുകൂട്ടുകാരൊക്കെ പെട്ടെന്ന് ഫോൺ എടുത്ത് വിളിച്ചോളൂ, നല്ല നല്ല ഗാനങ്ങളും ഒക്കെ കേട്ടിട്ട് നമുക്ക് മുന്നോട്ട് പോകണ്ടേ. അപ്പോൾ വിളിക്കാൻ നമ്പർ 0474 2913 1111. അതോടൊപ്പം തന്നെ ഇന്ന് 5 വയസ്സിന് താഴെ പ്രായമുള്ള കുഞ്ഞുങ്ങൾക്ക് പോളിയോ തുള്ളിമരുന്ന് കൊടുക്കുന്ന ദിവസമാണ്. അപ്പോൾ രക്ഷിതാക്കൾ അത് മറക്കല്ലേ കേട്ടോ. ഇന്ന് കുഞ്ഞുങ്ങൾക്ക് 5 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് തുള്ളിമരുന്ന് കൊടുക്കാൻ കൊണ്ടുപോയിക്കോളൂ കേട്ടോ. ഓക്കേ, അപ്പോൾ നമുക്ക്
1: അടുത്ത കോളിലേക്ക് പോവാം.
2: ഹലോ ഹലോ
0: ഹലോ
2: ഹലോ നമസ്കാരം.
0: സിദ്ധി വിനായക് ആണോ?
2: ആ തന്നെ.
0: ആ സിദ്ധി വിനായക്, മോനെ പറ, എന്തൊക്കെയാ വിശേഷം, എങ്ങനുണ്ട്? എങ്ങനുണ്ടായിരുന്നു വി പാർക്കിൽ പോയി? തിരക്കുണ്ടായിരുന്നോ?
2: നെഹ്റു പാർക്കിൽ പോയി സൈക്കിളൊക്കെ ചവിട്ടി.
0: ആഹാ, ശരി. വി പാർക്കിൽ തിരക്കുണ്ടായിരുന്നോ?
2: വി പാർക്ക് ഇന്നലെ അത്ര തിരക്കില്ലെന്ന്. വി പാർക്കിൽ ഉണ്ടായിരുന്ന, നെഹ്റു പാർക്കിൽ
0: അത്ര തിരക്കില്ലായിരുന്നു അല്ലേ. ഓക്കെ, ശരി. എന്നിട്ട് ഇഷ്ടപ്പെട്ടോ? കൊറേ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നോ?
2: ആ കൊറേ പേരുണ്ടായിരുന്നു. പിന്നെ സൈക്കിൾ ഓട്ടം കൊറേ പേരൊന്നും ഇല്ലെന്ന്. അപ്പുറത്തെ വി പാർക്കില് കളിക്കാൻ കേറി വേറെ ഉള്ളവരൊക്കെ.
0: ആഹാ, വി പാർക്കിൽ പോയ മോൻ എന്തിലൊക്കെയാ കളിക്കുന്നേ?
2: വി പാർക്കിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഒന്നുമില്ല, കറങ്ങുന്നൊരിതുണ്ട്.
0: പിന്നെ
2: പിന്നെ അവിടില്ല, കാലിട്ട് ആട്ടുന്നൊരു
0: മനസ്സിലായി. ഓക്കെ ഓക്കെ, ശരി. അപ്പൊ എന്തായാലും ഇവിടെ രണ്ടെടുത്ത് പോയില്ലേ, ഏതാ ഇഷ്ടപ്പെട്ടെ? ആണോ, ശരി. പിന്നെ അങ്ങനെ എന്തായാലും ഇന്നലത്തെ ദിവസം അങ്ങനെ അങ്ങ് പോയി അല്ലേ. അപ്പൊ ഇന്ന് ഇന്നത്തെ പ്ലാൻ എന്താണ്?
2: എക്സാം ഉണ്ട്,
0: ഓ ക്ലാസ് ടെസ്റ്റ് ആണോ? ഓക്കെ, ഏതാണ് നാളത്തെ എക്സാം?
2: സോഷ്യല്.
0: പഠിക്കുക കേട്ടോ, കുറച്ച് സമയം പാട്ടൊക്കെ കേട്ടിട്ട് കുറച്ച് സമയം ഇരുന്ന് പഠിച്ച് കേട്ടോ, അങ്ങനെയൊക്കെ പഠിക്കണം
2: കേട്ടോ.
0: ഓക്കെ പോലെ. അപ്പൊ ഇന്ന് ഏത് പാട്ടാ വേണ്ടേ?
2: പാട്ട്
0: പാടുന്നു,
2: പാട്ട് പാടാ, അറിഞ്ഞുകൂടാ ഞാൻ.
0: ഇനി
2: അടുത്ത വട്ടം വിളിക്കുമ്പോ പഠിക്കാം.
0: ഉറപ്പായിട്ട് പാടിത്തരണം കേട്ടോ.
2: ഓക്കെ
0: ഓക്കെ, ടാറ്റാ.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് കൊച്ചു കൂട്ടുകാരുടെ കഥോട് കഥരാണ് തത്സമയം ഫോണിംഗ് പ്രോഗ്രാം. അപ്പൊ നമ്മൾ അടുത്തൊരു കോളിലേക്ക് പോവുകയാണ്, നോക്കാം ആരാണെന്ന്. ഹലോ
1: ഹലോ
2: ഹലോ, ഗുഡ് മോർണിംഗ്. ഇത് ആരാണ്? ആരാണ്? ആയിഷ് ആണോ? ആഹാ, ആയിഷ് മിടുക്കനാണല്ലോ, ആണോ? ആര് പറഞ്ഞു അങ്ങനെ? ഏ, ആരാ പറഞ്ഞു? ടീച്ചർ പറഞ്ഞായിരുന്നോ? ടീച്ചർ എന്താ അങ്ങനെ പറഞ്ഞേ? എന്തുകൊണ്ടാ അങ്ങനെ പറഞ്ഞു? പാട്ട് പാടിയപ്പോഴോ? ആഹാ, അപ്പൊ ആയിഷ് പാട്ടൊക്കെ പാടും. എങ്കി ഒരു പാട്ട് പാടിയേ നോക്കട്ടെ. മിടുക്കനാട്ടോ. ഇതാരാ പഠിപ്പിച്ചു തന്നെ ആയിഷിന്? ടീച്ചറാണ്. ഏത് ക്ലാസ്സിൽ പഠിക്കുവാ? അംഗനവാടിയിലാണ്. ആ ഓക്കെ, അപ്പൊ നാളെ അംഗൻവാടി പോണ്ടേ? ഇഷ്ടമാണോ അംഗൻവാടി പോവാൻ? വേറെ കൂട്ടുകാരൊക്കെ ഉണ്ടോ? ഒരുപാട് കൂട്ടുകാരുണ്ടോ? എത്ര കൂട്ടുകാരുണ്ട്? ത്രീ. ആഹാ, കൂട്ടുകാരുടെ പേരൊക്കെ അറിയോ? ഒന്ന് പറഞ്ഞേ. ആ ഓക്കെ, ടീച്ചറിന്റെ പേരെന്താ? അയ്യോ, അതെന്ത് പേര്? ഹാജിറ ടീച്ചർ ആണോ? ആ ഓക്കെ, പിന്നെ വേറൊരു ചേച്ചി കൂടി ഇല്ലേ അവിടെ? എന്താണ്? അനിത. ആ ഓക്കെ ഓക്കെ, രണ്ടു പേരുണ്ട്. ആയിഷ ആഹാരമൊക്കെ കഴിക്കോ അംഗൻവാടി പോകുമ്പോ? കഴിക്കോ? ഉപ്പുമാവ് കഴിക്കും. പിന്നെന്തോ കഴിക്കുന്നേ? മുട്ട ബിരിയാണി കഴിക്കും. ഏറ്റവും ഇഷ്ടം എന്താ? മുട്ട ബിരിയാണി ആണോ ഉപ്പുമാവാണോ? മുട്ട ബിരിയാണിയാണ് ഇഷ്ടം അല്ലേ? ഓ, വയറ് നിറച്ച് കഴിക്കണം കേട്ടോ. പാലൊക്കെ കിട്ടൂലേ? പാല് കിട്ടും, മുട്ട കിട്ടും, പിന്നെന്തോ കിട്ടുന്നേ? പിന്നെന്താ തരുന്നേ? എന്ത്? അതെന്തത്? ആ റാഗി. ഓക്കെ ഓക്കെ, പിന്നെ പായസം കിട്ടുവോ? പായസം തരും. എന്താ? പായസം കിട്ടും. ഒക്കെ കുടിക്കാറോ? പായസം ഒക്കെ കുടിക്കാറുണ്ടോ? ഓക്കെ ശരി. അപ്പൊ ഇന്ന് ഏത് പാട്ട് വേണം ഇനി? മിന്നാമിന്നി പാട്ട് പാടുന്നോ അത്?
1: ഇത്തിരി പൊന്നെ, പിന്നെ തരാം പൊന്നല്ല.

0: അടിപൊളി കേട്ടോ. അപ്പൊ നാളെ അംഗൻവാടി ചെന്നിട്ട് പറയണം, ഞാൻ റേഡിയോ വിളിച്ച് പാട്ടൊക്കെ പാടിയെന്ന് പറയുവോ? എങ്ങനെയാ പറയാൻ പോകുന്നേ? എങ്ങനെയാ പറയുന്നേന്നൊന്ന് പറഞ്ഞു തന്നെ. ആ ടീച്ചറിന്റെ അടുത്ത് ചെന്നിട്ട് എങ്ങനെയാ പറയാൻ പോകുന്നേ? ടീച്ചറേ ടീച്ചറേ, ഇന്നലെ ഞാൻ റേഡിയോയിൽ വിളിച്ചു എന്ന് പറയണം. ഇങ്ങനെ പറയുവോ? ഒന്ന് പറഞ്ഞേ. ആ എന്നിട്ട് അടുത്തത് പറ. ഞാൻ റേഡിയോയിൽ വിളിച്ചായിരുന്നു. പറഞ്ഞേ. ആ വിളിച്ചായിരുന്നു, പാട്ട് പാടിയായിരുന്നു. അങ്ങനെ പറയോ. ആ ശരി, ഓക്കെ. ടാറ്റാ.
1: ഉമ്മ
0: ഉമ്മ ഉമ്മ.

0: റേഡിയോ ബെൻസിഗറിൽ ശ്രോതാക്കൾക്കായി തത്സമയ ഫോണിൻ പ്രോഗ്രാം ഫൺ ഫ്യൂഷൻ. ഒറ്റ ചോദ്യം 7 സെക്കൻഡിൽ ഉത്തരം പറയാൻ നിങ്ങൾ റെഡിയാണോ? എങ്കിൽ വിളിക്കൂ ഫൺ ഫ്യൂഷനിലേക്ക് തിങ്കളാഴ്ച രാവിലെ 11:15 മുതൽ. രസകരമായ ചോദ്യങ്ങളുമായി രേഷ്മ. വിളിക്കേണ്ട നമ്പർ 0474-293-1111. കേട്ടുകൊണ്ടിരിക്കുന്നത് കൊച്ചുകൂട്ടുകാർക്കായുള്ള കാതോട് കാതലാണ് തത്സമയ ഫോണിംഗ് പ്രോഗ്രാം. വിളിക്കേണ്ട നമ്പർ 0474-293-1111. ഓക്കെ, സമയം 9 കഴിഞ്ഞ് 38:28 ആയിട്ടുണ്ട്. നമ്മൾ അടുത്ത റെക്കോർഡിലേക്ക് പോവാണ്. ഹലോ
1: ഹലോ
0: ഹലോ, ഗുഡ് മോർണിംഗ്. ഇത് ആരാണ്? ജാൻവി. ആ ജാൻവി, അടിപൊളി പേരാണല്ലോ ജാൻവി. ജാൻവി, ഹലോ
1: ഹലോ,
0: കേൾക്കാൻ പറ്റുന്നുണ്ടോ മോക്ക് ഞാൻ പറയുന്നേ? ആ, എന്നിട്ടെന്താ മിണ്ടാതിരുന്നേ? മിണ്ടാതിരുന്നില്ലായിരുന്നു. ഓക്കെ ജാൻവി, ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേ?
1: 2nd class.
0: ഏത് സ്കൂളിലാ മോളെ?
1: ചെങ്കോടി.
0: ശരി ജാൻവി കുട്ടി, ആരാ ഫോൺ ചെയ്തു തന്നെ ജാൻവിക്ക്?
1: അമ്മ.
0: അമ്മയാണ്? അപ്പൊ അമ്മയാണോ എപ്പോഴും റേഡിയോ കേൾക്കുന്നത്, അതോ ജാൻവിയാണോ? അമ്മാമയാ കേൾക്കുന്ന അല്ലേ. ഓക്കെ ജാൻവി കുട്ടി, ഇതിനു മുൻപ് ഒരു ദിവസം വിളിച്ചിട്ടുണ്ട് അല്ലേ? ഇതിനു മുൻപ് ഒരു ദിവസം വിളിച്ചിട്ടില്ലായിരുന്നോ? ആ, എനിക്ക് ചെറിയൊരു ഓർമ്മയുണ്ട് വിളിച്ചതായിട്ട് കേട്ടോ. പിന്നെ സ്കൂളൊക്കെ തുറന്നിട്ട് എങ്ങനെയുണ്ട്? ക്ലാസ് ഒക്കെ ഇഷ്ടമായോ? പാട്ടോ? ഏത് പാട്ടാ വേണ്ടേ അനിയന് വേണ്ടി? അനിയന്റെ പേരെന്താ? കാർത്തി. ആണോ? അനിയൻ മാമയ്ക്ക് എത്ര വയസ്സായി? ആറു മാസമായോ? അപ്പൊ കുഞ്ഞാവ് ഉറക്കമാണോ? ഉറങ്ങാണല്ലേ. എന്നാ കുഞ്ഞാവയ്ക്ക് വേണ്ടി നമുക്ക് പാട്ട് കേക്കണ്ടേ? ജാൻവി കുട്ടി പാട്ടൊക്കെ പാടി കൊടുക്കുവോ കുഞ്ഞാവയ്ക്ക്? അപ്പൊ ഒരു പാട്ട് എനിക്കും കൂടെ പാടി തരുവോ? പാടിക്കോ. ഹലോ, പോയോ?
1: സൂത്രം കാട്ടിയില്ലേ, പിന്നെ അവ തല്ലിയിട്ടില്ലേ, അമ്മാവനെ നീ വധിച്ചില്ലേ, എങ്കിലും ആര് ചെയ്യും കിഷ്ടാ ഇങ്ങനെ ജാന്തനെ തകർ തകർ, ആര് ചെയ്യും കിഷ്ടാ ജാന്തനെ പോൽ തകർ തകർ.
0: ഓക്കെ ജാൻവി കുട്ടി, ഇപ്പൊ പാട്ട് കേൾക്കാം. ടാറ്റാ.
1: താങ്ക് യു.

0: നല്ല മനോഹരമായൊരു ഗാനമായിരുന്നു. സാന്ത്വനം എന്ന ചിത്രത്തിലെ ഗാനമായിരുന്നു. അപ്പോൾ നമ്മൾ ഇനി അടുത്തൊരു കോളിലേക്ക് പോവാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് കൊച്ചു കൂട്ടുകാരുടെ കാതോട് കാതോരം. ഹലോ
1: ഹലോ,
0: ഗുഡ് മോർണിംഗ്. ഇത് ആരാണ്? സഫ ആണോ? സഫക്കുട്ടി, ഇപ്പൊ എത്ര വയസ്സായി സഫക്കുട്ടിക്ക്? 4 വയസ്സ്. എന്നിട്ട് പോളിയോ തുള്ളി മരുന്ന് കഴിക്കാൻ പോയോ? പോയോ? പോകാൻ പോകുകയാണോ? ആ, അവിടെ അടുത്തുണ്ടോ? ആ, ആരാ കൊണ്ടുപോകുന്നേ? ഉമ്മയാണോ കൊണ്ടുപോകുന്നേ? ഓക്കെ, അപ്പൊ മിടിക്ക് കുട്ടിയായിട്ട് പോട്ട് വരണം കേട്ടോ. എന്നിട്ട് അടുത്ത ആഴ്ച വിളിക്കുമ്പോ പറയണോ എത്ര കൂട്ടുകാരെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറയോ. അനിയത്തിയോ ഉണ്ടോ? അനിയത്തിക്ക് എത്ര വയസ്സായി? അനിയത്തിന്റെ പേരെന്താ? അറുവ. ഓക്കെ, അടുത്തുനിന്ന് ആരാ ഈ പറഞ്ഞിരുന്നേ? ഉമ്മയാണോ? ആണോ? ആണോ? ശരി ശരി. അപ്പൊ മോക്ക് നല്ലൊരു പാട്ട് കേക്കാം. പാട്ട് പാടണോ? ഏത് പാട്ടാ പാടാൻ പോകുന്നേ? പാടിക്കോ.

0: ഓക്കെ, അങ്കിൾ ബൺ എന്ന ചിത്രത്തിലെ ഗാനമായിരുന്നു നമ്മൾ കേട്ടത്. അപ്പൊ ഇനി നമ്മൾ അടുത്തൊരു കോളിലേക്ക് പോവാണ്. നോക്കാം ആരാണെന്ന്. ഹലോ
1: ഹലോ,
0: സുഖാണോ? ഇത് ആരായി സംസാരിക്കുന്നേ? സാറ ആണോ? സാറക്കുട്ടി എപ്പോ ഉറക്കം എണീറ്റെന്ന്? രാവിലെ എത്ര മണിക്കാ? സാറക്കുട്ടിക്ക് സമയമൊക്കെ നോക്കാൻ അറിയോ? അതിന് അറിയാമോ? അയ്യോ, വിടിക്ക് കുട്ടിയാണല്ലോ. ഇത് ആരാ പഠിപ്പിച്ചു തന്നേ സമയമൊക്കെ നോക്കാൻ? ആ ഓക്കെ. അപ്പൊ 7 മണിക്ക് എണീറ്റിട്ട് ഇന്ന് എന്ത് പറ്റി താമസിച്ച വിളിക്കാൻ പരിപാടിയില്? ആണോടാ, പോട്ടെ. ആണോ, കട്ടായി പോയി കാണും. ശരി സാറക്കുട്ടി. ആ സാറക്കുട്ടി, അപ്പോ പോളിയ തുള്ളി മരുന്ന് കഴിക്കാൻ പോകണ്ടേ? പോയോ? പോയില്ല. പോകണം കേട്ടോ. ആരെ കൂടെ പോകും? ആ ശരി, പോണ കേട്ടോ. രാവിലെ ആഹാരമൊക്കെ കഴിച്ചോ? കഴിച്ചു. ഓക്കെ, അപ്പൊ ഇനിയിപ്പൊ പാട്ടൊക്കെ കേട്ടിട്ട് മിടുക്കിയായിട്ട് പോകണേ. മറന്നുപോവോ? മറന്നുപോവല്ലേ. ശരി, നാളെ അംഗൻവാടി പോണ്ടേ? സ്കൂളിലായോ? ഓക്കെ, ഈ വർഷമായോ? ആ, LKG-യിലായല്ലേ. എങ്ങനുണ്ട് സ്കൂളൊക്കെ? കൊള്ളാ, ഇഷ്ടപ്പെട്ടു. ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താ സ്കൂളില്? അല്ല, സ്കൂളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താ? അവിടെ ചെന്നപ്പോ തന്നെ സാറക്കുട്ടിക്ക് ഇഷ്ടപ്പെട്ട എന്തുവായിരുന്നു? ആരെയാ ഇഷ്ടപ്പെട്ട? എന്തുവാ ഇഷ്ടപ്പെട്ട? പാർക്കാണ് ഇഷ്ടപ്പെട്ടത്. ഓക്കേടാ, അടിപൊളിയായിട്ട് കളിച്ചോ കേട്ടോ അവിടെ പോയി. ശരി, അപ്പൊ ഇന്ന് പാട്ട് കേൾക്കണ്ടേ? ഇനി സാറക്കുട്ടി പാട്ട് പാടുന്നുണ്ടോ? എന്നാ പാടിക്കോ.
1: ഞാനൊരു പാട്ട് പഠിച്ചിട്ടുണ്ട്,

0: ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
1: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
0: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ്, ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
1: ഞങ്ങളുടെ പ്രത്യേകതകൾ:
0: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
1: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
0: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
1: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
0: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
1: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
0: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്ന് തന്നെ സന്ദർശിക്കൂ
1: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ്, നീണ്ടകര പിഒ, കൊല്ലം.
0: ഫോൺ 8848533001.
1: മറ്റൊരു നമ്പർ 8129520477.
2: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
3: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
2: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
4: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ. വിലോ 999.
5: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
6: रेडियो बेंसिगर 107.8 प्रस्तुत करते हैं
7: दिल की आवाज,
6: दिलों से दिल तक. दिल की आवाज का सीधा प्रसारण अब से हर रविवार सुबह 10:30 से लेकर 11:30 तक होगा और आपके साथ होगी आपकी शायरी जर्मियास. देर किस बात की, अपना फोन उठाइए और हमें डायल कीजिए. डायल करने के लिए हमारा नंबर
7: 0474-293-1111.
6: नंबर एक बार फिर से 0474-293-1111.

0: ഓക്കെ, കേട്ടുകൊണ്ടിരിക്കുന്നത് കൊച്ചു കൂട്ടുകാരുടെ കാതോട് കതറാണ്. തത്സമയം ഫോണിംഗ് പ്രോഗ്രാം സമയം 10 മണി കഴിഞ്ഞ് 4 മിനിറ്റ് ആയിരിക്കുകയാണ്. നമ്മൾ അടുത്തൊരു കോളിലേക്ക് പോകുന്നു, നോക്കാം ആരാണെന്ന്. ഹലോ
1: ഹലോ
0: ഹലോ, ഇത് ആരാണ്? അതാണ് ഞാൻ ആലോചിച്ച് ഇങ്ങനെ ചോദിച്ചത്, ആരാണ്? അനുപമ ആണോ?
1: അല്ല.
0: ശ്രീനന്ദൻ കുട്ടി ആണ്. ഓക്കെ,
1: മറന്നോ?
0: അയ്യോ, മറക്കോ? ഞാൻ അങ്ങനെ അങ്ങനെയാണെങ്കിൽ ഞാൻ ഇപ്പൊ പേര് പറയോ? എനിക്ക് ഓർമ്മയുണ്ട് കേട്ടോ, ശ്രീനന്ദന കുട്ടിയെ എങ്ങനെ മറക്കാനാ ഞാൻ. ഓക്കെ, പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖത്തിനൊരു സുഖക്കുറവുണ്ടല്ലോ, ഇങ്ങനാണോ സുഖം എന്ന് പറയുന്നേ?
1: എന്താ
0: ഇച്ചിരി കൂടെ ഒക്കെ നന്നായിട്ട് സന്തോഷത്തോടെ പറയൂ സുഖമെന്ന്. അതാണ് അതാണ് വേണ്ടത് നമുക്ക്. ഓക്കെ, പിന്നെ ക്ലാസ് ഒക്കെ എങ്ങനെ പോകുന്നു? കൊള്ളാം. കഴിഞ്ഞ വർഷത്തേക്കാളും കൊള്ളാമോ? ആണോ? കഴിഞ്ഞ വർഷമാണോ ഈ വർഷമാണോ കൊള്ളാവുന്ന കൂടുതൽ? കഴിഞ്ഞ വർഷമാണോ ഈ വർഷമാണോ കൂടുതൽ കൊള്ളാവുന്ന തോന്നുന്നേ? ഓക്കെ, ഈ വർഷം തുടങ്ങിയല്ലേ ഉള്ളൂ. ഇപ്പൊ ഏത് ക്ലാസ്സിലായത്? സെവന്തിലോ? സിക്സ്ത്തിലാണ്. ഓക്കെ ഓക്കെ. ട്യൂഷനൊക്കെ ഉണ്ടോ?
1: ഇല്ല.
0: വീട്ടിൽ ഇരുന്ന് പഠിക്കുകയാണോ? ഇപ്പൊ ഈ ശനി ഞായർ ദിവസങ്ങളിലൊക്കെ വേറെ എന്തെങ്കിലും ക്ലാസ്സിനൊക്കെ പോകുന്നുണ്ടോ? പാട്ടിനോ ഡാൻസിനോ അങ്ങനെ എന്തെങ്കിലും?
1: പണ്ട് പോകുന്നുണ്ടായിരുന്നു, ഇപ്പൊ പോകുന്നില്ല.
0: ഇനി പോകാനൊക്കെ ഉള്ള വല്ല പ്ലാനും ഉണ്ടോ?
1: ഇല്ല.
0: ഇല്ല, പോകണ്ടെന്ന് വിചാരിക്കുവാണോ? ആണോ?
1: രണ്ടും കൂടെ പറ്റത്തില്ലല്ലോ.
0: ഓ, അത് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ, നമ്മൾ ഇടയ്ക്ക് ഒരു ഒരു മണിക്കൂർ അങ്ങനെയല്ലേ ഉള്ളൂ. പഠിക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് കരുതിയിട്ടാണോ പോകാതെ? ക്ലാസ്സിനെ ബാധിക്കുമെന്ന് കരുതിയിട്ട്? ക്ലാസ്സിനെ ഒന്നും ബാധിക്കില്ല കേട്ടോ, ഇപ്പോഴല്ലേ പോകാൻ പറ്റുന്നേ. കുറച്ചും കൂടെ ഒക്കെ കഴിയുമ്പോഴത്തേക്ക് പിന്നെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. 9th 10th ഒക്കെ വരുമ്പോഴത്തേക്ക് എന്തായാലും മുടങ്ങും. ഓക്കെ, അപ്പം എന്തായാലും ഒരു പാട്ട് പാടിയാ നോക്കട്ടെ, പാട്ട് പഠിച്ചിട്ടൊക്കെ എവിടം വരെ ആയെന്ന്.
1: ചെമ്പരത്തിക്കമ്മലിട്ട് കുപ്പിവളെ കൊഞ്ചലിട്ട് കാത്തു നിന്നതാര്, അന്തിവയിൽ പൊന്നെടുത്ത് 10 മുഴം പട്ടെടുത്ത് പാർത്തു നിന്നതാര്, തെളിവാവിനിൽ നിന്നു മേഘം പനിനീരൻ കോടു കുടഞ്ഞു, അണിവാകം പൂക്കുമി നാണി നാണം കൊണ്ടേ ചെമ്പരത്തി, ഏ ചെമ്പരത്തി കമ്മലിട്ട് കുപ്പിവള കൊഞ്ചലി കാത്തുന്നതാര്, അന്തിവയിൽ പൊന്നെടുത്ത് 10 മുഴം പട്ടെടുത്ത് പാർത്തു നിന്നതാര്. ഹലോ,
0: ആര്? ഒളിച്ചു കളിക്കോ? ഒളിച്ചു കളിക്കോ? ചിലപ്പോൾ. ആരുമായിട്ടാ കളിക്കുന്നേ?
1: സ്കൂളിലെ ഫ്രണ്ട്സുമായിട്ട്.
0: ഓക്കെ ഓക്കെ. ഏറ്റവും ഇഷ്ടമുള്ളത് ഏത് കളിയാ?
1: ഏറ്റവും ഇഷ്ടമുള്ളത് ഓടിക്കളിക്കുന്ന.
0: ഓടിക്കളിക്കുന്നതാണ് ഇഷ്ടം. വീഴൂലേ ഓടിക്കളിച്ച?
1: ഞാൻ വീഴത്തില്ല.
0: കുഴപ്പമില്ല, നോക്കിയൊക്കെ ഓടും അല്ലേ? ശരിയടാ. ഓക്കെ, അപ്പൊ അന്ന് ഏത് പാട്ടാ? ഇന്ന് ഏത് പാട്ടാ വേണ്ടേ?
1: മഞ്ചാടിത്തുരുത്തിലെ കുഞ്ഞാത്ത കുരുവിക്ക് ആ പാട്ട്.
0: അപ്പൊ അത് ഈ പാടിയ പാട്ട് തന്നെയല്ലേ?
1: അല്ല,
0: ഇതിനിടയിൽ വരുന്ന വരിയാണല്ലോ അത്. ഞാനും ആകെ ഇവിടെ ഇരുന്ന് ഒന്ന് ടെൻഷനായി, ആ പാട്ടല്ലേ ഈ പാട്ട് എന്ന് തോന്നി. ആ പാട്ട് തന്നെയല്ലേ? ഉറപ്പിച്ച് എനിക്ക് കേക്കാം അല്ലേ? കിട്ടിയില്ലെങ്കി എന്നോട് പിണങ്ങുവോ? പിണങ്ങല്ലേ കേട്ടോ. ഓക്കെ ടാറ്റാ.

0: ഓക്കേ, അപ്പോൾ ഇന്നത്തെ കൊച്ചു കൂട്ടുകാരുടെ കഥോടുകാതരയുടെ സമാപിക്കുകയാണ്. എല്ലാ കൊച്ചു കൂട്ടുകാരോടും ഇന്നത്തെ കൊച്ചുകുട്ടികളുടെ കാതോടുകാതോട്ടിൽ നിന്നും സ്നേഹത്തോടെ ചേച്ച പറയുന്നു ശ്രീലക്ഷ്മി എം എസ്.
1: Yes, of course. Aprina clap. Ready? 1 2 3

0: കമ്മ്യൂണിറ്റി റേഡിയോ ബിൽസിംഗർ 107.8.
1: ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായി കാറുകളുടെ സർവീസിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കറ്റ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്ററിൽ സർവീസിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന 3 ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കറ്റ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010.
2: कम्युनिटी रेडियो बेंसिगर 107.8 प्रस्तुत करते हैं
3: दिल की आवाज,
2: दिलों से दिल तक. दिल की आवाज का सीधा प्रसारण अब से हर रविवार सुबह 10:30 से लेकर 11:30 तक होगा और आपके साथ होगी आपकी शाइनी जर्निया. देर किस बात की, अपना फोन उठाइए और हमें डायल कीजिए. डायल करने के लिए हमारा नंबर
3: 0474-293-1111.
2: नंबर एक बार फिर से 0474-293-1111.

0: ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
1: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
0: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
1: ഞങ്ങളുടെ പ്രത്യേകതകൾ:
0: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
1: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
0: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
1: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
0: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
1: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
0: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്ന് തന്നെ സന്ദർശിക്കൂ
1: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് നീണ്ടകര പിഒ, കൊല്ലം.
0: ഫോൺ 8848533001.
1: മറ്റൊരു നമ്പർ 8129520477.
2: ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായി കാറുകളുടെ സർവീസിങ്ങിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കട്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്ററിൽ സർവീസിങ്ങിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന 3 ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കട്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്റർ, കൊല്ലം, കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010.
3: दिल की आवाज में आपका फिर से स्वागत. और एक कॉलर आ गया है. हेलो, दिल की आवाज में स्वागत.
4: हाँ जी, गुड मॉर्निंग मैडम.
3: जी नमस्ते, ये कौन बोल रहा है?
4: मैं प्रसाद बोल रहा हूँ.
3: नमस्ते नमस्ते, कैसे हो? हम ठीक, हम ठीक, हमारा परिवार ठीक और हमारा रेडियो परिवार भी ठीक. और सुनाओ.
4: अच्छा, मैंने सागर का एक गाना.
3: कौन सा?
4: देखा है पहली बार साजन की आंखों में प्यार, अब जाके आया मेरे दिल को भूल गया मेरे.
3: कोई बात नहीं, ये प्यार सा गाना हम आपके लिए जरूर लगा देंगे. हाँ जी, और दिल की आवाज में बुलाने के लिए शुक्रिया. बुलाते रहिएगा.

0: മൻ കി ബാത്ത് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ നടത്തിയ പ്രതിമാസ പ്രഭാഷണ പരിപാടിയാണ് ഇപ്പോൾ കേട്ടത്.
1: ആകാശവാണി മൻ കി ബാത്ത് അഥവാ മനസ്സു പറയുന്നത് എന്ന പരിപാടിയിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് സംസാരിച്ചതിന്റെ മലയാള പരിഭാഷ ഇപ്പോൾ കേൾക്കാം.
2: എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നമസ്കാരം. മൻ കി ബാത്തിൽ ഒരിക്കൽ കൂടി നിങ്ങളോടൊപ്പം ചേരുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. 2026 പകുതി കടന്നിരിക്കുന്നു. ഈ 6 മാസത്തിനുള്ളിൽ മൻ കി ബാത്തിൽ നമ്മുടെ നാട്ടുകാരുടെ നിരവധി നേട്ടങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. ജൂൺ മാസത്തിലും ഓരോ പൗരനും അഭിമാനിക്കാവുന്ന ചില നേട്ടങ്ങൾ രാജ്യം കൈവരിച്ചു. ഈ വിജയങ്ങൾ രാജ്യത്തിന്റെ സുരക്ഷയുമായും സ്വാശ്രയത്വവുമായും ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്തിടെ കൊൽക്കത്തയിൽ നടന്ന നാവികസേനയുടെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ എനിക്ക് അവസരം ലഭിച്ചു. അവിടെ INS ദുനാഗിരി, INS സൻശോധക്, INS അഗ്രൈ എന്നീ കപ്പലുകൾ ഇന്ത്യൻ നാവികസേനയുടെ വ്യൂഹത്തിൽ ഉൾപ്പെടുത്തി. ഈ കപ്പലുകളുടെ രൂപകൽപ്പന, നിർമ്മാണം തുടങ്ങി എല്ലാം തദ്ദേശീയമാണ്. സുഹൃത്തുക്കളെ, ജൂൺ മാസത്തിൽ തന്നെ വ്യോമയാന മേഖലയിൽ രാജ്യം ഒരു വലിയ വിജയം കൈവരിച്ചു. C-295 ഇത് മെയ്ഡ് ഇൻ ഇന്ത്യയാണ്. C-295 വിമാനം ആദ്യ പറക്കൽ പൂർത്തിയാക്കി. ഭാരതത്തിൽ തന്നെ ഇത്തരത്തിലുള്ള 40 വിമാനങ്ങൾ നിർമ്മിക്കുന്നുണ്ട്. ഇത് എയ്റോസ്പേസ് മേഖലയ്ക്ക്, പ്രത്യേകിച്ച് MSME പുതിയ ശക്തി നൽകുന്നു. തൊഴിലവസരങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വാശ്രയ ഭാരതം കെട്ടിപ്പടുക്കാനുള്ള നിശ്ചയദാർഢ്യവും കൂടുതൽ ശക്തമാവുകയാണ്. ഈ മാസം DRDO തദ്ദേശീയമായി നിർമ്മിച്ച ലോങ് റേഞ്ച് ലാൻഡ് അറ്റാക്ക് ക്രൂയിസ് മിസൈൽ വിജയകരമായി പരീക്ഷിച്ചു. DRDO ലബോറട്ടറികളും ഇന്ത്യൻ ഇൻഡസ്ട്രീസ് പാർട്ട്ണർമാരും സംയുക്തമായി ഇത് വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. അതായത്, ഇന്ന് ആഴി മുതൽ ആകാശം വരെ കൂടുതൽ സുരക്ഷിതവും സ്വയം പര്യാപ്തവുമായി മാറുകയാണ് നമ്മുടെ ഭാരതം. സുഹൃത്തുക്കളെ, ജൂണിൽ ഭാരതത്തിന്റെ നേതൃത്വത്തിൽ ലോകം മുഴുവൻ പങ്കുചേർന്ന മറ്റൊരു പരിപാടി നടന്നു. ഈ പരിപാടി അന്താരാഷ്ട്ര യോഗ ദിനമായിരുന്നു. ഇത്തവണ ലോകമെമ്പാടുമുള്ള 2500 സ്ഥലങ്ങളിൽ വിവിധ യോഗ പരിപാടികൾ നടന്നു. നമ്മുടെ രാജ്യത്തെ വിവിധ സ്ഥലങ്ങളിൽ കോടിക്കണക്കിന് ആളുകൾ യോഗ പരിപാടികളിൽ പങ്കെടുത്തു. ഈ മാസം അഹമ്മദാബാദിൽ നടന്ന ലോക യോഗാസന ചാമ്പ്യൻഷിപ്പും ഏറെ ചർച്ച ചെയ്യപ്പെട്ടു. 102 സ്വർണ മെഡലുകൾ ഉൾപ്പെടെ ഭാരതം ആകെ 114 മെഡലുകൾ നേടി. ഈ ചാമ്പ്യൻഷിപ്പിൽ ഭാരതം 1st place വിജയിച്ച എല്ലാ കായിക താരങ്ങൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. സുഹൃത്തുക്കളെ, ഏതൊരു രാജ്യത്തിന്റെയും ആത്മാവ് അവിടുത്തെ ജനങ്ങളാണ്. ആ രാജ്യത്തെ ജനങ്ങൾ ഒരു ദൃഢനിശ്ചയം എടുക്കുമ്പോൾ ഒരു ശക്തിക്കും അവരെ അവരുടെ ലക്ഷ്യത്തിൽ നിന്ന് തടയാൻ കഴിയില്ല. രാഷ്ട്രനിർമ്മാണത്തിലെ പൊതുജന പങ്കാളിത്തത്തിന്റെ ഈ ശക്തി ഭാരതത്തിന് ഒരു വലിയ മുതൽക്കൂട്ടാണ്. ഈ പൊതുജന പങ്കാളിത്തം കൂടുതൽ കൂടുതൽ അനുഭവവേദ്യമായി കൊണ്ടിരിക്കുകയാണ് ഇന്ന്. സുഹൃത്തുക്കളെ, പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യത്തിന്റെ പശ്ചാത്തലത്തിൽ ഞാൻ എന്റെ നാട്ടുകാരോട് ചില അഭ്യർത്ഥനകൾ നടത്തി. കുറച്ചു കാലത്തേക്ക് സ്വർണം വാങ്ങുന്നത് കഴിയുന്നത്ര ഒഴിവാക്കണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടു. വിദേശത്ത് അവധിക്കാലം ചെലവഴിക്കുന്നത് ഒഴിവാക്കണമെന്ന് ഞാൻ ആളുകളോട് ആവശ്യപ്പെട്ടു. കാർപൂളിംഗ് പ്രോത്സാഹിപ്പിക്കാനും ഞാൻ ആളുകളോട് അഭ്യർത്ഥിച്ചു. രാസവസ്തുക്കൾ ഉപയോഗിക്കാത്ത കൃഷി സ്വീകരിക്കാനും വയലുകൾ സംരക്ഷിക്കാനും കഴിയുന്നത്ര പ്രകൃതിദത്ത വളങ്ങൾ ഉപയോഗിക്കാനും ഞാൻ കർഷകരോട് അഭ്യർത്ഥിച്ചു. സുഹൃത്തുക്കളെ, എന്റെ അഭ്യർത്ഥനയ്ക്ക് നൽകിയ എല്ലാവിധത്തിലുള്ള പിന്തുണയ്ക്കും സഹകരണത്തിനും രാജ്യത്തെ ഓരോ പൗരനോടും ഞാൻ കടപ്പെട്ടിരിക്കുന്നു. നിരവധി കുടുംബങ്ങൾ അവരുടെ അനുഭവങ്ങൾ പങ്കുവച്ച് എനിക്ക് സന്ദേശങ്ങൾ അയച്ചിട്ടുണ്ട്. ഇത്തവണ വിവാഹങ്ങൾക്ക് സ്വർണം വാങ്ങേണ്ടതില്ലെന്ന് നിരവധി കുടുംബങ്ങൾ തീരുമാനിച്ചു. ആവശ്യമെങ്കിൽ അവർ പഴയ സ്വർണം പുനരുപയോഗിച്ച് പുതിയ ആഭരണങ്ങൾ നിർമ്മിക്കും. ഇത്തവണ വിദേശയാത്ര മാറ്റിവെച്ചതിനെക്കുറിച്ച് പലരും സോഷ്യൽ മീഡിയയിൽ എഴുതിയിട്ടുണ്ട്. സുഹൃത്തുക്കളെ, കാർപൂളിംഗുമായി ബന്ധപ്പെട്ട നിരവധി അനുഭവങ്ങൾ ആളുകൾ പങ്കുവച്ചിട്ടുണ്ട്. സ്വന്തം വാഹനങ്ങളിൽ എല്ലാ ദിവസവും ഒരേ ദിശയിൽ യാത്ര ചെയ്തിരുന്നവർ ഇപ്പോൾ ഒരുമിച്ച് യാത്ര ചെയ്യുന്നു. സാധ്യമാകുമ്പോഴെല്ലാം ആളുകൾ ബസ്സുകളും മെട്രോയും ഉപയോഗിക്കുന്നു. ഇത് പെട്രോളും ഡീസലും ലാഭിക്കുന്നു. അതുപോലെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രകൃതിദത്ത വളങ്ങളുടെ ഉപഭോഗം വർദ്ധിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. സുഹൃത്തുക്കളെ, നമ്മൾ ഭാരതീയർ ഈ ആഗോള പ്രതിസന്ധിയെ ഒരുമിച്ച് നേരിടുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. പൊതുജന പങ്കാളിത്തത്തിന്റെ ഈ കരുത്ത് നമ്മെ ശക്തിപ്പെടുത്തുകയും വിജയിപ്പിക്കുകയും ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മുടെ രാജ്യത്ത് ജന്മദിനങ്ങളും വിവാഹങ്ങളും കുടുംബപരിപാടികൾ മാത്രമല്ല, ആഘോഷങ്ങൾ കൂടിയാണ്. ഓരോ കുടുംബവും അവരുടെ സന്തോഷം മറ്റുള്ളവരുമായി പങ്കിടാൻ ആഗ്രഹിക്കുന്നു. ആളുകൾ അതിഥികൾക്ക് സമ്മാനങ്ങളും നൽകുന്നു. സുഹൃത്തുക്കളെ, മഹാരാഷ്ട്രയിലെ നാന്തേഡിലുള്ള ഒരു കുടുംബം അവരുടെ സന്തോഷം പങ്കിടാൻ ചെയ്ത കാര്യം ഇപ്പോൾ ചർച്ചാവിഷയമായി മാറിയിരിക്കുന്നു. നാന്തേഡിലെ ബഹാദൂർപുര ഗ്രാമത്തിലാണ് പേഡ്കർ കുടുംബം താമസിക്കുന്നത്. സന്തോഷം പങ്കിടുന്നത് ബുദ്ധിമുട്ടുന്ന ഒരു കുടുംബത്തെ പിന്തുണയ്ക്കുന്ന ഒരു കാര്യം ചെയ്തുകൊണ്ടാകണമെന്ന് പേഡ്കർ കുടുംബം തീരുമാനിച്ചു. ഒരു വിവാഹവേളയിൽ ഈ കുടുംബം ഗ്രാമത്തിലെ ഏകദേശം 3500 പേർക്ക് അപകട ഇൻഷുറൻസ് ഏർപ്പെടുത്തി. ഓരോ വ്യക്തിക്കും 1,00,000 രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ നൽകി. ഈ സംരംഭത്തിന് പിന്നിലെ ചേതോവികാരം ഹൃദയസ്പർശിയാണ്. അപകടങ്ങളെ തുടർന്ന് കുടുംബങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടുന്നത് ഇവർ കണ്ടിരുന്നു. അത്തരം സമയങ്ങളിൽ ചെറിയ തുകയുടെ സഹായം പോലും വലിയ പിന്തുണയായി മാറുന്നു. സുഹൃത്തുക്കളെ, രാജ്യത്തുടനീളമുള്ള കോടിക്കണക്കിന് കുടുംബങ്ങൾക്ക് സർക്കാർ ഒരു ഇൻഷുറൻസ് സുരക്ഷാ കവചം നൽകുകയാണ്, പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന. ഇതിൽ വെറും 20 രൂപയുടെ വാർഷിക പ്രീമിയം, അതായത് പ്രതിവർഷം വെറും 20 രൂപയുടെ പ്രീമിയം വഴി 2,00,000 രൂപ വരെ അപകട ഇൻഷുറൻസ് നൽകുന്നു. ഇതുവരെ 58 കോടിയിലധികം ആളുകൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. ഇതിൽ ഏകദേശം 28 കോടി പേർ നമ്മുടെ അമ്മമാരും സഹോദരിമാരും പെൺമക്കളുമാണ്. ഈ പദ്ധതി പ്രകാരം കുടുംബങ്ങൾക്ക് ഇതുവരെ 3,700 കോടിയിലധികം രൂപയുടെ സഹായം ലഭിച്ചു. സുഹൃത്തുക്കളെ, പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജനയും ഇതുപോലെ പ്രധാനമാണ്. ദാരുണമായി മരണം സംഭവിച്ചാൽ ഒരു വ്യക്തിയുടെ കുടുംബത്തിന് 2,00,000 രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്ന പദ്ധതിയാണിത്. ഇതിന്റെ വാർഷിക പ്രീമിയം വെറും 436 രൂപയാണ്, അതായത് ഒരു ദിവസം കഷ്ടിച്ച് 1.5 രൂപ. ഇതുവരെ 27 കോടിയിലധികം ആളുകൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. ഈ പദ്ധതി പ്രകാരം രാജ്യത്തുടനീളമുള്ള ഏകദേശം 11,00,000 കുടുംബങ്ങൾക്ക് ഏകദേശം 22,000 കോടിയുടെ സഹായം ലഭിച്ചു. ഇതെല്ലാം വളരെ വലിയ കണക്കുകളാണ്. ഈ കണക്കുകൾക്ക് പിന്നിൽ ലക്ഷക്കണക്കിന് കുടുംബങ്ങളുടെ കഥകളുണ്ട്. ഒരിടത്ത് ഒരമ്മ തന്റെ കുട്ടികളുടെ വിദ്യാഭ്യാസം തുടരുന്നതിനുള്ള സഹായം കണ്ടെത്തി. മറ്റൊരിടത്ത് ഒരു ഭാര്യ തന്റെ കുടുംബത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നതിനുള്ള പിന്തുണ കണ്ടെത്തി. സുഹൃത്തുക്കളെ, പലപ്പോഴും ഒരു ചെറിയ തുകയിൽ നിന്നും ഒരു ചെറിയ ചുവടുവയ്പിൽ നിന്നും വലിയ സുരക്ഷ ആരംഭിക്കാം. ഒരു ചെറിയ തീരുമാനം പോലും വലിയ മാറ്റമുണ്ടാക്കും. ഈ പദ്ധതികളെക്കുറിച്ചുള്ള വിവരങ്ങൾ നിങ്ങളുടെ കുടുംബങ്ങളുമായി പങ്കിടാൻ ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, മൻ കി ബാത്തിൽ 1,000,000,000 വർഷങ്ങൾ പഴക്കമുള്ളതും 1,000,000,000 വർഷങ്ങളായി മനുഷ്യ സമൂഹത്തിൽ ആഴത്തിൽ വേരൂന്നിയതുമായ ഒരു വിഷയം നമുക്കിപ്പോൾ ചർച്ച ചെയ്യാം. അത് അന്ധവിശ്വാസത്തെക്കുറിച്ചാണ്. അന്ധവിശ്വാസം പലപ്പോഴും വെറുമൊരു തെറ്റിദ്ധാരണയല്ല, അത് ഭയം സൃഷ്ടിക്കുന്നു. ഭയം മനസ്സിനെ കീഴടക്കി കഴിഞ്ഞാൽ ഒരു വ്യക്തി യാഥാർത്ഥ്യം തിരിച്ചറിയുന്നില്ല. അന്ധവിശ്വാസത്തിൽ മുഴുകിയ ആളുകൾ യുക്തിക്കും സത്യത്തിനും നിരക്കാത്ത തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നു. അതിന്റെ ഭവിഷ്യത്ത് അവർ അനുഭവിക്കുകയും ചെയ്യുന്നു. വലിയ ദോഷം വരുത്തുന്ന തീരുമാനങ്ങൾ അവർ എടുക്കാൻ തുടങ്ങുന്നു. അതേസമയം ശാസ്ത്രം, അനുഭവം, യുക്തി എന്നിവയെ അടിസ്ഥാനമാക്കി ഈ വിശ്വാസങ്ങളെ വെല്ലുവിളിക്കുന്നവരും സമൂഹത്തിലുണ്ട്. അന്ധവിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്കുള്ള ഈ യാത്ര എളുപ്പമല്ല. ഇന്ന് ഞാൻ നിങ്ങളോട് അത്തരമൊരു വിജയകരമായ യാത്രയെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. സുഹൃത്തുക്കളെ, അസമിൽ അപൂർവമായി കാണപ്പെടുന്ന ഒരു പക്ഷിയാണ് ഹർഗില. ചുറ്റുപാടുകളെ ശുചിയാക്കുന്നതിൽ ഹർഗില ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. എന്നിരുന്നാലും വളരെ കാലമായി അസമിലെ ചില പ്രദേശങ്ങളിൽ ഇവയെ അശുഭകരമായി കണക്കാക്കിയിരുന്നു. ആളുകൾ ഇതിനെ ചുറ്റുവട്ടത്ത് കാണാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല. പലപ്പോഴും ഹർഗിലയുടെ കൂടുകൾ നിർമ്മിച്ച മരങ്ങൾ പോലും വെട്ടിമാറ്റപ്പെട്ടു. അതായത്, പരിസ്ഥിതി വൃത്തിയാക്കാൻ സഹായിക്കുന്ന പക്ഷിയായ ഹർഗില ആളുകളുടെ ഭയത്തിന് ഇരയായി തീർന്നു. ബയോളജിസ്റ്റായ പൂർണിമാദേവി ബർമൻ ഇതെല്ലാം കാണാനിടയായി. ആളുകളുടെ മനസ്സിൽ പതിഞ്ഞ തെറ്റിദ്ധാരണകൾ മാറ്റാൻ അവർ തീരുമാനിച്ചു. സ്ത്രീകളോട് സംസാരിച്ചു, ശാസ്ത്രീയമായി വിശദീകരിച്ചു. ക്രമേണ സ്ത്രീകൾ ഈ പ്രചാരണത്തിൽ പങ്കുചേരാൻ തുടങ്ങി. അങ്ങനെ ഇത് വലിയൊരു മാറ്റത്തിന് തുടക്കം കുറിച്ചു. ഒരു കാലത്ത് അശുഭകരമായി കണക്കാക്കപ്പെട്ടിരുന്നതും ആട്ടിയോടിക്കപ്പെട്ടതുമായ പക്ഷി ഗ്രാമങ്ങളുടെ ശുഭസൂചകമായി മാറി. ആയിരക്കണക്കിന് ഗ്രാമീണ സ്ത്രീകൾ ഹർഗിലയെ രക്ഷിക്കാൻ മുന്നോട്ടു വന്നു. ഇന്ന് ഇവർ ഹർഗില ആർമി എന്നറിയപ്പെടുന്നു. ഇതിനായി ഇവർ സമൂഹവുമായി ഏറ്റുമുട്ടി. സമൂഹത്തെ ബോധവൽക്കരിക്കാനും അന്ധവിശ്വാസം ഉപേക്ഷിക്കാനും അഹോരാത്രം പ്രവർത്തിച്ചു. ശരിയായ വിവരങ്ങൾ പ്രചരിപ്പിക്കുമ്പോൾ പഴഞ്ചൻ ചിന്താഗതികൾക്ക് മാറ്റം വരുമെന്ന് അവർ തെളിയിച്ചു. സുഹൃത്തുക്കളെ, കളിക്കുന്നവൻ ശോഭിക്കുമെന്ന് ഞാൻ മിക്കപ്പോഴും പറയാറുണ്ട്. ഇന്ന് രാജ്യത്ത് കളിക്കുകയും ശോഭിക്കുകയും ചെയ്യുന്ന യുവാക്കളുടെ എണ്ണം അതിവേഗം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. മുമ്പെന്നത്തെക്കാളും കൂടുതൽ യുവാക്കൾ സ്പോർട്സിനെ ഒരു കരിയറായി സ്വീകരിക്കുന്നു. നാഗാലാൻഡിൽ വളരെ രസകരമായ രണ്ട് സംരംഭങ്ങളെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കി. ആദ്യത്തേത് നാഗാലാൻഡ് ബേബി ലീഗാണ്. പേര് സൂചിപ്പിക്കുന്നത് ഇത് വളരെ ചെറിയ കുട്ടികൾക്കുള്ള ഒരു സാധാരണ ലീഗാണെന്നാണ്. പക്ഷേ അങ്ങനെയല്ല. 5 മുതൽ 10-12 വയസ്സുവരെ പ്രായമുള്ള കൊച്ചുകുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു അസാധാരണ ലീഗാണിത്. ഇവർക്കിടയിലുള്ള ഫുട്ബോൾ കളിക്കാർക്കുള്ള ഒരു ലീഗ്. ഇത് ഇവരുടെ വേഗതയെയും കഴിവിനെയും പ്രചോദിപ്പിക്കുകയും ഇവരെ പ്രശസ്തിയിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു. നാഗാലാൻഡിലെ കഴിയുന്നത്ര കുട്ടികളെ ഫുട്ബോളുമായി ബന്ധിപ്പിക്കുന്നതിനാണ് ഇത് ആരംഭിച്ചത്. 5 മുതൽ 12 വയസ്സുവരെ പ്രായമുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പങ്കെടുക്കാം. ഈ ലീഗ് ഇപ്പോൾ 3 വർഷം പൂർത്തിയാക്കി. കുട്ടികളുടെ മനസ്സിൽ ഇത് വളരെ നല്ല സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. സുഹൃത്തുക്കളെ, നാഗാലാൻഡിൽ മറ്റൊരു നല്ല സംരംഭം നടക്കുന്നുണ്ട്. അതിന്റെ പേര് നാഗാലാൻഡ് വിമൻ ഫ്യുട്സൽ ലീഗ് എന്നാണ്. ഈ ഫ്യുട്സൽ നിങ്ങൾക്കൊരു പുതിയ വാക്കായിരിക്കും. ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ, ഫുട്സലിനെ ഇൻഡോർ ഫുട്ബോൾ എന്നും വിളിക്കാറുണ്ട്. ഇതിൽ ഒരു ടീമിൽ 5 കളിക്കാർ മാത്രമേ ഉള്ളൂ. കളിക്കളവും ഫുട്ബോൾ മൈതാനത്തേക്കാൾ വളരെ ചെറുതാണ്. ഇക്കാരണത്താൽ കളിക്കാർ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ട്. അവർ അവരുടെ ടെക്നിക്കും സ്കില്ലും നന്നായി ഉപയോഗിക്കേണ്ടതുണ്ട്. നാഗാലാൻഡിലെ ഈ വിമൻ ഫുട്സൽ ലീഗ് നമ്മുടെ പെൺമക്കൾക്ക് അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ നല്ലൊരു അവസരം നൽകുന്നു. ഇത്തരം സംരംഭങ്ങൾക്ക് നാഗാലാൻഡിലെ ജനങ്ങളെ ഞാൻ അഭിനന്ദിക്കുന്നു. ഇത്തരം ശ്രമങ്ങൾ രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങൾക്കും പ്രചോദനം നൽകുന്നു. സുഹൃത്തുക്കളെ, ഇത് സാങ്കേതിക വിദ്യയുടെ യുഗമാണ്. ഓരോ ദിവസവും പുതിയ ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട്. പുതിയ AI ഇന്നൊവേഷൻസ് ഉയർന്നു വരുന്നു. ഈ കാലഘട്ടത്തിൽ ഒരു നിർണായക ചോദ്യം ഇതാണ്: ആളുകളുടെ സർഗാത്മകത എങ്ങനെ സംരക്ഷിക്കാം? പുതിയ സാങ്കേതിക വിദ്യയുമായി മുന്നേറുമ്പോൾ നമ്മുടെ വേരുകളുമായി നമുക്ക് എങ്ങനെ ബന്ധം നിലനിർത്താം? നളന്ദ സർവകലാശാല ഈ ചോദ്യങ്ങൾക്ക് പരിഹാരങ്ങൾ കണ്ടെത്തി. 1000 കണക്കിന് വർഷം പഴക്കമുള്ള നമ്മുടെ നളന്ദ സർവകലാശാല ഇപ്പോൾ പുതിയ ഭാരതത്തിന്റെ ഭാവി രൂപപ്പെടുത്തുകയാണ്. 2 വർഷം മുമ്പ് നളന്ദ സർവകലാശാലയുടെ പുതിയ ക്യാമ്പസ് ഉദ്ഘാടനം ചെയ്യാൻ എനിക്ക് അവസരം ലഭിച്ചു. നളന്ദ സർവകലാശാല നമ്മുടെ പുരാതന സംവാദ പാരമ്പര്യത്തെ പുനരുജ്ജീവിപ്പിച്ചു. സംവാദം ഒരാളുടെ കാഴ്ചപ്പാടുകൾ പ്രകടിപ്പിക്കുന്നതിനുള്ള ഒരു മാധ്യമം മാത്രമല്ല, അത് ചർച്ചയുടെയും ആലോചനയുടെയും ഒരു അച്ചടക്കമുള്ള പ്രക്രിയയാണ്. യുക്തിയും വസ്തുതകളും ഉപയോഗിച്ച് ഒരാളുടെ കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കേണ്ടത് നിർണായകമാണ്. ഒരാൾ അതിൽ പ്രാവീണ്യം നേടണം. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ ക്ഷമയോടെ കേൾക്കാനും മനസ്സിലാക്കാനും ഈ സംവാദ പ്രക്രിയ നമ്മെ പഠിപ്പിക്കുന്നു. നളന്ദ സർവകലാശാല ഈ സംവാദത്തെ ബിരുദദാന സമ്മേളനത്തിന്റെ ഭാഗമാക്കിയതിൽ എനിക്ക് സന്തോഷമുണ്ട്. പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളിൽ പകുതിയോളം പേരും മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ളവരായിരുന്നു. ഈ പുരാതന പാരമ്പര്യത്തെ ആധുനിക കാലവുമായി ബന്ധിപ്പിക്കാനുള്ള ഈ ശ്രമം വളരെ പ്രശംസനീയമാണ്. ഇതിനായി നളന്ദ സർവകലാശാലയെ ഞാൻ അഭിനന്ദിക്കുന്നു. രാജ്യത്തെ മറ്റ് സർവകലാശാലകളും ഇത്തരം സംരംഭങ്ങൾ പരിഗണിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. സുഹൃത്തുക്കളെ, വേരുകൾ തൊട്ട് നിന്നുകൊണ്ട് യുവാക്കളെ പുതിയ സാങ്കേതിക വിദ്യകൾക്കായി സജ്ജമാക്കുന്നതിനുള്ള മറ്റൊരു നല്ല ശ്രമം കൂടി നടക്കുന്നുണ്ട്. ഡൽഹിയിൽ സ്ഥിതി ചെയ്യുന്ന കേന്ദ്ര സംസ്കൃത സർവകലാശാല ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡാറ്റാ സയൻസ് എന്നിവയിൽ ഒരു ബിടെക് പ്രോഗ്രാം ആരംഭിക്കാൻ പോകുന്നു. ആധുനിക സാങ്കേതിക വിദ്യയെ ഭാരതത്തിന്റെ പരമ്പരാഗത അറിവുമായി ബന്ധിപ്പിക്കുന്നതിനുള്ള ഒരു സുപ്രധാന ചുവടുവയ്പ്പാണിത്. ഭാരതീയ ഭാഷകൾക്കായി പുതിയ AI ഉപകരണങ്ങൾ വികസിപ്പിക്കുന്നതിന് ഇത് സഹായിക്കും. നമ്മുടെ പുരാതന ഗ്രന്ഥങ്ങളും കൈയെഴുത്ത് പ്രതികളും ഡിജിറ്റൽ രൂപത്തിൽ സംരക്ഷിക്കുന്നതിനും പുതിയ വേഗത കൈവരും. ഈ ശ്രമത്തിന് കേന്ദ്ര സംസ്കൃത സർവകലാശാലയെ ഞാൻ അഭിനന്ദിക്കുന്നു. സുഹൃത്തുക്കളെ, ഇന്ന് ഭാരത സംസ്കാരം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. ലോകമെമ്പാടുമുള്ള ആളുകൾ നമ്മുടെ ഗീതം, സംഗീതം, ആധ്യാത്മികത എന്നിവയെ മനസ്സിലാക്കുകയും സ്വായത്തമാക്കുകയും ചെയ്യുന്നു. ഭാരതത്തിൽ നിന്ന് ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെ കരീബിയൻ കടലിൽ ഡൊമിനിക്കൻ റിപ്പബ്ലിക് എന്നൊരു രാജ്യം സ്ഥിതി ചെയ്യുന്നു. അവിടെയുള്ള ഇന്ത്യക്കാരുടെ എണ്ണം ഏകദേശം 100 ആണ്, ഒരുപക്ഷെ അതിലും കുറവാണ്. എങ്കിലും ഭാരതീയ സംസ്കാരത്തോടും ആധ്യാത്മികതയോടും ബന്ധപ്പെട്ട് വളരെ നല്ലൊരു ഉദ്യമം അവിടെ നടക്കുന്നുണ്ട്. സ്പാനിഷ് സംസാരിക്കുന്ന കുറച്ചാളുകൾ ചേർന്ന് ബ്രഹ്മകമൽ ഡൊമിനിക്കാന എന്ന പേരിൽ ഒരു ടീം രൂപീകരിച്ചിട്ടുണ്ട്. ടീം അംഗങ്ങൾ ഒരുമിച്ച് വൈദിക സാഹിത്യം പഠിക്കുന്നു. വേദമന്ത്രങ്ങൾ ഉച്ചരിക്കാനും അവർ പഠിക്കുന്നു. അവർക്ക് ഔപചാരിക പരിശീലനം ലഭിച്ചിട്ടില്ല. പക്ഷേ ഓഡിയോ റെക്കോർഡിങ്ങുകൾ കേട്ട് വേദമന്ത്രങ്ങളുടെ ശരിയായ ഉച്ചാരണം അവർ പഠിച്ചിട്ടുണ്ട്. ഇന്ന് അവർക്ക് നിരവധി മന്ത്രങ്ങൾ നന്നായി ജപിക്കാൻ കഴിയും. പുരുഷ സൂക്തം, സ്ത്രീ സൂക്തം, ശ്രീരുദ്രം, ദുർഗാസൂക്തം, ദേവീ മഹാത്മ്യം എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ഭാരതത്തിൽ നിന്ന് വളരെ അകലെ താമസിച്ചുകൊണ്ട് നമ്മുടെ പാരമ്പര്യങ്ങൾ പഠിക്കാനുള്ള അവരുടെ ശ്രമങ്ങൾ വളരെ പ്രചോദനാത്മകമാണ്. ബ്രഹ്മകമൽ ഡൊമിനിക്കാനയിലെ എല്ലാ അംഗങ്ങൾക്കും അവരുടെ ശ്രമങ്ങൾക്കും ഞാൻ ആശംസകൾ നേരുന്നു. ലോകമെമ്പാടും ഭാരത സംസ്കാരത്തെ ജനപ്രിയമാക്കാൻ നിരന്തരം ശ്രമിക്കുന്ന എല്ലാവരെയും ഞാൻ ഹൃദയപൂർവം അഭിനന്ദിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, മേഘാലയ മേഘങ്ങൾക്കും മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങൾക്കും പേരുകേട്ടതാണ്. മേഘാലയ സന്ദർശിക്കുന്ന ഏതൊരാളും അവിടുത്തെ ജനങ്ങളുടെ ആതിഥ്യ മര്യാദ ദീർഘകാലം ഓർക്കും. മേഘാലയയ്ക്ക് മറ്റൊരു പ്രത്യേകതയുണ്ട്. അത് മൻ കി ബാത്തിൽ ഞാൻ നിങ്ങളുമായി ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നു. മേഘാലയയുടെ വേരുപാലങ്ങൾ. ഇത് ഒരു സാധാരണ പാതയല്ല, വേരുകൾ കൊണ്ടുള്ള പാതയാണ്. ഈ വേരുപാലങ്ങളുടെ കഥ വളരെ രസകരമാണ്. ഈ പാലങ്ങൾ ഏതാനും ദിവസങ്ങൾക്കുള്ളിലോ വർഷങ്ങളിലോ നിർമ്മിക്കപ്പെടുന്നില്ല. അവ വികസിക്കാൻ പതിറ്റാണ്ടുകൾ എടുക്കും. റബ്ബർ മരങ്ങളുടെ വേരുകളെ നയിച്ച് നീർച്ചാലുകൾക്ക് കുറുകെ കൊണ്ടുപോകുന്നു. കാലക്രമേണ ആ വേരുകൾ ശക്തമായൊരു പാലത്തിന്റെ രൂപമെടുക്കുന്നു. ഈ പാലങ്ങൾക്ക് മറ്റൊരു പ്രത്യേകതയുണ്ട്. അവ ജീവനുള്ള പാലങ്ങളാണ്. കാലക്രമേണ അവ കൂടുതൽ ശക്തമാകുന്നു. മേഘാലയയിലെ ജനങ്ങളുടെ സർഗാത്മകതയെ അവ പ്രതിഫലിപ്പിക്കുന്നു. അവയ്ക്ക് പിന്നിൽ വർഷങ്ങളുടെ ക്ഷമയും പ്രകൃതിയോടുള്ള ആദരവുമുണ്ട്. പ്രകൃതിയുമായി സഹകരിച്ച് മനുഷ്യർക്ക് എത്രമാത്രം അത്ഭുതകരമായ കാര്യങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമെന്ന് ഈ പാലങ്ങൾ പറഞ്ഞു തരുന്നു. അവ നമ്മുടെ രാജ്യത്തിന്റെ, ഈ ഭൂമിയുടെ പൈതൃകമാണ്. മേഘാലയയുടെ വേരുപാലങ്ങളെ യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് നെറ്റ്വർക്കിൽ ഉൾപ്പെടുത്താൻ ഭാരതം ഇപ്പോൾ അപേക്ഷ നൽകിയിട്ടുണ്ട്. സുഹൃത്തുക്കളെ, കാലാവസ്ഥാ വ്യതിയാനം കാരണം ഈ വേരുപാലങ്ങൾ നിരവധി വെല്ലുവിളികൾ നേരിടുന്നു. അത്തരം സന്ദർഭങ്ങളിൽ മേഘാലയയിലെ ജനങ്ങൾ ഈ പ്രകൃതി പൈതൃകം സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം ഭംഗിയായി നിറവേറ്റിയിട്ടുണ്ട്. മുമ്പ് അത്തരം പാലങ്ങളുടെ എണ്ണം പോലും നിർണയിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. നാട്ടുകാർ അവ എണ്ണാൻ തുടങ്ങി. തുടർന്ന് ഈ പാലങ്ങൾ പരിപാലിക്കേണ്ട ഉത്തരവാദിത്തം അവർ ഏറ്റെടുത്തു. ഇന്ന് 120-ലധികം വേരുപാലങ്ങൾ നാട്ടുകാർ പരിപാലിക്കുന്നു. ഈ പാലങ്ങളുടെ അവസ്ഥ വർഷം തോറും ടീമുകൾ പരിശോധിക്കുന്നു. ചുറ്റുമുള്ള പ്രദേശം ശക്തിപ്പെടുത്തുന്നതിനായി മറ്റുള്ളവർ നഴ്സറികൾ പോലും സൃഷ്ടിച്ചിട്ടുണ്ട്. അങ്ങനെ അവയുടെ സംരക്ഷണത്തിനായി ഒരു പൂർണ്ണ ആവാസ വ്യവസ്ഥയും സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കാം, ഈ വർഷം ഹാലിവാറിന് പത്മ അവാർഡ് നൽകി ആദരിച്ചു. ഈ വേരുപാലങ്ങൾ പരിപാലിക്കുന്നതിനായി അദ്ദേഹം തന്റെ ജീവിതത്തിന്റെ 50 വർഷത്തിലധികം നീക്കിവച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സമർപ്പണം നമുക്കെല്ലാവർക്കും പ്രചോദനപ്രദമാണ്. സുഹൃത്തുക്കളെ, നിങ്ങൾ എപ്പോഴെങ്കിലും ഈ വേരുപാലങ്ങൾ സന്ദർശിച്ചിട്ടുണ്ടെങ്കിൽ ദയവായി ഫോട്ടോകൾ സോഷ്യൽ മീഡിയയിൽ പങ്കിടുക. മേഘാലയയുടെ ഈ അതുല്യ പൈതൃകത്തെക്കുറിച്ചറിയാൻ നിങ്ങളുടെ ഫോട്ടോകൾ മറ്റുള്ളവരെയും പ്രചോദിപ്പിക്കും. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മുടെ ഗ്രാമങ്ങൾ വൃത്തിയായിരിക്കണമെന്നും നമ്മുടെ നഗരങ്ങൾ മനോഹരമായി കാണണമെന്നും നാം എല്ലാവരും ആഗ്രഹിക്കുന്നു. എന്നാൽ നമുക്ക് ചുറ്റും അടിഞ്ഞുകൂടുന്ന മാലിന്യം ആരാണ് വൃത്തിയാക്കുന്നതെന്ന് നമ്മൾ വല്ലപ്പോഴുമെങ്കിലും ചിന്തിക്കാറില്ലേ? മിക്ക ആളുകളും ഇത് മറ്റൊരാളുടെ ഉത്തരവാദിത്തമാണെന്നും മറ്റാരെങ്കിലും വൃത്തിയാക്കുമെന്നും കരുതുന്നു. എന്നാൽ തങ്ങളുടെ ചിന്തയിലൂടെ നമ്മെ പ്രചോദിപ്പിക്കുന്ന ചിലർ നമുക്കിടയിലുണ്ട്. മധ്യപ്രദേശിലെ രാജ്ഗഡ് ജില്ലയിലെ ബിയോറയിൽ നിന്നുള്ള ചില സഹോദരിമാരെ കുറിച്ചറിയാൻ എനിക്ക് അവസരം ലഭിച്ചു. ചുറ്റുമുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ അവർ ദൃഢനിശ്ചയം ചെയ്തു. അവർ മാറ്റം വരുത്തുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. അവർ നഗരത്തിലുടനീളമുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഒഴിഞ്ഞ കുപ്പികളും ശേഖരിക്കാൻ തുടങ്ങി. ക്രമേണ ഈ ശ്രമം പുരോഗമിച്ചു. തുടർന്ന് പ്ലാസ്റ്റിക് ഇക്കോ ബ്രിക്കാക്കി മാറ്റാൻ തുടങ്ങി. ഇന്ന് പൊതു ഇടങ്ങൾ മനോഹരമാക്കാൻ ഈ ഇക്കോ ബ്രിക്ക് ഉപയോഗിക്കുന്നു. രാജ്ഗഡിൽ കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി 100 കണക്കിന് കിലോ പ്ലാസ്റ്റിക് കാര്യക്ഷമമായി പുനരുപയോഗിച്ചു. ഇതിനർത്ഥം ഒരു കാലത്ത് നഗരത്തെ മലിനമാക്കിയ പ്ലാസ്റ്റിക് ഈ സഹോദരിമാരുടെ ശ്രമഫലമായി നഗരത്തിന്റെ സൗന്ദര്യത്തിന് സംഭാവന നൽകുന്ന രീതിയിലേക്ക് മാറിയെന്നാണ്. ബീവാറിലെ എല്ലാ സഹോദരിമാരെയും ഈ ക്യാമ്പയിനിൽ ഉൾപ്പെട്ട എല്ലാ കൂട്ടുകാരെയും ഞാൻ അഭിനന്ദിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഒരു പ്രത്യേക വിഷയത്തെപ്പറ്റി സംസാരിക്കണമെന്ന് നിർദ്ദേശിച്ചുകൊണ്ട് പലരും എനിക്ക് കത്തെഴുതിയിട്ടുണ്ട്. ഈ വിഷയം ഗണേശോത്സവവുമായി ബന്ധപ്പെട്ടതാണ്. ഗണേശോത്സവത്തിന് ഇനിയും ഒരുപാട് നാളുകളുണ്ടെങ്കിലും ഈ വിഷയത്തെപ്പറ്റി തന്നെ സംസാരിക്കണമെന്ന് ആളുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. വാസ്തവത്തിൽ ഗണേശ വിഗ്രഹങ്ങൾ നിർമ്മിക്കുന്ന ജോലി വളരെ മുമ്പ് തന്നെ ആരംഭിക്കുന്നു. വിഗ്രഹ നിർമ്മാതാക്കളും വിഗ്രഹ വ്യാപാരത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരും ഇപ്പോൾ മുതൽ സജീവമാകും. അതിനാൽ നിങ്ങളോടെല്ലാവരോടും എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. നിങ്ങളുടെ വീട്ടിലോ സമൂഹത്തിലോ പരിസര പ്രദേശങ്ങളിലോ സ്ഥാപിച്ചിരിക്കുന്ന ഗണപതി വിഗ്രഹം നമ്മുടെ നാട്ടിൽ നിന്നുള്ള മണ്ണിൽ നിന്ന് നിർമ്മിച്ചതാണെന്നും നമ്മുടെ മൺവിഗ്രഹ നിർമ്മാതാക്കളും പ്രാദേശിക കലാകാരന്മാരും കൈകൊണ്ട് നിർമ്മിച്ചതാണെന്നും ഉറപ്പാക്കുക. ഗണേശ വിഗ്രഹങ്ങൾ നിർമ്മിക്കുന്നവർ മൺവിഗ്രഹങ്ങൾക്ക് മുൻഗണന നൽകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. വിഗ്രഹങ്ങൾ വാങ്ങുന്നവരും ഗണപതി വിഗ്രഹം എന്തുകൊണ്ട് നിർമ്മിച്ചതാണെന്നും ഏത് രാജ്യത്ത് നിർമ്മിച്ചതാണെന്നും പരിശോധിക്കണം. പ്ലാസ്റ്റർ ഓഫ് പാരീസിൽ നിർമ്മിച്ച വിഗ്രഹങ്ങൾ ഒഴിവാക്കുക. സുഹൃത്തുക്കളെ, ആരാധനയ്ക്ക് ശേഷം മൺവിഗ്രഹങ്ങൾ വെള്ളത്തിൽ എളുപ്പത്തിൽ ലയിക്കുന്നു. ഇത് നമ്മുടെ നദികളെയും കുളങ്ങളെയും പരിസ്ഥിതിയെയും സംരക്ഷിക്കുന്നു. നമ്മുടെ വിശ്വാസം സംരക്ഷിച്ചുകൊണ്ട് പ്രകൃതിയോടുള്ള നമ്മുടെ ഉത്തരവാദിത്വം നിറവേറ്റുന്നു. പ്രാദേശിക കരകൗശല വിദഗ്ധരിൽ നിന്ന് വിഗ്രഹങ്ങൾ വാങ്ങുമ്പോൾ വോക്കൽ ഫോർ ലോക്കൽ എന്ന നമ്മുടെ ദൃഢനിശ്ചയത്തെ അത് ശക്തിപ്പെടുത്തുന്നു. ഇത്തവണ ഗണേശോത്സവത്തിലും മറ്റോരോ ഉത്സവത്തിലും ഇങ്ങനെയുള്ള എല്ലാ വിഷയങ്ങളും നമ്മൾ ഗൗരവമായി ചിന്തിക്കുകയും ദേശീയ താൽപര്യം മുൻനിർത്തി നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. സുഹൃത്തുക്കളെ, നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ ശക്തി ഇവിടുത്തെ ജനങ്ങളാണ്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന ചെറുതും വലുതുമായ ശ്രമങ്ങൾ നമ്മുടെ അനുഭവ പാഠങ്ങളാണ്. മനസ്സിൽ ദൃഢനിശ്ചയവും സമൂഹത്തിൽ നിന്നുള്ള പിന്തുണയും ഉണ്ടെങ്കിൽ ഏത് വലിയ മാറ്റവും കൊണ്ടുവരാൻ കഴിയുമെന്ന് ഈ ശ്രമങ്ങൾ കാണിക്കുന്നു. നിങ്ങളുടെ ചുറ്റും നടക്കുന്ന അത്തരം ശ്രമങ്ങളെക്കുറിച്ച് ദയവായി എനിക്ക് എഴുതുന്നത് തുടരുക. നിങ്ങളുടെ ചിന്തകൾ

0: കി ബാത് അഥവാ മനസ്സു പറയുന്നത് എന്ന പരിപാടിയിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് സംസാരിച്ചതിന്റെ മലയാള പരിഭാഷയാണ് കേട്ടത്.
1: മൻ കി ബാത്, പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിക്കർ 107.8 അറിയിപ്പുകളിലേക്ക് സ്വാഗതം. ഞാൻ ശ്രീലക്ഷ്മി എം എസ്. കരിക്കോട് ടി കെ എം സ്കൂൾ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജിയിൽ പ്രവേശന പരീക്ഷാ പരിശീലനം കൂടി ഉൾപ്പെടുത്തിയുള്ള സ്റ്റേറ്റ് സിലബസ് പ്ലസ് വൺ സയൻസ് ഇന്റഗ്രേറ്റഡ് ബാച്ചിൽ ഒഴിവുള്ള സീറ്റുകളിൽ അഡ്മിഷൻ ആരംഭിച്ചു. ഋഷികേഷ് ആർട്ട് ഗാലറി സംഘടിപ്പിക്കുന്ന ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഋഷികേഷ് പെയിന്റിംഗ് എക്സിബിഷൻ 3rd edition ഉദ്ഘാടനം നാളെ വൈകിട്ട് 4 മണിക്ക് കൊല്ലം ഋഷികേഷ് ആർട്ട് ഗാലറിയിൽ നടക്കുന്ന ചടങ്ങിൽ കളക്ടർ ആനി ജൂല തോമസ് നിർവഹിക്കും. പരിപാടിയുടെ ഭാഗമായി 5:30 നിറവ് ക്രിയേഷൻസ് അവതരിപ്പിക്കുന്ന ഏകപാത്ര നാടകം കറുത്ത ബൊമ്മക്കുട്ടി അവതരിപ്പിക്കും. ഓപ്പറേഷൻ ഭക്ഷ്യ സുരക്ഷയുടെ ഭാഗമായി വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയിൽ ജില്ലയിൽ പല റേഷൻ കടകളിലും ഗോഡൌണുകളിലും ക്രമക്കേടുകൾ നടന്നതായി കണ്ടെത്തിയ സാഹചര്യത്തിൽ പൊതുജനങ്ങളുടെ ശ്രദ്ധയിൽ അഴിമതി സംബന്ധിച്ച വിവരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ വിജിലൻസിന്റെ ടോൾ ഫ്രീ നമ്പറായ 1064 മറ്റൊരു നമ്പർ 8592900900 എന്ന നമ്പറിലോ അറിയിക്കാവുന്നതാണ്. മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് 2026-27 അധ്യയന വർഷത്തെ മെഡിക്കൽ, സിവിൽ സർവീസ്, IIT, NIT പരീക്ഷാ പരിശീലനം നൽകുന്നു. അർഹരായ വിദ്യാർത്ഥികൾ അപേക്ഷകൾ നിശ്ചിത മാതൃകയിൽ ജൂലൈ 15 ജില്ലാ ഓഫീസുകളിൽ നൽകണം. ആർക്കിടെക്ചർ കോഴ്സിലേക്കുള്ള പ്രവേശനത്തിന് ഓൺലൈനായി അപേക്ഷ സമർപ്പിച്ചവർക്ക് അപേക്ഷയിൽ ന്യൂനതകൾ പരിഹരിക്കുന്നതിന് 30-5 അവസരം. കൂടുതൽ വിവരങ്ങൾക്ക് പ്രവേശന പരീക്ഷാ കമ്മീഷണറുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. ജില്ലയിൽ ടിപ്പർ ലോറികളുടെയും ടിപ്പിംഗ് മെക്കാനിസം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന മറ്റു വാഹനങ്ങളുടെയും ഗതാഗത സമയക്രമം പുതുക്കി നിശ്ചയിച്ചതായി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർപേഴ്സൺ കൂടിയായ ജില്ലാ കളക്ടർ അറിയിച്ചു. പുതുക്കിയ ക്രമീകരണമനുസരിച്ച് രാവിലെ 7:30 മുതൽ 9:30 വൈകുന്നേരം 3:30 മുതൽ 4:30 ഈ വാഹനങ്ങൾക്ക് റോഡിൽ ഇറങ്ങുന്നതിന് നിയന്ത്രണമുണ്ടാകും. നീലേശ്വരത്തുണ്ടായ ടിപ്പർ ലോറി അപകടത്തിന്റെ പശ്ചാത്തലത്തിലാണ് പൊതുജനങ്ങളുടെയും വിദ്യാർത്ഥികളുടെയും സുരക്ഷ മുൻനിർത്തി സമയക്രമം പുനഃക്രമീകരിച്ച് ഉത്തരവിറക്കിയത്. സെൻസസ് 2027 ബന്ധപ്പെട്ട് വ്യക്തികൾക്ക് സ്വയം വിവരങ്ങൾ നൽകാവുന്ന സെൽഫ് എന്യൂമറേഷൻ പ്രക്രിയയിലും ഭാഗമായി 30 June സെൽഫ് എന്യൂമറേഷൻ നടത്താം. വിവരങ്ങൾ നൽകേണ്ടത് നിയമപരമായ ഉത്തരവാദിത്തമാണെന്നും സത്യസന്ധമായും സുതാര്യമായും വിവരങ്ങൾ നൽകി കൂടുതൽ പേർ പ്രക്രിയയിൽ പങ്കാളികളാകണമെന്നും ജില്ലാ കളക്ടർ ഓർമ്മിപ്പിച്ചു. സെൻസസ് ഡയറക്ടറേറ്റിന്റെ പോർട്ടൽ മുഖേന സെൽഫ് എന്യൂമറേഷൻ നടത്താനാകും. 34 ചോദ്യങ്ങൾക്കാണ് മറുപടി നൽകേണ്ടത്. 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ പ്രക്രിയ പൂർത്തിയാക്കാം. പോർട്ടലിൽ സംസ്ഥാനം തിരഞ്ഞെടുത്ത ശേഷം കുടുംബനാഥന്റെ പേരും മൊബൈൽ നമ്പറും നൽകി രജിസ്റ്റർ ചെയ്യാം. ഒരു കുടുംബത്തിന് ഒരു മൊബൈൽ നമ്പർ മാത്രമാണ് ഉപയോഗിക്കാനാകുക. മറുപടികളെല്ലാം നൽകിക്കഴിഞ്ഞാൽ ലഭിക്കുന്ന സെൽഫ് എന്യൂമറേഷൻ ID സെൻസസ് ഉദ്യോഗസ്ഥർ വീട്ടിലെത്തുമ്പോൾ കൈമാറാം. വിവരങ്ങൾ ഡിജിറ്റലായി സൂക്ഷിക്കാം. കരുനാഗപ്പള്ളി മോഡൽ പോളിടെക്നിക് കോളേജിൽ ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ, ഡിപ്ലോമ, എഞ്ചിനീയറിംഗ് കോഴ്സുകളിലെ ഒഴിവുള്ള സീറ്റുകളിലെ പ്രവേശനത്തിന് സ്പോട്ട് അഡ്മിഷൻ നടത്തും. പ്ലസ് ടു സയൻസ്, കമ്പ്യൂട്ടർ, VHSE 2 ITI കഴിഞ്ഞവർ പ്രവേശനത്തിന് കോളേജിലെത്തണം. മുട്ടട ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് സെന്ററിൽ ഡേറ്റ അനലറ്റിക്സ്, ഡേറ്റ സയൻസ് വിത്ത് പൈത്തൺ എന്നിവയിൽ ഇന്റേൺഷിപ്പ് പ്രോഗ്രാമുകൾ നാളെ ആരംഭിക്കും. കൊല്ലം താലൂക്ക് വികസന സമിതി യോഗം ജൂലൈ 4 രാവിലെ 10:30 താലൂക്ക് കോൺഫറൻസ് ഹാളിൽ ചേരും. ടൂറിസം വകുപ്പിന്റെ മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടായ കിഡ്സിൽ MBA ട്രാവൽ ആൻഡ് ടൂറിസം ഒഴിവുള്ള സീറ്റുകളിലെ പ്രവേശനത്തിന് ഓൺലൈനായി അപേക്ഷിക്കാം. അംഗീകൃത സർവകലാശാലയിൽ നിന്നും ഏതെങ്കിലും വിഷയത്തിൽ 50% മാർക്കോടുകൂടിയ ബിരുദവും KMAT, CMAT, CAT യോഗ്യതയുള്ളവർക്കും അവസാന വർഷ ബിരുദ ഫലം കാത്തിരിക്കുന്നവർക്കും അപേക്ഷിക്കാം. വെബ്സൈറ്റ് വഴി അപേക്ഷിച്ച ശേഷം നാളെയും 30 നടക്കുന്ന സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കണം. പബ്ലിക് ലൈബ്രറി ആൻഡ് റിസർച്ച് സെന്റർ ജൂലൈ 8 സ്കൂൾ വിദ്യാർത്ഥികൾക്കായി അച്ചാണി കെ രവീന്ദ്രനാഥൻ നായർ സ്മാരക ചിത്രരചനയും കാരിക്കേച്ചർ മത്സരവും സംഘടിപ്പിക്കുന്നു. പബ്ലിക് ലൈബ്രറിയിലെ കൊയിലോൺ ആർട്ട് ഗാലറിയിൽ രാവിലെ 10 നടക്കുന്ന മത്സരത്തിൽ LP, UP, HSS വിഭാഗത്തിലെ കുട്ടികൾക്ക് പങ്കെടുക്കാം. HS വിഭാഗത്തിലെ കുട്ടികൾക്ക് കെ രവീന്ദ്രനാഥൻ നായർ കാരിക്കേച്ചറാണ് വിഷയം. 1, 2, 3 സ്ഥാനം നേടുന്ന കുട്ടികൾക്ക് ക്യാഷ് പ്രൈസും

സർട്ടിഫിക്കറ്റും മെഡലും തെരഞ്ഞെടുക്കുന്ന ചിത്രങ്ങൾക്ക് പ്രോത്സാഹന സമ്മാനങ്ങളും പങ്കെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും പങ്കാളിത്ത സർട്ടിഫിക്കറ്റും നൽകും. അന്നേ ദിവസം വൈകിട്ട് നടക്കുന്ന അനുസ്മരണ സമ്മേളനത്തിലാണ് സമ്മാനങ്ങൾ വിതരണം ചെയ്യുന്നത്. പങ്കെടുക്കുവാൻ താൽപര്യമുള്ളവർ ക്ലാസ് തെളിയിക്കുന്ന സ്കൂൾ ഐഡന്റിറ്റി കാർഡുമായി പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 9497780029. കൊട്ടാരക്കര അവണൂർ സഹകരണ പരിശീലന കോളേജിൽ ഹയർ ഡിപ്ലോമ ഇൻ കോഓപ്പറേഷൻ ആൻഡ് ബിസിനസ് മാനേജ്മെന്റ് കോഴ്സിലേക്ക് ജൂലൈ 15 വരെ അപേക്ഷ സമർപ്പിക്കാം. കർമ്മല റാണി ട്രെയിനിംഗ് കോളേജിൽ 2026-27 അധ്യയന വർഷം ബിഎഡ് കോഴ്സുകളിലേക്ക് ലാറ്റിൻ കാത്തലിക് കമ്മ്യൂണിറ്റി കോട്ടയം അപേക്ഷിക്കുന്ന വിദ്യാർത്ഥികൾ കേരള സർവകലാശാലയുടെ അഡ്മിഷൻ പോർട്ടലിൽ രജിസ്ട്രേഷൻ പൂർത്തിയാക്കണം. ഓൺലൈൻ അപേക്ഷയുടെ പ്രിന്റ് ഔട്ട് രേഖകൾ സഹിതം കോളേജിൽ സമർപ്പിക്കണം. കേരള സർവകലാശാല അറബി വിഭാഗം നടത്തിവരുന്ന അറബിക് ടൈപ്പിംഗ് കോഴ്സിലേക്ക് സീറ്റുകൾ ഒഴിവുണ്ട്. സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ സഹിതം 30 മുൻപ് കാര്യവട്ടത്തെ അറബി പഠന വകുപ്പിൽ എത്തണം. മാർ ഇവാനിയസ് കോളേജിൽ 2026-27 അധ്യയന വർഷത്തിൽ ബിരുദ ബിരുദാനന്തര വിഷയങ്ങളിൽ ഒഴിവുകൾ നികത്തുന്നതിന് സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നു. 30-ന് 10 മണിക്ക് ഹാജരാകണം. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇടിമിന്നലിനും ശക്തമായ കാറ്റും പ്രതീക്ഷിക്കാം. ഇതോടുകൂടി അറിയിപ്പുകൾ സമാപിക്കുന്നു. നമസ്കാരം.

0: ഫിക്സ് പ്രൈസ് ഹുണ്ടായിൽ നിന്നും ജൂലൈ 20-നകം ഒരു പുതുപുത്തൻ ഹുണ്ടായി കാർ സ്വന്തമാക്കൂ. ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടൂ. ചുങ്കത്സ് പ്രൈസ് ഹുണ്ടായി, കൊല്ലം, കരുനാഗപ്പള്ളി, നിലമേൽ. ഫോൺ 8714-62-4012.
1: ഹലോ ഹലോ, അഭിയല്ലേ? എടാ, എന്താ രാവിലെ പരിപാടി?
2: ആ റൈഹാൻ, ഞാനേ കിംസ് ഹെൽത്ത് DBM മാരത്തോണിലേ പങ്കെടുക്കാൻ വേണ്ടി രജിസ്ട്രേഷൻ ചെയ്തോണ്ടിരിക്കുക.
1: ഓ, അത് ശരി. നമ്മൾ കഴിഞ്ഞ വർഷം പങ്കെടുത്ത സോൾസ് ഓഫ് കൊല്ലം റണ്ണേഴ്സ് ക്ലബ്ബ് ആശ്രാമം മൈനന്ത് വെച്ച് നടത്തിയ ആ അടിപൊളി പ്രോഗ്രാം ആണോ? അതിന്റെ രജിസ്ട്രേഷൻ തുടങ്ങിയോ?
2: പിന്നെ മാർച്ച് 15 രജിസ്ട്രേഷൻ തുടങ്ങി. ജൂലൈ 12 ഞായറാഴ്ച റൺ. 21 kilometer ഉള്ള ഹാഫ് മാരത്തോൺ, 10 kilometer പിന്നെ 3 kilometer ഫാമിലി റണ്ണും ഉണ്ട്. നീ രജിസ്റ്റർ ചെയ്യുന്നില്ലേ? www.dbmkollam.com എന്ന വെബ്സൈറ്റ് വഴിയാണ്.
1: ഉറപ്പായും ചെയ്യും. പിന്നെ നമുക്ക് നമ്മുടെ കൂട്ടുകാരെയും വിളിക്കാം, അടിച്ചു പൊളിക്കാം.
3: കൂടുതൽ വിവരങ്ങൾക്ക് 9074963129 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. കാതോട് കാതോരത്തിലും മറ്റു ലൈവ് പ്രോഗ്രാമുകളിലും വിളിക്കുന്നവർ നിർദ്ദേശങ്ങൾ പാലിക്കാൻ ശ്രദ്ധിക്കുമല്ലോ. സ്ഥിരമായി വിളിക്കുന്നവർ സംയമനം പാലിക്കുക. മറ്റുള്ളവർക്ക് കൂടി അവസരം നൽകാൻ ശ്രദ്ധിക്കുക. ദീർഘമായുള്ള സംസാരങ്ങൾ ഒഴിവാക്കുമല്ലോ. പ്രോഗ്രാമുകളിൽ വിളിക്കുമ്പോൾ നിങ്ങളുടെ റേഡിയോയുടെ ശബ്ദം കുറച്ചിട്ട് വേണം വിളിക്കുവാൻ.
0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ അവതരിപ്പിക്കുന്നു കാതോട് കാതോരം. തത്സമയ ഫോൺ ഇൻ പ്രോഗ്രാം.
4: നമസ്കാരം എല്ലാ മാന്യ ശ്രോതാക്കൾക്കും, കാതോട് കാതോരത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ കാതോട് കാതോരത്തിൽ നിങ്ങളോടൊപ്പം ഞാൻ അരുൺ. അപ്പോൾ വിളിക്കേണ്ട നമ്പർ 0474293111 എന്ന നമ്പറിലോട്ടാണ് വിളിക്കേണ്ടത്. ഞാൻ 2-3 കാര്യങ്ങൾ ഓൾറെഡി പറയുവാണ്, വേറെ ഒന്നും കണ്ടല്ല. നമ്മൾ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കാൻ താല്പര്യപ്പെടുന്നു. ഞാൻ എപ്പോഴും പറയുന്ന കണക്ക് തന്നെ നല്ല നല്ല പാട്ടുകൾ മാത്രം ചോദിക്കുക. അതായത് നമ്മൾ ഈ പരിപാടി കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ പകുതി ദുഃഖവും മാറാൻ വേണ്ടിയിട്ടായിരിക്കുമല്ലോ നമ്മൾ തീർച്ചയായിട്ടും പരിപാടി കേൾക്കുന്നത്. അപ്പം എന്തായാലും വളരെ നല്ല നല്ല ഗാനങ്ങൾ മാത്രം ചോദിക്കുക. അതിനോടൊപ്പം തന്നെ പുതിയ കോളേഴ്സിനോടുകൂടി അവസരം കൊടുക്കുക. അപ്പോൾ വിളിക്കേണ്ട നമ്പർ പറയാം, 0474293111 എന്ന നമ്പറിലോട്ടാണ് വിളിക്കേണ്ടത്. ഹലോ ഹലോ, ഓക്കെ. അപ്പോൾ കോള് കേട്ടോ, അപ്പം പെട്ടെന്ന് പെട്ടെന്ന് വിളിക്കുക. അതുപോലെ തന്നെ കോള് കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കോളിലോട്ട് തന്നെ മാത്രം ശ്രദ്ധിക്കുക. പിന്നീട് പറയാനുള്ള കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ നമ്മുടെ ഈ റേഡിയോയുടെ അടുത്ത് നിന്ന് സംസാരിക്കരുത്. ദയവ് ചെയ്ത് കോളിൻ്റെ അടുത്ത് നിന്ന് അല്ലെങ്കിൽ റേഡിയോയുടെ അടുത്ത് നിന്ന് മാറി നിന്ന് സംസാരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ കാതോട് കാതോരത്തിൽ നിങ്ങളോടൊപ്പം ഞാൻ അരുൺ. ഹലോ
5: ഹലോ,
4: നമസ്കാരം ചേട്ടാ, കാതോട് കാതോരത്തിലേക്ക് സ്വാഗതം. ഇതാരാ സംസാരിക്കുന്നേ? ശില്പി. ചേട്ടൻ എവിടുന്നാ വിളിക്കുന്നേ? കൊല്ലത്തുനിന്ന്. ചേട്ടന്റെ എന്ത് ശില്പങ്ങളാണ് ചേട്ടൻ ഉണ്ടാക്കുന്നേ? എത്ര വർഷമായിട്ട് ചേട്ടൻ ഉണ്ടാക്കുന്നുണ്ട്? 10-20 വർഷം കൊണ്ട് ഉണ്ടാക്കുന്നുണ്ടല്ലേ? ഉണ്ടാക്കുന്നുണ്ടല്ലേ
5: 70 വർഷം
4: കൊണ്ട് ഉണ്ടാക്കുന്നുണ്ട്. ആണല്ലേ, പറഞ്ഞോ ചേട്ടാ, ബാക്കി വിശേഷങ്ങളൊക്കെ പറഞ്ഞോ. കാതോട് കാതോരത്തിൽ സ്ഥിരം വിളിക്കാറുള്ളയാണോ? എന്തോ ചേട്ടാ, മൂന്നാല് പ്രാവശ്യം വിളിച്ചിട്ടുണ്ട് അല്ലേ? ഓക്കെ, അപ്പം വേറെന്തൊക്കെയാണ് വിശേഷം പറയാനുള്ളത്?
5: വേറെ
4: മഴ വെയില്. അപ്പോ ഇതില് ചേട്ടൻ ഉണ്ടാക്കിയ ശില്പങ്ങളിലെ ഏതെങ്കിലും ഒരു ശില്പത്തിനോട് പ്രത്യേക ഇഷ്ടം തോന്നിയിട്ടുണ്ടോ? അതായത് ഒരു ശില്പം ഉണ്ടാക്കി പറഞ്ഞോ. ഏതാ? രവിവർമ്മ ഐറ്റങ്ങളാണ് അല്ലേ? പറഞ്ഞോ. ഓക്കെ ചേട്ടാ, ചേട്ടൻ റേഞ്ച് ഉള്ള സ്ഥലത്തോട്ടൊന്ന് മാറിയിരിക്കുക, കാരണം പറയുന്നൊന്നും ക്ലിയർ ആവുന്നില്ല. അതുകൊണ്ടാ ഇപ്പൊ കേക്കാം, ഇപ്പൊ കേക്കാം, പറഞ്ഞോ. ഓക്കെ ചേട്ടാ, അപ്പൊ എന്തായാലും പാട്ട് കേൾക്കാം. വിളിച്ചത് ഈ സന്തോഷം, നമുക്ക് നല്ലൊരു പാട്ട് വരുന്നുണ്ട്. അപ്പൊ എന്താക്കളോട് ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. റേഞ്ച് ഉള്ള സ്ഥലത്തോട്ട് മാറി നിൽക്കുക, മാറിയതിനു ശേഷം കഥയുടെ അതിർത്തിലേക്ക് വിളിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം.

0: തിരികെ വരാം കഥയുടെ വാരത്തിലേക്ക്. നമുക്കപ്പോ അടുത്ത കോൾ വന്നിട്ടുണ്ട്. ഹലോ,
1: ഹലോ, നമസ്കാരം.
0: നമസ്കാരം ചേട്ടാ, കഥയുടെ ദൂരത്തിലേക്ക് സ്വാഗതം. ഇതാരാ സംസാരിക്കുന്നേ?
1: പി വി മുഹമ്മദ്, വടക്കേ ബാവനൂര്.
0: ആ, നല്ല ചേട്ടാ, പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു.
1: എന്താ, പുറത്ത് നല്ല മഴയാണ്.
0: ആണല്ലേ, മഴ. ഓക്കെ, അപ്പൊ ചേട്ടാ സ്ഥലം ഒന്നുകൂടെ പറഞ്ഞേ.
1: വടക്കേ ബാവനൂര്, പാലക്കാട് ജില്ല, പട്ടാമ്പി അടുത്ത്.
0: ഓക്കെ, അപ്പൊ പട്ടാമ്പിയിലൊക്കെ എന്തൊക്കെയാ വിശേഷങ്ങള്?
1: ഇപ്പൊ നല്ല മഴയാണ്.
0: ആണ്, മഴയൊക്കെ അടിപൊളിയായിട്ട് പോകുന്നോ? ഇടിയും
1: ഇന്നലെ ഇന്ന് രാവിലെ മുതൽ തുടങ്ങിയതാ, രാത്രി തുടങ്ങിയതാ.
0: ഇടിയും മിന്നലും ഒക്കെ ഉണ്ടോ? ഇല്ലല്ലോ അല്ലേ.
1: ഇല്ല, ഇടി മിന്നലൊന്നും ഇല്ല. അതാണ് കുറച്ച് സമാധാനം.
0: കുറച്ച് സമാധാനം ഉണ്ട്. അപ്പൊ എന്തായാലും പാട്ടൊക്കെ കേട്ട് റെഡി ആയിട്ട് ഇരിക്കുവാണ് അല്ലേ?
1: അതെ അതെ അതെ അതെ.
0: എന്നാണ് അപ്പം ഈ ചേട്ടൻ ഈ ഞായറാഴ്ച എങ്ങനെയാ സ്പെൻഡ് ചെയ്യുന്നേ?
1: ഞായറാഴ്ച നമ്മള് വർക്ക് ഉണ്ട്. ഇപ്പൊ എന്താ, യൂണിഫോമിന്റെ വർക്കാണ്. ഇപ്പൊ കഴിഞ്ഞ ഞായറാഴ്ചയാണ് കൂട്ടികളുടെ യൂണിഫോമാണ് തീർന്നത്. ആ, ഇപ്പൊ ഈ ആഴ്ചയൊക്കെ ഇപ്പൊ ഈ പ്ലസ് വണ്ണേരുടെ യൂണിഫോം ഉണ്ടല്ലോ, വന്നുകൊണ്ട് ഇങ്ങനെ തയ്ച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഇനിയിപ്പോ പാന്റ് ഷർട്ട് ഒന്ന് നാളെ കൊടുക്കാനുള്ളതാണ്.
0: അങ്ങനെ വർക്കൊക്കെ നടക്കണം. അപ്പൊ ഇന്നും വർക്ക് എത്ര മണിവരെ കാണും? വൈകിട്ട് മൂന്ന് മണിവരെ കാണുമോ?
1: ഇല്ല, വർക്ക് 11 മണിവരെ ഉണ്ടാവും.
0: രാത്രി 11 മണിവരെ ഉണ്ടാവും.
1: ആ, ഞാൻ യൂണിഫോം രാവിലെ 5 മണി മുതൽ 11:30 വരെ ഇരുന്നിരുന്നത്.
0: അപ്പൊ ഇതിനിടയ്ക്ക് പാട്ടൊക്കെ കേൾക്കുകയാണ് ഒരു മാർഗമല്ലേ ടൈം പോകാനായിട്ട്?
1: ആ, നമ്മുടെ ടൈം പാസ് പാട്ട് തന്നെയാണ്.
0: അപ്പൊ ഇന്നത്തെ പാട്ട് ആർക്ക് വേണ്ടിട്ടാ?
1: ഇന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും വേണ്ടിയിട്ടുണ്ടായിക്കോട്ടെ.
0: ഓക്കെ, അപ്പൊ എന്തായാലും പാട്ട് കേൾപ്പിക്കാം കേട്ടോ ചേട്ടാ.
1: ഓക്കെ,
0: വിളിച്ചത് ഈ സന്തോഷം നമുക്ക് പാട്ട് വരുന്നുണ്ട്.

0: വിഷമിക്കേണ്ട, ഇനി വിശ്വസിച്ച് കഴിക്കാം ശുദ്ധമായ രുചികരമായ സസ്യഭക്ഷണം.
1: അന്നപൂർണ പ്യുർ വെജ് റെസ്റ്റോറന്റിൽ നിന്നും 49 രൂപയുടെ കോംബോ ഓഫർ.
0: കൂടാതെ പൂരി, ദോശകൾ, പൊറോട്ട എന്നിവയടങ്ങുന്ന മികച്ച പ്രഭാത ഭക്ഷണം.
1: എല്ലാ ദിവസവും വിഭവ സമൃദ്ധമായ സദ്യ.
0: രാവിലെ 7:30 മുതൽ രാത്രി 10 വരെ
1: അന്നപൂർണ പ്യുർ വെജ് റെസ്റ്റോറന്റ്, കടപ്പാക്കട മാക്സിന് എതിർവശം. വരൂ, ഈ രുചി നേരിട്ടറിയൂ. ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
2: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
1: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ്, ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
2: ഞങ്ങളുടെ പ്രത്യേകതകൾ:
1: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
2: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
1: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
2: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
1: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
2: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
1: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്നു തന്നെ സന്ദർശിക്കൂ
2: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ്, നീണ്ടകര പി ഒ, കൊല്ലം.
1: ഫോൺ 8848533001.
2: മറ്റൊരു നമ്പർ 8129520477.
1: പെരുമൺ എഞ്ചിനീയറിംഗ് കോളേജിന്റെയും കൊല്ലം ജില്ലാ പഞ്ചായത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ
0: സൗജന്യ കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് ഓപ്ഷൻ ഫെസിലിറ്റേഷൻ സെന്റർ.
1: സ്ഥലം കൊല്ലം ജില്ലാ പഞ്ചായത്ത് ഹാൾ.
0: കൂടുതൽ വിവരങ്ങൾക്ക് 9447789825 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
3: തിരികെവരാൻ കഥയുടെ അതിർത്തിലേക്ക്. അപ്പോ അടുത്ത കോൾ ഉണ്ട്. ഹലോ ഹലോ ഹലോ. കോള് അങ്ങനെ വീണ്ടും കട്ടായി പോയിരിക്കുകയാണ്. അപ്പൊ എന്തായാലും പെട്ടെന്ന് പെട്ടെന്ന് വിളിക്കുക. വിളിക്കേണ്ട നമ്പർ 0474293111 എന്ന നമ്പറിലോട്ടാണ് വിളിക്കേണ്ടത്. അതുപോലെ തന്നെ നമുക്ക് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയൊക്കെ ആയിരിക്കും ഒരു കോൾ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ആ കോളിൽ തുടരുക. അടുത്ത കോൾ ഉണ്ട്. ഹലോ
4: ഹലോ,
3: നമസ്കാരം.
4: നമസ്കാരം.
3: കാതോട് കാതോരത്തിലേക്ക് സ്വാഗതം. ഇതാരാ സംസാരിക്കുന്നേ?
4: ഐടിന്ന്.
3: ഓക്കെ, എന്തൊക്കെയുണ്ട് വിശേഷം?
4: മഴയൊക്കെ
3: എങ്ങനെ പോകുന്നു?
4: മഴയെ
3: കുറിച്ച് രണ്ട് വാക്ക് പറയാൻ പറഞ്ഞ ചേച്ചി എന്ത് പറയും?
4: മഴയെ കുറിച്ച് പറയാൻ,
3: മഴ നല്ലതാണ് അല്ലേ?
4: മഴ നല്ലത് തന്നെ, ആവശ്യത്തിന് മതി
3: എന്നാലും. അപ്പൊ മഴയെ കുറിച്ച് പാട്ടുപാടാൻ പറഞ്ഞല്ലോ. ബുദ്ധിമുട്ടിക്കുന്നില്ല, ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ല, ബുദ്ധിമുട്ടിക്കുന്നില്ല. ഓക്കെ ഓക്കെ. പിന്നെ എന്തൊക്കെയുണ്ട് ചേച്ചി വിശേഷം? സന്തോഷത്തോടെ ഒക്കെ ഇരിക്കുന്നു അല്ലേ? ജോലിക്ക് പോകുന്നുണ്ടോ? ജോലി ഇപ്പൊ ഇല്ല. അപ്പൊ ഇനി പോകുന്നില്ലേ?
4: ഇല്ല, ജോലി
3: ഇല്ലാത്തോണ്ട് പോകുന്നില്ല. അല്ല, നമ്മള് ഒരു ജോലിയല്ല, വേറെ അന്വേഷിച്ച് അങ്ങനെ പോകുന്നില്ല എന്നാ പറഞ്ഞല്ലേ.
4: തിരക്കുന്നുണ്ട്.
3: ആ തിരക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും കിട്ടട്ട് കേട്ടോ. അപ്പൊ ഇന്നത്തെ പാട്ടാർക്ക്
4: വേണ്ടിട്ടാ?
3: ഓക്കെ, അപ്പൊ നമുക്ക് നല്ല പാട്ട് കേൾക്കാം കേട്ടോ. ചീ വിളിച്ചത് ഈ സന്തോഷം, നമുക്ക് പാട്ട് വരുന്നുണ്ട്.

തിരികെ വരാം നമുക്ക് അതോടെ ദൂരത്തിലേക്ക്. നമുക്ക് കോൾ വന്നിട്ടുണ്ട്. ഹലോ, ഹലോ, ഹലോ, ഹലോ. അങ്ങനെ കോള് വീണ്ടും കട്ടായിരിക്കുകയാണ്. അപ്പം എന്തായാലും നമുക്ക് നല്ലൊരു പാട്ട് വരുന്നുണ്ട്, നമുക്ക് ആ പാട്ടിലോട്ട് പോവാം. അതിനോടൊപ്പം തന്നെ ഇനിയിപ്പോൾ 12:30 മുതൽ 1 മണി വരെ വാർത്തയായിരിക്കും. അപ്പോൾ വാർത്തയ്ക്ക് ശേഷം നമുക്ക് വീണ്ടും കേൾക്കാം.

0: പെരുമൺ എഞ്ചിനീയറിംഗ് കോളേജിന്റെയും ഇളമ്പള്ളൂർ ഗ്രാമപഞ്ചായത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ
1: സൗജന്യ കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് ഓപ്ഷൻ ഫെസിലിറ്റേഷൻ സെന്റർ.
0: സ്ഥലം ഇളമ്പള്ളൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസ്.
1: കൂടുതൽ വിവരങ്ങൾക്ക് 9447789825 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
2: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അക്ഷയ് ഷാജി. പ്രധാന വാർത്തകൾ. സ്വയം പര്യാപ്ത ഇന്ത്യ കെട്ടിപ്പടുക്കാനുള്ള നിശ്ചയദാർഢ്യം കൂടുതൽ ശക്തമാവുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആഴിമുതൽ ആകാശം വരെ രാജ്യം സ്വയം പര്യാപ്തമായി മാറുകയാണെന്നും മൻ കി ബാത്തിൽ പരാമർശം. ജനങ്ങളാണ് ഏതൊരു രാജ്യത്തിന്റെയും ആത്മാവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ശുചിത്വം, വോക്കൽ ഫോർ ലോക്കൽ, ജലസംഭരണം എന്നിവ തുടരാനും ആഹ്വാനം. പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണത്തിന് രാജ്യമെമ്പാടും തുടക്കമായി. സംസ്ഥാനതല ഉദ്ഘാടനം ആരോഗ്യമന്ത്രി തിരുവനന്തപുരത്ത് നിർവഹിച്ചു. സംസ്ഥാനത്ത് പകർച്ചവ്യാധി നിയന്ത്രണ വിധേയമായതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ഡെങ്കിപ്പനി ബോധവൽക്കരണത്തിന് സംയുക്ത പ്രതിജ്ഞാ പരിപാടി മറ്റന്നാൾ. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുന്നു. കോഴിക്കോട് മുതൽ കാസർഗോഡ് വരെ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ജോർദാനെതിരെ അർജന്റീനയ്ക്ക് തകർപ്പൻ ജയം. ആദ്യ നോക്കൌട്ടിൽ ഇന്ന് കാനഡ ദക്ഷിണാഫ്രിക്ക പോരാട്ടം. വാർത്തകൾ വിശദമായി. സ്വയം പര്യാപ്ത ഇന്ത്യ കെട്ടിപ്പടുക്കാനുള്ള നിശ്ചയദാർഢ്യം കൂടുതൽ ശക്തമാവുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആകാശവാണിയിലൂടെ മൻ കി ബാത്തിന്റെ 135 പതിപ്പിൽ ജനങ്ങളുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. അടുത്തിടെ കമ്മീഷൻ ചെയ്ത നാവികസേനയുടെ കപ്പലുകൾ, വ്യോമസേനയുടെ വിമാനങ്ങൾ തുടങ്ങിയവയുടെ രൂപകൽപ്പനയും നിർമ്മാണവും പൂർണമായി തദ്ദേശീയമായിരുന്നത് ഇതിന് ഉദാഹരണമായി പ്രധാനമന്ത്രി പരാമർശിച്ചു. എയ്റോസ്പേസ് മേഖലയ്ക്ക്, പ്രത്യേകിച്ച് MSMEകൾക്ക് ഈ നേട്ടം പുതിയ ശക്തി പകരുകയും ആഴിമുതൽ ആകാശം വരെ കൂടുതൽ സുരക്ഷിതവും സ്വയം പര്യാപ്തവുമായി രാജ്യം മാറുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
3: एक बड़ी सफलता पाई. C-295 यह विमान मेड इन इंडिया है और C-295 विमान ने अपनी पहली उड़ान पूरी की है और ऐसे 40 विमान भारत में ही बनाए जा रहे हैं. इससे MSME और एरोस्पेस सेक्टर को नई शक्ति मिल रही है, रोजगार के अवसर बढ़ रहे हैं.
2: പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യത്തിന്റെ പശ്ചാത്തലത്തിൽ ജനങ്ങളോട് നടത്തിയ അഭ്യർത്ഥനകൾക്ക് മികച്ച പ്രതികരണമാണ് ലഭിച്ചതെന്ന് പ്രധാനമന്ത്രി. സ്വർണം വാങ്ങുന്നതും വിദേശത്ത് അവധിക്കാലം ചെലവഴിക്കുന്നതും കാർ പൂളിങ്ങും സംബന്ധിച്ച അഭ്യർത്ഥനകൾക്ക് നൽകിയ പിന്തുണയ്ക്കും സഹകരണത്തിനും ഓരോ പൌരനോടും കടപ്പെട്ടിരിക്കുന്നതായി അദ്ദേഹം അറിയിച്ചു. നിരവധി കുടുംബങ്ങൾ സ്വന്തം അനുഭവങ്ങൾ പങ്കുവച്ചതായും അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന, പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജന തുടങ്ങിയ ഇൻഷുറൻസ് പദ്ധതികളുടെ ഗുണങ്ങൾ കൂടുതൽ പേരിൽ എത്തുന്നതിന് വിവരങ്ങൾ പരസ്പരം പങ്കുവയ്ക്കണമെന്നും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. ജനങ്ങളാണ് ഏതൊരു രാജ്യത്തിന്റെയും ആത്മാവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. രാജ്യത്തെ ജനങ്ങളുടെ ദൃഢനിശ്ചയത്തെ ഒരു ശക്തിക്കും തടയാൻ സാധിക്കില്ല. രാഷ്ട്രനിർമ്മാണത്തിലെ പൊതുജന പങ്കാളിത്തത്തിന്റെ ഈ ശക്തി ഇന്ത്യയ്ക്ക് വലിയ മുതൽക്കൂട്ടാണെന്നും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പറഞ്ഞു.
3: उस देश के लोग कोई संकल्प लेते हैं तो कोई भी शक्ति उन्हें अपने लक्ष्य से डिगा नहीं पाती. राष्ट्र निर्माण में जनभागीदारी की यह ताकत भारत की बहुत बड़ी पूंजी है और इस जनभागीदारी का हम बार बार अनुभव कर रहे हैं.
2: ഇന്ത്യയുടെ നേതൃത്വത്തിൽ ലോകം മുഴുവൻ പങ്കുചേർന്ന അന്താരാഷ്ട്ര യോഗദിന പരിപാടിയെക്കുറിച്ചും ശ്രീ നരേന്ദ്രമോദി പറഞ്ഞു. കോടിക്കണക്കിന് ജനങ്ങളുടെ പങ്കാളിത്തം കൊണ്ട് ഈ പരിപാടി ശ്രദ്ധേയമായി. അഹമ്മദാബാദിൽ നടന്ന ലോക യോഗാസന ചാമ്പ്യൻഷിപ്പിലെ ഇന്ത്യയുടെ മെഡൽ നേട്ടത്തെ പ്രശംസിച്ച പ്രധാനമന്ത്രി കായികതാരങ്ങളെ അഭിനന്ദിക്കുകയും ചെയ്തു. രാജ്യത്ത് കായിക മേഖലയിലേക്ക് കടന്നുവരുന്ന യുവതലമുറയുടെ എണ്ണം വർദ്ധിച്ചു വരികയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. സ്പോർട്സിനെ കരിയറായി കൂടുതൽ പേർ സ്വീകരിക്കുന്നു. മേഘാലയയുടെ വേരുപാലങ്ങളെ യുനെസ്കോയുടെ പട്ടികയിൽ ഉൾപ്പെടുത്താൻ അപേക്ഷ നൽകിയതായും അദ്ദേഹം അറിയിച്ചു. ശുചിത്വം, ഗണേശോത്സവത്തിൽ വോക്കൽ ഫോർ ലോക്കൽ ആശയത്തെ പ്രോത്സാഹിപ്പിക്കുക, ജലസംഭരണം തുടങ്ങിയവയാണ് പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ ഇന്ന് പരാമർശിച്ച മറ്റ് വിഷയങ്ങൾ. സാങ്കേതികവിദ്യയുടെ യുഗമാണിതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓരോ ദിവസവും ഈ മേഖലയിൽ പുതിയ ഗവേഷണങ്ങൾ നടക്കുന്നുണ്ടെന്നും പുതിയ AI പരിഷ്കാരങ്ങൾ ഉയർന്നു വരുന്നതായും അദ്ദേഹം പറഞ്ഞു. ഡൽഹിയിലെ കേന്ദ്ര സംസ്കൃത സർവകലാശാല ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡേറ്റ സയൻസ് എന്നിവയിൽ ബിടെക് പ്രോഗ്രാം ആരംഭിക്കാൻ ഒരുങ്ങുകയാണ്. ആധുനിക സാങ്കേതിക വിദ്യയെ രാജ്യത്തിന്റെ പരമ്പരാഗത അറിവുമായി ബന്ധിപ്പിക്കുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പാണിതെന്നും ഇന്ത്യൻ ഭാഷകൾക്കായി പുതിയ AI ഉപകരണങ്ങൾ വികസിപ്പിക്കുന്നതിന് ഇത് സഹായിക്കുമെന്നും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പറഞ്ഞു.
3: സെൻട്രൽ സംസ്കൃത് യൂണിവേഴ്സിറ്റി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഓർ ഡേറ്റ സയൻസ് മേ ബിടെക് പ്രോഗ്രാം ശുരൂ കർണേ ജാ റഹി ഹൈ. യേ ആധുനിക് ടെക്നോളജി കോ ഭാരത് കേ പാരമ്പരിക് ജ്ഞാൻ സേ ജോഡ്നേ കി ദിശാ മേ ഏക് മഹത്വപൂർണ കദം ഹൈ. ഇസ്സേ ഭാരതീയ ഭാഷാവോ കേ ലിയേ നയേ AI ടൂൾസ് തയ്യാർ കർണേ മേ മദദ് മിലേഗി.
2: ക്യാച്ച് ദ റെയിൻ ക്യാമ്പയിന് അല്പം പോലും മങ്ങലേൽക്കാൻ അനുവദിക്കരുതെന്ന ഓർമ്മപ്പെടുത്തലുമായാണ് പ്രധാനമന്ത്രി മൻ കി ബാത്തിന്റെ 135 പതിപ്പ് ഉപസംഹരിച്ചത്. സെയ്ഷെൽസിൽ എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഗാർഡ് ഓഫ് ഓണർ നൽകി. സെയ്ഷെൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമനിയുമായി അദ്ദേഹം ഇന്ന് കൂടിക്കാഴ്ച നടത്തും. ഇരു നേതാക്കളും ഉഭയകക്ഷി സഹകരണം വിലയിരുത്തുകയും പരസ്പര താൽപര്യമുള്ള പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങളിൽ ചർച്ച നടത്തുകയും ചെയ്യും. സെയ്ഷെൽസിന്റെ ദേശീയദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ അദ്ദേഹം മുഖ്യാതിഥിയായി പങ്കെടുക്കും. സെയ്ഷെൽസ് ദേശീയ അസംബ്ലിയെ ഇന്ന് അഭിസംബോധന ചെയ്യും. പ്രവാസി ഇന്ത്യക്കാരുമായും അദ്ദേഹം ആശയവിനിമയം നടത്തും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
0: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
2: പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണത്തിന് രാജ്യമെമ്പാടും തുടക്കമായി. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ആരോഗ്യമന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് നിർവഹിച്ചു. 2000 കേരളത്തിൽ പോളിയോ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. ജില്ലകളിൽ മന്ത്രിമാരുടെ നേതൃത്വത്തിലാണ് തുള്ളിമരുന്ന് വിതരണം നടന്നത്. 5 വയസ്സുവരെയുള്ള 19.8 ലക്ഷം കുഞ്ഞുങ്ങൾക്കാണ് പോളിയോ തുള്ളിമരുന്ന് നൽകുന്നത്. ഇതിനായി 22,288 ബൂത്തുകളും പരിശീലനം ലഭിച്ച 46,663 സന്നദ്ധ പ്രവർത്തകരെയും സജ്ജമാക്കിയിട്ടുണ്ട്. ബൂത്തുകളിൽ ഇന്ന് എത്തിച്ചേരാൻ സാധിക്കാത്തവർക്ക് നാളെയും മറ്റന്നാളുമായി വീടുകളിലെത്തി വാക്സിൻ നൽകും. സംസ്ഥാനത്ത് പകർച്ചവ്യാധി നിയന്ത്രണ വിധേയമായതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ഷിഗെല്ല റിപ്പോർട്ട് ചെയ്യുന്നത് കുറയുന്നുണ്ട്. ഡെങ്കിപ്പനി നിയന്ത്രണ വിധേയമാണെന്നും ബോധവൽക്കരണത്തിന്റെ ഭാഗമായി മറ്റന്നാൾ തിരുവനന്തപുരത്ത് മന്ത്രിമാരുടെ സംയുക്ത പ്രതിജ്ഞാ പരിപാടി നടത്തുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയും മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയുമാണ്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ജോർദാനെതിരെ അർജന്റീനയ്ക്ക് തകർപ്പൻ ജയം. 80 മിനിറ്റിൽ സൂപ്പർ താരം ലയണൽ മെസ്സി നേടിയ ഗോൾ ഉൾപ്പെടെ 1-3 ഗോളുകൾക്കാണ് അർജന്റീന ജോർദാനെ പരാജയപ്പെടുത്തിയത്. അതേസമയം ഓസ്ട്രിയയും അൾജീരിയയും തമ്മിലുള്ള മത്സരം സമനിലയിൽ കലാശിച്ചു. നോക്കൌട്ടിലെ ആദ്യ മത്സരത്തിൽ ഇന്ന് കാനഡ ദക്ഷിണാഫ്രിക്കയുമായി ഏറ്റുമുട്ടും. രാത്രി 12:30 മത്സരം. ICC വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ഗ്രൂപ്പ് എയിലെ ഫൈനൽ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ഓസ്ട്രേലിയയെ നേരിടും. ലണ്ടനിലെ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ ഇന്ത്യൻ സമയം രാത്രി 7 മത്സരം. ഗ്രൂപ്പ് എയിൽ 3 വിജയിച്ച ആത്മവിശ്വാസത്തിലാണ് ടീം ഇന്ത്യ. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഭരണസ്തംഭനം ചൂണ്ടിക്കാട്ടിയുള്ള UDFന്റെ അവിശ്വാസ പ്രമേയ നീക്കത്തെ സ്വാഗതം ചെയ്യുന്നതായി മേയർ വി രാജേഷ്. എല്ലാവിധ ചർച്ചകൾക്കും നഗരസഭാ ഭരണസമിതി തയ്യാറാണെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ കോർപ്പറേഷൻ ജനറൽ കൌൺസിൽ നാളെ യോഗം ചേരുമെന്നും മേയർ അറിയിച്ചു. അടിയന്തരാവസ്ഥക്കാലത്ത് തടവു ശിക്ഷ അനുഭവിച്ച മുതിർന്ന RSS പ്രവർത്തകൻ ഗോപാൽ അന്തരിച്ചു. 80 വയസ്സായിരുന്നു. അടിയന്തരാവസ്ഥയ്ക്കെതിരെയുള്ള സമരങ്ങളിൽ പങ്കെടുത്തതിനെ തുടർന്ന് 6 ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട്. 66 RSSന്റെ വിവിധ ചുമതലകൾ അദ്ദേഹം വഹിച്ചിരുന്നു. പ്രശസ്ത സംവിധായകനും നടനും തിരക്കഥാകൃത്തുമായ കെ ഭാഗ്യരാജന് വിട. ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാര ചടങ്ങുകൾ ചെന്നൈയിൽ നടന്നു. സാംസ്കാരിക രാഷ്ട്രീയ ചലച്ചിത്ര മേഖലകളിലെ നിരവധി പ്രമുഖർ അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിച്ചു. ഹൃദയാഘാതത്തെ തുടർന്ന് ഇന്നലെയായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 2 കൂടി ലഭ്യമാകും. SE.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. സ്വയം പര്യാപ്ത ഇന്ത്യ കെട്ടിപ്പടുക്കാനുള്ള നിശ്ചയദാർഢ്യം കൂടുതൽ ശക്തമാവുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആഴിമുതൽ ആകാശം വരെ രാജ്യം സ്വയം പര്യാപ്തമായി മാറുകയാണെന്നും മൻ കി ബാത്തിൽ പരാമർശം. ജനങ്ങളാണ് ഏതൊരു രാജ്യത്തിന്റെയും ആത്മാവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ശുചിത്വം, വോക്കൽ ഫോർ ലോക്കൽ, ജലസംഭരണം എന്നിവ തുടരാനും ആഹ്വാനം. പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണത്തിന് രാജ്യമെമ്പാടും തുടക്കമായി. സംസ്ഥാനതല ഉദ്ഘാടനം ആരോഗ്യമന്ത്രി തിരുവനന്തപുരത്ത് നിർവഹിച്ചു. സംസ്ഥാനത്ത് പകർച്ചവ്യാധി നിയന്ത്രണ വിധേയമായതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ഡെങ്കിപ്പനി ബോധവൽക്കരണത്തിന് സംയുക്ത പ്രതിജ്ഞാ പരിപാടി മറ്റന്നാൾ. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുന്നു. കോഴിക്കോട് മുതൽ കാസർഗോഡ് വരെ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ജോർദാനെതിരെ അർജന്റീനയ്ക്ക് തകർപ്പൻ ജയം. ആദ്യ നോക്കൌട്ടിൽ ഇന്ന് കാനഡ ദക്ഷിണാഫ്രിക്ക പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

0: പെരുമണ്ണ എഞ്ചിനീയറിംഗ് കോളേജിന്റെയും കരുനാഗപ്പള്ളി മുനിസിപ്പാലിറ്റിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ
1: സൗജന്യ കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് ഓപ്ഷൻ ഫെസിലിറ്റേഷൻ സെന്റർ.
0: സ്ഥലം കരുനാഗപ്പള്ളി മുനിസിപ്പാലിറ്റി ഓഫീസ്.
1: കൂടുതൽ വിവരങ്ങൾക്ക് 9745390261 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്. പ്രധാന വാർത്തകൾ. രാഷ്ട്രനിർമ്മാണത്തിലെ പൊതുജന പങ്കാളിത്തം വലിയ മുതൽക്കൂട്ടാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ. ആഗോള പ്രതിസന്ധികളെ ഒറ്റക്കെട്ടായി നേരിടുന്നതിൽ ജനങ്ങൾക്ക് നന്ദി അറിയിക്കുന്നതായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യം കൂടുതൽ സ്വയം പര്യാപ്തമായതോടെ സ്വാശ്രയ ഭാരതം കെട്ടിപ്പടുക്കാനുള്ള നിശ്ചയദാർഢ്യം ശക്തമായതായും പ്രധാനമന്ത്രി. ആധുനിക സാങ്കേതിക വിദ്യയെയും പാരമ്പര്യത്തെയും ഒന്നിപ്പിക്കാനുള്ള സർവകലാശാലകളുടെ ശ്രമങ്ങൾക്കും പ്രത്യേക അഭിനന്ദനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സെയ്ഷൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമിനിയുമായി കൂടിക്കാഴ്ച നടത്തും. ഭൂകമ്പം നാശം വിതച്ച വെനീസ്വലയിൽ ഓപ്പറേഷൻ അമിൻസ്റ്റാഡിന്റെ ഭാഗമായി ദുരിതാശ്വാസ സാമഗ്രികൾ എത്തിച്ച് ഇന്ത്യ. കേരളത്തിൽ ശക്തമായ മഴ തുടരും. 4 വടക്കൻ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് ഓസ്ട്രേലിയയെ നേരിടും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ജോർദാനെതിരെ അർജന്റീനയ്ക്ക് ജയം. വാർത്തകൾ വിശദമായി. ജനങ്ങളാണ് ഏതൊരു രാജ്യത്തിന്റെയും ആത്മാവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആകാശവാണിയിലൂടെ മൻ കി ബാത്തിന്റെ 135 പതിപ്പിൽ ജനങ്ങളുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ ജനങ്ങളുടെ ദൃഢനിശ്ചയത്തിലൂടെ ഏതു പ്രതിസന്ധിയും തരണം ചെയ്യാൻ സാധിക്കും. രാഷ്ട്രനിർമ്മാണത്തിലെ പൊതുജന പങ്കാളിത്തത്തിന്റെ ഈ ശക്തി ഇന്ത്യയ്ക്ക് വലിയ മുതൽക്കൂട്ടാണെന്നും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പറഞ്ഞു. രാജ്യം കൂടുതൽ സ്വയം പര്യാപ്തമായി മാറുകയാണെന്നും സ്വാശ്രയ ഭാരതം കെട്ടിപ്പടുക്കാനുള്ള നിശ്ചയദാർഢ്യം ശക്തമാകുന്നുവെന്നും മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യൻ നിർമ്മിത C-295 വിമാനം ഈ മാസം ആദ്യ പറക്കൽ പൂർത്തിയാക്കിയത് സംബന്ധിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇതുപോലെ 40 വിമാനങ്ങൾ ഇന്ത്യയിൽ നിർമ്മിക്കുന്നുണ്ടെന്നും വ്യോമയാന മേഖലയിൽ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്ക് ഇത് പുതിയ ശക്തി നൽകുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു.
1: C-295 ये विमान मेड इन इंडिया है और C-295 विमान ने अपनी पहली उड़ान पूरी की है और ऐसे 40 विमान भारत में ही बनाए जा रहे हैं. इससे MSME और एरोस्पेस सेक्टर को नई शक्ति मिल रही है, रोजगार के अवसर बढ़ रहे हैं और आत्मनिर्भर भारत का संकल्प भी मजबूत हो रहा है.
0: ആധുനിക സാങ്കേതിക വിദ്യയെയും പാരമ്പര്യത്തെയും ഒന്നിപ്പിക്കാനുള്ള രാജ്യത്തെ പ്രമുഖ സർവകലാശാലകളുടെ ശ്രമങ്ങൾ അഭിനന്ദനാർഹമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നളന്ദ സർവകലാശാല, ഡൽഹിയിൽ സ്ഥിതി ചെയ്യുന്ന കേന്ദ്ര സംസ്കൃത സർവകലാശാല തുടങ്ങിയ സർവകലാശാലകൾ നിർമ്മിത ബുദ്ധി, ഡേറ്റ സയൻസ് എന്നിവയിൽ അധിഷ്ഠിതമായി നടത്തുന്ന കോഴ്സുകൾ സംബന്ധിച്ച് മൻ കി ബാത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആധുനിക സാങ്കേതിക വിദ്യയെ ഇന്ത്യയുടെ പരമ്പരാഗത അറിവുമായി ബന്ധിപ്പിക്കുന്നതിലുള്ള സുപ്രധാന ചുവടുവയ്പാണിതെന്നും ശ്രീ മോദി വ്യക്തമാക്കി. ഭാരതീയ ഭാഷകൾക്കായി പുതിയ നിർമ്മിത ബുദ്ധി ഉപകരണങ്ങൾ വികസിപ്പിക്കുന്നതിനും പുരാതന ഗ്രന്ഥങ്ങളും കൈയെഴുത്തു പ്രതികളും ഡിജിറ്റൽ രൂപത്തിൽ സംരക്ഷിക്കുന്നതിനും ഇത് സഹായിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്തെ കോടിക്കണക്കിന് കുടുംബങ്ങൾക്ക് ഇൻഷുറൻസ് സുരക്ഷാ കവചം നൽകുന്ന പദ്ധതികളാണ് പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജനയും പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജനയുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മൻ കി ബാത്തിന്റെ 135 പതിപ്പിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജനയിൽ പ്രതിവർഷം വെറും 20 രൂപയുടെ പ്രീമിയം വഴി 2 ലക്ഷം രൂപ വരെ അപകട ഇൻഷുറൻസ് നൽകുന്നു. 58 കോടിയിലധികം ആളുകൾ ചേർന്നിട്ടുള്ള ഈ പദ്ധതിയിൽ ഇതുവരെ 3,700 കോടിയിലധികം രൂപയുടെ സഹായം ലഭിച്ചു. ദാരുണമായ മരണം സംഭവിച്ചാൽ ഒരു വ്യക്തിയുടെ കുടുംബത്തിന് 2 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്ന പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജന പദ്ധതിയിലൂടെ 11 ലക്ഷം കുടുംബങ്ങൾക്ക് ഏകദേശം 22,000 കോടി രൂപയുടെ സഹായം ലഭിച്ചുവെന്നും ശ്രീ മോദി വ്യക്തമാക്കി. ഒരു ചെറിയ തുകയിൽ നിന്നും വലിയ സുരക്ഷ ആരംഭിക്കാമെന്ന് ഈ പദ്ധതികൾ കാണിച്ചു തരുന്നുവെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു.
1: സർക്കാർ ദേശ് കെ കരോഡോ പരിവാരോ തക് സുരക്ഷാ കാ കവച് പഹുചാ രഹീ ഹൈ. പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന കെ തഹത് കേവൽ 20 രൂപയെ കെ സാലാനാ പ്രീമിയം ഉസ് പർ 2 ലാഖ് രൂപയെ തക് കാ ദുർഘടന ബീമാ മിൽതാ ഹൈ. ഇസ് യോജന സെ പീഡിത പരിവാരോ കോ അബ് തക് ജോ ഹിസാബ് മിലാ ഹൈ 3,700 കരോഡ് രൂപയെ സെ അധിക കി സഹായതാ മിൽ ചുക്കി ഹൈ.
0: മേഘാലയയിലെ പ്രസിദ്ധമായ വേരുപാലങ്ങളെക്കുറിച്ച് പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പരാമർശിച്ചു. റബ്ബർ മരങ്ങളുടെ വേരുകൾ കൊണ്ട് നീർച്ചാലുകൾക്ക് കുറുകെ നിർമ്മിച്ച പ്രകൃതിദത്തമായ ഈ പാലങ്ങൾ മേഘാലയയിലെ ജനങ്ങളുടെ സർഗാത്മകതയെ പ്രതിഫലിപ്പിക്കുന്നുവെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. പ്രകൃതിയുമായി സഹകരിച്ച് മനുഷ്യർ നിർമ്മിക്കുന്ന മേഘാലയയുടെ വേരുപാലങ്ങളെ യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് നെറ്റ്വർക്കിൽ ഉൾപ്പെടുത്താൻ രാജ്യം അഭ്യർത്ഥിച്ചിട്ടുണ്ടെന്ന് ശ്രീ മോദി മൻ കി ബാത്തിൽ വ്യക്തമാക്കി. പശ്ചിമേഷ്യയിലെ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യം ആഗോള പ്രതിസന്ധിയെ ഒറ്റക്കെട്ടായി നേരിടുന്നതിൽ ജനങ്ങൾക്ക് നന്ദി അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. യുദ്ധ സാഹചര്യത്തിൽ ആവശ്യപ്പെട്ട കാര്യങ്ങൾക്ക് ജനങ്ങളിൽ നിന്ന് ലഭിച്ച പിന്തുണയ്ക്കും സഹകരണത്തിനും ഓരോ പൌരനോടും കടപ്പെട്ടിരിക്കുന്നതായി ശ്രീ മോദി മൻ കി ബാത്തിൽ പറഞ്ഞു. പൊതുജന പങ്കാളിത്തത്തിന്റെ കരുത്ത് രാജ്യത്തെ ശക്തിപ്പെടുത്തുകയും വിജയിപ്പിക്കുകയും ചെയ്യുമെന്ന് ഉറപ്പുണ്ടെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി.
1: पश्चिम एशिया में बनी युद्ध की स्थितियों को देखते हुए मैंने देशवासियों से कुछ आग्रह किए थे. मैं देश के हर नागरिक का आभारी हूं कि मेरी अपील का उन्होंने न सिर्फ समर्थन किया बल्कि हर तरफ से उसमें अपना सहयोग कर रहे हैं. मुझे इस बात की खुशी है कि इस ग्लोबल क्राइसिस का हम भारतीय मिलकर मुकाबला कर रहे हैं. मुझे विश्वास है जन भागीदारी की यही शक्ति हमें मजबूती देगी, हमें सफल बनाएगी.
0: ഗണേശോത്സവം ഉൾപ്പെടെയുള്ള രാജ്യത്തെ ഓരോ ഉത്സവങ്ങളും പരിസ്ഥിതി സൌഹാർദ്ദപരമാകണമെന്നും വോക്കൽ ഫോർ ലോക്കൽ എന്ന തത്വത്തെ ശക്തിപ്പെടുത്തണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ പറഞ്ഞു. ഗണേശോത്സവത്തിനായി മണ്ണുകൊണ്ട് നിർമ്മിച്ച ഗണേശ വിഗ്രഹങ്ങൾ ഉപയോഗിക്കാനും പ്രാദേശിക മൺവിഗ്രഹ നിർമ്മാതാക്കളിൽ നിന്നും കലാകാരന്മാരിൽ നിന്നും ഇവ വാങ്ങാനും ശ്രീ മോദി അഭ്യർത്ഥിച്ചു. രാജ്യത്ത് കായിക മേഖലയിലേക്ക് കടന്നുവരുന്ന യുവതലമുറയുടെ എണ്ണം വർദ്ധിച്ചു വരികയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. സ്പോർട്സിനെ ഒരു കരിയറായി കൂടുതൽ പേർ സ്വീകരിക്കുന്നതിൽ അദ്ദേഹം സന്തോഷം പ്രകടിപ്പിച്ചു.
1: साथियों, मैं अक्सर कहता हूं जो खेलता है वो खिलता है. आज देश में ऐसे युवाओं की संख्या बहुत तेजी से बढ़ रही है जो खेल भी रहे.

0: ദേശീയദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്ന പ്രധാനമന്ത്രി സെയ്ഷൽസ് ദേശീയ അസംബ്ലിയെയും ഇന്ന് അഭിസംബോധന ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഭൂകമ്പം നാശം വിതച്ച വെനീസ്വലയ്ക്കായി ഇന്ത്യ നൽകിയ അടിയന്തര സഹായം ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് കരുത്തു പകരുമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. രക്ഷാപ്രവർത്തനങ്ങൾക്കായി ഇന്ത്യ പ്രഖ്യാപിച്ച ഓപ്പറേഷൻ അമിത്സ്റ്റാഡിന്റെ ഭാഗമായി 41 അംഗ രക്ഷാസംഘം ദുരിതാശ്വാസ സാമഗ്രികൾ, മരുന്നുകൾ, മെഡിക്കൽ ഉപകരണങ്ങൾ തുടങ്ങിയവ വെനീസ്വലയിലെത്തി. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയും മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയുമാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ICC വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ഗ്രൂപ്പ് എയിലെ ഫൈനൽ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ഓസ്ട്രേലിയയെ നേരിടും. ലണ്ടനിലെ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ ഇന്ത്യൻ സമയം രാത്രി 7 മണിക്കാണ് മത്സരം. ഗ്രൂപ്പ് എയിൽ 3 മത്സരങ്ങൾ വിജയിച്ച ആത്മവിശ്വാസത്തിലാണ് ടീം ഇന്ത്യ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ജോർദാനെതിരെ അർജന്റീനയ്ക്ക് തകർപ്പൻ ജയം. 80th മിനിറ്റിൽ സൂപ്പർ താരം ലയണൽ മെസ്സി നേടിയ ഗോൾ ഉൾപ്പെടെ 1-3 ഗോളുകൾക്കാണ് അർജന്റീന ജോർദാനെ പരാജയപ്പെടുത്തിയത്. അതേസമയം ഓസ്ട്രിയയും അൾജീരിയയും തമ്മിലുള്ള മത്സരം സമനിലയിൽ കലാശിച്ചു. രാഷ്ട്രനിർമ്മാണത്തിലെ പൊതുജന പങ്കാളിത്തം വലിയ മുതൽക്കൂട്ടാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ. ആഗോള പ്രതിസന്ധികളെ ഒറ്റക്കെട്ടായി നേരിടുന്നതിൽ ജനങ്ങൾക്ക് നന്ദി അറിയിക്കുന്നതായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യം കൂടുതൽ സ്വയം പര്യാപ്തമായതോടെ സ്വാശ്രയ ഭാരതം കെട്ടിപ്പടുക്കാനുള്ള നിശ്ചയദാർഢ്യം ശക്തമായതായും പ്രധാനമന്ത്രി. ആധുനിക സാങ്കേതികവിദ്യയെയും പാരമ്പര്യത്തെയും ഒന്നിപ്പിക്കാനുള്ള സർവകലാശാലകളുടെ ശ്രമങ്ങൾക്കും പ്രത്യേക അഭിനന്ദനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സെയ്ഷൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമിനിയുമായി കൂടിക്കാഴ്ച നടത്തും. ഭൂകമ്പം നാശം വിതച്ച വെനീസ്വലയിൽ ഓപ്പറേഷൻ അമിത്സ്റ്റാഡിന്റെ ഭാഗമായി ദുരിതാശ്വാസ സാമഗ്രികൾ എത്തിച്ച് ഇന്ത്യ. കേരളത്തിൽ ശക്തമായ മഴ തുടരും. 4 വടക്കൻ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് ഓസ്ട്രേലിയയെ നേരിടും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ജോർദാനെതിരെ അർജന്റീനയ്ക്ക് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
2: പെരുമൺ എഞ്ചിനീയറിംഗ് കോളേജിന്റെയും കൊട്ടാരക്കര മുനിസിപ്പാലിറ്റിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ
3: സൗജന്യ കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് ഓപ്ഷൻ ഫെസിലിറ്റേഷൻ സെന്റർ.
2: സ്ഥലം കൊട്ടാരക്കര മുനിസിപ്പാലിറ്റി ഓഫീസ്.
3: കൂടുതൽ വിവരങ്ങൾക്ക് 9745390261 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
4: തിരികെ വരാം കാതോട് കാതോരത്തിലേക്ക്. നമുക്ക് അടുത്ത കോൾ വരുന്നുണ്ട്. ഹലോ, ഹലോ,
5: ഹലോ,
4: നമസ്കാരം.
5: നമസ്കാരം, എന്റെ പേര് മായ.
4: മായ, മായ ചേച്ചി എവിടുന്നാ വിളിക്കുന്നേ?
5: കല്ലുന്താഴം പാൽക്കുളങ്ങരയിന്ന്.
4: പറഞ്ഞോ ചേച്ചി, എന്തൊക്കെയുണ്ട്? സന്തോഷത്തോടെ ഒക്കെ ഇരിക്കുന്നോ? ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുന്നോ?
5: ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു. നല്ല മഴയുണ്ട്.
4: മഴ ഇപ്പൊ അവിടെ ഉണ്ടല്ലേ?
5: അപ്പൊ നല്ല മഴയുണ്ട്. പിന്നെ വൈറൽ പനി ആയിരുന്നു, എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു. ഇന്ന് നൈറ്റ് ഓഫ് ആണ്.
4: എവിടെയാ ജോച്ചി ചേച്ചി വർക്ക് ചെയ്യുന്നേ?
5: കിംസ് കൊട്ടിയം.
4: കിംസ് കൊട്ടിയത്തിൽ വർക്ക് ചെയ്യുന്നേ അല്ലേ?
5: അതെ.
4: അപ്പൊ ലീവ് ഒക്കെ കിട്ടിയായിരുന്നോ?
5: ലീവ് കിട്ടി. ഇന്നലെ ഇന്ന് ഓഫ് ആണല്ലേ?
4: ഓക്കെ. അപ്പൊ എന്തായാലും മഴയൊക്കെ പിടിച്ച് അകത്ത് സുഖമായിട്ട് സന്തോഷത്തോടെ ഇരിക്കുകയാണല്ലേ? പെട്ടെന്ന് അസുഖമൊക്കെ
5: മാറട്ടെ. നേരത്തെ ഞാൻ സംസാരിച്ചിട്ടുണ്ട്.
4: ഉണ്ടുണ്ട്. പനിയൊക്കെ പോട്ട് കേട്ടോ. പനിയൊക്കെ മാറട്ടെ പെട്ടെന്ന്.
5: ഓ ശരി ശരി, താങ്ക് യു.
4: ആണ് ചേച്ചി. പിന്നെ നമുക്ക് പനിയൊക്കെ വന്നിട്ട് പിന്നെ ജോലിക്ക് പോകാൻ ചെറിയൊരു മടി തോന്നത്തില്ലേ? എനിക്ക് തോന്നാറുണ്ട്.
5: നൈറ്റ് ഡ്യൂട്ടി തന്നെ ചെയ്യണ്ടെന്ന് പറഞ്ഞിരുന്നു. പനി നല്ല പനിയായിരുന്നു നൈറ്റിലൊക്കെ.
4: ആണല്ലേ?
5: പിന്നെ ഞാൻ എന്തായാലും എന്റെ നൈറ്റ് കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങിയതാ.
4: നേഴ്സിംഗ് ജോലിയാണോ ചേച്ചി?
5: അതെ അതെ.
4: അപ്പം എങ്ങനെ ഞാൻ ചോദിക്കട്ടെ, ഈ നേഴ്സിംഗ് ജോലി എന്ന് പറയുമ്പോ ഒത്തിരി കെയറും ഒത്തിരി പേഷ്യൻസ് ക്ഷമയൊക്കെ
5: വേണ്ടത്യാവശ്യമായിട്ടുള്ള
4: ക്ഷമ ഒത്തിരി വേണ്ടുന്നൊരു ജോലിയും കൂടെ അല്ലേ?
5: അതെ അതെ.
4: ചേച്ചി എങ്ങനെയാ ഈ ഒരു ഫീൽഡിലോട്ട് എത്തിപ്പെട്ടത്? ഇഷ്ടം കൊണ്ട് പോയതാണോ അതോ കുഴപ്പമില്ല എന്തെങ്കിലും പഠിക്കാം?
5: ഇഷ്ടം കൊണ്ട് അല്ല. പിന്നെ എന്നാലും പിന്നെ ഈ ഫീൽഡ് അങ്ങ് തെരഞ്ഞെടുത്ത്.
4: ഇവിടെ
5: കിംസില് കേറിയിട്ട് 3 വർഷമായി.
4: ആണല്ലേ, ഓക്കെ.
5: നേരത്തെ മെഡിസിറ്റിയിലായിരുന്നു.
4: എനിക്ക് ഇതാണൊക്കെ ചേച്ചി പറഞ്ഞത് തന്നെയായിരുന്നു. എനിക്ക് പലപ്പോഴും ഈ വെക്കേഷൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ജോലിക്ക് ഭയങ്കര വിഷമമായിരുന്നു.

0: എങ്ങനെയെങ്കിലും നൈറ്റ് നമുക്ക് നൈറ്റ് ഡ്യൂട്ടിക്ക് കയറുമ്പോഴേ നമുക്ക് ഒരു ടെൻഷൻ ഒക്കെ, അയ്യോ പെട്ടെന്ന് നൈറ്റ് കഴിയണേ ആ ഒരു നൈറ്റ് ഓഫിൽ നിന്ന് ഭയങ്കര
1: സന്തോഷമാണ്.
0: കാര്യം രാത്രി ഫുള്ള് കിടന്ന് ഉറങ്ങാം. പിന്നെ ജോലി അന്നത്തെ ദിവസം ജോലിയൊന്നും വീട്ടു ജോലിയൊന്നും ഞാൻ ചെയ്യാറില്ല.
1: ഞാനവിടുന്ന് ഹോസ്പിറ്റലിൽ ജോലി ചെയ്തോണ്ട് വരുന്നില്ല. അവിടുത്തെ ജോലി ഇവിടുത്തെ ജോലിയും കൂടെ ഞാൻ ചെയ്യണം അല്ലേ?
0: അതുകൊണ്ടാണ് അതായത് വീട്ടു ജോലി അന്ന് ക്യാൻസൽ ചെയ്യും.
1: അന്ന് എല്ലാവർക്കും ആയിട്ട് വീതിച്ചങ്ങ് കൊടുക്കും.
0: പറഞ്ഞോട്ടെ, അവിടെ എല്ലാരും തിരക്കെന്ന് പറയണ ഒത്തിരി നാളാണ് എനിക്ക് കിട്ടിയിട്ട്. ഞാനിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ നൈറ്റ് ആവുന്നതിന് ഇടയ്ക്കാണ് ഇങ്ങനെ വിളിക്കാറുള്ളത്. അപ്പൊ ഒന്നും കിട്ടാറില്ല. പക്ഷെ വിജയമാമന്റെ പ്രത്യേകം തിരക്കെന്ന് പറയണ
1: ചാത്തന്നൂർമാമൻ,
0: പിന്നെ ഒരു ഉച്ചമ്മ ഉണ്ട്, ഉച്ചമ്മൻ തിരക്കെന്ന് പറയണ, പിന്നെ മണിയണ്ട മാമൻ വരെ എല്ലാം തിരക്കെന്ന്
1: പറയണം.
0: പിന്നെ അവിടെ ഉള്ള എല്ലാ
1: സന്തോഷം പാട്ട് കേൾക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ എന്തായാലും വിളിച്ചത് സന്തോഷം, നമുക്ക് പാട്ട് കേൾക്കാം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിറ്റി റേഡിയോ വെൻ സീറിയൽ കാതോട് കാതോരമാണ്. അപ്പോ കാതോട് കാതോരത്തിൽ ഇന്ന് നിങ്ങളോടൊപ്പം ഞാനരുൺ. പെട്ടെന്ന് പെട്ടെന്ന് വിളിക്കുക, വിളിക്കേണ്ട നമ്പർ 0474293111. കോൾ ഉണ്ട്, നമുക്ക് കോളിലോട്ട് പോവാം. ഹലോ,
1: ഹലോ,
0: നമസ്കാരം.
1: നമസ്കാരം,
0: കാതോട് കാതോരത്തിലേക്ക് സ്വാഗതം. ഇതാരാ സംസാരിക്കുന്നേ?
1: ഞാൻ ശ്രീലതയാണ്.
0: ശ്രീലത, ശ്രീലത ചേച്ചി, എവിടുന്നാ വിളിക്കുന്നേ?
1: കുരിപ്പുഴ.
0: പറഞ്ഞു, എന്തൊക്കെയാണ് വിശേഷങ്ങൾ പറയാനുള്ളത്? വരുമ്പോൾ പ്രത്യേക സന്തോഷമാണ് അല്ലേ?
1: പിന്നെ നമുക്ക് വാല്യം തിരിച്ചു കിട്ടുന്ന പോലെ
0: ആണ്, കളിപ്പിക്കാൻ പറ്റുമല്ലേ, അതാണ് ഏറ്റവും വലിയ സന്തോഷം.
1: പിന്നെ നമ്മളും അങ്ങ് കൊച്ചുകുട്ടിയാകും.
0: ഒരു തരത്തിൽ നോക്കാമെങ്കിൽ കൊച്ചു പിള്ളേരൊക്കെ ഒരു വീട്ടിലുണ്ടെങ്കിൽ സന്തോഷം തന്നെ അല്ലേ?
1: അതെ
0: അതെ. പുറത്തൊക്കെ പോവാറുണ്ടോ കുഞ്ഞുമോളുമായിട്ട്?
1: ആ, പോവാറുണ്ട്, പോവാറുണ്ട്.
0: പാട്ടൊക്കെ പാടിക്കൊടുക്കുവോ?
1: പാട്ട് ഫുള്ള് ഞാനാണ്.
0: അല്ല, കുഞ്ഞുമോക്ക് ചേച്ചി പാട്ടൊക്കെ പാടിക്കൊടുക്കുവെന്ന്?
1: നിർബന്ധിക്കുന്നില്ലാണ്.
0: കഥയാണ് കൂടുതൽ പറഞ്ഞുകൊടുക്കുന്നല്ലേ? കഥ പറഞ്ഞിട്ട് കഥ പറയുന്നതായിട്ട് തിരിച്ച് സംശയമൊക്കെ ചോദിക്കൂ.
1: ഓ, ഫുള്ള് സംശയ.
0: ആണല്ലേ,
1: കിട്ടുന്ന
0: സമയം നല്ലപോലെ അടിച്ചു വിളിക്കുക കേട്ടോ. ഓക്കേ ചേച്ചി, അപ്പൊ പാട്ട് ആർക്ക് വേണ്ടിട്ടാ?
1: പാട്ട് എന്റെ അച്ഛന് വേണ്ടിട്ടൊന്നും ഞാൻ മനസ്സിൽ വിചാരിക്കും. അച്ഛനില്ല, അച്ഛന്റെ പ്രിയപ്പെട്ട കഥാകാരി മാധവിക്കുട്ടി. മാധവിക്കുട്ടിയുടെ ഓർമ്മകളാകട്ടെ എന്ന് വരും.
0: ഓക്കെ, എന്തായാലും പാട്ട് കേൾപ്പിക്കാം കേട്ടോ. വിളിച്ചത് സന്തോഷം, നമുക്ക് പാട്ട് വരുന്നുണ്ട്.

0: വിഷമിക്കേണ്ട, ഇനി വിശ്വസിച്ച് കഴിക്കാം ശുദ്ധമായ രുചികരമായ സസ്യഭക്ഷണം.
1: അന്നപൂർണ പ്യൂർ വെജ് റെസ്റ്റോറന്റിൽ നിന്നും 49 രൂപയുടെ കോംബോ ഓഫർ.
0: കൂടാതെ പൂരി, ദോശകൾ, പൊറോട്ട എന്നിവയടങ്ങുന്ന മികച്ച പ്രഭാത ഭക്ഷണം.
1: എല്ലാ ദിവസവും വിഭവ സമൃദ്ധമായ സദ്യ.
0: രാവിലെ 7:30 മുതൽ രാത്രി 10 വരെ
1: അന്നപൂർണ പ്യൂർ വെജ് റെസ്റ്റോറന്റ്, കടപ്പാക്കട മാക്സിന് എതിർവശം. വരൂ, ഈ രുചി നേരിട്ടറിയൂ.
2: തിരികെ കഥയുടെ അതിർത്തിലേക്ക് നമുക്കിപ്പോ കോള് വന്നിട്ടുണ്ട്. ഹലോ,
3: ഹലോ,
2: നമസ്കാരം.
3: നമസ്കാരം,
2: കഥയുടെ അതിർത്തിലേക്ക് സ്വാഗതം. ഇതാരാ സംസാരിക്കുന്നത്?
3: എന്റെ പേര് സുഭാഷ്.
2: സുഭാഷ് എവിടെ നിന്നാ വിളിക്കുന്നത്?
3: ഞാൻ അസീസിയ ഹെൽത്ത്, നിങ്ങളുടെ ഓപ്പോസിറ്റ് വഴിഞ്ഞാറ്.
2: ബെൻസന്റെ ഓപ്പോസിറ്റ് അല്ലേ? ഓക്കെ, പറഞ്ഞോ ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം? ചേട്ടൻ എന്ന് വിളിക്കാമല്ലോ അല്ലേ? ചേട്ടൻ എന്ന് വിളിക്കാമോ? ചേട്ടൻ എന്ന് വിളിക്കാമോ? കേക്കാവോ? ചേട്ടൻ എന്ന് വിളിക്കാമല്ലോ അല്ലേ? പറഞ്ഞോ ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം?
3: ഞാൻ ഇവിടുത്തെ ഗാർഡാണ്, സെക്യൂരിറ്റി ഗാർഡ്
2: ആണല്ലേ. ഓക്കെ,
3: നമ്മള് ഒരിക്കൽ ഒന്നോ രണ്ടോ പ്രാവശ്യം കണ്ട് സംസാരിച്ചിട്ടുണ്ട്.
2: പറഞ്ഞോ, മനസ്സിലായി.
3: വേറെ വിശേഷമൊന്നും ഇല്ല, ചെറുമഴയൊക്കെ കണ്ടോണ്ട് ഇങ്ങനെ ഇരിക്കുക.
2: ഉച്ചയൊക്കെ ആയില്ലേ?
3: എന്തോ
2: ഉച്ചയൊക്കെ ആയെന്ന്.
3: ചെറിയ മഴയും ഒരു ബിരിയാണിയൊക്കെ ഓടിച്ചോണ്ട് വന്ന് കഴിച്ച്.
2: ഓ, അങ്ങനെ. പാട്ടൊന്ന് പറയാമോ ചേട്ടാ, ഏത് പാട്ടാന്ന്?
3: പാട്ട് കരളിൽ പതിഞ്ഞ് കിടക്കുമോ മായാതെ കറയറ്റ ചാരുദയമെന്നുമെന്നും ആശാലീന സൗന്ദര്യമേ. പഴയൊരു പാട്ടാ, അത് എനിക്ക് തോന്നുന്ന മമ്മൂട്ടിയുടെ ഒരു പടത്തിലെ പാട്ടാണെന്ന് തോന്നുന്നു.
2: എന്തായാലും നമുക്ക് പാട്ട് കേൾപ്പിക്കാം കേട്ടോ. പിന്നെ അപ്പൊ ഇന്ന് രാത്രി വരെ ഉണ്ടോ അതോ?

0: ലൈറ്റ് ആവുമ്പോ പോകുമോ?
1: വീട്ടിലോട്ട്
0: ഫുൾ ടൈം ഇവിടെ ആണ്. വീട്ടിലോട്ടൊന്നും പോകണ്ട. ഞാൻ വിചാരിച്ചു വീട്ടിലോട്ടൊന്നും പോകുന്നില്ല ആണ്. അപ്പൊ എന്തായാലും പാട്ടൊക്കെ കേട്ടോണ്ടിരിക്കുകയാണല്ലേ?
1: പാട്ട്
0: അങ്ങനെ റേഡിയോ ഉണ്ടോ അതോ മറ്റേ മൊബൈലിൽ റേഡിയോ മേടിച്ച് വെച്ച്? ആ പടം ഒന്നും കൂടെ പറയാമോ, സിനിമ ഏതാന്ന് പറയാ ചേട്ടാ?
1: പടത്തിന്റെ പേര് കറക്റ്റ് ആയിട്ട് എനിക്ക് അറിയത്തില്ല. കാരണം കരളിൽ പതിഞ്ഞ് കിടക്കുമോ മായാതെ കറയറ്റ ചാരുത എന്നും എന്നും ആശാലീന സൗന്ദര്യമേ. അങ്ങനെയാണ് പാട്ട് തുടക്കം.
0: ആണല്ലേ, ഓക്കെ. എന്തായാലും ഞാൻ ഉണ്ടെങ്കിൽ, നമ്മൾ എന്തായാലും ഉണ്ടെങ്കിൽ ആ പാട്ട് കേൾപ്പിക്കുന്നതായിരിക്കും, ഇല്ലെങ്കിൽ നല്ലൊരു പാട്ട് കേൾപ്പിക്കും കേട്ടോ ചേട്ടാ.
1: ഓക്കെ ഓക്കെ ഓക്കെ.
0: വിളിച്ചത് ഈ സന്തോഷം, നമുക്ക് നല്ലൊരു പാട്ട് കേട്ടിട്ട് വരാം.

0: തിരികിവരാൻ കാതോട് കാതോരത്തിലേക്ക് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസികറിൽ കാതോട് കാതോരമാണ്. അപ്പോ നമുക്ക് കോൾ വന്നിട്ടുണ്ട്. ഹലോ,
1: ഹലോ,
0: നമസ്കാരം.
1: നമസ്കാരം,
0: കാതോട് കാതോരത്തിലേക്ക് സ്വാഗതം. ഇതാരാ സംസാരിക്കുന്നേ?
1: അനിരുദ്ധ്.
0: അനിരുദ്ധ്, എവിടെ നിന്നാ വിളിക്കുന്നത്? അനിരുദ്ധ്, എവിടെ നിന്നാ വിളിക്കുന്നേ?
1: കൊല്ലം.
0: കൊല്ലത്ത് നിന്ന്. അനിരുദ്ധ് എന്താ ചെയ്യുന്നേ? എത്ര അല്ല പഠിക്കുന്നേ? പിന്നെ അനിരുദ്ധ്, എന്തൊക്കെയുണ്ട് സ്കൂൾ വിശേഷങ്ങൾ? സ്കൂളിൽ എന്തൊക്കെയുണ്ട്? സ്കൂള് തുറന്ന് ഇപ്പം ഏപ്രിലും മെയ്യും ഒക്കെ വെക്കേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് ജൂണി സ്കൂളിൽ ചെന്നപ്പോ അനിരുദ്ധിന് എന്ത് മാറ്റമാ സ്കൂളിന് സംഭവിച്ചായിട്ട് തോന്നിയത്? പറ പുതിയ ക്ലാസ്സിലായല്ലേ. അപ്പൊ കഴിഞ്ഞ വർഷം പഴയ ക്ലാസ്സും പുതിയ ക്ലാസ്സും അല്ലായിരുന്നാ? ആ ക്ലാസ്സിനെക്കാട്ടി ഈ വർഷത്തെ ക്ലാസ് നല്ലതാ അല്ലേ? എന്നാണ് പുതിയ കൂട്ടുകാരെയൊക്കെ കിട്ടിയ? പറ ഞാനിങ്ങനെ ചോദിക്കാതെ അനിരുദ്ധ്, അനിരുദ്ധിന്റെ വിശേഷങ്ങളൊക്കെ പറ.
1: പുതിയ ഫ്രണ്ട്സിനെയും കിട്ടി.
0: എന്നാലും സ്കൂളിൽ പോകുന്ന ഓർക്കുമ്പോ ചെറിയ വിഷമം വരുത്തില്ലേ? അല്ലേ,
1: രാവിലെ ഇരിക്കുമ്പോ ചെറിയൊരു മടിയാണ്.
0: നമുക്ക് നല്ലതൊരു 10 മണിക്ക് പോയി ഉച്ചക്ക് 1 മണിക്ക് വരുന്നില്ലേ? ആണല്ലേ, ഓക്കെ. അപ്പൊ അനിരുദ്ധ് പ്രിൻസിപ്പിൾ ഒക്കെ ആകുമ്പോ അങ്ങനെയൊക്കെ വെക്കണം കേട്ടോ. പിന്നെ മാത്സ് ആണോ ഇംഗ്ലീഷ് ആണോ ഏറ്റവും ഇഷ്ടം? ഇംഗ്ലീഷ് ഇഷ്ടമല്ല?
1: ഏത്
0: സ്കൂളിലാ അനിരുദ്ധ് പഠിക്കുന്നത്?
1: സെഞ്ചൂട്.
0: മുഖത്തല സെഞ്ചൂടിലോ? അപ്പൊ എങ്ങനെയാ കൊല്ല ചിന്ന കൊല്ലത്ത് നമ്മുടെ സ്കൂളിന്റെ അടുത്ത് തന്നെയാണോ താമസിക്കുന്നേ? സ്കൂളിൽ ബസ്സിൽ പോവും അല്ലേ? എന്റെ രണ്ട് കസിൻസ് ബ്രദേഴ്സും ആ സ്കൂളിൽ തന്നെ പഠിച്ചേ. അവര് ശങ്കേഴ്സ് ഹോസ്പിറ്റലിലെ ഫ്രണ്ടിൽ നിന്നാ കേറിക്കൊണ്ടിരുന്നത്. അപ്പൊ അവര് പഠിക്കുന്ന സമയത്തും ആ ബസ് അവിടെ വരുമായിരുന്നു. അപ്പൊ അതുകൊണ്ട് എനിക്ക് ആ സ്കൂളൊക്കെ അറിയാം. പിന്നെ അനിരുദ്ധേ, വേറെ എന്തൊക്കെയുണ്ട് വിശേഷം? ടീച്ചേഴ്സൊക്കെ പുതിയ ടീച്ചേഴ്സൊക്കെ ആണോ പഴയ ടീച്ചേഴ്സ് തന്നെയാണോ പഠിപ്പിക്കുന്നത്?
1: പുതിയ ടീച്ചേഴ്സ് വന്നു.
0: ഓ ആണല്ലേ. അപ്പൊ ടീച്ചേഴ്സൊക്കെ ആയിട്ട് ഫ്രണ്ട്സ് ഒക്കെ ആയോ? ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നൊക്കെ പഠിക്കുന്നുണ്ടോ? ഉണ്ട് അല്ലേ, ഓക്കെ. അപ്പൊ എന്ത് പാട്ട് ആർക്ക് വേണ്ടിട്ടാ? അമ്മയുണ്ടോ അടുത്ത്? ആണല്ലേ. അപ്പൊ അമ്മയടുത്ത് പറഞ്ഞിട്ടൊക്കെ തന്നെയാ വിളിച്ചേ അല്ലേ? ഓക്കെ, പാട്ട് കേൾക്കാം അമ്മയ്ക്ക് വേണ്ടിട്ട്. ഓക്കെ അനിരുദ്ധ്, അപ്പൊ എന്തായാലും വിളിച്ചത് സന്തോഷം. നമുക്ക് നല്ലൊരു പാട്ട് കേൾക്കാം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിറ്റി റേഡിയോ വെൻസിഗറിൽ കാതോട് കാതോരമാണ്. അപ്പോ ഇന്നത്തെ കാതോട് കാതോരത്തിൽ നിങ്ങളോടൊപ്പം ഞാൻ അരുൺ. അപ്പോ അടുത്ത കോൾ വന്നിട്ടുണ്ട്. ഹലോ
1: ഹലോ,
0: നമസ്കാരം.
1: നമസ്കാരം.
0: കാതോട് കാതോരത്തിലേക്ക് സ്വാഗതം. ഇതാരാ സംസാരിക്കുന്നത്?
1: ഞാൻ അജിതയാണ്.
0: എവിടെ നിന്നാ വിളിക്കുന്നത്? ഓക്കെ, പറഞ്ഞു, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമായിട്ടൊക്കെ ഇരിക്കുന്നോ?
1: നമുക്ക് മഴയുണ്ട്, നല്ല വിശേഷങ്ങളാണ്.
0: പരിപാടിയൊക്കെ സ്ഥിരം കേൾക്കാറുണ്ടോ ചേച്ചി?
1: ആ, ഇവിടെ രാവിലെ ഞാൻ വെക്കും. അടുക്കളയിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോഴ് രാവിലെ എണ്ണീറ്റ ഉടനെ റെഡി ആക്കുന്നു, വെച്ചേ
0: ഉള്ളു. ജോലിയൊക്കെ ചെയ്തു അല്ലേ? ഓക്കെ, ജോലിയൊക്കെ കഴിഞ്ഞായിരുന്നോ? അപ്പൊ എന്തായാലും പരിപാടിയൊക്കെ കേട്ടോണ്ട് ജോലി ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഒരു എനർജി കിട്ടും അല്ലേ? സമയം പോകുന്നിട്ട് അറിയത്തുമില്ല. മോന്റെ പേരെന്താ? അടുക്കളയിലൊക്കെ വന്ന് ഹെൽപ്പ് ചെയ്യാനൊക്കെ വരാറുണ്ടോ? ആണല്ലേ, അപ്പൊ ഹെൽപ്പൊക്കെ ചെയ്യൂ. ഹെൽപ്പ് ചെയ്യൂ ഒന്ന്. ഹെൽപ്പ് ആണല്ലേ, നമുക്ക് അങ്ങോട്ട് ജോലി തരൂല്ലേ? അതായത് എടുത്തു വെക്കേണ്ടത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വയ്ക്കും, അല്ലെങ്കിൽ ചോദിച്ചോണ്ടിരിക്കല്ലേ, 100 സംശയങ്ങളായിരിക്കും ഇല്ലേ, അതെന്തിനാ ഇതെന്തിനാ? ഓക്കെ ഓക്കെ, അതൊക്കെ പറഞ്ഞു കൊടുക്കണം. കൊച്ചു വലുതാകുമ്പോഴത്തേക്കും എല്ലാം അറിയണ്ടേ? അപ്പം കറി വെക്കാനൊക്കെ പഠിക്കണ്ടേ? ആണ്, ഓക്കെ, കറിയൊക്കെ വെച്ച് തരും അല്ലേ? സംസാരിച്ചിരുന്നെങ്കിൽ പറഞ്ഞേനെ. സംസാരിക്കാൻ തുടങ്ങിയ ആള്? അപ്പൊ പറയാം, ഞാൻ ഉമ്മമ്മക്ക് കറി വെച്ച് തരുമെന്ന് നോക്കാം. അപ്പൊ എന്തായാലും ശരി ചേച്ചി. അപ്പൊ എന്തായാലും ഹാപ്പി ആയിട്ടിരിക്കുന്നല്ലോ അല്ലേ? ഓക്കെ ചേച്ചി, പാട്ട് ആർക്കും വേണ്ടിട്ട?
1: എല്ലാവർക്കും വേണ്ടി, റേഡിയോ എഫ്എമ്മിലെ എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടിയാണ്.
0: ഓക്കെ ചേച്ചി, എന്തായാലും പാട്ട് കേൾക്കാം കേട്ടോ. അപ്പൊ താങ്ക്സ് ഫോർ ദ കോളിംഗ്. അപ്പൊ എന്തായാലും നല്ലൊരു പാട്ട് വരുന്നുണ്ട്.

0: പറഞ്ഞു. തത്സമയ ഫോൺ ഇൻ പ്രോഗ്രാം
1: ഈ ആഴ്ചത്തെ മിണ്ടിയും പറഞ്ഞു ചർച്ച ചെയ്യുന്നു. സ്വകാര്യ ബസ് പണിമുടക്ക് ആവശ്യമോ? വിളിക്കേണ്ട സമയം തിങ്കളാഴ്ച രാവിലെ 10 മണി മുതൽ 11 മണി വരെ. വിളിക്കേണ്ട നമ്പർ 0474293111. മിണ്ടിയും പറഞ്ഞും എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 10 മണി മുതൽ 11 മണി വരെ. മിണ്ടിയും പറഞ്ഞും ശ്രോതാക്കളോടൊപ്പം ശ്രീലക്ഷ്മി എം എസ്.
2: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിറ്റി റേഡിയോ വെൻസിയറിൽ കാതോട് കാതോരമാണ്. അപ്പോ നമുക്ക് അടുത്ത കോഡ് വന്നിട്ടുണ്ട്. ഹലോ
3: ഹലോ, നമസ്കാരം.
2: നമസ്കാരം, കാതോട് കാതോരത്തിലേക്ക് സ്വാഗതം. ദാരാ സംസാരിക്കുന്നേ.
3: എന്റെ പേര് ഐഷാകുമാരി.
2: എവിടുന്നാ വിളിക്കുന്നേ? പറഞ്ഞോ, എന്തൊക്കെയാണ് കാതോട് കാതോരത്തിൽ പറയാനുള്ള കാര്യങ്ങൾ?
3: എനിക്ക് രണ്ട്
2: മെമ്മക്കളുണ്ട്.
3: രണ്ടുപേരെ അയച്ചു. ഇപ്പൊ വീട്ടിൽ ഞാനും അച്ഛനും മാത്രം.
2: ആഹാരമൊക്കെ വെച്ച് ജോലിയൊക്കെ കഴിഞ്ഞായിരുന്നോ?
3: കഴിഞ്ഞോണ്ടിരിക്കുന്നത്.
2: എന്റെ പാട്ടും കേൾക്കും. നേരത്തെ ഒരു ചേച്ചി പറയുന്നത് റേഡിയോ വെച്ചേക്കുന്നത് നമ്മുടെ അടുക്കളയിലാണ്. അതുപോലെ ചേച്ചിയും അടുക്കള തന്നെയാണ്?
3: അടുക്കളയിൽ തന്നെ
2: ആണല്ലേ. ഓക്കെ, കുഴപ്പമില്ല. എന്തായാലും പതുക്കെ ചെയ്താൽ മതി, നമ്മൾ രണ്ടുപേരല്ലേ ഉള്ളൂ. അപ്പൊ എന്തായാലും ഒരു പ്രശ്നവും ഇല്ല കേട്ടോ. അപ്പൊ ശ്രദ്ധയോടുകൂടി സൂക്ഷിച്ചൊക്കെ വൃത്തിയായിട്ട് ചെയ്യണം കേട്ടോ. അപ്പൊ അല്ലാതെ നമ്മളിപ്പോ സ്പീഡിൽ ചെയ്യണം അങ്ങനെ ഒന്നും ഇല്ല. നമുക്ക് പതുക്കെയാണെങ്കിൽ നമ്മുടെ ആരോഗ്യം എന്താണോ അനുവദിക്കുന്നത് അതിനനുസരിച്ച് ചെയ്യണം കേട്ടോ. അല്ലാതെ നമ്മളിപ്പോ മറ്റൊരാളെ കണ്ട് ചെയ്യാൻ ഒരിക്കലും നിക്കരുത്. ആ പാട്ട് എന്തായാലും കേൾപ്പിക്കാം കേട്ടോ ചേച്ചി. ഓക്കെ, എന്തായാലും നമുക്ക് പാട്ട് കേൾക്കാം. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് നല്ലൊരു പാട്ട് വരുന്നുണ്ട്.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസികറിൽ കാതോടുകാതൂരം. ഇന്നത്തെ കാതോടുകാതൂരത്തിൽ നിങ്ങളോടൊപ്പം ഞാൻ അരുൺ. അപ്പോ നമുക്ക് അടുത്ത കോൾ വന്നിട്ടുണ്ട്. ഹലോ.
1: ഹലോ,
0: നമസ്കാരം.
1: രേവതിയാണ്.
0: രേവതി എവിടെ നിന്നാ വിളിക്കുന്നേ?
1: ഞാൻ അഞ്ചുളപ്പുറത്ത് വിളിക്കാ.
0: പറഞ്ഞോ, എന്താ രേവതി ചെയ്യുന്നേ? അതല്ല, പഠിക്കുന്നുണ്ടോ അതോ ജോലി ചെയ്യണോ?
1: അല്ലല്ല, പഠിക്കല്ല, വീട്ടിലാ.
0: വീട്ടിലാണ് അല്ലേ? ഓക്കെ, പറഞ്ഞോ. ഓക്കെ, പറഞ്ഞോ പറഞ്ഞോ, എന്തൊക്കെയുണ്ട് വിശേഷം? ഹലോ, കാതോട് അതൂരത്തിൽ ആദ്യമായിട്ടാണോ വിളിക്കുന്നേ?
1: അല്ല,
0: ഇതിനു വിളിച്ചിട്ടുണ്ട് അല്ലേ?
1: ഓക്കെ
0: ഓക്കെ ഓക്കെ. രേവതി, പിന്നെ മഴയൊക്കെ എങ്ങനെയുണ്ട് അവിടെ? നിറച്ചും മഴ സമയത്ത് മാത്രമേ വെള്ളം നിക്കാറുള്ളോ അതോ അല്ലാതെ വെള്ളം കെട്ടിക്കിടക്കുന്ന വയലാണോ?
1: ആണല്ലേ,
0: ഓക്കെ, കുഴപ്പമൊന്നുമില്ലല്ലേ. അപ്പൊ ഇന്നത്തെ പാട്ട് ആർക്ക്
1: വേണ്ടിട്ടാ
0: രേവതി? പാട്ട് എല്ലാവർക്കും വിളിക്കുന്നു.
1: ഓക്കെ,
0: പാടിക്കൂ പാടിക്കൂ.
2: പപ്പടം പപ്പടം അപ്പുറം ഇപ്പുറം പാടിയ പപ്പടം കണ്ണുള്ള പപ്പടം കവിളുള്ള പപ്പടം എണ്ണയിൽ കളകള അയ്യോ വീണുമ്പോൾ പൊടി പൊടി പപ്പടം.
0: കൊള്ളാം കേട്ടോ മോളെ. മോളുടെ പേരെന്തുവാ?
2: പീലി.
0: പീലി, ഓക്കെ. പീലി സ്കൂളിൽ പോകുന്നുണ്ടോ? പറ പീലി പഠിക്കാൻ പോകുന്നുണ്ടല്ലേ. അപ്പൊ ഇന്ന് പോണോ? വേണ്ടല്ലോ, നാളെ പോയാ പോരെ. നീ ഓക്കെ, അപ്പൊ പീലിക്ക് എന്തെങ്കിലും പാട്ട് കേൾക്കാം. ഓക്കെ, അപ്പൊ എന്തായാലും പീലിക്ക് വേണ്ടിട്ട് നമുക്ക് നല്ലൊരു പാട്ട് കേട്ടിട്ട് തിരികെ വരാം.

0: റാണി, നമ്മളിപ്പോ തന്നെ ലേറ്റ് ആയി, ഒന്ന് വേഗം വന്നേ.
1: ഞാൻ ഇപ്പൊ വരാം, ഇതൊന്ന് രജിസ്റ്റർ ചെയ്തോട്ടെ.
0: രജിസ്റ്റർ ചെയ്യാനോ, എന്താ കാര്യം?
1: ആഹാ, അപ്പൊ നീ ഒന്നും അറിഞ്ഞില്ലേ, സോൾസ് ഓഫ് കൊല്ലം റണ്ണേഴ്സ് ക്ലബ് ഡി ബി എം മാരത്തോണിന്റെ 5th എഡിഷൻ കിംസ് ഹെൽത്ത് ഡി ബി എം 2026 എന്ന പേരിൽ ഈ വരുന്ന July 12 ആശ്രമത്ത് വെച്ച് നടത്തുകയാണ്. സമൂഹത്തിൽ കൂടി വരുന്ന ആത്മഹത്യാ പ്രവണതക്കെതിരെ എറൈസ് എവേക് അലൈൻ യുവർ മൈൻഡ് എന്നതാണ് ഈ വർഷത്തെ സ്ലോഗൻ.
0: കൊള്ളാലും, എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്?
1: അത് ഈസി അല്ലേ? www.dbmkollam.com എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ മതി. അപ്പൊ ഞാൻ ചെയ്തു കഴിഞ്ഞു, പോവാ.
0: നിക്കി നിക്കി, എന്നാ പിന്നെ ഞാൻ ഇവിടെ രജിസ്റ്റർ ചെയ്യട്ടെ.
2: കൂടുതൽ വിവരങ്ങൾക്ക് 9074936129 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. രാഗസുധാസാഗരം, രാഗവൈവിധ്യമുള്ള ശാസ്ത്രീയ സംഗീതത്തിലെ രാഗങ്ങളും അവയുടെ ഭാവവും ലക്ഷണവും അതാതു രാഗത്തിലെ ചലച്ചിത്ര ഗാനങ്ങളും കോർത്തിണക്കി കമ്മ്യൂണിറ്റി റേഡിയോ വെൻസികർ അവതരിപ്പിക്കുന്ന ഗാനാവതരണം രാഗസുധാ.

0: പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 9:15.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിറ്റി റേഡിയോ വെൻസികറിൽ കാതോട് കാതോരമാണ്. അപ്പോൾ ഇന്നത്തെ കാതോട് കാതോരത്തിൽ നിങ്ങളോടൊപ്പം തന്നെ ആരുണ്ട്. അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് വിളിക്കുക, വിളിക്കേണ്ട നമ്പർ 0474293111. ഓക്കെ, നമുക്ക് കോൾ ഉണ്ട്. ഹലോ,
2: ഹലോ,
1: നമസ്കാരം.
2: നമസ്കാരം,
1: കാതോട് കാതോരത്തിലേക്ക് സ്വാഗതം. ഇതാരാ സംസാരിക്കുന്നത്?
2: സാധാരണ
1: ചേച്ചി, ആ റേഡിയോ അടുത്തൊന്ന് മാറി നിൽക്കോ. ഞാൻ പറയുന്നത് എനിക്ക് തന്നെ കേൾക്കാം, അതാണ് ചോദിച്ചേ. ആ പറഞ്ഞു ചേച്ചി, എന്തൊക്കെയാണ് വിശേഷങ്ങൾ പറയാനുള്ളത്? ജോലി ഉണ്ടോ?
2: മഴ വെയിൽ, മഴ വെയിൽ, അങ്ങനെ
1: എപ്പോഴെങ്കിലും മഞ്ഞും കൂടെ പെയ്യണം അല്ലേ? മഞ്ഞും കൂടെ വീണ്ടെങ്കിൽ അടിപൊളിയായിരുന്നു. നമ്മുടെ ഇവിടെ എപ്പോഴും വെയില് മഴ മാത്രമേ ഉള്ളൂ. വെയില് ഡിസംബർ ഒക്കെ ആകുമ്പോൾ മഞ്ഞ് വീഴ്ച, അത് കഴിഞ്ഞ് വീണ്ടും ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ വരെ മഞ്ഞ് വീഴ്ച, അത് കഴിഞ്ഞ് ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ വരെ മഴ, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ വരെ വെയില്. അല്ലേ, അങ്ങനെ ആണെങ്കിൽ നല്ലതായിരുന്നു. എന്താണ് അഭിപ്രായം? പറയാനൊന്നും ഇല്ലല്ലേ. ജോലി ഉണ്ടോ ചേച്ചി? ജോലിക്ക് പോകുന്നുണ്ടോ?
2: ഇല്ല, ജോലിയൊന്നുമില്ല, വീട്ടമ്മ.
1: ആണല്ലേ, ഓക്കെ. അപ്പൊ എന്തായാലും പരിപാടിയൊക്കെ കേട്ടങ്ങ് സന്തോഷത്തോടെ ഇരിക്കുന്നു അല്ലേ? പിന്നെ പാട്ടാർക്ക്
2: വേണ്ടിട്ട്
1: പറയാതെ രണ്ടുപേരും പാടാൻ പറ്റുമോ?
2: ശ്രമിക്കാം.
1: അന്ന് ശ്രമിച്ചു നോക്കൂ, പെട്ടെന്ന് ശ്രമിച്ചോ.
2: ശ്രോതാക്കളെട്ടകം പൂട്ടല്ലേ, അത് തന്നതെനിക്ക് മുത്തല്ലേ.
1: ഓക്കെ ഓക്കെ, കൊള്ളാം. അപ്പൊ എന്തായാലും നേരത്തെ പറഞ്ഞതിനെക്കാട്ടും നല്ലത് പാടിയതായിരുന്നു കേട്ടോ ചേച്ചി. ഓക്കെ ചേച്ചി, അപ്പൊ എന്തായാലും സന്തോഷം, നമുക്ക് പാടിയേക്കാം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിറ്റി റേഡിയോ എൻസിയറിൽ കാതോട് കാതോരമാണ്. അപ്പോ ഇന്ന് നല്ല മഴയൊക്കെ വരാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് പുറത്തൊക്കെ പോകുന്നവരൊക്കെ ശ്രദ്ധിക്കുക, ശ്രദ്ധിച്ച് മാത്രം പുറത്തോട്ടൊക്കെ പോവുക കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത കോൾ വന്നിട്ടുണ്ട്. ഹലോ ഹലോ ഹലോ ഹലോ
1: ഹലോ
0: നമസ്കാരം.
1: നമസ്കാരം,
0: കാതോട് കാതോരത്തിലേക്ക് സ്വാഗതം. ഇതാരാ സംസാരിക്കുന്നത്?
1: മുണ്ടക്കിൽ നിന്ന് വിളിക്കുകയാണ് ഉഷ.
0: ആ പറഞ്ഞു ചേച്ചി.
1: ഞാനൊരു പാട്ട് ചോദിച്ചായിരുന്നു.
0: പാട്ട് ഒന്ന് പറയാവോ?
1: എന്തായാലും
0: കേൾപ്പിക്കാം കേട്ടോ. ഇതാർക്ക് വേണ്ടി ചേച്ചി പാട്ട് ചോദിച്ചത്?
1: ഇത് എന്റെ കുടുംബത്തിലെ എല്ലാവർക്കും, പിന്നെ എല്ലാവർക്കും
0: എല്ലാവർക്കും വേണ്ടിട്ടല്ലേ. ഓക്കെ, അപ്പൊ എന്തായാലും പിന്നെ ചേച്ചി എന്തൊക്കെയാണ് വിശേഷങ്ങൾ? മുണ്ടക്കലൊക്കെ എങ്ങനെയുണ്ട്? മഴയുണ്ടോ? മഴയുണ്ട് അല്ലേ? ഇപ്പൊ മഴ പെയ്യുന്നുണ്ടോ?
1: മഞ്ഞ് നിൽക്കുന്നു, മഴയില്ല.
0: അപ്പൊ വീട്ടിൽ നിന്നാ ബീച്ച് ഒക്കെ കാണാൻ സാധിക്കോ? വീട്ടിൽ നിന്നാ ബീച്ച് കടലോരം ഒക്കെ കാണാൻ സാധിക്കോ? കടല് കടല് കടല് ഓ അവിടെയാണല്ലേ. ഓക്കെ ഓക്കെ, ഞാൻ വിചാരിച്ച് ബീച്ച് നമ്മൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് അവിടെ ആയിരിക്കും. നല്ലല്ലേ. ഓക്കെ, അപ്പൊ എന്തായാലും കുഴപ്പമൊന്നുമില്ല. അപ്പൊ നല്ല തണുപ്പൊക്കെ ആയിരിക്കുമല്ലോ അല്ലേ ആ ഏരിയയിൽ?
1: ഓ നല്ല, ഇവിടെ നല്ല മണ്ണല്ലേ, നല്ല തണുപ്പും തേയും കൊതുകും.
0: കൊതുകും ഉണ്ട് അല്ലേ?
1: ഭയങ്കര കൊതുക്.
0: ഓക്കെ ഓക്കെ ഓക്കെ, അപ്പൊ എന്തായാലും ചേച്ചി പാട്ട് കേൾക്കാം കേട്ടോ. വിളിച്ചത് ഈ സന്തോഷം. നമുക്ക് നല്ലൊരു പാട്ട് വരുന്നുണ്ട്.

0: ഹേ, എന്താ ഇങ്ങനെ ആലോചിക്കുന്നേ?
1: അതെ, എന്റെ അനിയന്റെ കല്യാണത്തിന് നല്ലൊരു ബ്ലേസർ വാങ്ങണം, അതോടൊപ്പം ഒരു സൂട്ടും. എവിടെ നിന്ന് വാങ്ങുമെന്നാ ഞാൻ ഈ ആലോചിക്കുന്നത്?
0: അതിനാണോ ഇങ്ങനെ ആലോചിക്കുന്നേ? നമ്മുടെ ബ്ലേസർ സോൺ ഉണ്ടല്ലോ, മികച്ച വെഡിംഗ് സൂട്ടുകളും ബ്ലേസേഴ്സും വൈവിധ്യമാർന്ന ഡിസൈനുകളും കൂടാതെ ബർത്ത്ഡേ പാർട്ടിക്കും ആദ്യ കുർബാനയ്ക്കുമുള്ള വിവിധ തരത്തിലുള്ള വസ്ത്രങ്ങൾ ഇവിടെ ലഭ്യമാണ്.
2: നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ഞങ്ങൾ തുണിത്തരങ്ങൾ വളരെ പെട്ടെന്ന് തയ്ച്ചു നൽകുന്നു. വൈവിധ്യമാർന്ന ഇറ്റാലിയൻ തുണിത്തരങ്ങൾ ന്യായമായ വിലയിൽ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു.
3: ബ്ലേസേഴ്സ് സോൺ, നിയർ ശങ്കസ് ഹോസ്പിറ്റൽ, ആശ്രാമം റോഡ്, കൊല്ലം. ഫോൺ 8606268080.
4: ധ്വനി കടലാഴങ്ങളിൽ ജീവിതം തിരയുന്നവർ, ഉപ്പുകാറ്റിൽ കരുവാളിച്ച മുഖങ്ങളിൽ ഒളിപ്പിച്ചു വെച്ച സങ്കടങ്ങൾ, തീരത്തെ നേരിന്റെ ശബ്ദം

0: ശനിയാഴ്ച രാത്രി 7 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാവിലെ 11 മണിക്കും. തീരം ഉണരുന്നു, നാട് കേൾക്കുന്നു. ഇത് തീരധ്വനി.
1: തിരികെ വരാം. കാതോട് കാതോരത്തിലേക്ക് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിറ്റി റേഡിയോ വെൻസികറിൽ കാതോട് കാതോരം. അപ്പോ ഇന്നത്തെ കാതോട് കാതോരത്തിൽ നിങ്ങളോടൊപ്പം ഞാൻ അരുൺ. അപ്പോ കോൾ വന്നിട്ടുണ്ട്. ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് കഴിഞ്ഞു, ഗുഡ് ആഫ്റ്റർനൂൺ ആയി, 2 മണിയായി.
2: പറഞ്ഞോ.
1: ഇല്ല, പേര് പറഞ്ഞോ.
2: ഞാൻ
1: പറഞ്ഞോ പറഞ്ഞോ, എന്തൊക്കെയുണ്ട് വിശേഷം? ആണ്, നമുക്ക് മഴ വേണ്ടേ? അപ്പൊ അതുകൊണ്ട് സഹിച്ചോണം കേട്ടോ.
2: നമ്മള്
1: ഓർമ്മയുണ്ട, മാർച്ച്
2: നാളായി.
1: ഓക്കെ, സന്തോഷം. അപ്പൊ എന്തായാലും എനിക്ക് ഇന്ന് സംസാരിക്കാൻ സാധിച്ചത് വളരെയധികം സന്തോഷം. കാരണം എന്താണെന്നറിയോ, ആണല്ലേ. അപ്പൊ ഇടയ്ക്കിടയ്ക്കൊക്കെ വിളിക്കുക കേട്ടോ, വിളിക്കാതിരിക്കരുത്.
2: ആണ്,
1: സുഖമായിട്ടിരിക്കുന്നു എന്ന് പറയാം. പ്രവീൺ ചേട്ടനെ വിളിച്ച് പറയാം കേട്ടോ. പിന്നെ നമ്മള് മാർച്ചും ഏപ്രിലും ഒക്കെ മഴയില്ലാതെ ബുദ്ധിമുട്ടിയ സമയത്ത് മഴ വരണം എന്ന് ഒരുപാട് പ്രാർത്ഥിച്ചില്ലേ? അതുകൊണ്ടായിരിക്കും ഇപ്പൊ കൂടുതൽ മഴ. ചെറിയൊരു തണുപ്പും ഉണ്ടല്ലേ ഇന്ന്. പക്ഷെ കഷ്ടപ്പെടുന്ന എനിക്ക് തോന്നുന്നു ജോലിക്കൊക്കെ പോകുന്നവരായിരിക്കും അല്ലേ. ബുദ്ധിമുട്ടും വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അപ്പൊ എന്തായാലും അതൊക്കെ മാറി വെയില് പെട്ടെന്ന് വരട്ടെ അല്ലേ. ആണ്. പിന്നെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്ന? ആണല്ലേ. ഓക്കെ, ജോലിക്ക് പോകുന്നുണ്ടോ ഇപ്പം?
2: പോകുന്നില്ല മോനെ, ജോലിക്കൊന്നും പോകുന്നില്ല.
1: നിർത്തി അല്ലേ?
2: നിർത്തി.
1: ഓക്കെ, അപ്പൊ എന്തായാലും സന്തോഷം. നമുക്ക് പാട്ട് കേൾക്കാം.
2: ശരിയാക്കളാ.

0: തിരികെ വരാം കഥയുടെ ദൂരത്തിലേക്ക്. നമുക്കിപ്പോ കോൾ വന്നിട്ടുണ്ട്. ഹലോ
1: ഹലോ, നമസ്കാരം പ്രവീണ.
0: കുഴപ്പമില്ല ചേട്ടാ, എന്തായാലും പറഞ്ഞ എന്തൊക്കെയുണ്ട്
1: വിശേഷം? നമ്മൾ ഒരുപാട് നാളായി സംസാരിച്ചു.
0: ചേട്ടന്റെ പേര് പറയാം.
1: സുരേഷ് ഇരവിപുരം.
0: പിന്നെ
1: നല്ല വിശേഷം. മഴയല്ലേ,
0: പാലമൊക്കെ വന്നില്ലേ?
1: യാത്ര
0: പക്ഷെ എനിക്ക് തോന്നുന്നു താഴെ, ഞാൻ കഴിഞ്ഞ മുമ്പത്തെ ആഴ്ച അതില് ട്രിവാൻഡ്രത്ത് പോയപ്പം ഞാനിങ്ങനെ കണ്ടായിരുന്നു. താഴ്ഭാഗം അങ്ങ് വെറുതെ കിടക്കും അല്ലേ? എന്റെ പാലത്തിന്റെ
1: വർക്ക് നടന്നിരിക്കുന്ന താഴെയുള്ള റോഡിന്റെ പണി സർവീസ് റോഡ് ഒരു ഒപ്പിച്ച് വെച്ചു. എങ്കിലും അവിടെ ബുദ്ധിമുട്ടുന്നത് കച്ചവടക്കാരാണ്.
0: ഇത് പാലം വന്നതോടുകൂടി അല്ലേ സ്ഥാപനങ്ങൾ
1: കാപ്പൽ മുക്കങ്ങ് പോയി. മറ്റേ കാപ്പൽ മുക്കെന്ന് പറഞ്ഞാൽ വിളിക്കുന്നവരുടെ ആളും പേരും കച്ചവടമൊക്കെയാണ്.
0: ലെവൽ ക്രോസും അല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും പോകണമെന്ന്
1: ആളും പേരും ഇല്ല അവിടെ.
0: ഞാനത് ശ്രദ്ധിച്ചായിരുന്നു, കാരണം മറ്റേത് ആ റോഡ് കിടക്കുമ്പോഴത്തേക്കും ശരിക്കും അല്ലേ ബ്ലോക്കും തിരക്കും ഒക്കെ തന്നെയായിരുന്നു.
1: ഇല്ല ആളും പേരും
0: ഇപ്പൊ അവിടെ ടച്ച് ചെയ്യാതെ മോളിൽ കൂടെ പോവാല്ലോ അല്ലേ?
1: പോവാ, തിരുമുക്കിലാണ്. തിരുമുക്ക് അവിടെ കടകൾ, അവിടെ ഉള്ള കടകൾ മൊത്തം തിരുമുക്കിലോട്ട് മാറി. അത് പച്ചക്കറി കട, വർഷങ്ങളായിട്ടുള്ള പച്ചക്കറി കട. അപ്പൊ തിരുമുക്ക് ജംഗ്ഷനിൽ ആരംഭിച്ചു. കുഴപ്പമില്ല, പോകുന്നു. അവിടെ പറയാനേ ഉള്ളു.
0: ഈ പാലം കെട്ടുന്നതിന് മുമ്പ് അവിടെ വന്നിട്ടുണ്ട് തിരുമുക്കിലൊക്കെ.
1: അത് ശരി. ഇപ്പോഴുള്ള ഫലം
0: ഫലം എന്റെ സ്ഥലം ഇവിടെ തന്നെയാ, ചിന്ന നമ്മുടെ കൊല്ലം തന്നെയാ. പക്ഷെ എന്റെ ഒരു കസിൻ ബ്രദറിന്റെ വീട് അവിടെ ഉണ്ടായിരുന്നു, മറ്റേ തിരുമുക്കില്. തിരുമുക്കിലും ഉണ്ടായിരുന്നു, പിന്നീട് മറ്റേ ഒരു വഞ്ചിക്കോവിൽ സ്ഥലമില്ലേ, അവിടെയും ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പൊക്കെ അവിടെ വരുവായിരുന്നു. ഇപ്പൊ അങ്ങോട്ട് വരാറില്ല, അവരൊന്നും അവിടെ ഇല്ല. അവരൊക്കെ അവിടെ നിന്ന് മാറി, അവിടെ എറണാകുളത്തായി. പിന്നെ പ്രത്യേകിച്ച് വിശേഷം സുഖമായിട്ട് കേൾക്കുന്നു. ചേട്ടന് സുഖം തന്നെയല്ലേ? ജെനുവിൻലി ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇഞ്ചക്ഷൻ പേടിയാണോ അതോ ഇഞ്ചക്ഷൻ എടുക്കുന്നത് പേടിയാണോ?
1: പൊതുവെ എനിക്ക് കയ്യിലൊക്കെ ആണെങ്കിൽ പ്രശ്നമില്ല, എനിക്ക് കാലിൽ പ്രളയിലൊക്കെ എടുക്കുന്ന എനിക്കൊരു
0: മസിലൊക്കെ പിടിച്ചിങ്ങനെ ഇറങ്ങിയിരിക്കാറുണ്ടോ? മസിലൊക്കെ പിടിച്ചിരിക്കാറുണ്ടോ? ഇഞ്ചക്ഷൻ കുത്തിയാലും കുത്തണ്ട.
1: ഡെയിലി ഇൻസുലിൻ എടുക്കുന്നതിന്റെ ഒരു പഴക്കമായിപ്പോയി.
0: ആണല്ലേ, ഇഞ്ചക്ഷൻ എത്ര എടുത്താലും പ്രശ്നമൊന്നുമില്ല.
1: അപ്പൊ
0: തീർച്ചയായിട്ടും സൂക്ഷിക്കണം കേട്ടോ, ഡയബറ്റീസ് ഒക്കെ ഉള്ള അല്ലേ, സൂക്ഷിക്കണം. വേറെ അല്ല, മരുന്ന് കഴിക്കുക, അതുപോലെ തന്നെ അവര് പറഞ്ഞിട്ടുള്ള കൺട്രോളിൽ ആഹാരങ്ങളെ കഴിക്കാവൂ കേട്ടോ.
1: അങ്ങനെ പോകുന്നു, കൺട്രോളിൽ ഇങ്ങനെ പോകുന്നു.
0: ഇന്ന്
1: മഴയല്ലേ, അപ്പൊ എല്ലാവർക്കും നമ്മളെ റേഡിയോ ഫെൻസുകളിലെ എന്റെ പ്രിയപ്പെട്ട എല്ലാ അവതാരകർക്കും ഈ പ്രോഗ്രാം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ റേഡിയോ ഫെൻസുകളിലെ പ്രേക്ഷകർക്കും വേണ്ടി ഞാൻ ഒരു പഴയ പാട്ടാണ് പറഞ്ഞേക്കുന്നത്.
0: ആ പാട്ട് പാടാൻ താല്പര്യമുണ്ടോ ചേട്ടനെ? പെട്ടെന്ന്
1: പാടിക്കൂമഴ മഴയിൽ കൂതിരുന്നൊരഴകേ നനയുന്നത് കഞ്ചുതമോ സഖി.
0: ഓക്കെ, കുഴപ്പമില്ല. അപ്പൊ എന്തായാലും നമുക്ക് പാട്ട് കേൾക്കാം കേട്ടോ. ഓക്കെ ചേട്ടാ, വിളിച്ചത് സന്തോഷം. നമുക്ക് പാട്ട് കേട്ടു തരാം.

0: ശ്രോതാക്കൾ ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിറ്റി റേഡിയോ വെൻസിഗറിൽ കാതോട് കാതോരമാണ്. അപ്പോ നമുക്ക് കോള് വരുന്നുണ്ട്, കോളിലോട്ട് പോവാം. ഹലോ, ഹലോ,
1: ഹലോ,
0: നമസ്കാരം.
1: നമസ്കാരം
0: കാതോട് കാതോരത്തിലേക്ക് സ്വാഗതം. പേര് പറയാ.
1: പേര് മണിയൻ.
0: മണിയൻ, മണിയൻ ചേട്ടൻ എന്താ ചെയ്യുന്നത്?
1: മണിക്കൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രവീൺ സാറിന് മാത്രമേ ഞാൻ കൊടുത്തിട്ടുള്ളൂ മണിക്കനായിട്ട്. എന്താണ് സാറേ, മഴയുണ്ടോ?
0: മഴയൊക്കെ ഉണ്ടെന്ന്, തണുപ്പുണ്ട്.
1: അതിവിടെ ഈ മഴ ഇങ്ങനെ കൂടെ കൂടെയാണ് പെയ്യുന്നത്. എല്ലാ ജില്ലയും പെയ്തങ്ങ് തോര്
0: ആണ്. ഈ മഴ ഇങ്ങനെ പെയ്യാതെ കുറച്ച് നേരം നിൽക്കും, കുറച്ച് കഴിയുമ്പോ പെയ്യും അല്ലെ? അത് പെട്ടെന്ന് തണുപ്പുണ്ടാക്കും, അതുപോലെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അത് തന്നെയാന്ന് തോന്നുന്നില്ലേ.
1: പിന്നെ
0: ചേട്ടൻ എവിടെ നിന്നാ വിളിക്കുന്നേ?
1: ഞാൻ കൊട്ടാരക്കര.
0: എന്താ ചെയ്യുന്നേ?
1: കേട്ടിട്ടുണ്ട്.
0: എനിക്ക് ഓർമ്മ വന്നു ഈ സ്ഥലത്തിന്റെ പേര് പറഞ്ഞു.
1: ഇപ്പൊ ഈ അപകടം നടന്നതിന്റെ തൊട്ടടുത്താണ്.
0: ആണല്ലേ, ചേട്ടൻ ഉണ്ടായിരുന്നു
1: നമ്മുടെ വീട്ടിലടുത്താണ്. കാരണം ഞങ്ങള് ഈ രാവിലെ 7:30 ആകുമ്പോഴത്തേക്കാണ് ഈ സംഭവം നടക്കുന്നത്. ആ സമയത്ത് എനിക്കുള്ള വൈഫിനെ കൊണ്ടാക്കാനായിട്ട് ഞാൻ പോകുന്ന സമയത്താണ്.
0: ആണല്ലേ, അപ്പൊ പോയായിരുന്നു അന്ന് അപകടം നടന്ന സ്ഥലത്തും വീട്ടിൽ അവിടെ
1: കണ്ടു. എല്ലാവരും എടുക്കുന്ന സമയം വരെ അവിടെ ഉണ്ടായിരുന്നു. ഈ പരിപാടി ഒക്കെ നടത്തിയത്
0: ആണല്ലേ. ഓക്കെ ഓക്കെ, അപ്പൊ എന്തായാലും നല്ലൊരു കാര്യം ചേട്ടൻ ചെയ്യുന്നത്.
1: ഈ അതിനകത്ത് വാഹനത്തിനകത്ത് ഇരിക്കുന്ന കക്ഷികളൊന്നും എടുക്കാൻ പറ്റില്ല.
0: ആ ഒരു സ്ഥലത്തെ ചേട്ടാ, MC റോഡ് മൈലം ഭാഗത്തൊക്കെ മിക്കവാറും അപകടങ്ങളല്ലേ?
1: പിന്നെ അപകടങ്ങൾ എന്നൊക്കെ അവിടെ പതിയിരിക്കാണ്. കാരണം വെച്ചാൽ ഈ മൂന്ന് മുക്കല്ലേ, മുക്കോണി മുക്കെന്നാ പറയുന്നത്.
0: പറഞ്ഞോ, കേൾക്കുന്നുണ്ട് പറഞ്ഞോ. അത് മാത്രമല്ല, മറ്റേ ആ എനിക്ക് തോന്നുന്നു വളമൊക്കെ വരുമ്പോ അമിത വേഗതയിൽ വരുന്നൊക്കെ ഈ ഒരു കാരണം.
1: ആ സാറേ, അതല്ല, മറ്റേ നമ്മുടെ ഇങ്ങോട്ട് ഇറങ്ങുന്ന നമ്മള് ഈ MC റോഡിലോട്ട് ബന്ധിക്കുന്നത് കൊട്ടാരക്കരയുടെ റെയിൽവേ സ്റ്റേഷന്റെ ഭാഗത്ത് നിന്നാണ് പിന്നെ MC റോഡ് അങ്ങോട്ട് പോകുന്നത്. അതായത് നെടുവത്തൂരിനെ ബന്ധിക്കുന്നത്. അപ്പൊ ഇതൊരു പാക്കറ്റ് ആണ്.
0: അതുപോലെ മറ്റേ അവിടെ ഒരു സ്കൂളില്ലേ, ഒരു സ്കൂളിന്റെ അടുത്ത്, അതായത് മറ്റേ ഒരു സ്കൂളുണ്ട്, മൈലത്തോട്ട് പോകുന്ന ഒരു സ്കൂളുണ്ട്, അതിന്റെ ഫ്രണ്ടിൽ ഞാൻ കണ്ടായിരുന്നു. ആ സ്കൂളിന്റെ അവിടെ വന്നപ്പോഴത്തേക്കും വളരെയധികം ഇതായിട്ട് തന്നെ ബസ്സൊക്കെ പോകുന്നത്. KSRTC ആയിക്കോട്ടെ, ഏത് ബസ്സും ആയിക്കോട്ടെ, ലോറിയൊക്കെ പോകുന്ന വളരെയധികം സ്പീഡില്ല. വളവാ അത്, ആ സ്കൂളിന്റെ ഫ്രണ്ടിൽ വളവുണ്ട്, പക്ഷെ ഒരു ശ്രദ്ധയില്ലാതെ അവർ പോകുന്നേ.
1: ഇത് ഇറക്കമാണ്. മറ്റേ അത് ഈ വന്ന വണ്ടി എന്ന് പറയുന്ന ഈ ടിപ്പർ ലോറിക്കകത്ത് വേസ്റ്റ് മണ്ണുകളാണ് കയറിക്കുന്നത്. എന്നുവെച്ചാൽ ഈ കല്ലും മണ്ണും എല്ലാം ഉള്ളത്, അത് പണ്ടത്തെ കാലത്ത് കെട്ടിവെച്ചിരുന്ന കല്ലെന്ന് പറയുന്നത് അത് കല്ലുകൊണ്ട് കെട്ടിയ മതിലാണ്. ഈ പിള്ളേരെ ഇടിച്ച് പെരത്തിച്ച് ഈ മതിൽക്കെട്ടിനകത്തിട്ട്.
0: ഓ, അങ്ങനെ.
1: അപ്പൊ ഈ മതിൽക്കെട്ടിന്റെ സാധനം കൂടെ പിള്ളേരുടെ മേളിയുണ്ട്. അങ്ങനെയാണ് ഈ മരണപ്പെട്ടത്. അത് പിന്നെ ബസ്സക്കാത്ത് നിൽക്കുന്ന അവിടം വരെ ഈ മതിലിടിഞ്ഞ് പിന്നെ അവിടം വരെ വണ്ടി ഓടിയെന്നുള്ളതാണ്.
0: അപ്പൊ എന്തായാലും നമുക്ക് ഇതൊക്കെ കണ്ടിട്ടെങ്കിലും നമ്മൾ ഇനിയെങ്കിലും പഠിച്ചാൽ മതി എന്നേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ അല്ലേ.
1: നമ്മുടെ തൊട്ടടുത്താണ് ഈ ഹരിസാറിന്റെ ഇവിടെ മരിച്ച സാറിന്റെ ഇവിടെ നമ്മളെയൊക്കെ പഠിപ്പിച്ചിട്ടൊരു അധ്യാപകനാണ്.
0: ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും ചേട്ടാ, ഇതൊക്കെ എന്തായാലും നമ്മൾ എല്ലാവരും കണ്ടും കേട്ടും പഠിക്കേണ്ട കാര്യങ്ങൾ തന്നെയാ. അപ്പൊ എന്തായാലും ചേട്ടാ, ചേട്ടൻ ഷെയർ ചെയ്ത് ഈ സന്തോഷം. അപ്പൊ എന്തായാലും നമുക്ക് നല്ലൊരു പാട്ട് വരുന്നുണ്ട്, പാട്ട് കേൾക്കാം. അന്നല്ലേ, പാട്ട് എന്തായാലും കേൾപ്പിക്കാം ചേട്ടാ. ഓക്കെ ചേട്ടാ, വിളിച്ചത് സന്തോഷം. നമുക്ക് പാട്ട് കേൾക്കാം.

0: പറഞ്ഞു. തത്സമയം ഫോൺ ഇൻ പ്രോഗ്രാം.
1: ഈ ആഴ്ചത്തെ മിണ്ടിയും പറഞ്ഞും ചർച്ച ചെയ്യുന്നു സ്വകാര്യ ബസ് പണിമുടക്ക് ആവശ്യമോ. വിളിക്കേണ്ട സമയം തിങ്കളാഴ്ച രാവിലെ 10 മണി മുതൽ 11 മണി വരെ. വിളിക്കേണ്ട നമ്പർ 0474293111. മിണ്ടിയും പറഞ്ഞും എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 10 മണി മുതൽ 11 മണി വരെ. മിണ്ടിയും പറഞ്ഞും ശ്രോതാക്കളോടൊപ്പം ശ്രീലക്ഷ്മി MS.
2: തിരികെ വരാൻ കഥയുടെ അതുരത്തിലേക്ക് അടുത്ത കോൾ വന്നിട്ടുണ്ട്. ഹലോ.
3: ഹലോ,
2: നമസ്കാരം.
3: നമസ്കാരം മോനെ, ഞാൻ അരുണിന്റെ അമ്മ, അരുൺജിയുടെ അമ്മയാ.
2: പറഞ്ഞോ, എന്തൊക്കെയുണ്ട് വിശേഷം?
3: ഓ, വിശേഷം എന്തോ മോനെ, ഇങ്ങനൊക്കെ പോന്നു.
2: സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ആ, കുഴപ്പമില്ലാതെ പോന്നു.
3: ഭക്ഷണമൊക്കെ കഴിച്ചോ?
2: ആ, കഴിച്ചു.
3: വേറൊന്നുമില്ല. എന്റെ ചേട്ടനെ എന്റെ മോനും വേണ്ടി ഒരു പാട്ട് വേണം.
2: പാട്ട് എന്തായാലും കേൾപ്പിച്ചു തരാം കേട്ടോ.
3: ഞാനൊരു ഒരു കവിത എഴുതിയായിരുന്നു.
2: എന്നാ അത് പാടിക്കാം, ഞാനൊന്ന് കേക്കട്ടെ.
3: അയ്യോ, തെറ്റൊക്കെ കാണും.
2: ഇല്ല, കുഴപ്പമില്ല, എന്തായാലും പാടിക്കാം.
3: പ്രതീക്ഷ തകർന്ന ജീവിതം. തളർന്ന

0: ഇതയും പരീക്ഷണം ഒന്നും ഓർക്കുവാൻ പോലും സാധിക്കുന്നില്ല. എന്താണ് ഇത്രയും അനുഭവങ്ങൾ? ഓർക്കുവാനും ചിന്തിക്കുവാനും പറ്റാത്ത ജീവിതം കാറ്റിൽ ആടിക്കളിക്കുകയാണ്. എൻ മനസ്സു നീറുന്ന മനസ്സിലൽപ്പം സ്നേഹമാണ് അന്നം. അതോർക്കുകയില്ല മനുഷ്യർ. ഞാനാണ് വലുതൻ എന്ന ഭാവം അഹങ്കാരമാണ്.
1: ഓക്കെ, കൊള്ളായിരുന്നു കേട്ടോ, കൊള്ളായിരുന്നു. ഈ പ്രതീക്ഷകൾ തകർന്ന ജീവിതം എന്നുള്ളത് നമ്മൾ ഒരിക്കലും മാറ്റണം കേട്ടോ. അപ്പൊ നമ്മൾ എപ്പോഴും പ്രതീക്ഷിച്ചുകൊണ്ടും സന്തോഷിച്ചുകൊണ്ടും ഇരിക്കണം കേട്ടോ. എത്ര പ്രതീക്ഷകൾ പോയാലും നമ്മൾ ഒരിക്കലും പ്രതീക്ഷ കൈവിടരുത്. ഈ ഉപദേശം എപ്പോഴും ഓർത്തിരിക്കണം. ഓക്കെ, കാരണം ചുമ്മാ അറിഞ്ഞല്ലേ. ഇപ്പൊ നമ്മളിപ്പം എത്ര വിഷമിച്ചിരുന്നാലും ആർക്കെങ്കിലും വിഷമം ഉണ്ടാകുമോ? ഇല്ല. നമ്മുടെ വിഷമം നമ്മുടേത് മാത്രമല്ല. അപ്പൊ നമ്മള് മാക്സിമം ഹാപ്പി ആയിട്ടിരിക്കണം. പറ്റത്തില്ല അതെനിക്ക് മനസ്സിലാകും, പക്ഷെ എന്നാലും നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കാൻ ശ്രമിക്കണം കേട്ടോ. ട്രൈ ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടൊന്നും ഇല്ല. അപ്പൊ ഇനി വിളിക്കുമ്പോ പ്രതീക്ഷകൾ അറ്റുപോയി എന്നതിന് പകരം പ്രതീക്ഷകൾ വീണ്ടും വന്നു എന്നൊരു കവിതയും കൂടെ എഴുതിയിട്ടാണ് എന്നെ വിളിക്കാൻ കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ, സന്തോഷം. എനിക്കും സന്തോഷം. എന്തായാലും സന്തോഷം സംസാരിക്കാൻ സാധിച്ചാലും നമുക്ക് എന്തായാലും പാട്ട് കേൾക്കാം.

0: ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
1: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
0: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
1: ഞങ്ങളുടെ പ്രത്യേകതകൾ:
0: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
1: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
0: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
1: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
0: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
1: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
0: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്ന് തന്നെ സന്ദർശിക്കൂ
1: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് നീണ്ടകര പിഒ, കൊല്ലം.
0: ഫോൺ 8848533001.
1: മറ്റൊരു നമ്പർ 8129520477.
2: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ശ്രോതാക്കൾക്കായി തത്സമയ ഫോൺ ഇൻ പ്രോഗ്രാം ഫൺ ഫ്യൂഷൻ. ഒറ്റ ചോദ്യം 7 സെക്കൻഡിൽ ഉത്തരം പറയാൻ നിങ്ങൾ റെഡിയാണോ? എങ്കിൽ വിളിക്കൂ ഫൺ ഫ്യൂഷനിലേക്ക് തിങ്കളാഴ്ച രാവിലെ 11:15 മുതൽ. രസകരമായ ചോദ്യങ്ങളുമായി രേഷ്മ. വിളിക്കേണ്ട നമ്പർ 0474293111.
3: തിരികെ വരാൻ കഥയുടെ ആധാരത്തിലേക്ക്. അപ്പൊ നമുക്ക് അടുത്ത കോൾ വന്നിട്ടുണ്ട്. ഹലോ, നമസ്കാരം.
4: നമസ്കാരം.
3: കഥയുടെ ആധാരത്തിലേക്ക് സ്വാഗതം. ഇതാരാ സംസാരിക്കുന്നത്?
4: നീണ്ട ഇടവേളക്ക് ശേഷം സംസാരിക്കുക.
3: ഓക്കെ, പറഞ്ഞോ, എന്താ പറ്റി? ഇപ്പൊ
4: ഒരു ഇടവേള ഇട്ടിരിക്കുകയാണല്ലേ, അതുകൊണ്ട് പിന്നെ അങ്ങ് മടിക്കും വിളിക്കാനായിട്ട്.
3: ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ എന്തൊക്കെയുണ്ട് ഈ ഇടവേളക്ക് ശേഷം? നല്ല സന്തോഷത്തോടെ ഒക്കെ ഇരിക്കുന്നു അല്ലേ?
4: ഓ, ഇന്ന് ഇവിടെ കൊറേ പട്ടികളെയൊക്കെ പിടിക്കാനൊക്കെ ആളുകൾ വന്ന് പിടിച്ചോണ്ടൊക്കെ പോയി.
3: എവിടെ ചേച്ചി താമസിക്കുന്നേ?
4: നമ്മളെ ഇവിടെ പുളിയത്തുമുക്ക്. പുളിയത്തുമുക്ക് അല്ല, അപ്സര ജംഗ്ഷൻ കഴിഞ്ഞ അടുത്ത് സ്റ്റോപ്പ്, ഇങ്ങോട്ട് അകത്തോട്ട് കേറി
3: വരുന്നു. അവിടെ മഴയൊക്കെ എങ്ങനെയുണ്ടോ?
4: മഴയൊക്കെ ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് പെയ്യുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് പെയ്യുന്നില്ല. ഇങ്ങനെ നിക്കുക.
3: പഴയൊരു പുളിയത്തുമുക്കും ഇപ്പോഴത്തെ പുളിയത്തുമുക്കും തമ്മിൽ കമ്പയർ ചെയ്യാൻ പറഞ്ഞ ചേച്ചിക്ക് ഉണ്ടായിട്ടുള്ള മാറ്റം, തോന്നിയിട്ടുള്ള മാറ്റം എന്തായിരിക്കും?
4: നമ്മള് ആ പുളിയത്തുമുക്ക് ജംഗ്ഷനല്ല മോനെ, നമ്മള് ഇനി അകത്തോ, നമ്മള് കൊറേ ഇനി അകത്തോട്ട് കേറി വരാം. നമ്മളെ പണ്ടത്തെ ഇലവന്തി കുളം എന്നൊക്കെ പറയുന്ന അറിയാവോ?
3: ഇല്ല,
4: അറിഞ്ഞോ?
3: ഞാൻ അങ്ങോട്ട് അങ്ങനെ വലുതായിട്ട് വന്നിട്ടില്ല. അതുവഴി പോയിട്ടുണ്ട്, പക്ഷെ എന്നാലും അങ്ങനെ അവിടെ ഇറങ്ങിയിട്ടോ അല്ലെങ്കിൽ അതുവഴി
4: ഇപ്പൊ ഇല്ല. ഇപ്പൊ അവിടെ കഷായ ആശുപത്രിയൊക്കെയാണല്ലേ? ആ, അവിടെ പിന്നെ ഇതിനു മുമ്പൊക്കെ വയലുണ്ടായിരുന്നു, അതെല്ലാം ഇപ്പൊ നികത്തി. ഇപ്പൊ അവിടെ എല്ലാം വീടൊക്കെ ആയി. ഇപ്പൊ വയലൊന്നും ഇല്ല, പണ്ടൊക്കെ വയലായിരുന്നു.
3: ഇവിടെ അപ്സര എന്ന് പറഞ്ഞ സ്ഥലത്ത് എന്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, വിഷ്ണു.
4: അപ്സര, അപ്സര അല്ല, ജംഗ്ഷൻ അല്ല, അപ്സരക്ക് അവിടുന്ന് നമ്മളെ പമ്പിന്റെ അവിടെ നിന്ന് അകത്തോട്ട് കേറി വരുന്ന.
3: അവിടെ എന്റെ ഫ്രണ്ട് വിഷ്ണു എന്നൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു.
4: ഓ,
3: വിഷ്ണു എന്ന ഒരു ഫ്രണ്ട് എന്റെ കൂടെ പഠിച്ചൊരു ഫ്രണ്ടിന്റെ വീട് അപ്സരയിലായിരുന്നു.
4: ആ, അവിടെ ജംഗ്ഷൻ അല്ല, നമ്മളിനി അകത്തോട്ട് കേറി വരണം. കൊറേ ഇനി അകത്തോട്ട് കേറി വരണം.
3: അപ്പൊ ചേച്ചി പാട്ട് ആർക്കും വേണ്ടിട്ടായിരുന്നു?
4: പാട്ട് എല്ലാവർക്കും വേണ്ടി. ചേച്ചിയും പിന്നെ ഇപ്പൊ ഒരു എന്റെ മൂത്ത ചേച്ചിയൊക്കെ മരിച്ചുപോയി. ഇപ്പൊ മരിച്ചിട്ട് 8 ദിവസമേ ആയുള്ളു.
3: 8 ദിവസം?
4: പ്രത്യേകിച്ച് അസുഖങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു.
3: എവിടെയായിരുന്നു? അവിടെ അടുത്ത് തന്നെയായിരുന്നു?
4: അവിടെ അടുത്ത് തന്നെ, അവിടെ നമ്മളെ ഗോപാൽശ്ശേരി എന്ന്
3: പറയും.
4: കൊറേ നാളുകൊണ്ടേ വിളിക്കുന്നില്ല. ഇപ്പൊ
3: മുമ്പൊക്കെ
4: സ്ഥിരം നമ്മള് വിളിക്കുമായിരുന്നു.
3: വിഷമിച്ചോണ്ടിരിക്കുക, സന്തോഷത്തോടെ ഇരിക്കാൻ ശ്രമിക്കണം കേട്ടോ ചേച്ചി.
4: ഓ ശരി ശരി.
3: ഓക്കെ, അപ്പൊ എന്തായാലും പാട്ട് കേൾക്കാം കേട്ടോ. വിളിച്ചത് ഈ സന്തോഷം, നമുക്ക് പാട്ട് വരുന്നുണ്ട്.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിറ്റി റേഡിയോ വെൻ സിഗറിൽ കാതോട് ആതുരമാണ്. അപ്പോ ഇന്നത്തെ കാതോട് ആതുരത്തിൽ ഞാൻ നിങ്ങളോടൊപ്പം അരുൺ. അപ്പോ അടുത്ത കോൾ വരുന്നുണ്ട്. ഹലോ,
1: നമസ്കാരം സാറേ.
0: നമസ്കാരം, കാതോട് ആതുരത്തിലേക്ക് സ്വാഗതം. ചേട്ടാ എവിടെ നിന്നാ
1: വിളിക്കുന്നത്?
0: പേരെന്തുവാ ചേട്ടന്റെ?
1: രാംരാജ്.
0: രാംരാജ്, ഓക്കെ, പറഞ്ഞോ ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം?
1: വിശേഷം അങ്ങനെ പോണു സാറേ, നല്ല നല്ല തണുപ്പുണ്ട്.
0: കടപ്പുറം ഏരിയ ആണോ ചേട്ടൻ ഇപ്പം?
1: സാറേ എനിക്ക് മീൻ കച്ചവടമാണ് സാറേ.
0: അല്ല, ഞാൻ ചോദിച്ചു, ചേട്ടൻ താമസിക്കുന്നത് കടപ്പുറം ആ സൈഡിലാണോ?
1: കടപ്പുറം നമ്മുടെ അമ്പലത്തിന്റെ മുമ്പ്
0: ആണല്ലേ. അപ്പൊ നല്ല കടൽക്കാറ്റൊക്കെ കിട്ടിയായിരിക്കുമല്ലോ അല്ലേ
1: സാറേ? ഇന്നലെ രാത്രി ഭയങ്കര കാറ്റ് സാറേ.
0: ആണോ, ഇന്നലെ രാത്രിയോ?
1: ആ ഭയങ്കര സാറേ, വലിയ കൊട്ടാര കാത്തിരുന്ന പുറത്തറിയത്തില്ല. ഈ കൊച്ചു കുടിയിലുള്ളവർക്ക് എന്റെ കാറ്റിന്റെ സുഖം അറിയാവൂ.
0: ഓക്കെ ഓക്കെ, ഭയം തോന്നത്തില്ലേ കാറ്റ് വരുമ്പോ?
1: സാറേ ഭയങ്കരമായിട്ട്, എന്റെ വീട്ടിനും ഉള്ള വലിയൊരു തെങ്ങ് കൊണ്ടായിരുന്നു, ഒടിഞ്ഞ് മറിഞ്ഞു വീഴുവാണ് ഒരു പേടിച്ചായിരുന്നെ.
0: അങ്ങനെയൊക്കെയുള്ള സാഹചര്യമാണ്, തീർച്ചയായിട്ടും ഒന്ന് മാറി നിൽക്കാൻ നോക്കണം കേട്ടോ.
1: അല്ല, അല്ലെങ്കിൽ ആ തെങ്ങിനെ മുറിക്കണം സാറേ, ഭയങ്കര തെങ്ങാ, നല്ല കായുണ്ട്.
0: ആണല്ലേ, അത് അങ്ങനെയാണെങ്കിൽ അതിന് എന്തെങ്കിലും ചെയ്യണം, അതിന് വേണ്ടുന്ന നടപടി ചെയ്യണം കേട്ടോ. അല്ലാതെ ചുമ്മാ നമ്മൾ ഇരിക്കരുത്, കാരണം നമ്മുടെ ആയുസിന് ബുദ്ധിമുട്ടുന്ന കാര്യങ്ങളൊന്നും ചെയ്യാൻ നിൽക്കരുത് കേട്ടോ ചേട്ടാ. പിന്നെ അത് മാത്രമല്ല, തെങ്ങിൽ തേങ്ങ ഉണ്ടെങ്കിൽ ഒരു കാര്യം ചേട്ടാ, വെട്ടി ഇറക്കിയിട്ട് ചെയ്താൽ മതി. അപ്പൊ ചേട്ടാ ഇന്നലെ ഭയങ്കര കാറ്റായിരുന്നു, എത്ര മണിയായിട്ട് എത്ര മണിവരായിരുന്നു? അതോ
1: ഒരു 12 മണി തൊട്ട് ഒരു 2 മണി വരെ ഭയങ്കര കാറ്റ് സാറേ.
0: രാത്രി?
1: ആ രാത്രി നല്ല കാറ്റ് ഉണ്ടായിരുന്നു.
0: അപ്പൊ അടുത്തുള്ള ആളിലൊക്കെ ഇറങ്ങി ഇന്നായിരുന്നു പുറത്ത്?
1: എല്ലാരും ലൈറ്റ് ഇട്ട് പുറത്തുനിന്ന്, എന്റെ എന്റെ തെങ്ങ് അങ്ങോട്ട് മറിച്ചു വിടുവാൻ പേടിച്ച്.
0: അങ്ങനെ പേടിക്കണ്ട, പേടിക്കണ്ട, കുഴപ്പമൊന്നും സംഭവിക്കില്ല. അപ്പൊ ചേട്ടാ ഇന്ന് പോയില്ലായിരുന്നോ മീൻ കച്ചവടത്തിന്? പോയില്ലായിരുന്നു
1: സാറേ, ഞാൻ മീൻ എടുത്തു, ഞാൻ ഇപ്പൊ ആലം ജംഗ്ഷനിൽ നിൽക്കാം, നമ്മുടെ റെയിൽവേ ഗേറ്റിൽ, അവിടെ നിന്ന് വിളിക്കാം സാറേ.
0: ഓക്കെ, അപ്പൊ എന്തായാലും പാട്ട് കേൾപ്പിക്കാം കേട്ടോ ചേട്ടാ.
1: ഓക്കെ,
0: വിളിച്ചത് സന്തോഷം. എന്തായാലും സേഫ് ആയിട്ട് തന്നെ ഇരിക്കുക. അപ്പൊ എന്തായാലും നമുക്ക് നല്ലൊരു പാട്ട് വരുന്നുണ്ട്.

0: കഴിഞ്ഞ വർഷം പങ്കെടുത്ത സോൾസ് ഓഫ് കൊല്ലം റണ്ണേഴ്സ് ക്ലബ് ആശ്രാമം മൈതാനത്ത് വെച്ച് നടത്തിയ ആ അടിപൊളി പ്രോഗ്രാം ആണോ? അതിന്റെ രജിസ്ട്രേഷൻ തുടങ്ങിയോ?
1: പിന്നെ മാർച്ച് 15 രജിസ്ട്രേഷൻ തുടങ്ങി. ജൂലൈ 12 ഞായറാഴ്ച റൺ, 21 കിലോമീറ്റർ ഉള്ള ഹാഫ് മാരത്തോൺ, 10 കിലോമീറ്റർ പിന്നെ 3 കിലോമീറ്റർ ഫാമിലി റണ്ണും ഉണ്ട്. നീ രജിസ്റ്റർ ചെയ്യുന്നില്ലേ? www.dbmkollam.com എന്ന വെബ്സൈറ്റ് വഴിയാണ്. അറിയാലോ,
0: ഉറപ്പായും ചെയ്യും. പിന്നെ നമുക്ക് നമ്മുടെ കൂട്ടുകാരെ വിളിക്കാം, അടിച്ചു പൊളിക്കാം.
2: കൂടുതൽ വിവരങ്ങൾക്ക് 9074963129 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
3: ഞാൻ എത്ര നേരമായിട്ട് വിളിക്കുന്ന ചേട്ടാ, എന്താ ഫോൺ അറ്റൻഡ് ചെയ്യാത്തത്?
4: അതെ, ഒരു പരസ്യം തയ്യാറാക്കുകയായിരുന്നു.
3: എന്തിനാ? പത്രത്തിലിടാനാണോ?
4: ഏയ് അല്ല, റേഡിയോയിലിടാനാ.
3: റേഡിയോയിലോ?
4: അതെ, റേഡിയോയിൽ പരസ്യം ഇട്ടാൽ കൂടുതൽ പേർ കേൾക്കും. കേട്ട് കേട്ട് ആളുകളുടെ മനസ്സിൽ പതിയുകയും ചെയ്യും. അതാണ് റേഡിയോയിൽ പരസ്യം ഇട്ടാലുള്ള ഗുണം.
3: അതെയോ?
2: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ പരസ്യം ചെയ്തതിന് ബന്ധപ്പെടുക. 9809016611
3: നമ്പർ ഒരിക്കൽ കൂടി 9809016611.
5: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്ന കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ കാതോട് കാതോരം. ഓക്കെ, നമുക്കിപ്പോ കോൾ വന്നിട്ടുണ്ട്. ഹലോ.
6: ഹലോ, ഞാനാ.
5: ഹലോ, നമസ്കാരം. ആരാ?
6: ആ
5: പറഞ്ഞോ, എവിടുന്നാ വിളിക്കുന്നേ? എന്തൊക്കെയുണ്ട് വിശേഷം? ആ പാട്ട് എന്തായാലും കേൾപ്പിക്കാം. വിശേഷങ്ങൾ എന്തൊക്കെയുണ്ട്? സുഖമായിട്ടൊക്കെ ഇരിക്കുന്നോ?
6: വിശേഷങ്ങൾ
5: സന്തോഷമാണ്. ഇപ്പൊ പാട്ട് കേൾക്കാം. ആ പറഞ്ഞോ. ഈ പാട്ടാണല്ലേ രക്തസാക്ഷികൾ ചിന്താവ്, അതല്ലേ ആ സിനിമയിലെ ഗാനമല്ലേ? മോഹൻലാലിന്റെ പാട്ടാണ് ഏറ്റവും ഇഷ്ടം തോന്നല്ലേ? ഓക്കെ, ആണല്ലേ. ഇഷ്ടപ്പെട്ടോ സിനിമ? ഇഷ്ടപ്പെട്ടായിരുന്നോ? എനിക്കും ആ പാട്ട് ഭയങ്കര ഇഷ്ടം. ആ പാട്ട് എന്തായാലും കേൾക്കാം കേട്ടോ. ഓക്കെ, ചേച്ചി വിളിച്ചേച്ചി, സന്തോഷം. പാട്ടേക്കാം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിറ്റി റേഡിയോ വെൻസിയറിൽ കാതോട് കാതോരമാണ്. അപ്പോൾ ഇന്നത്തെ കാതോട് കാതോരത്തിൽ നിങ്ങളോടൊപ്പം ഞാൻ അരുൺ. അപ്പോൾ സമയം ഇങ്ങനെ തീർന്നുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് തോന്നുന്നു ഏകദേശം ഓൾമോസ്റ്റ് തീയറായി. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത കോളും കൂടിയുണ്ട്. ഹലോ,
1: ഹലോ,
0: നമസ്കാരം.
1: ആ ഹലോ, നമസ്കാരം അരുൺ. ഞാനാണ് വിജയനാണ്, ചാത്തന്നൂർ.
0: എനിക്ക് സ്വയം
1: കേട്ടപ്പോഴേ
0: ട്രെയിനകത്തോ ഇപ്പൊ തിരുവനന്തപുരം എത്താറായെന്ന് തോന്നുന്നു. അതാ പറഞ്ഞ ഇപ്പൊ തിരുവനന്തപുരം എത്താറായി. അപ്പൊ അപ്പൊ പിന്നെ ഇപ്പൊ കേറിട്ട് പ്രയോജനം ഉണ്ടോ?
1: ഒരുപാട് സമയമില്ലാത്തോണ്ടാ
0: അതുകൊണ്ടല്ല. ഇപ്പൊ ലാസ്റ്റ്
1: എന്തായാലും
0: ലാസ്റ്റ് കേറുന്നില്ലേ, പിഴ അടച്ചിട്ടേ എടുത്തു.
1: ആദ്യം അവസാനം കണ്ടാലും റിലീസ് കൊല്ലത്ത് കൃഷ്ണ ടാക്കീസ് വെച്ച് കണ്ടിട്ടുള്ള അതില് സമുദായം പാടിയ ഒരു പാട്ടുണ്ട്.
0: അതാ ഞാൻ പറഞ്ഞത്, ലാസ്റ്റ് കേറിയതല്ലേ എന്തായാലും ട്രെയിനകത്ത്. ട്രെയിൻ
1: അതുകൊണ്ട് ഉയിരുള്ളവരെ ഒരു തുമ്പമില്ലേ അവർ കണ്ണീർ കടലിലെ വിടമാട്ടെ, കണ്ണീർ കടലിലെ വിടമാട്ടെ. അല്ല, പാട്ട് പോടുക്കോ?
0: ഓ, എന്തായാലും പാട്ട് പോടാം. ഓക്കെ ഓക്കെ, ശരി ചേട്ടാ, എന്താ സന്തോഷം, നമുക്ക് പാട്ട് കേൾക്കാം.

തിരികെ വരാം കാതോട് ആതോരത്തിലേക്ക്. അങ്ങനെ കാതോട് ആതോരത്തിന്റെ സമയം ഇവിടെ തീർന്നിരിക്കുകയാണ്. അപ്പോ എല്ലാ ശ്രോതാക്കൾക്കും ശുഭദിനം നേർന്നുകൊണ്ട് അതിനോടൊപ്പം തന്നെ ഒരു കാര്യം പറയാനുണ്ട്. മഴയൊക്കെ വരുന്നുണ്ട്, നേരത്തെ പറഞ്ഞതുപോലെ കാറ്റൊക്കെ വരും. അപ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക, ശ്രദ്ധിച്ച് മാത്രം യാത്ര ചെയ്യുക. കമ്പി, ലൈൻ കമ്പിയൊക്കെ പൊട്ടി വീഴാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ട് നമ്മുടെ സേഫ്റ്റി നമ്മൾ തന്നെ നോക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ കാതോട് ആതോരത്തിൽ നിന്നും സൈനിക ഫാർജ അരുൺ.

0: ഡി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ നെപ്പോളിയന്റെ നാട്ടിലൂടെ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പ്രൊഫസർ ശ്രീരംഗനാഥൻ. ശബ്ദമിശ്രണം ശിവപ്രിയൻ.
1: മാന്യശ്രോതാക്കളെ, നെപ്പോളിയന്റെ നാട്ടിലൂടെ എന്ന യാത്രാ വിവരണവുമായി ഞാൻ ഡോക്ടർ കെ ശ്രീരംഗനാഥൻ. ഇത് 53-ാം ഭാഗമാണ്. നെപ്പോളിയന്റെ നാട്ടിലൂടെ എന്ന യാത്രാ വിവരണം ഇതുവരെ കേൾക്കുകയും അഭിപ്രായങ്ങൾ പറയുകയും ചെയ്ത മാന്യശ്രോതാക്കൾക്ക് എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഇവിടെ പ്രകാശിപ്പിക്കട്ടെ. ഞങ്ങളുടെ യൂറോപ്യൻ നാടുകളിലെ കാഴ്ചാനുഭവങ്ങൾ 52-ാം ഭാഗത്തോടെ അവസാനിക്കുകയായിരുന്നു. ജർമ്മനിയിലെ മ്യൂണിച്ച് വിമാനത്താവളത്തിൽ നിന്നും സിംഗപ്പൂരിലേക്ക് യാത്ര തിരിച്ച ഞങ്ങൾ ഇനി നെപ്പോളിയന്റെ നാടുകളല്ല കണ്ടറിയാൻ പോകുന്നതെന്ന് മനസ്സിലോർത്തു. സിംഗപ്പൂരിൽ വന്നിറങ്ങുമ്പോഴും പക്ഷേ നെപ്പോളിയന്റെ നാടും നാടുകളിലെ സവിശേഷമായ അനുഭവങ്ങളും മനസ്സ് നിറഞ്ഞു തന്നെ കിടക്കുകയായിരുന്നു. യൂറോപ്പിലെ നഗരക്കാഴ്ചകൾ, നഗരവാസികളുടെ ജീവിതം, പെരുമാറ്റം എന്നിവയെപ്പറ്റി കഴിഞ്ഞ ഭാഗങ്ങളിൽ പറഞ്ഞതും ശ്രോതാക്കൾ ഓർക്കുന്നുണ്ടാകുമല്ലോ. പക്ഷേ യൂറോപ്പ് എന്നാൽ ഗ്രാമങ്ങൾ കൂടി ചേർന്നതാണെന്ന് ഓർക്കണം. പാരീസ് നഗരത്തിലെ പളപളപ്പാർന്ന ജീവിതം മാത്രമല്ല ഫ്രാൻസിലെ പൊതുജീവിതം എന്നുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. പൊതുവേ ശാന്തമാണ് ഗ്രാമങ്ങളെന്ന് പറയേണ്ടതുണ്ട്. നഗരാതിർത്തി പിന്നിട്ടാൽ കാണുന്നത് വിശാലമായ പുൽമേടുകളോ കൃഷിയിടങ്ങളോ ആണ്. പച്ചപ്പാർന്ന ഇവിടം കാഴ്ചയ്ക്ക് മനോഹരമാണെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. പുൽമേടുകൾ കന്നുകാലികളെ മേയ്ക്കാൻ ഉപയോഗിക്കപ്പെടുന്നു. കാലിക്കൂട്ടങ്ങളെ മേയ്ക്കാൻ വിട്ടിരിക്കുകയാണെങ്കിലും കൗബോയ്സ് അങ്ങിങ്ങായി അവകളെ നിയന്ത്രിക്കാനായി കുതിരപ്പുറത്തും നിലത്തുനിന്നുമായി തങ്ങളുടെ ജോലി നിർവഹിക്കുന്നതും നമുക്ക് കാണാനാകും. അവിടെവിടെയായി കാലിക്കൂട്ടങ്ങളെ പൂട്ടി സൂക്ഷിക്കുന്ന മുൾവേലികളാൽ സുരക്ഷിതമാക്കപ്പെട്ട ഇടങ്ങളും കാണാനായി. നമ്മുടെ നാട്ടിൽ ഗ്രാമീണ ഭവനങ്ങളിൽ കന്നുകാലികളെ വൈകുന്നേരം കയറ്റി കെട്ടുന്നത് തൊഴുത്തുകളിലാണെങ്കിൽ യൂറോപ്പിലത് പൊതു തൊഴുത്തുകളിലാണെന്ന് മാത്രം. ഒരു ഗ്രാമത്തെ തിരിച്ചറിയുന്നത് പ്രധാനമായും അവിടെയുള്ള കത്തീഡ്രലിന്റെ ഉയർന്ന കുരിശും അടയാളമായി കണ്ടുകൊണ്ടാണ്. ഗ്രാമങ്ങളിലെ ഭവനങ്ങൾക്കും ലാളിത്യം

മുഖമുദ്രയായിരിക്കും. കൂടുതലും തടി ഉപയോഗപ്പെടുത്തിയ നിർമ്മാണ രീതിയാണ് കാണാൻ കഴിയുന്നത്. പൊതുവെ ശാന്തമായ അന്തരീക്ഷമാണ് ഗ്രാമങ്ങളിൽ നിലനിൽക്കുന്നത്. എന്നാൽ നഗരത്തിലെ തിരക്കോ ആഡംബരാധിഷ്ഠിതമായ ജീവിത രീതികളോ ഗ്രാമങ്ങളിൽ തീരെ കാണാനേയില്ല. മുന്തിരി കൃഷി കഴിഞ്ഞാൽ ധാന്യകൃഷിയും ധാരാളമായി നടത്തപ്പെടുന്നുണ്ട്. യന്ത്രവൽക്കരണം നടപ്പിലാക്കപ്പെട്ടതിനാൽ നമ്മുടെ നാട്ടിലെ പോലെ ചീർപുരണ്ട ശരീരമല്ല കർഷകർക്കുള്ളത്. നമുക്കിവിടെ കൃഷിപ്പണി എന്നാൽ വിദ്യാഭ്യാസം ലഭിക്കാൻ ഭാഗ്യം ലഭിക്കാതെ പോയ സാധാരണക്കാരുടെ മുഖ്യ ജീവിതോപാധിയാണെങ്കിൽ യൂറോപ്പിലത് വ്യത്യസ്തമാണ്. ഉയർന്ന വിദ്യാഭ്യാസമുള്ളവരും സാങ്കേതിക പരിജ്ഞാനമുള്ളവരും കൃഷിപ്പണി തങ്ങളുടെ തൊഴിലായി സ്വീകരിക്കുന്നു. മറ്റെല്ലാ തൊഴിലും എന്നതുപോലെ മാത്രമേ അവർ ഇതിനെയും കാണുന്നുള്ളൂ. കന്നുപൂട്ടിയിട്ടല്ല യൂറോപ്പിലെ കൃഷിയിടങ്ങളിൽ വിത്തിറക്കുന്നതെന്നതിനാൽ അഭ്യസ്തവിദ്യനും ഇവിടെ കൃഷിയെ തൊഴിലായി തന്നെ കാണുന്നു. ഗ്രാമങ്ങളിലാണ് താമസമെങ്കിലും നഗരത്തിൽ ലഭ്യമാകുന്ന എല്ലാ ആധുനിക സൗകര്യങ്ങളും ഗ്രാമീണ ഭവനങ്ങളിലും കാണാനാകും. ഇന്ത്യയിലെ ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളെന്നാൽ പരിഷ്കാരങ്ങൾ എത്തി നോക്കിയിട്ടില്ലാത്ത, നഗരങ്ങളിൽ നിന്നും അകലം പാലിക്കുന്ന ജനസമൂഹം തിങ്ങിപ്പാർക്കുന്ന ഇടങ്ങളാണല്ലോ. വേഷങ്ങൾ കൊണ്ടും ഭാവം കൊണ്ടും അവർ ഗ്രാമീണരാണെന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. എന്നാൽ യൂറോപ്പിലെ ഗ്രാമങ്ങൾക്ക് അത്തരമൊരു വേറിട്ട് നിൽക്കൽ അസാധ്യമാണ്. ജർമ്മനിയിലെയും സ്വിറ്റ്സർലൻഡിലെയും ഗ്രാമീണ ഭവനങ്ങളും ഗ്രാമീണ ജീവിതവും വിനോദസഞ്ചാരികൾക്ക് സന്ദർശിക്കാൻ തുറന്നിട്ടിരിക്കുന്നത് ശ്രദ്ധിക്കേണ്ട സംഗതി തന്നെയാണ്. നെതർലാൻഡിലും പച്ചയായ തങ്ങളുടെ ഗ്രാമീണ ജീവിതത്തെ സന്ദർശകർക്ക് മുമ്പിൽ തുറന്നിട്ടിരിക്കുകയാണവർ. ജർമ്മനിയിലെയും സ്വിറ്റ്സർലൻഡിലെയും ബ്ലാക്ക് ഫോറസ്റ്റ് ഇതിന്റെ മറ്റൊരു ഉദാഹരണമാണ്. ബ്ലാക്ക് ഫോറസ്റ്റിലെ ജനങ്ങളുടെ ജീവിത രീതികളും ആഘോഷങ്ങളും സന്ദർശകർക്ക് കൗതുകം നൽകുമ്പോഴും തങ്ങളുടെ ഗ്രാമങ്ങളുടെ തനിമ ഇതൊക്കെയാണെന്ന് അവർ പറയാതെ പറയുന്നു. ഇനി നമുക്കൊരു ഗാനം കേൾക്കാം.

യൂറോപ്പിലെ ഗ്രാമീണ ജനങ്ങൾ ഗ്രാമങ്ങളിൽ വസിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണെന്ന് പറഞ്ഞല്ലോ. നഗരസൗകര്യങ്ങളെല്ലാം അവിടെ ലഭ്യമാണ് താനും. മാത്രമല്ല വിദ്യാസമ്പന്നരുമാണവർ. സ്വിറ്റ്സർലൻഡിലെ ഗ്രാമീണർ തങ്ങൾക്ക് സ്വതസിദ്ധമായ നാടൻ അറിവുകളെ ബുദ്ധിപരമായി തന്നെ കച്ചവടം ചെയ്യുന്നു. കുക്കു ക്ലോക്ക് അതിലൊന്നാണ്. ബെൽജിയത്തിലാകട്ടെ കാലി വളർത്തലിലൂടെ ലഭിക്കുന്ന പാല് ഉപയോഗിച്ച് ചോക്ലേറ്റ് വ്യവസായം പുഷ്ടിപ്പെടുത്തിയിരിക്കുന്നു. ഇന്ത്യയിലെ പോലെ അവസരം കിട്ടിയാൽ നഗരത്തിലേക്ക് ചേക്കേറാനും ഗ്രാമീണർ താല്പര്യം കാണിക്കുന്നില്ല. അതായത് തങ്ങൾ ഗ്രാമീണരാണെന്ന തോന്നൽ അവരിൽ ഒരു തരത്തിലുമുള്ള അപകർഷതാബോധവും ഉണ്ടാക്കുന്നില്ല. ആംഗലേയ കവികളുടെ സൃഷ്ടികൾ പലതും ഗ്രാമീണ പശ്ചാത്തലത്തിലാണല്ലോ. നേരിട്ട് കാണുമ്പോൾ ആ ഗ്രാമീണ ഭംഗി ഒട്ടും കുറയാതെ തന്നെ നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കും. ഈ യാത്ര കൊണ്ട് എനിക്കത് അനുഭവിക്കാൻ കഴിഞ്ഞു എന്നത് മറക്കാനാകാതെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയാണ്. യാത്ര എന്നും എപ്പോഴും എല്ലാവർക്കും ആഹ്ലാദം പകരുന്ന ഒരു പ്രക്രിയ തന്നെയാണ്. ഞങ്ങൾ നടത്തിയ യൂറോപ്യൻ യാത്രയും തന്നത് നൂതനമായ ഒരനുഭവം തന്നെയാണ്. വായിച്ചറിഞ്ഞ നാടുകൾ അടുത്തു കാണുമ്പോഴുള്ള അനുഭൂതി അനുഭവിച്ചറിയേണ്ടത് തന്നെയാണ്. പാരീസ് നഗരവീഥികളിലൂടെ നടന്നു നീങ്ങുമ്പോൾ എനിക്കത് അനുഭവേദ്യമായി എന്ന് പറയട്ടെ. ലൂയി ചക്രവർത്തിമാരെയും നെപ്പോളിയൻ ബോണപ്പാർട്ടിനെയും ചരിത്ര പുസ്തകങ്ങളിലൂടെ പരിചയപ്പെട്ട എനിക്ക് അവരുടെ തട്ടകം, അവർ പെരുമാറിയിരുന്ന ഇടങ്ങൾ നേരിൽ കാണാൻ കഴിഞ്ഞപ്പോഴുണ്ടായ മാനസിക സന്തോഷം വിവരിക്കാനാകാത്തതാണ്. തൊട്ടടുത്തു കണ്ട ഈഫൽ ഗോപുരം ചിത്രങ്ങളിൽ കണ്ടറിഞ്ഞതിനേക്കാൾ എത്രയോ മനോഹരമാണെന്ന് തിരിച്ചറിയാനായി. വിശ്വസാഹിത്യകാരനായ വിക്ടർ ഹ്യൂഗോവിന്റെ രചനകൾക്ക് പശ്ചാത്തലമായ വാൻഗോഗിന്റെയും ഡാവിഞ്ചിയുടെയും കലാരചനകൾക്ക് പ്രചോദനമേകിയ സാക്ഷാൽ കാറൽ മാർക്സിന്റെ ജ്വലിക്കുന്ന ചിന്തകൾക്ക് ഇടമായ പാരീസ് നഗരം ഒരു യാത്രികനായ എനിക്ക് നൽകിയത് ഉന്മാദതുല്യമായ കാഴ്ചാനുഭവമാണ്. ഞാനൊരു വിനോദസഞ്ചാരിയായിട്ടല്ല ഫ്രാൻസ് സന്ദർശിക്കാൻ പുറപ്പെട്ടത്, മറിച്ച് ഒരു ചരിത്ര വിദ്യാർത്ഥിയുടെ ആകാംക്ഷയുമായിട്ടാണ്. സമ്പൂർണമായിട്ടല്ലെങ്കിലും ഞാൻ തൃപ്തനാണ്. പൗരസ്വാതന്ത്ര്യം എന്നത് എങ്ങനെ ആസ്വദിക്കാമെന്ന് പാരീസ് നഗരരാത്രികൾ നമ്മെ കാണിച്ചു തരുന്നു. അതുപോലെ കലാകാരന്റെ സ്വത്വബോധവും സമ്പന്നതയുടെയും ധാരാളിത്തത്തിന്റെയും പ്രകടനപരതയാണ് പാരീസ് നഗരത്തിൽ കാണാൻ ആവുക എന്നത് വിമർശനാത്മകമായി പറയാമെങ്കിലും ഈ ലോകത്തേക്ക് കടക്കുന്നതിൽ ആർക്കും വിലക്കില്ല എന്നുകൂടി നാം തിരിച്ചറിയേണ്ടതുണ്ട്. സമ്പത്താർജിക്കുന്നതിനും അത് ജീവിതം ആസ്വാദ്യകരമാക്കുന്നതിന് ഉപയോഗപ്പെടുത്തുന്നതിനും ഏവർക്കും സ്വാതന്ത്ര്യമുണ്ടെന്നുകൂടി നാം തിരിച്ചറിയുന്നു. മുതലാളിത്ത സംസ്കാരം സമ്പൂർണമായും മാനവികതയെ തിരസ്കരിക്കുന്നു എന്നത് തെറ്റായ ഒരു സങ്കല്പമാണെന്ന് പാരീസ് നഗരജീവിതം നമ്മെ ബോധ്യപ്പെടുത്തുന്നു. ഇനി നമുക്കൊരു ഗാനം കേൾക്കാം.

പ്രമുഖ ആംഗലേയ ചിന്തകനായ ആൾഡസ് ഹക്സ്ലി പറയുന്നുണ്ട്, ദേശീയത എന്നത് സങ്കുചിത ചിന്തയിൽ നിന്നും ഉരുത്തിരിയുന്ന ഒരാശയമാണെന്ന്. യൂറോപ്പിൽ സഞ്ചരിക്കുന്ന ഏതൊരാൾക്കും ഇത് കൃത്യമായി ബോധ്യപ്പെടുമെന്ന കാര്യം തീർച്ചയാണ്. എന്റെ മാത്രം രാജ്യമെന്ന സങ്കല്പം മായ്ച്ചു കളഞ്ഞ ഒരാശയമാണല്ലോ യൂറോപ്യൻ യൂണിയൻ എന്നത്. ഫ്രാൻസും ജർമ്മനിയും തമ്മിൽ അതിരുകളില്ലെങ്കിൽ, നെതർലാൻഡും സ്വിറ്റ്സർലൻഡും തമ്മിൽ പരസ്പരം വേർതിരിക്കാനാകുന്നില്ല എങ്കിൽ, അവിടെ ഹക്സ്ലി പറഞ്ഞ സങ്കുചിത ദേശീയ ചിന്ത തീരെ ഇല്ല എന്ന് നമുക്ക് ബോധ്യമാകും. അതിർത്തി എന്നത് മായ്ച്ചു കളഞ്ഞെങ്കിൽ കാവൽക്കാരും ആവശ്യമില്ലല്ലോ. സർവതന്ത്ര സ്വതന്ത്രരായ പൗരസമൂഹത്തിന് എവിടെയും സഞ്ചരിക്കാമെങ്കിൽ അതല്ലേ സാഹോദര്യം. യൂറോപ്പിലത് കാണാനും അനുഭവിക്കാനുമായി എന്നതാണ് ഈ യാത്രയിൽ ഞങ്ങൾക്കുണ്ടായ വിലയേറിയ അനുഭവം. സംസ്കാരവും പോലീസിംഗും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നതും യൂറോപ്പ് ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നു. കുറ്റകൃത്യ നിരക്ക് തീരെയില്ല എന്നതിനാൽ യൂറോപ്പിലെ പല രാജ്യങ്ങളിലും പോലീസ് എന്നത് നാമമാത്രമാണ്. ഈ യാത്രയിൽ യൂണിഫോമിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ തീരെ കാണാനായില്ല എന്നതും എന്നിൽ കൗതുകമുണർത്തിയ സംഗതി തന്നെയാണ്. ജനാധിപത്യ ബോധം എത്രമാത്രം ഉയർന്ന തരത്തിൽ നിലനിർത്തുന്നു എന്നതും അനുഭവിച്ചറിയാനായി. സ്വന്തം പ്രജകളെ കുന്നിൻമുകളിലെ കൊട്ടാരത്തിലിരുന്ന് വീക്ഷിക്കുന്ന, ആർക്കും എപ്പോഴും സമീപിക്കാവുന്ന, വാർഷികാഘോഷത്തിന് എല്ലാ പൗരന്മാരെയും തുല്യമായി കണക്കാക്കി ക്ഷണിക്കുന്ന, ലിച്ചസ്റ്റൈനിലെ വഡൂസിലെ പ്രിൻസ് പുലർത്തുന്ന ജനാധിപത്യ ബോധം എത്ര മഹത്തരമാണ്! സഞ്ചരിച്ച നാടുകളിൽ ഒന്നും ഒരു കശപിശയോ നിയമലംഘനമോ ഞങ്ങൾക്ക് കാണാനായില്ല. സ്വയം നിയന്ത്രിതമായ സമൂഹത്തിന്റെ ലക്ഷണമായി കാണാൻ ഇതുമാത്രം മതിയല്ലോ. മാനവദർശനങ്ങൾ മാറുകയാണ്. സോഷ്യലിസത്തിനും കമ്മ്യൂണിസത്തിനും മാത്രം നടപ്പിലാക്കാവുന്നതാണെന്ന് നാം വിശ്വസിച്ചിരുന്ന സ്ഥിതി സമത്വവും ദാരിദ്ര്യരാഹിത്യവും മുതലാളിത്തത്തിലും സാധ്യമാക്കാമെന്ന പുത്തൻ അറിവ് യൂറോപ്പ് നമുക്ക് നൽകുന്നു എന്നതും തമസ്കരിക്കാനാകാത്ത ഒരു സത്യമാണ്. ഇനി നമുക്കൊരു ഗാനം കേൾക്കാം.

മധുരമനോജ്ഞമെന്ന് ഒരിക്കൽ കവികൾ പാടിപ്പുകഴ്ത്തിയിരുന്ന സോഷ്യലിസ്റ്റ് രാജ്യങ്ങളിൽ ഇന്ന് നടമാടുന്ന അരാജക സാമൂഹ്യവിരുദ്ധ സ്വഭാവം നമ്മുടെ സങ്കല്പങ്ങൾക്കും മേലെയാണ്. രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പ്രയാസപ്പെടുന്ന കുടുംബങ്ങളിലെ വൃദ്ധരായ പൗരന്മാരെ നഗരങ്ങളിലെ പാർക്കുകളിൽ ഉപേക്ഷിക്കുന്ന പ്രവണതയും കൂടി വരുന്നതായി സഞ്ചാരികളിൽ പലരും എഴുതിയിട്ടുള്ളതും ദുഃഖകരം തന്നെയാണ്. സന്മാർഗ ചിന്തയെ ജീവിക്കാൻ വേണ്ടി ഉപേക്ഷിക്കേണ്ടി വരുന്ന യുവതികളും അവർക്ക് വിസ നിഷേധിക്കുന്ന രാജ്യങ്ങളും നമ്മുടെ മുമ്പിൽ ഉയർത്തുന്നതും ഒരേ ഒരു ദാർശനിക ചോദ്യമാണ്. മാർസ് കണ്ട സ്വപ്നം സോഷ്യലിസവും അതിൻ്റെ പാരമ്യതയിലെത്തുമ്പോൾ സംഭവിക്കുന്ന കമ്മ്യൂണിസവും ഒരു മരീചികയല്ലേ എന്ന്, ഇതിൻ്റെ ഉത്തരം നൽകാനുള്ള അവകാശം മാന്യ ശ്രോതാക്കൾക്ക് വിട്ടു നൽകിക്കൊണ്ട് സിംഗപ്പൂർ വിശേഷങ്ങളിലേക്ക് കടക്കുന്നു. ഒരു ഗാനത്തോടെ ഈ ഭാഗം ഇവിടെ അവസാനിപ്പിക്കട്ടെ. 54-ാം ഭാഗവുമായി അടുത്ത ആഴ്ച.

0: റേഡിയോ ബെൻസിഗറിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് നെപ്പോളിയന്റെ നാട്ടിലൂടെ. തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രൊഫസർ ശ്രീരംഗനാഥൻ. ശബ്ദമിശ്രണം ശിവപ്രിയൻ. ജുങ്കത്സ് പ്രൈസ് ഹുണ്ടായിൽ നിന്നും ജൂലൈ 20-നകം ഒരു പുതുപുത്തൻ ഹുണ്ടായി കാർ സ്വന്തമാക്കൂ. ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടൂ. ജുങ്കത്സ് പ്രൈസ് ഹുണ്ടായി, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഫോൺ 8714624012.
1: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
1: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
1: വിലോ 999.
4: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

പെട്രോൾ വിലയോർത്ത് വിഷമിക്കേണ്ട. ഇതാ കുറഞ്ഞ ചിലവിൽ കൂടുതൽ യാത്ര ചെയ്യാൻ EVMA ഇലക്ട്രിക് സ്കൂട്ടർ. ലൈസൻസോ രജിസ്ട്രേഷനോ വേണ്ട. വളരെ കുറഞ്ഞ മെയിന്റനൻസ് ചാർജ്, ആകർഷകമായ ബജാജ് ഫിനാൻസ് സൗകര്യവും ലഭ്യമാണ്. സമയം കളയാതെ ഇന്ന് തന്നെ സ്വന്തമാക്കൂ. മറിയം EV, വിമല ഹൃദയം സ്കൂളിന് സമീപം, പട്ടത്താനം, കൊല്ലം. കോൺടാക്ട് 9444778689846976084.

ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായി കാറുകളുടെ സർവീസിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കട്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്ററിൽ സർവീസിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന 3 ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കട്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624410.

കഥ പറയുന്നതിനും ആരംഭിക്കുകയാണ്. എല്ലാ റേഡിയോ ബെൻസുകർ ശ്രോതാക്കൾക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ആർ എസ് രാജീവ്. കഥ പരിചയപ്പെടുകയും വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന നേരമാണിത്. കാലത്തെ കീഴടക്കി നിൽക്കുന്ന ചെറുകഥകളെ ശ്രോതാക്കളുടെ ഹൃദയത്തിലെത്തിക്കുന്ന കഥ പറയും നേരത്തിലേക്ക് സ്വാഗതം.

പൊക്കത്തിൽ തകഴി ശിവശങ്കരപിള്ള. മലയാളത്തിലെ നവോത്ഥാന കാലഘട്ടക്കാരിൽ പ്രധാനിയായ തകഴി ശിവശങ്കരപിള്ളയുടെ ഏറ്റവും ശ്രദ്ധേയമായ വെള്ളപ്പൊക്കത്തിൽ എന്ന കഥയാണ് ഇന്നത്തെ കഥ പറയുന്ന നേരത്തിൽ അവതരിപ്പിക്കുന്നത്. 1912 ജനിച്ച തകഴി ശിവശങ്കരപിള്ള മലയാള നോവൽ കഥാ സാഹിത്യ രംഗത്തെ പകരം വയ്ക്കാനില്ലാത്ത പ്രതിഭയാണ്. ചെമ്മീൻ, ഏണിപ്പൊടികൾ, രണ്ടടങ്ങഴി, കയർ എന്നീ നോവലുകൾ ശ്രദ്ധേയമായവയാണ്. ജ്ഞാനപീഠ പുരസ്കാരം ഉൾപ്പെടെ സാഹിത്യവുമായി ബന്ധപ്പെട്ട എല്ലാ ബഹുമതികളും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ഫ്രഞ്ച്, റഷ്യൻ കഥാസാഹിത്യങ്ങൾ തകഴിയുടെ രചനയെ സ്വാധീനിച്ചു. ഇടത്തരക്കാരുടെയും നിസ്വർഗത്തിൻ്റെയും കഥകളെ യഥാതഥമായി അവതരിപ്പിച്ച ഈ എഴുത്തുകാരൻ എന്നും അതിജീവനത്തിന് ബുദ്ധിമുട്ടുന്ന സാധാരണ മനുഷ്യർക്കൊപ്പം നിന്നിട്ടുണ്ട്. തകഴിയുടെ വായിക്കേണ്ട 5 കഥകൾ ഇവയാണ്. കൃഷിക്കാരൻ, ഒരസാധാരണ ത്യാഗം, മാഞ്ചുവട്ടിൽ, പെൺമക്കൾ, ദല്ലാൾ. കഥാകാരനെന്ന നിലയിൽ തകഴി ശ്രദ്ധേയനായി തീർന്നത് വെള്ളപ്പൊക്കത്തിൽ എന്ന കഥയിൽ കൂടിയാണെന്ന് പ്രൊഫസർ എം അച്യുതൻ പറഞ്ഞിട്ടുണ്ട്. നാട്ടിൻപുറത്തുണ്ടായ വലിയൊരു വെള്ളപ്പൊക്കത്തിൽ കുടിലുപേക്ഷിച്ചു പോയ ചേന്നപ്പറയനെ കൂടെ കൊണ്ടുപോകാൻ കഴിയാഞ്ഞ ഒരു പട്ടിയുടെ സങ്കടകരമായ അവസ്ഥയാണ് ഈ കഥയിലൂടെ തകഴി പറയുന്നത്. വെള്ളപ്പൊക്കം എന്ന പ്രകൃതി പ്രതിഭാസം ഒരു ഗ്രാമത്തിൽ സൃഷ്ടിക്കുന്ന മാറ്റത്തിൻ്റെ കൃത്യവും യഥാർത്ഥവുമായ ചിത്രവും ഇതിനോടൊപ്പം എഴുത്തുകാരൻ നൽകുന്നു. പുത്തൻ പ്രളയ പരിസരത്തിൽ നിന്നുകൊണ്ട് പുനർവായിക്കപ്പെടാവുന്ന തരത്തിൽ ശാശ്വതമായ മാനുഷിക മൂല്യങ്ങൾ കൊണ്ട് സമ്പന്നമാണ് വെള്ളപ്പൊക്കത്തിൽ എന്ന്.

0: ഇനി കഥയിലേക്ക് കടക്കുകയാണ്. നാട്ടിലെ പൊക്കം കൂടിയ സ്ഥലം ക്ഷേത്രമാണ്. അവിടെ ദേവൻ കഴുത്തറ്റം വെള്ളത്തിൽ നിൽക്കുന്നു. വെള്ളം സർവത്ര ജലം. നാട്ടുകാരെല്ലാം കരതേടിപ്പോയി. വീട്ടുകാവലിന് ഒരാൾ, വീട്ടിൽ വള്ളമുണ്ടെങ്കിലും ഉണ്ട്. ക്ഷേത്രത്തിലെ മൂന്ന് മുറിയുള്ള മാളികപ്പുറത്ത് 67 കുട്ടികളുണ്ട്. 356 ആളുകൾ, പട്ടി, പൂച്ച, ആട്, കോഴി മുതലായ വളർത്തുമൃഗങ്ങളും എല്ലാം ഐകമത്യമായി കഴിയുന്നു. ഒരു ശണ്ഠയുമില്ല. ചേന്നപ്രയൻ ഒരു രാത്രിയും ഒരു പകലുമായി വെള്ളത്തിൽ തന്നെ നിൽക്കുന്നു. അവന് വള്ളമില്ല. അവൻ്റെ തമ്പുരാൻ മൂന്നായി പ്രാണനും കൊണ്ട് കരപറ്റിയിട്ട് ആദ്യം പുരയ്ക്കകത്തേക്ക് വെള്ളം എത്തി നോക്കി തുടങ്ങിയപ്പോഴേ മടലും കമ്പും കൊണ്ട് തട്ടും പരണും കെട്ടിയിരുന്നു. വെള്ളം പെട്ടെന്നിറങ്ങുമെന്ന് കരുതി രണ്ട് ദിവസം അതിൽ കുത്തിയിരുന്ന് കഴിച്ചുകൂട്ടി. കൂടാതെ 4-5 വാഴക്കൊലയും തുറവും കിടക്കുന്നു. അവിടെ നിന്ന് പോയാൽ അവയെല്ലാം ആണുങ്ങൾ കൊണ്ടുപോവുകയും ചെയ്യും. ഇപ്പോൾ തട്ടിൻ്റെയും പരണിൻ്റെയും മുകളിൽ മുട്ടറ്റം വെള്ളമുണ്ട്. മേൽക്കൂരയുടെ രണ്ടു വരി ഓല വെള്ളത്തിനടിയിലാണ്. അകത്ത് കിടന്ന് ചേന്നൻ വിളിച്ചു. ആര് വിളികൾക്കും? അടുത്ത് ആരുണ്ട്? ഗർഭിണിയായ ഭാര്യ, 4 കുട്ടികൾ, ഒരു പൂച്ച, ഒരു പട്ടി. ഇത്രയും ജീവികൾ അവനെ ആശ്രയിച്ചിട്ടുണ്ട്. പുരയ്ക്ക് മുകളിൽ കൂടി വെള്ളം ഒഴുകാൻ 30 നാഴിക വേണ്ടെന്നും തൻ്റെയും കുടുംബത്തിൻ്റെയും അവസാനമെടുത്തുവെന്നും അവൻ തീർച്ചപ്പെടുത്തി. ഭയങ്കരമായ മഴ തുറന്നിട്ട് 3 ദിവസമായി. കൂരയുടെ ഓല പൊളിച്ച് ചേന്നൻ ഒരു കണക്കിൽ പുറത്തിറങ്ങി. 4 ചുറ്റിനും നോക്കി. വടക്കൊരു കെട്ടുവള്ളം പോകുന്നു. അത്തുച്ചത്തിൽ ചേന്നപ്പറയൻ വള്ളക്കാരെ കൂകി വിളിച്ചു. വള്ളക്കാർക്ക് ഭാഗ്യം കൊണ്ട് കാര്യം മനസ്സിലായി. പക്ഷേ അവർ പട്ടിയെയും പൂച്ചയൊന്നും കൊണ്ടുപോകാൻ തയ്യാറായില്ല. അപ്പോഴേക്കും വള്ളവും വന്നടുത്തു. കിടാങ്ങൾ വള്ളത്തിൽ കയറിക്കൊണ്ടിരിക്കുകയാണ്. ചേന്നച്ചോ പടിഞ്ഞാറ് നിന്ന് ആരോ വിളിക്കുന്നു. ചേന്നൻ തിരിഞ്ഞു നോക്കി. അത് മടിയത്ര കുഞ്ഞപ്പനാണ്. അവൻ പുരപ്പുറത്തു നിന്ന് വിളിക്കുകയാണ്. ധൃതിപ്പെട്ട് പെണ്ണാളിനെ പിടിച്ച് വള്ളത്തിൽ കയറ്റി. അത്തക്കത്തിന് പൂച്ചയും വള്ളത്തിൽ ചാടിക്കയറി. പട്ടിയുടെ കാര്യം ആരും ഓർത്തില്ല. അത് പുരയുടെ പടിഞ്ഞാറ ചെരിവിൽ അവിടെ ഇവിടെയും മണപ്പിച്ച് നടക്കുകയാണ്. വള്ളം നീങ്ങി. അത് അകലെയായി. പട്ടി മുകളെടുപ്പിൽ തിരിച്ചു വന്നു. ചേന്നൻ്റെ വള്ളം അങ്ങ് അകലെയായി കഴിഞ്ഞു. അത് പറന്നുപോകുന്നു. മരണവേദനയോടെ ആ ജന്തു മൂങ്ങിത്തുടങ്ങി. നിസ്സഹായനായ ഒരു മനുഷ്യൻ്റെ ശബ്ദത്തോട് സദൃശ്യമുള്ള ശബ്ദപരമ്പരകൾ പുറപ്പെടുവിച്ചു. ആരുണ്ടത് കേൾക്കാൻ? പുരയുടെ 4 ചുമരുകളിലും അത് ഓടി നടന്നു. ചിലടമെല്ലാം മണപ്പിച്ചു, മൂങ്ങി. സ്വൈര്യമായി പുരപ്പുറത്തിരുന്ന ഒരു തവള അപ്രതീക്ഷിതമായി ഈ ബഹളം കണ്ട് പേടിച്ച് പട്ടിയുടെ മുമ്പിൽ കൂടി വെള്ളത്തിലേക്ക് ചാടി. ആ നായ ഭയപ്പെട്ട് ഞെട്ടി. ആഹാരം തേടിയാവാം ആ മൃഗം അവിടെ ഇവിടെയൊക്കെ ചെന്ന് മണപ്പിക്കുന്നു. ഒരു തവള അവൻ്റെ നാസാരന്ധ്രത്തിൽ മൂത്രം വിസർജിച്ചിട്ട് വെള്ളത്തിലേക്ക് ചാടിക്കളഞ്ഞു. അസ്വസ്ഥനായ നായ ചീറ്റി തുമ്മി അലറി മുൻകാലുകൾ ഒന്നുകൊണ്ട് മോന്ത തുടച്ചു. ഭയങ്കരമായ പേമാരി വീണ്ടും ആരംഭിച്ചു. കൂനി കൂടി കുത്തിയിരുന്ന് ആ പട്ടി അത് സഹിച്ചു. അതിൻ്റെ യജമാനൻ അമ്പലപ്പുഴ പറ്റിക്കഴിഞ്ഞു. രാത്രിയായി. ഉഗ്രനായ ഒരു മുതല ജലത്തിൽ പകുതിയാണ്ട് കിടക്കുന്ന ആ കുടിലിനെ ഉരസിക്കൊണ്ട് മന്ദമന്ദ ഒഴുകിപ്പോയി. ഭയാക്രാന്തനായി വാൾ താഴ്ത്തിക്കൊണ്ട് നായ കുരച്ചു. മുതല യാതൊന്നും അറിയാത്ത ഭാവത്തിൽ അങ്ങൊഴുകിപ്പോയി. മുകളെടുപ്പിൽ കുത്തിയിരുന്ന് ആ മൃഗം കാർമേഘാവൃതമായ അന്ധകാര ഭീകരമായ അന്തരീക്ഷത്തിൽ നോക്കി മൂങ്ങി. ആ നായയുടെ ദീനരോദനം അതിദൂര പ്രദേശങ്ങളിലെത്തി. അനുകമ്പാതുരനായ വായു ഭഗവാൻ അതിനെയും വഹിച്ചുകൊണ്ട് പറഞ്ഞു. വീട്ടുകാവിലേറ്റിട്ടുള്ള ചില ഹൃദയാലുക്കൾ അയ്യോ പുരപ്പുറത്തിരുന്ന് പട്ടി മൂങ്ങുന്നു എന്ന് പറഞ്ഞു കാണും. കടൽപ്പുറത്ത് അതിൻ്റെ യജമാനൻ ഇപ്പോൾ അത്താഴ ഉണ്ണുകയാവും. പതിവനുസരിച്ച് ഊണ് കഴിയുമ്പോൾ ഇന്നും ഒരുള്ള ചോറവൻ അതിനൊട്ടുമായിരിക്കും. അത്യുച്ചത്തിൽ ഇടവിടാതെ കുറേ നേരം ആ പട്ടി പോങ്ങി. ശബ്ദം താണു, നിശബ്ദമായി. വടക്കങ്ങ് ഒരു വീട്ടിലിരുന്ന് വീട്ടുകാവൽക്കാരൻ രാമായണം വായിക്കുന്നു. അത് ശ്രദ്ധിക്കുമ്പോലെ നിശബ്ദനായി പട്ടി വടക്കോട്ട് നോക്കി നിന്നു. ആ ജീവി തൊണ്ട പൊട്ടുമാറി രണ്ടാമതും കുറച്ചു നേരം മൂങ്ങി. മുകളെടുപ്പിൽ ചേന്നൻ്റെ പട്ടി കയറിക്കിടന്നു. ഘനമായി അത് ശ്വാസോച്ഛ്വാസം ചെയ്തു. ഇടയ്ക്കിടെ എന്തോ നിരാശനായി പിറവിറക്കുന്നുണ്ട്. പ്രഭാതമായി. താണസ്വരത്തിൽ അത് മൂങ്ങിത്തുടങ്ങി. ഹൃദയദ്രവീകരണ സമർത്ഥമായ ഒരു രാഗം വിസ്തരിച്ചു തുടങ്ങി. തവളകൾ അതിനെ തുറച്ചു നോക്കി. ജലപ്പരപ്പിൽ നിന്ന് ഉയർന്നു കാണുന്ന ആ ഓലക്കെട്ടുകളെല്ലാം അവൻ ആശയോടെ ദൃഷ്ടിവെച്ചു. എല്ലാം വിജനമാണ്. ഒരിടത്തും തീ പുകയുന്നില്ല. ശരീരത്തിൽ കടിച്ചു സൂയിക്കുന്ന ഈച്ചകളെ പട്ടി കടിച്ചു കുറിക്കും. അല്പനേരം സൂര്യൻ തെളിഞ്ഞു. ആ ഇളവയിലിൽ അവൻ കിടന്ന് മയങ്ങി. കാറ് കയറി സൂര്യൻ മറഞ്ഞു കഴിഞ്ഞപ്പോൾ നാടെല്ലാം ഇരുണ്ടു. കാറ്റലകളെ ഇളക്കി ജലപ്പരപ്പ് കൂടി ജന്തുക്കളുടെ ശവശരീരങ്ങൾ ഒഴുകിപ്പോകുന്നു. ഓളത്തിലിളകി കുതിച്ചൊഴുകുന്നു. സ്വച്ഛന്ദം അവയെങ്ങ് സഞ്ചരിക്കുന്നു. ഭയപ്പെടാതെ നടക്കുന്നു. അതിനെയെല്ലാം അവൻ കൊതിയോടെ നോക്കി. നായ മുറുമുറുത്തുകൊണ്ടിരുന്നു. അങ്ങകലെ ഒരു ചെറുവള്ളം ദുരിതഗതിയിൽ പോകുന്നു. അവൻ എഴുന്നേറ്റ് നിന്ന് വാലാട്ടി ആ വഞ്ചിയുടെ ഗതിയെ സൂക്ഷിച്ചു. അതങ്ങ് തൈക്കൂട്ടത്തിൽ മറഞ്ഞു. മഴ ചാറിത്തുടങ്ങി. പിൻകാലുകൾ മടക്കി മുൻകാലുകൾ നിലത്തൂന്നി കൊത്തിയിരുന്ന് ആ നായ് നാലുപാട് നോക്കി. അവൻ്റെ കണ്ണുകളിൽ ആരെയും കരയിക്കുന്ന നിസ്സഹായ സ്ഥിതി പ്രതിഫലിച്ചിരുന്നു. അകലെയുള്ള വൃക്ഷക്കൊമ്പിൽ നിന്നും ഒരു കാകൻ പറന്നു വന്ന് ഒരു ഊക്കൻ പോത്തിൻ്റെ അഴുകി ഒഴുകുന്ന ശരീരത്തിൽ വീണു. ചേന്നൻ്റെ പട്ടി കൊതിയോടെ കുരക്കവി കാക്ക ആരെയും കൂസാതെ മാംസം കൊത്തി വലിച്ചു തിന്നു. മലവെള്ളത്തിൽപ്പെട്ട് ഒഴുകി വരുന്ന ഒരു എറുമ്പിൻ കൂട് ആർപ്പുറപ്പുറത്തടിഞ്ഞു. അവ രക്ഷപ്പെട്ടു. ഭോജ്യസാധനമെന്ന് നണ്ണിയാവാം നമ്മുടെ നായ് അവയ്ക്ക് ഉമ്മ കൊടുത്തു. ചീറ്റുത്തുമ്മി അതിൻ്റെ മൃദുലമായ മോന്ത ചുമന്ന് തടിച്ചു. ഉച്ചതിരിഞ്ഞ് ചെറുവള്ളത്തിൽ രണ്ടുപേർ അവഴി വന്നു. പട്ടി നന്ദിയോടെ കുരച്ചു വാലാട്ടി എന്തൊക്കെയോ മനുഷ്യഭാഷയുടെ അടുപ്പമുള്ള ഭാഷയെ പറഞ്ഞു. അത് ജലത്തിലിറങ്ങി വള്ളത്തിൽ ചാടാൻ തയ്യാറായി നിന്നു. ദൈവം ഒരു പട്ടി നിൽക്കുന്നു, ഒരുവൻ പറഞ്ഞു. അയാളുടെ അനുകമ്പ മനസ്സിലാക്കിയിട്ടെന്ന പോലെ നന്ദി സൂചകമായി അതൊന്ന് മൂങ്ങി. അവിടെ ഇരിക്കട്ടെ, മറ്റേയാൾ പറഞ്ഞു. വള്ളം അങ്ങ് അകലെയായി. ഒന്നുകൂടി പട്ടി മൂങ്ങി. വള്ളക്കാരിൽ ഒരുവൻ തിരിഞ്ഞു നോക്കി. പരീക്ഷണവും ഹൃദയസ്പൃക്കുമായ ആ ദീനരോധനം കാറ്റിൽ ലയിച്ചു. കുറെ പച്ചവെള്ളം നക്കി കുടിച്ചു. ആ സാധമൃഗം ഒരിക്കൽ കൂടി പറന്നു പോകുന്ന പറവകളെ നോക്കി. അലകളിൽ കൂടി ഇളക്കി കളിച്ച് ഒരു നീർക്കൂലി പാഞ്ഞെടുത്തു. നായ് ചാടി പുരപ്പുറത്ത് കയറി. ചേന്നനും കുടുംബവും പുറത്തിറങ്ങിയ പഴുതിൽ കൂടി ആ നീർക്കൂലി അകത്തേക്കിഴിഞ്ഞു. പട്ടി ദ്വാരത്തിൽ കൂടി അകത്തേക്കെത്തി നോക്കി. ക്രൂരനായി തീർന്ന് അത് കുരച്ചു തുടങ്ങി. പിന്നീട് നായ് പെറുപിറുത്തു. രാത്രിയായി. ഭയങ്കരമായ കൊടുങ്കാറ്റും മഴയും തുടങ്ങി. മേൽക്കൂര അലയടിയേറ്റ് ആടി ഉലയുന്നു. രണ്ട് പ്രാവശ്യം ആ നായ് ഉരുണ്ട് താഴത്ത് വീഴാൻ തുടങ്ങി. ഒരു നീണ്ട തല ജലത്തിനു മീതി ഉയർന്നു. അതൊരു മുതലയാണ്. പട്ടി പ്രാണവേദനയോടെ കുരയ്ക്കാൻ തുടങ്ങി. അടുത്ത് കോഴികൾ കൂട്ടം കരയുന്ന ശബ്ദം കേൾക്കായി. കള്ളന്മാരെല്ലാം കുലവെട്ടാനായിട്ട് അവിടെയൊക്കെ നടക്കുന്നു. പട്ടി മുന്നോട്ടൊരു ചാട്ടം ചാടി. വാടയിൽ കയറിയവൻ ഉരുണ്ട് പിടിച്ച് വെള്ളത്തിൽ വീണു. മറ്റയാൾ അവനെ പിടിച്ച് വള്ളത്തിൽ കയറ്റി. പട്ടി ഈ സമയം കൊണ്ട് നീന്തി പുരപ്പുറത്തെത്തി. ശരീരം കുടഞ്ഞ് കോപിഷ്ടനായി കുര തുടർന്നു. നിനക്ക് വെച്ചിരിക്കുന്നടാ, തൊണ്ട തകരുമാറ് കുരയ്ക്കുന്ന പട്ടിയോട് അവർ പറഞ്ഞു. പിന്നീട് അവർ വൈക്കോൽ മുഴുവൻ വള്ളത്തിൽ കയറ്റി. അവസാനത്തിൽ ഒരുവൻ പുരപ്പുറത്തേക്ക് കയറി അവൻ്റെ കാലിൽ പട്ടി ഒരു കടിയും കൊടുത്തു. ഒരു വാനിറയ മാംസം ആ പട്ടിക്ക് കിട്ടി. അയാൾ അയ്യോ എന്ന് പറഞ്ഞുകൊണ്ട് ചാടി വള്ളത്തിൽ കയറി. വള്ളത്തിൽ നിന്ന് അയാൾ കഴുക്കോൽ വെച്ച് പട്ടിയുടെ പള്ളക്കടിച്ചു. ഒട്ടധിക നേരം കഴിഞ്ഞ പട്ടി വള്ളം പോയ സ്ഥലം നോക്കി ഉഗ്രമായി കുരച്ചു. പാതിരയോടടുത്തു ഒരു വലിയ ചത്ത പശു ഒഴുകി വന്നു. പുഴയിലടിഞ്ഞു. പട്ടി മുകളെടുപ്പിൽ നിന്നത് നോക്കി നിൽക്കുകയാണ്. താഴത്തേക്ക് ഇറങ്ങിയില്ല. ആ ശവശരീരം മന്ദമന്ദം മാറുന്നു. പട്ടി മുറുമുറുത്തു. ഓല മാന്തിക്കേറി വാലാട്ടി പിടികിട്ടാത്ത മട്ടിൽ അല്പം അകലാൻ തുടങ്ങിയപ്പോൾ അത് തൃപ്തിയോടെ മനസ്സിലാക്കി അതിനിഷ്ടം പോലെ ആഹാരം കിട്ടുന്നു. കൊടിയ വിശപ്പിന് വേണ്ടിയുള്ള ആഹാരം. ഹേയ്, ഒരടി. പട്ടിയെ കാണാനില്ല. ഒന്ന് കുതിച്ചു താനിട്ട് പശു അങ്ങ് അകന്ന് ഒഴുകിപ്പോയി. അപ്പോൾ മുതൽ കൊടുങ്കാറ്റിൻ്റെ അലർച്ചയും തവളകളുടെ തുടിപ്പും അലയുടെ ശബ്ദവും അല്ലാതെ ഒന്നും കേൾപ്പാനില്ല. അവിടെയൊക്കെ നിശബ്ദം. ഹൃദയമുള്ള വീട്ടുകാവൽക്കാരൻ പട്ടിയുടെ നിസ്സഹായ സ്ഥിതി വെളിപ്പെടുന്ന മോങ്ങൽ പിന്നീട് കേട്ടിട്ടില്ല. അഴുകിച്ചിഞ്ഞ ശവശരീരങ്ങൾ ആ ജലപ്പരപ്പിൽ അവിടെ ഇവിടെ ഒഴുകിപ്പോയി. കാക്ക ചിലത് അതിലിരുന്ന് കൊത്തിത്തിന്നുന്നുണ്ട്. അതിൻ്റെ സ്വൈരതയെ ഒരു ശബ്ദവും ഭഞ്ജിച്ചില്ല. കള്ളന്മാർക്കും അവരുടെ വൃത്തിക്കും വിഘാതമുണ്ടായില്ല. എല്ലാം ശൂന്യം. അല്പസമയം കഴിഞ്ഞപ്പോൾ ആ കുടിൽ നിലത്ത് വീണു. വെള്ളത്തിലാണ്ടു. അനന്തമായ ആ ജലപ്പരപ്പിൽ ഒന്നും ഉയർന്നു കാണുവാനില്ല. യജമാനന്റെ ഗൃഹത്തെ മരണം വരെ ആ സാമിഭക്തിയുള്ള മൃഗം കാത്തു. അവൻ പോയി. അവന് വേണ്ടി എന്നോണം ആ കുടിൽ അവനെ മുതലപിടിക്കുന്നത് വരെ ജലത്തിന് മീതെ ഉയർന്നു നിന്നു. അത് താണു. പൂർണ്ണമായി ജലത്തിൽ താണു. വെള്ളമിറക്കം തുടങ്ങി. ചേന്നൻ നീന്തിത്തുടിച്ച് പട്ടിയെ അന്വേഷിച്ച് കുട്ടിലേക്ക് വരികയാണ്. ഒരു തെങ്ങിൻ ചുവട്ടിൽ പട്ടിയുടെ ശവശരീരം അടിഞ്ഞു കിടക്കുന്നു. ഓളങ്ങൾ അതിനെ മെല്ലെ ചലിപ്പിക്കുന്നുണ്ട്. പെരുവിരൽ കൊണ്ട് ചേന്നൻ അതിനെ തിരിച്ചു മറിച്ചു വിട്ടു നോക്കി. അതവൻ്റെ പട്ടിയാണെന്ന് സംശയം തോന്നി. ഒരു ചെവി മുറിഞ്ഞിരിക്കുന്നു. തൊലി അഴുകിപ്പോയതിനാൽ നിറം എന്തെന്നറിഞ്ഞുകൂടാ.
1: കുളത്തിൽ എന്ന കഥയാണ് ഇന്നത്തെ കഥ പറയുന്ന നേരത്തിൽ പ്രക്ഷേപണം ചെയ്തത്. എല്ലാ റേഡിയോ ബെൻസിയർ ശ്രോതാക്കൾക്കും നന്ദിയോടെ ആശംസകളോടെ RS രാജീവ്.
2: എഞ്ചിനീയറിംഗ് കോളേജിന്റെയും കൊല്ലം ജില്ലാ പഞ്ചായത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ
3: സൗജന്യ കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് ഓപ്ഷൻ ഫെസിലിറ്റേഷൻ സെന്റർ.
2: സ്ഥലം കൊല്ലം ജില്ലാ പഞ്ചായത്ത് ഹാൾ.
3: കൂടുതൽ വിവരങ്ങൾക്ക് 9447778985 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.

0: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: വിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: പെരുമൺ എഞ്ചിനീയറിംഗ് കോളേജിന്റെയും ഇളമ്പളൂർ ഗ്രാമപഞ്ചായത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ
5: സൗജന്യ കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് ഓപ്ഷൻ ഫെസിലിറ്റേഷൻ സെന്റർ.
4: സ്ഥലം ഇളമ്പളൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസ്.
5: കൂടുതൽ വിവരങ്ങൾക്ക് 9444778985 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.

0: ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായ് കാറുകളുടെ സർവീസിങ്ങിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കട്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്ററിൽ സർവീസിങ്ങിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന മൂന്ന് ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കട്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010.
1: പെരുമണ് എഞ്ചിനീയറിംഗ് കോളേജിന്റെയും കരുനാഗപ്പള്ളി മുനിസിപ്പാലിറ്റിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ
2: സൗജന്യ കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് ഓപ്ഷൻ ഫെസിലിറ്റേഷൻ സെന്റർ.
1: സ്ഥലം കരുനാഗപ്പള്ളി മുനിസിപ്പാലിറ്റി ഓഫീസ്.
2: കൂടുതൽ വിവരങ്ങൾക്ക് 9745390261 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.

0: ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
1: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
0: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ്, ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
1: ഞങ്ങളുടെ പ്രത്യേകതകൾ:
0: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
1: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
0: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
1: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
0: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
1: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
0: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്നു തന്നെ സന്ദർശിക്കൂ
1: ബിഷപ്പ് ബെൻസിഗർ.

ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കറ്റ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്ററിൽ സർവീസിങ്ങിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന 3 ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ

പ്രൈസ് ഹുണ്ടായിൽ നിന്നും ജൂലൈ 20-നകം ഒരു പുതുപുത്തൻ ഹുണ്ടായി കാർ സ്വന്തമാക്കൂ. ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടൂ. ചുങ്കത്ത് പ്രൈസ് ഹുണ്ടായി, കൊല്ലം, കരുനാഗപ്പള്ളി, നിലമേൽ. ഫോൺ 8714624012.

0: ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായി കാറുകളുടെ സർവീസിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കത്ത് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്ററിൽ സർവീസിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന 3 ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കത്ത് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010.
1: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
1: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ. വിലോ 999.
4: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: കൊല്ല സുപ്രീം സ്വർണമെങ്കിൽ കള്ളന്മാരോ കെട്ട് കെട്ട്.
6: കൊല്ലം സുപ്രീം 1 gram ഡിസൈനർ ജ്വല്ലറി, ട്രിവാൻഡ്രം, കൊല്ലം, എറണാകുളം, ആലപ്പി ആൻഡ് കാലിക്കറ്റ്.
7: മിണ്ടിയും പറഞ്ഞു തൽസമയ ഫോൺ ഇൻ പ്രോഗ്രാം.
8: ഈ ആഴ്ചത്തെ മിണ്ടിയും പറഞ്ഞു ചർച്ച ചെയ്യുന്നു സ്വകാര്യ ബസ് പണിമുടക്ക് ആവശ്യമോ? വിളിക്കേണ്ട സമയം തിങ്കളാഴ്ച രാവിലെ 10 മുതൽ 11 വരെ. വിളിക്കേണ്ട നമ്പർ 0474293111. മിണ്ടിയും പറഞ്ഞും എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 10 മുതൽ 11 വരെ. മിണ്ടിയും പറഞ്ഞും ശ്രോതാക്കളോടൊപ്പം ശ്രീലക്ഷ്മി MS.

റേഡിയോ ബെൻസിഗറിൽ ശ്രോതാക്കൾക്കായി തത്സമയ ഫോണിൻ പ്രോഗ്രാം ഫൺ ഫ്യൂഷൻ. ഒറ്റ ചോദ്യം 7 സെക്കൻഡിൽ ഉത്തരം പറയാൻ നിങ്ങൾ റെഡിയാണോ? എങ്കിൽ വിളിക്കൂ ഫൺ ഫ്യൂഷനിലേക്ക് തിങ്കളാഴ്ച രാവിലെ 11:15 മുതൽ. രസകരമായ ചോദ്യങ്ങളുമായി രേഷ്മ. വിളിക്കേണ്ട നമ്പർ 0474293.

0: ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
1: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
0: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
1: ഞങ്ങളുടെ പ്രത്യേകതകൾ:
0: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
1: മനസ്സിനും ശരീരം

0: പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
1: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: വിലോ 999.
2: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിക്കർ 107.8 അറിയിപ്പുകളിലേക്ക് സ്വാഗതം. ഞാൻ ശ്രീലക്ഷ്മി എം എസ്. കരിക്കോട് ടി കെ എം സ്കൂൾ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജിയിൽ പ്രവേശന പരീക്ഷാ പരിശീലനം കൂടി ഉൾപ്പെടുത്തിയുള്ള സ്റ്റേറ്റ് സിലബസ് പ്ലസ് വൺ സയൻസ് ഇന്റഗ്രേറ്റഡ് ബാച്ചിൽ ഒഴിവുള്ള സീറ്റുകളിൽ അഡ്മിഷൻ ആരംഭിച്ചു. ഋഷികേഷ് ആർട്ട് ഗാലറി സംഘടിപ്പിക്കുന്ന ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഋഷികേഷ് പെയിന്റിംഗ് എക്സിബിഷൻ 3rd edition ഉദ്ഘാടനം നാളെ വൈകിട്ട് 4 PM കൊല്ലം ഋഷികേഷ് ആർട്ട് ഗാലറിയിൽ നടക്കുന്ന ചടങ്ങിൽ കളക്ടർ ആനി ജൂല തോമസ് നിർവഹിക്കും. പരിപാടിയുടെ ഭാഗമായി 5:30 നിറവ് ക്രിയേഷൻസ് അവതരിപ്പിക്കുന്ന ഏകപാത്ര നാടകം കറുത്ത ബൊമ്മക്കുട്ടി അവതരിപ്പിക്കും. ഓപ്പറേഷൻ ഭക്ഷ്യ സുരക്ഷയുടെ ഭാഗമായി വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയിൽ ജില്ലയിൽ പല റേഷൻ കടകളിലും ഗോഡൌണുകളിലും ക്രമക്കേടുകൾ നടന്നതായി കണ്ടെത്തിയ സാഹചര്യത്തിൽ പൊതുജനങ്ങളുടെ ശ്രദ്ധയിൽ അഴിമതി സംബന്ധിച്ച വിവരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ വിജിലൻസിന്റെ ടോൾ ഫ്രീ നമ്പറായ 1064 മറ്റൊരു നമ്പർ 8592900900 എന്ന നമ്പറിലോ അറിയിക്കാവുന്നതാണ്. മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് 2026-27 അധ്യയന വർഷത്തെ മെഡിക്കൽ, സിവിൽ സർവീസ്, IIT, NIT പരീക്ഷാ പരിശീലനം നൽകുന്നു. അർഹരായ വിദ്യാർത്ഥികൾ അപേക്ഷകൾ നിശ്ചിത മാതൃകയിൽ ജൂലൈ 15 ജില്ലാ ഓഫീസുകളിൽ നൽകണം. ആർക്കിടെക്ചർ കോഴ്സിലേക്കുള്ള പ്രവേശനത്തിന് ഓൺലൈനായി അപേക്ഷ സമർപ്പിച്ചവർക്ക് അപേക്ഷയിൽ ന്യൂനതകൾ പരിഹരിക്കുന്നതിന് 30-5 അവസരം. കൂടുതൽ വിവരങ്ങൾക്ക് പ്രവേശന പരീക്ഷാ കമ്മീഷണറുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. ജില്ലയിൽ ടിപ്പർ ലോറികളുടെയും ടിപ്പിംഗ് മെക്കാനിസം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന മറ്റു വാഹനങ്ങളുടെയും ഗതാഗത സമയക്രമം പുതുക്കി നിശ്ചയിച്ചതായി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർപേഴ്സൺ കൂടിയായ ജില്ലാ കളക്ടർ അറിയിച്ചു. പുതുക്കിയ ക്രമീകരണമനുസരിച്ച് രാവിലെ 7:30 മുതൽ 9:30 വൈകുന്നേരം 3:30 മുതൽ 4:30 ഈ വാഹനങ്ങൾക്ക് റോഡിൽ ഇറങ്ങുന്നതിന് നിയന്ത്രണമുണ്ടാകും. നീലേശ്വരത്തുണ്ടായ ടിപ്പർ ലോറി അപകടത്തിന്റെ പശ്ചാത്തലത്തിലാണ് പൊതുജനങ്ങളുടെയും വിദ്യാർത്ഥികളുടെയും സുരക്ഷ മുൻനിർത്തി സമയക്രമം പുനഃക്രമീകരിച്ച് ഉത്തരവിറക്കിയത്. സെൻസസ് 2027 ബന്ധപ്പെട്ട് വ്യക്തികൾക്ക് സ്വയം വിവരങ്ങൾ നൽകാവുന്ന സെൽഫ് എന്യൂമറേഷൻ പ്രക്രിയയിലും ഭാഗമായി 30 June സെൽഫ് എന്യൂമറേഷൻ നടത്താം. വിവരങ്ങൾ നൽകേണ്ടത് നിയമപരമായ ഉത്തരവാദിത്തമാണെന്നും സത്യസന്ധമായും സുതാര്യമായും വിവരങ്ങൾ നൽകി കൂടുതൽ പേർ പ്രക്രിയയിൽ പങ്കാളികളാകണമെന്നും ജില്ലാ കളക്ടർ ഓർമ്മിപ്പിച്ചു. സെൻസസ് ഡയറക്ടറേറ്റിന്റെ പോർട്ടൽ മുഖേന സെൽഫ് എന്യൂമറേഷൻ നടത്താനാകും. 34 മറുപടി നൽകേണ്ടത്. 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ പ്രക്രിയ പൂർത്തിയാക്കാം. പോർട്ടലിൽ സംസ്ഥാനം തിരഞ്ഞെടുത്ത ശേഷം കുടുംബനാഥന്റെ പേരും മൊബൈൽ നമ്പറും നൽകി രജിസ്റ്റർ ചെയ്യാം. ഒരു കുടുംബത്തിന് ഒരു മൊബൈൽ നമ്പർ മാത്രമാണ് ഉപയോഗിക്കാനാകുക. മറുപടികളെല്ലാം നൽകിക്കഴിഞ്ഞാൽ ലഭിക്കുന്ന സെൽഫ് എന്യൂമറേഷൻ ID സെൻസസ് ഉദ്യോഗസ്ഥർ വീട്ടിലെത്തുമ്പോൾ കൈമാറാം. വിവരങ്ങൾ ഡിജിറ്റലായി സൂക്ഷിക്കാം. കരുനാഗപ്പള്ളി മോഡൽ പോളിടെക്നിക് കോളേജിൽ ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ, ഡിപ്ലോമ, എഞ്ചിനീയറിംഗ് കോഴ്സുകളിലെ ഒഴിവുള്ള സീറ്റുകളിലെ പ്രവേശനത്തിന് സ്പോട്ട് അഡ്മിഷൻ നടത്തും. +2 സയൻസ്, കമ്പ്യൂട്ടർ, VHSE 2 ITI കഴിഞ്ഞവർ പ്രവേശനത്തിന് കോളേജിലെത്തണം. മുട്ടട ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് സെന്ററിൽ ഡേറ്റ അനലറ്റിക്സ്, ഡേറ്റ സയൻസ് വിത്ത് പൈത്തൺ എന്നിവയിൽ ഇന്റേൺഷിപ്പ് പ്രോഗ്രാമുകൾ നാളെ ആരംഭിക്കും. കൊല്ലം താലൂക്ക് വികസന സമിതി യോഗം July 4 രാവിലെ 10:30 താലൂക്ക് കോൺഫറൻസ് ഹാളിൽ ചേരും. ടൂറിസം വകുപ്പിന്റെ മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടായ കിഡ്സിൽ MBA ട്രാവൽ ആൻഡ് ടൂറിസം ഒഴിവുള്ള സീറ്റുകളിലെ പ്രവേശനത്തിന് ഓൺലൈനായി അപേക്ഷിക്കാം. അംഗീകൃത സർവകലാശാലയിൽ നിന്നും ഏതെങ്കിലും വിഷയത്തിൽ 50% മാർക്കോട് കൂടിയ ബിരുദവും KMAT, CMAT, CAT യോഗ്യതയുള്ളവർക്കും അവസാന വർഷ ബിരുദഫലം കാത്തിരിക്കുന്നവർക്കും അപേക്ഷിക്കാം. വെബ്സൈറ്റ് വഴി അപേക്ഷിച്ച ശേഷം നാളെയും 30 നടക്കുന്ന സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കണം. പബ്ലിക് ലൈബ്രറി ആൻഡ് റിസർച്ച് സെന്റർ July 8 സ്കൂൾ വിദ്യാർത്ഥികൾക്കായി അച്ചാണി കെ രവീന്ദ്രനാഥൻ നായർ സ്മാരക ചിത്രരചനയും കാരിക്കേച്ചർ മത്സരവും സംഘടിപ്പിക്കുന്നു. പബ്ലിക് ലൈബ്രറിയിലെ കൊയിലോൺ ആർട്ട് ഗാലറിയിൽ രാവിലെ 10 നടക്കുന്ന മത്സരത്തിൽ LP, UP, HSS വിഭാഗത്തിലെ കുട്ടികൾക്ക് പങ്കെടുക്കാം. HS വിഭാഗത്തിലെ കുട്ടികൾക്ക് കെ രവീന്ദ്രനാഥൻ നായർ കാരിക്കേച്ചറാണ് വിഷയം. 1, 2, 3 സ്ഥാനം നേടുന്ന കുട്ടികൾക്ക് ക്യാഷ് പ്രൈസും സർട്ടിഫിക്കറ്റും മെഡലും തെരഞ്ഞെടുക്കുന്ന ചിത്രങ്ങൾക്ക് പ്രോത്സാഹന സമ്മാനങ്ങളും പങ്കെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും പങ്കാളിത്ത സർട്ടിഫിക്കറ്റും നൽകും. അന്നേ ദിവസം വൈകിട്ട്

നടത്തുന്ന അനുസ്മരണ സമ്മേളനത്തിലാണ് സമ്മാനങ്ങൾ വിതരണം ചെയ്യുന്നത്. പങ്കെടുക്കുവാൻ താൽപര്യമുള്ളവർ ക്ലാസ് തെളിയിക്കുന്ന സ്കൂൾ ഐഡന്റിറ്റി കാർഡുമായി പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 9497780029. കൊട്ടാരക്കര അവണൂർ സഹകരണ പരിശീലന കോളേജിൽ ഹയർ ഡിപ്ലോമ ഇൻ കോഓപ്പറേഷൻ ആൻഡ് ബിസിനസ് മാനേജ്മെന്റ് കോഴ്സിലേക്ക് ജൂലൈ 15 വരെ അപേക്ഷ സമർപ്പിക്കാം. കർമ്മല റാണി ട്രെയിനിംഗ് കോളേജിൽ 2026-27 അധ്യയന വർഷം ബിഎഡ് കോഴ്സുകളിലേക്ക് ലാറ്റിൻ കാത്തലിക് കമ്മ്യൂണിറ്റി കോട്ടയം അപേക്ഷിക്കുന്ന വിദ്യാർത്ഥികൾ കേരള സർവകലാശാലയുടെ അഡ്മിഷൻ പോർട്ടലിൽ രജിസ്ട്രേഷൻ പൂർത്തിയാക്കണം. ഓൺലൈൻ അപേക്ഷയുടെ പ്രിന്റ് ഔട്ട് രേഖകൾ സഹിതം കോളേജിൽ സമർപ്പിക്കണം. കേരള സർവകലാശാല അറബി വിഭാഗം നടത്തിവരുന്ന അറബിക് ടൈപ്പിംഗ് കോഴ്സിലേക്ക് സീറ്റുകൾ ഒഴിവുണ്ട്. സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ സഹിതം 30 മുൻപ് കാര്യവട്ടത്തെ അറബി പഠന വകുപ്പിൽ എത്തണം. മാർ ഇവാനിയസ് കോളേജിൽ 2026-27 അധ്യയന വർഷത്തിൽ ബിരുദ ബിരുദാനന്തര വിഷയങ്ങളിൽ ഒഴിവുകൾ നികത്തുന്നതിന് സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നു. 30-10 ഹാജരാകണം. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇടിമിന്നലിനും ശക്തമായ കാറ്റും പ്രതീക്ഷിക്കാം. ഇതോടുകൂടി അറിയിപ്പുകൾ സമാപിക്കുന്നു. നമസ്കാരം.

0: റാണി, നമ്മൾ ഇപ്പൊ തന്നെ ലേറ്റ് ആയി, ഒന്ന് വേഗം വന്നേ.
1: ഞാൻ ഇപ്പൊ വരാം, ഇതൊന്ന് രജിസ്റ്റർ ചെയ്തോട്ടെ.
0: രജിസ്റ്റർ ചെയ്യാനോ, എന്താ കാര്യം?
1: ആഹാ, അപ്പൊ നീ ഒന്നും അറിഞ്ഞില്ലേ, സോൾസ് ഓഫ് കൊല്ലം റണ്ണേഴ്സ് ക്ലബ് DBM മാരത്തോണിന്റെ 5th എഡിഷൻ കിംസ് ഹെൽത്ത് DBM 2026 എന്ന പേരിൽ ഈ വരുന്ന July 12th ആശ്രമത്തിൽ വെച്ച് നടത്തുകയാണ്. സമൂഹത്തിൽ കൂടി വരുന്ന ആത്മഹത്യാ പ്രവണതക്കെതിരെ എറൈസ് എവേക്ക് അലൈൻ യുവർ മൈൻഡ് എന്നതാണ് ഈ വർഷത്തെ സ്ലോഗൻ.
0: കൊള്ളാലും, എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്?
1: അത് ഈസി അല്ലേ? www.dbmkollam.com എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ മതി. അപ്പൊ ഞാൻ ചെയ്തു കഴിഞ്ഞു, പോവാം.
0: നിക്കി നിക്കി, എന്നാ പിന്നെ ഞാനും കൂടെ രജിസ്റ്റർ ചെയ്യട്ടെ.
2: കൂടുതൽ വിവരങ്ങൾക്ക് 9074 9631 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.

0: ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായി കാറുകളുടെ സർവീസിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കത്ത് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്ററിൽ സർവീസിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന 3 ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കത്ത് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010.
1: ഇപ്പോൾ വേർഡ് ഓഫ് ദി ഡേ, എ പ്രോഗ്രാം ടു എൻറിച്ച് യുവർ ഇംഗ്ലീഷ് വൊക്കാബുലറി, പ്രസന്റഡ് ബൈ ഡോക്ടർ തോമസ് വില്യം ആൻഡ് നിമിഷ ബിജു ജോൺ.
2: ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വേർഡ് ഓഫ് ദി ഡേ. ടുഡേസ് വേർഡ് ഈസ്
3: ഫാക്ടീഷ്യസ്. Factitious.
2: Factitious is spelled as F A C T I T I O U S.
3: This is an adjective and means created by humans, artificial or counterfeited, fabricated. മലയാളത്തിൽ കൃത്രിമമായ, സ്വാഭാവികമല്ലാത്ത, അയഥാർത്ഥമായ, വ്യാജമായ എന്നൊക്കെ അർത്ഥം.
2: താങ്ക് യു ഓൾ.
4: റേഡിയോ ബെൻസിഗർ 107.8 ഹൃദയങ്ങളിൽ നിന്ന്

0: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: വിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

ചുങ്കത്ത് പ്രൈസ് ഹുണ്ടായിൽ നിന്നും ജൂലൈ 20-നകം ഒരു പുതുപുത്തൻ ഹുണ്ടായി കാർ സ്വന്തമാക്കൂ. ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടൂ. ചുങ്കത്ത് പ്രൈസ് ഹുണ്ടായി, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഫോൺ 8714624012.

തലമുടി തെക്കൻ കാറ്റിൽ തച്ചി തച്ചി തലമുടി നോന്ന് ചച്ചിരിക്കാൻ മരിക്ക.

0: காஞ்சிபுரம் பனாரசி டெய்லி வேர் சாரிகள், குர்தா, கிட்ஸ் வேர், சுடிதார் மெட்டீரியல், வெஸ்டர்ன் வேர், மென்ஸ் வேர், விலோ 999,
1: ஜோலி சில்ஸ், கொல்லம், திருவள்ளா, கோட்டயம், அங்கமாலி.
2: கம்யூனிட்டி ரேடியோ பென்சிகரில் இப்போ தீரத்வனி அவதரணம், ரினீஷ் ஆண்டனி. சப்தமிஸ்ரணம் சிவப்பிரியன். അനന്തമായ കടൽപ്പരപ്പിലേക്ക് കണ്ണെറിഞ്ഞ് തിരമാലകളുടെ താളത്തിനൊത്ത് ജീവിതം തുഴയുന്നവർ, കൊല്ലത്തിന്റെ തീരങ്ങളിൽ ഉപ്പും കരുത്തും ചേർത്ത് ചരിത്രമെഴുതിയവർ, അഷ്ടമുടിക്കായലും അറബിക്കടലും സംഗമിക്കുന്ന ഈ മണ്ണിൽ കടലിനെ ദൈവമായും ജീവിതമായും കാണുന്ന നമ്മുടെ മത്സ്യത്തൊഴിലാളി സഹോദരങ്ങൾക്കായി സമർപ്പിക്കുന്ന തീരധ്വനിയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നീലക്കടലിന്റെ ആഴങ്ങളിൽ നിന്നും അവർ കൊണ്ടുവരുന്ന ഓരോ വിഭവത്തിനും പിന്നിൽ അതിജീവനത്തിന്റെ വലിയൊരു പോരാട്ടമുണ്ട്. കാറ്റും കോളുമായാലും കടലമ്മ കൈവിടില്ലെന്ന ഉറച്ച വിശ്വാസമാണ് അവരുടെ കരുത്ത്. ആ കരുത്തിന്റെയും കഠിനാധ്വാനത്തിന്റെയും കഥകളാണ് ഇന്ന് ഈ പരിപാടിയിലൂടെ ഞങ്ങൾ പങ്കുവയ്ക്കുന്നത്. നമ്മുടെ തീരദേശത്തിന്റെ ഹൃദയമിടിപ്പുകളിലേക്ക് നമുക്ക് കാതോർക്കാം.
3: എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ നിൽക്കുന്നത് സെന്റ് ജോസഫ് ചർച്ച് കൊച്ചുതുരുത്തിലാണ്. അപ്പൊ ഇവിടെ ഏറ്റവും കൂടുതൽ കായൽ മത്സ്യത്തൊഴിലാളി തന്നെയാണ്. അപ്പൊ അവിടുത്തെ പള്ളിയിൽ കുർബാന കഴിഞ്ഞ സമയത്താണ് നമ്മൾ വന്നിരിക്കുന്നത്. നമ്മുടെ ഇടവകകാരി അച്ഛനുണ്ട്. അച്ഛൻ നമുക്ക് നേരിട്ട് പരിചയപ്പെടാം, ബാക്കി കാര്യങ്ങളൊക്കെ അച്ഛൻ പറയുന്നതായിരിക്കും. അച്ഛൻ
4: പറഞ്ഞോളൂ. ഞാൻ ഫാദർ ജോസ് ലാസർ, കൊച്ചുതുരുത്ത് സെന്റ് ജോസഫ് ചർച്ചിന്റെ ഇടവകകാരിയായിട്ട് ഞാൻ 2 മാസമായുള്ളൂ. അത് കൊല്ലം രൂപതയുടെ ഒരു പള്ളിയാണ്. കൊച്ചുതുരുത്ത് 44 കുടുംബങ്ങളുണ്ട്. എല്ലാവരും തന്നെ മത്സ്യത്തൊഴിലാളികളാണ്. ഇപ്പൊ മഴയുടെ സീസണാണ്, മഴ നനഞ്ഞാണ് കുർബാനയ്ക്ക് വന്നത് തന്നെ. ഇപ്പൊ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഇവിടെ കുട്ടികൾ സ്കൂളിൽ പഠിക്കാനായിട്ട് പോകുമ്പം ജൂൺ മാസമാണ്. അപ്പൊ മഴ നനഞ്ഞുകൊണ്ടാണ് ഇപ്പൊ മാതാപിതാക്കൾക്ക് ഏറ്റവും കൂടുതൽ പേടിയാണ് ഇങ്ങനെ കുട്ടികളെ സ്കൂളിലേക്ക് അയക്കാൻ തന്നെ. കാറ്റും മഴയൊക്കെ ഉള്ള സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ഇന്ന് വളരെ സന്തോഷമുള്ള ദിവസമാണ്. നമ്മുടെ കുട്ടികൾ എസ് എൽ സി എഴുതിയ 7 കുട്ടികൾ വളരെ നല്ല ശതമാനം മാർക്കോട് കൂടി പാസ്സായി. അതോടൊപ്പം തന്നെ ഇന്ന് മതബോധന വർഷാരംഭമാണ്. നമ്മുടെ മതാധ്യാപകര് പുറകിൽ നിൽപ്പുണ്ട്. അപ്പൊ അവര് വളരെ നന്നായിട്ടാണ് ഇവിടെ അവര് പ്രവർത്തിക്കുന്നത്. 44 കുടുംബങ്ങളെ ഉള്ളെങ്കിലും ഇതിന്റെ കാര്യങ്ങളൊക്കെ വളരെ നന്നായിട്ട് ഇവർ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് കുട്ടികളുടെ കാര്യങ്ങൾ വളരെ ശ്രദ്ധ കൊടുക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ VBSഉം അങ്ങനെയുള്ള പ്രോഗ്രാമൊക്കെ ചെയ്തു. അപ്പൊ കുട്ടികളെയും മാതാപിതാക്കളെ നന്നായിട്ട് നോക്കാനുള്ള ഉത്തരവാദിത്തങ്ങളൊക്കെ ഇവർക്കുണ്ട്. അതുപോലെ ഏറ്റവും നല്ലതായിട്ട് ഞാൻ എപ്പോഴും ചിന്തിച്ചിരിക്കുന്നത് നമ്മുടെ കൊയറാണ്. കൊയർ ടീമുകൾ വളരെ നന്നായിട്ട് പാട്ടൊക്കെ പാടുന്നുണ്ട്. ഇവിടെ ഒരു കീബോർഡൊക്കെ വെച്ച് ഞങ്ങൾ പിന്നീട് നന്നായിട്ട് ചെയ്യാമെന്ന് ചിന്തിക്കുന്നു. അപ്പൊ ഇന്ന് തന്നെ ഞങ്ങൾ മഴയത്താണ് ഇവിടെ എത്തിയത്. എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പം വരുന്ന സർക്കാരുകൾ ഞങ്ങൾക്കൊരു പാലം അനുവദിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നേരത്തെ. അപ്പൊ അതിനുവേണ്ടി ഞങ്ങൾ പ്രയത്നിക്കുന്നതായിരിക്കും. ഞങ്ങൾക്കൊരു ഞങ്ങളുടെ ഒരു സ്വപ്നമാണ്, ഈ ഒരു ഇടവക കുടുംബത്തിന്റെ സ്വപ്നമാണ്. ഒരു കാര്യം കൂടെ സൂചിപ്പിക്കാനുള്ളത്, ഈ ഉണ്ടായിരുന്ന പല ഇടവക അംഗങ്ങളും ഇന്ന് പുറത്തേക്ക് പോയിരിക്കുന്നത് ഈ ഒരു ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ്. അപ്പം ഈ ഒരു കുടുംബത്തിൽ നിന്ന് ഇങ്ങനെ ഓരോരുത്തർ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ സാഹചര്യങ്ങൾ അങ്ങനെയൊക്കെയാണ്. അപ്പൊ അതിനുവേണ്ടി എല്ലാവിധ സഹായങ്ങളും രൂപതയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുമെന്നും അതുപോലെ മെത്രാനോട് ഇത് ഞാൻ സൂചിപ്പിക്കുകയും ചെയ്യുന്നു. ഈ അവസരത്തിൽ അറിയിക്കുന്നു.
3: ഏറ്റവും പ്രായമുള്ള ചേട്ടനാണ് നിൽക്കുന്നത്. ചേട്ടന്റെ പേരും ഒന്ന് പരിചയപ്പെടുത്തി.
5: എൻ്റെ പേര് യേശുദാസൻ, എൻ്റെ വീട്ടുപേര് കുട്ടത്രേരസ് എന്ന് പറയും. ആദ്യം ഇവിടെ കൊച്ചുരുത്തലാണ് താമസം. ഇപ്പം ഞങ്ങൾ അക്കരെ പുത്തൻതള്ള താമസിക്കുന്നത്. ഞങ്ങൾ അവിടുന്ന് അവിടെ ഇപ്പം താമസിക്കുന്നത്. അവിടെ നിന്ന് അവർ വരുന്നതിന് വള്ളത്തിലൊക്കെ വരാൻ വലിയ ബുദ്ധിമുട്ടാണ്. ചില സമയത്ത് വള്ളം കിട്ടത്തില്ല, വള്ളം ഇഞ്ചം കടാരി ഞങ്ങൾക്ക് വരാൻ വലിയ ബുദ്ധിമുട്ടാണ്. അങ്ങനെയൊക്കെ വലിയ പ്രയാസങ്ങളുണ്ട്.
3: എന്നിട്ട് കാര്യങ്ങൾ ജോലി എന്താ ജോലി
5: ജോലി ഇപ്പം ഞാൻ ചെറുതായിട്ട് ഈ ലേലത്തിന്
3: പോകുന്നുണ്ട്.
5: മത്സ്യബന്ധനം മത്സ്യബന്ധനം ഒരുപാട് കാലം
3: 10-40 വർഷം
5: പോയിട്ടുണ്ട്.
3: എങ്ങനെയാണ് മത്സ്യബന്ധനത്തിന്റെ രീതികളൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് പറയാം.
5: അത് പണ്ട് ഈ വള്ളം ഈ 4-3 വള്ളങ്ങൾ കൂടിയുള്ള പണികളായിരുന്നു. അത് ഈ അഷ്ടമുടി കായലിലും അവിടെ പോയി 3 വള്ളങ്ങൾ കൂടിയുള്ള പണികളായിരുന്നു. അങ്ങനെ കറികെട്ടി കമ്പ പിടിച്ച് ഭയങ്കര കഷ്ടപ്പെട്ടെടുത്താണ്. ഇപ്പൊ അങ്ങനെ ഇപ്പൊ ആ വള്ളങ്ങളെല്ലാം ഇപ്പൊ കുറവാണ്. ഇപ്പൊ ആകെ ഒരു വള്ളമേ ഉള്ളൂ. ഇപ്പൊ ഇപ്പൊ ഇവിടെ ബാക്കിയെല്ലാം അതെല്ലാം നിർത്തി, ഒരു വള്ളമേ ഉള്ളു.
6: ഇടവകയിലൊരംഗമാണ് ഞങ്ങൾ. പുത്തൻതറയിൽ നിന്ന് ഇവിടെ താമസിച്ചിരുന്നതായിരുന്നു. അസൗകര്യം കൊണ്ട് ഞങ്ങൾ പുത്തൻതറയോട്ട് താമസം മാറി. എന്നാലും ഞങ്ങളുടെ ഇടവകയിലാണ് എല്ലാ ആഴ്ചയിലും ഞങ്ങൾ പള്ളിയിൽ വരാറുള്ളത്. ഇതുപോലുള്ള കാലാവസ്ഥകളിൽ വരാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇവിടെ ഞങ്ങളുടെ എല്ലാവരും മത്സ്യത്തൊഴിലാളികളാണ്.

0: ചീന വലയും അല്ലാതെ ഈ കുവരവള്ളങ്ങളുമാണ് സാധാരണ ഇവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്നത് വളരെ ബുദ്ധിമുട്ടോടുകൂടിയാണ്. ഇവർക്ക് യാതൊരുവിധമായ ഉറപ്പോടുകൂടിയല്ല കുട്ടികളെ ബുദ്ധിമുട്ട് സ്കൂളിലേക്ക് ഞങ്ങൾ അയക്കുന്നത് തന്നെ. കാറ്റോ മഴയോ വന്നാൽ വള്ളങ്ങൾ താഴ്ന്നു പോവുകയും ഞങ്ങൾ അപകടത്തിൽപ്പെടുകയും ചെയ്യാറുണ്ട്. എന്റെ വീട്ടിലെ 3 ആൺമക്കളാണ്. അവർക്ക് 6 കൊച്ചുമക്കളുമുണ്ട്. അവർ 3 പേരും ഒരാൾ ഗൾഫിലും 2 പേരും മത്സ്യത്തൊഴിലാളിയുമാണ്. അവരേതാണ്ട് 10-30 വർഷത്തിലേറെ മത്സ്യം. എന്റെ ഭർത്താവ് 40 വർഷത്തിൽ കൂടുതൽ മത്സ്യത്തൊഴിലാളിയായിരുന്നു. അതിനെ തുടർന്ന് എന്റെ മക്കളും അങ്ങനെ ആയി. ഒരാൾ മാത്രം ഗൾഫില്ല. കുട്ടികളെല്ലാം പഠിച്ചുകൊണ്ടിരിക്കും.
1: ഞാൻ ഇടവകയിലെ അംഗമാണ്. എന്റെ സുഹൃത്താണ് ഇവിടുത്തെ ഇടവകകാരി ജോസ്ദാസ് അച്ഛൻ. ഇവിടെ കുട്ടികൾക്ക് സ്കൂളിൽ ഇപ്പം വളരെ ബുദ്ധിമുട്ടാണ്. പാലമില്ലാത്ത വളരെ ബന്ധപ്പെടുകയാണ് എല്ലാരും. ഞാൻ 25 കൊല്ലമായിട്ട് മത്സ്യത്തൊഴിലാളിയായിട്ട് നടക്കുകയാണ്. ഇവിടുത്തെ കാലാവസ്ഥ മോശമാണ്. ജീവിത സാഹചര്യങ്ങൾ മോശം കൊണ്ട് ഇവിടുന്ന് ഒരുപാട് പേര് പോയിട്ടുണ്ട്. ഞാനും താമസിക്കാതെ ഇവിടുന്ന് താമസം മാറാൻ ഉദ്ദേശിക്കുകയാണ്. പാലം വന്നില്ലെങ്കിൽ വളരെ പ്രശ്നമാണ് ഞങ്ങള്.
2: ഈ ഇടവകയിൽ എന്നെ വിവാഹം കഴിച്ചുകൊണ്ട് വന്നെയാണ് ഞാനിവിടെ താമസം തുടങ്ങിയിട്ട്. 23 വർഷത്തോളം ആയിരുന്നു. ഞങ്ങൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഗതാഗത മാർഗമാണ്. ചെറിയ വള്ളങ്ങളിലാണ് എല്ലാവരും കയറ് കടന്ന് പോകുന്നത്. ഉപജീവനത്തിനായാലും ഇവിടെ കച്ചവടത്തിന് പോകുന്ന പ്രായമായ അമ്മമാരൊക്കെ ഉണ്ട്. എല്ലാവരും കടത്തുവള്ളത്തെയാണ് ആശ്രയിക്കുന്നത്. കാലവർഷമൊക്കെ വരുമ്പോൾ വളരെ ഞങ്ങളുടെ ഈ ഗതാഗതം വളരെ അപകടാവസ്ഥയിലാണ്. ഞങ്ങൾക്ക് എല്ലാവരും കൂടെ സഹായിച്ച് ഒരു പാലം എത്രയും പെട്ടെന്ന് യാഥാർത്ഥ്യം ആക്കണമെന്ന അപേക്ഷ ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾക്ക് അത്യാവശ്യം അത് തന്നെയാണ്. അത് മാത്രം മതി. എന്നുവെച്ചാൽ ഇവിടെ ഉള്ളവർ ഭയങ്കര കഠിനാധ്വാന ശീലമുള്ളവരവർക്ക് മറ്റു സഹായങ്ങളുടെ ഒന്നും ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നുന്നത്. ഒരു ഗതാഗത മാർഗം വേണം അത്യാവശ്യമായിട്ട്. അതിന് എന്തെങ്കിലും സഹായം ഞങ്ങൾക്ക് തരണം.
3: എൻ്റെ പേര് ഡിഫ്ന സുമേഷ്. ഞാൻ ഈ ഇടവകയിൽ അംഗമാണ്. ഞാനൊരു വിദ്യാർത്ഥിനി കൂടിയാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ നിങ്ങൾ കണ്ടായിരുന്നു ഞങ്ങൾക്ക് SSLC റിസൾട്ട് നല്ലൊരു പെർസെൻറ്റേജ് തന്നെ കുട്ടികൾക്ക് ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഉള്ള എല്ലാ കുട്ടികളും ഇപ്പോൾ പുറത്തു പോയാണ് കൂടുതലും പഠിക്കാനായിട്ട് ശ്രമിക്കുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഇവിടുന്ന് വള്ളം കയറി അക്കരെ ചെന്ന് ബസ് കയറി കോളേജിൽ അല്ലെങ്കിൽ പഠിക്കേണ്ട സ്കൂളിലൊക്കെ എത്തുമ്പോൾ നല്ലൊരു ടൈം ആവുന്നുണ്ട്. പിന്നെ അതുമാത്രമല്ല, ഇതേണക്കുള്ള മഴ അങ്ങനത്തെ ഉള്ള സാഹചര്യം കാറ്റ് ഒക്കെ ആണെങ്കിൽ നമുക്ക് വള്ളത്തിൽ പോകാൻ സാധിക്കില്ല. പിന്നെ കോളേജ് അല്ലെങ്കിൽ ക്ലാസ് കഴിഞ്ഞ് വന്നാൽ തന്നെ ചില സമയത്ത് നമുക്ക് വള്ളം കിട്ടാറില്ല. വളരെ ലേറ്റായിട്ടായിരിക്കും വീട്ടിലെത്തുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് ഈ ഒരു പാലം വരിക എന്നുള്ളത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പൊ നമുക്ക് വെള്ളവും ഫുഡും ക്ലോത്തും എല്ലാം നമുക്ക് നെസസറി ആയത് കണക്ക് തന്നെ ഞങ്ങൾ ഈ തുരുത്തിൽ താമസിക്കുന്നവർക്ക് ഏറ്റവും കൂടുതൽ വേണ്ട ഒരു കാര്യം പാലമാണ്. പിന്നെ എല്ലാവർക്കും പുറത്തു നിന്ന് നോക്കുന്ന എല്ലാവർക്കും തുരുത്ത് വളരെ മനോഹരമായ, എന്താ പറയുക, ലക്ഷദ്വീപിനെ പോലെ ഒരു സ്ഥലമായിട്ടൊക്കെ തോന്നും. പക്ഷെ ഇവിടെ ജീവിക്കുന്നവർക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടറിയൂ. ആദ്യം നമുക്ക് വെള്ളമൊന്നും ഇല്ലായിരുന്നു. പിന്നെ നമ്മൾ സമരമൊക്കെ ചെയ്ത് വെള്ളം കൊണ്ടുവന്നു. അങ്ങനെ ഇപ്പൊ ഞങ്ങൾക്ക് വേണ്ടി പാലം തരാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കുറെ നാളായി. നമുക്ക് വേണ്ട കാര്യങ്ങളൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പൊ ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പാലം കിട്ടുമെന്നാണ്. വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള നല്ല എല്ലാത്തിനും ടാലന്റഡ് ആയിട്ടുള്ള കുട്ടികൾ ഇവിടെ ഉണ്ട്. പക്ഷെ പല സ്ഥലത്തും അല്ലെ പല എക്സാംസിന് പോലും നമുക്ക് നേരത്തെ എത്തിപ്പെടാൻ സാധിക്കത്തില്ല. കാരണം എന്താന്ന് ചോദിച്ചാൽ, നമ്മൾ വീട്ടിൽ നിന്ന് എത്ര നേരത്തെ ഇറങ്ങിയാലും നിങ്ങളിപ്പോ കണ്ടില്ലേ, വന്നപ്പോ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഈ ഒരു വള്ളത്തെ കയറിയിട്ട് കാറ്റാണെങ്കിൽ നമുക്ക് വള്ളം മുൻപോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. നമുക്ക് ഒരു എൻജോയ്മെന്റിന് വേണമെങ്കിൽ വള്ളത്തിൽ പോകാം, ഓരോ കാര്യങ്ങൾ കാണാൻ പോകാം, എക്സ്പ്ലോർ ചെയ്യാൻ പോകാം. പക്ഷേ നമ്മുടെ എന്തെങ്കിലും ആവശ്യത്തിന്, ഈവൻ എല്ലാരും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, പക്ഷേ ഒരു ഹോസ്പിറ്റൽ കേസിന് പോലും ഇങ്ങനത്തെ ഒരു സാഹചര്യമാണെങ്കിൽ എങ്ങനെ ഞങ്ങൾ അക്കരെ പോകും? ഇങ്ങനെ ഒരു പലരുടെ അനാസ്ഥ കൊണ്ട് പല ജീവനുകൾ പൊലിഞ്ഞാലും ഈ ഒരു എന്താണ് ഒരു പാലം എന്ന ഒരു ഞങ്ങളുടെ ഒരു ആഗ്രഹം അല്ലെ ഒരു ആവശ്യം സാധിച്ചു തരണമെന്നാണ് പറയുന്നത്. ഇപ്പൊ പ്രഗ്നന്റ് ആയിട്ടുള്ള ഇവിടെ ഉള്ള ആളുകൾ പോലും നേരത്തെ തന്നെ ബന്ധുക്കളുടെ വീട്ടിൽ പോയി നിൽക്കുക ചെയ്യുന്നത്. കാരണം എന്താ, അവർക്ക് എപ്പോഴാ പെയിൻ വരുന്നത്, എപ്പോഴാ പോണ്ടേന്നൊന്നും കറക്റ്റ് പറയാൻ പറ്റുന്നത്. കാരണം ഈ വള്ളത്തിന്റെ ഒരു കാര്യം കൊണ്ടാ. പിന്നെ നമുക്ക് ഈ വള്ളം തന്നെ എപ്പോഴും നല്ല രീതിക്ക് അതിന്റെ ഒരു കണ്ടീഷൻ നല്ല ആയിരിക്കണമെന്നില്ല. അപ്പൊ പറയാനുള്ളൊരു കാര്യം, വളർന്നു വരുന്ന തലമുറയുണ്ട്, പിന്നെ എന്താണ് അഡൽസ് ഉണ്ട്, പ്രായമായവരുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പൊ എല്ലാവരുടെ ഇവിടുത്തെ ആവശ്യം ഇപ്പൊ ഒരു റോഡും പാലവും വേണോ എന്നുള്ളതാണ്. സാധ്യമാക്കി തരുമെന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു.
4: എന്റെ പേര് അന്നാമരിയ. ഞാൻ ഈ ഇടവകയുടെ ഒരു അംഗമാണ്. ഞാനിപ്പം SSLC എക്സാം എഴുതിട്ട് നിൽക്കുവാണ്. അപ്പൊ എന്റെ ഫ്രണ്ട്സിനെല്ലാം നല്ല വിജയമായിട്ടുണ്ടായിട്ട്, പക്ഷേ ഞങ്ങൾക്ക് ഒന്നാമത്തെ ബുദ്ധിമുട്ടെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് രാവിലെ 7 മണിക്ക് വേണം അക്കരയിലോട്ട് ഇറങ്ങാൻ. ഇപ്പം ജൂൺ കാലാവസ്ഥ അവസ്ഥയിലാകുമ്പം ഞങ്ങൾക്ക് ജൂണിലാകുമ്പോൾ ഭയങ്കര മഴയാണ്. ഞങ്ങൾക്ക് ചിലപ്പോ കടുത്ത വെള്ളം കാണത്തില്ല. ആ വ്യക്തി എവിടെയെങ്കിലും തിരക്കിന് പോവുകയായിരുന്നു, പക്ഷെ ഞങ്ങൾക്ക് കൊച്ചു വെള്ളമേ ഉള്ളൂ. അപ്പം ഇവിടുത്തെ മാതാപിതാക്കളുടെ വിഷമമെന്ന് ചോദിച്ചാൽ അക്കരെ എത്തുമ്പോൾ അക്കരെ പിള്ളേർ എത്തുവോ, അതോ കാറ്റ് വീഴുവോ വെള്ളം മുങ്ങോ എന്നുള്ള ടെൻഷനാണ് മാതാപിതാക്കൾക്ക്. അങ്ങനെ ഞങ്ങൾക്ക് ഏറ്റവും വലിയ ആഗ്രഹം ഞങ്ങൾക്ക് പാലം വരണം എന്നുള്ള ആഗ്രഹമാണ്. പാലം വന്നാൽ ഞങ്ങൾക്ക് എത്രയും വേഗം അക്കരയിലോട്ട് ഇറങ്ങുകയും ചെയ്യാം, എന്താവശ്യം വന്നാലും അക്കരെ പോവുകയും ചെയ്യാം. ഞങ്ങൾക്ക് ഇപ്പൊ പാലില്ലാത്തത് കൊണ്ട് അക്കരെ ഇറങ്ങിയിട്ട് വേണം വണ്ടിക്കകത്ത് പോവുക. ഞങ്ങൾക്ക് പാലം ഉണ്ടായിരുന്നെങ്കിൽ സ്വന്തമായിട്ട് വണ്ടിയും മേടിച്ച് പാലത്തിൽ കൂടെ പോകായിരുന്നു, പക്ഷേ ഇപ്പൊ വേണമെങ്കിൽ നമ്മൾ വള്ളത്തിൽ ഇറങ്ങിയിട്ട് വേണം, അക്കരെ ബസ്സിലാണെങ്കിലും എവിടെ പോകണമെങ്കിലും അക്കരെ വള്ളത്തിൽ ഇറങ്ങിയിട്ട് വേണം പോകാൻ. ഞങ്ങൾക്ക് ഏറ്റവും വലിയ അപേക്ഷ ഞങ്ങൾക്ക് പാലം വരണം എന്നതാണ്. ഇപ്പൊ കുറെ വർഷമായിട്ട് പാലം പേരും വരും എന്ന് പറയുന്നു, പക്ഷെ നടക്കുന്നില്ല. ഞങ്ങൾക്ക് ഏറ്റവും വലിയ ആഗ്രഹം പാലം വരണം, അത്രേ ഉള്ളൂ.
5: മീൻ കച്ചവടമാണ് തുരുത്തിൽ. അപ്പൊ എങ്ങനെയാ മീൻ കച്ചവടം ചെയ്യുന്നത്, ഏതൊക്കെ രീതികളാണെന്നുള്ള വിശദമായിട്ട് പറയാം. പറഞ്ഞു.
6: രാവിലെ എഴുന്നേറ്റ് ആരും കൊണ്ടുപോകാനും വരാനും സമയത്ത് വരാത്തോണ്ട് വരാനൊക്കാത്തോണ്ട് വെള്ളം ഒറ്റയ്ക്ക് തുഴഞ്ഞ കൊണ്ടുപോകാൻ, അവിടെ ചെല്ലുമ്പോൾ വെള്ളം താന്ന് കിടക്കും, പിന്നെ തിരിച്ചു വരുമ്പോൾ വരാൻ ബുദ്ധിമുട്ടാണ്. നീണ്ടര പോയി മീനെടുത്ത് ആട്ടോയി തട്ടാശ്ശേരി പോയാ വിൽക്കുന്നത്, തിരിച്ചു വരുമ്പോൾ വെള്ളം താന്ന് കിടക്കും, പിന്നെ അത് വിഷമം വെള്ളം ഇട്ടിട്ട് പിന്നെ മേറെ മക്കള് വെള്ളം കൊണ്ടുവരും.
5: എത്ര കൊല്ലമായി കച്ചവടം തുടങ്ങിയിട്ട്?
6: ഇപ്പൊ 50 കൊല്ലം കൂടുതലായി.
5: 50 കൊല്ലമായിട്ട് തുഴഞ്ഞ തന്നെ പോയാണ്.
6: തുഴഞ്ഞ തന്നെ പോയി അക്കരെ കൊണ്ടിട്ടിട്ട് പിന്നെ തിരിച്ച് അവിടുന്ന് ഓട്ടോയിൽ ചവറ ഇറങ്ങി പിന്നെ ബസ് കയറി നീണ്ടര ചെന്ന് അവിടുന്ന് നടന്ന് ബാർബറിനകത്ത് കയറി മീനെടുത്ത് തട്ടാശ്ശേരി പോയി വിറ്റ് തിരിച്ച് അവിടുന്ന് ഓട്ടോ വിളിച്ച് കുരിശുംകൂട് വന്നിട്ട് അവിടുന്ന് വെള്ളം തുഴഞ്ഞ് ഇവിടെ വരുമ്പോ വന്ന് വരും.
5: അതിനുള്ള വരുമാനം കിട്ടുന്നുണ്ടോ?
6: രണ്ടു ദിവസം ചിലപ്പോ കിട്ടും, ചിലപ്പോ 5 ദിവസം പോകുമ്പോ 1 ദിവസം കിട്ടും.
5: അല്ല, ഇവിടെ കച്ചവടം ഉണ്ട്? അവിടെ മീൻ കൊണ്ടുവന്ന് ഇവിടെ കച്ചവടം?
6: ഇല്ല ഇല്ല,
5: ഇവിടെ ആരും മേടിക്കത്തില്ല. ഇവിടുത്തെ ആൾക്കാർ സഹകരിക്കുന്നില്ല?
6: അവർക്കൊക്കെ മീനുണ്ട്.
5: വീട്ടിൽ ആരൊക്കെ ഉണ്ട്? മച്ചിയുടെ
6: 3 മക്കള്, ഭർത്താവ് മരിച്ച്, 6 ചെറുമക്കള്.
5: മക്കളൊക്കെ എന്താ ചെയ്യുന്നു?
6: ഒരു മത്സ്യത്തൊഴിലാളി.
5: പറയൂ.
6: ചീന വലയുണ്ട്, പണിയൊക്കെ മോശമാ. പിന്നെ ഇപ്പൊ കക്ക വരാനായിട്ട് ഒരാള് പോകുന്നുണ്ട്, ഒരാള് പണിക്ക് പോവാതിരിക്കുന്നു, ഒരാള് ഫ്ലൈബറിന് പണിക്ക്
5: പോകും.
6: 22 വർഷമായി.
1: ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഇവിടുത്തെ ഒരു സാധാ വീട്ടമ്മയാണ്. ഭർത്താവ് അല്ലെങ്കിൽ ഗൃഹനാഥൻ മത്സ്യബന്ധനത്തിൽ പോകുന്നതാണ്. അപ്പൊ അവരുടെ ദിനചര്യകളും അവരുടെ വീട്ടിലെ കാര്യങ്ങളും പിന്നെ അവർ നേരിടുന്ന പ്രശ്നങ്ങളെല്ലാം ഇന്ന് ചേച്ചി നമ്മളോടൊപ്പം പറയുന്നതായിരുന്നു. പേര് പറഞ്ഞു.
7: ഞാൻ അംഗനവാടിയിൽ വർക്ക് ചെയ്യുകയാണ്. ഞങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ്. ഇപ്പൊ ഞങ്ങളുടെ ഏരിയ എന്ന് വെച്ചാൽ കാടമ്പുല കുത്തുകൂടുത്താണ്. ഇപ്പം ഈ കാടമ്പുല കുത്തുകൂടുത്തായത് കൊണ്ട് ഞങ്ങൾ അംഗനവാടിയിൽ തന്നെ കുട്ടികൾ വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആരും വള്ളത്തെ കയറി കുട്ടികളെ വിടത്തില്ല. പിന്നെ ഞങ്ങൾക്ക് തന്നെ അംഗനവാടിയിലേക്കുള്ള സാധനങ്ങൾ വരുന്നത് തന്നെ കാടമ്പുല ഒരു വീട്ടിൽ കൊണ്ടുവന്നു വരും. പിന്നെ അത് വള്ളത്തെ പോയി കൊണ്ടുവന്ന് ഇവിടെ എല്ലാ വീടുകളിലും കൊണ്ടുകൊടുക്കുക, അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കുറെ വർഷങ്ങൾ കൊണ്ട് ഞങ്ങൾ മാറി മാറി വരുന്ന മന്ത്രിസഭകൾക്ക് പോലും പാലം വേണം എന്ന് നിവേദനങ്ങൾ കൊടുക്കുന്നുണ്ട്. കുറച്ച് വീട്ടുകാരെ ഉള്ളൂ എന്നും പറഞ്ഞാണ് ഞങ്ങൾക്ക് ഈ പാലം അവര് തരാത്തത്. അതുകൊണ്ട് പിന്നെ ഞങ്ങളുടെ ജീവിത സാഹചര്യം ഇപ്പൊ നിങ്ങൾ തന്നെ കണ്ടു കാണുമല്ലോ. 4 വശവും കായലാ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു പ്രദേശമാണ്. എല്ലാ വീടുകളിലും ഒരു ചെറിയ ചെറിയ വള്ളങ്ങളുണ്ട്. എന്തെങ്കിലും ഒരു അത്യാവശ്യം വരുമ്പോൾ ഞങ്ങൾ ആ വള്ളത്തെ തുഴഞ്ഞു പോയാണ് വേറെ കാര്യങ്ങൾ സാധിക്കുന്നത്. ഞങ്ങളുടെ കുട്ടികൾക്ക് തന്നെ ഒരു ട്യൂഷൻ പഠിക്കണമെങ്കിലും ഞങ്ങൾ പുറത്തു പോയാണ്. അതേക്ക് തന്നെ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങണമെങ്കിലും തന്നെ വള്ളത്തെ പോയാണ് ഞങ്ങൾ വാങ്ങിക്കൊണ്ട് വരുന്നത്. വളരെയധികം ബുദ്ധിമുട്ടാണ്. മഴ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു പരിപാടിക്ക് ഒന്നിനു പോകാനോ ഒന്നും പറ്റുന്നില്ല. അതുകൊണ്ട് ഞങ്ങളുടെ ഈ ഇടവയൊക്കെ ഉണ്ടല്ലോ, ഞങ്ങൾക്ക് ഞങ്ങളുടെ മെട്രാന്റെ ഒരു അനുമതി വേണം. പിന്നെ മാറി മാറി വരുന്ന മന്ത്രിസഭകൾ, ഞങ്ങൾക്ക് ഏറ്റവും പ്രധാനം ഒരു പാലമാണ്. ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ മനസ്സിലാക്കി ഈ മന്ത്രിസഭ ഞങ്ങളുടെ ഏറ്റവും വലിയ ഒരു നിവേദനമായി കണ്ട് ഞങ്ങൾക്കൊരു പാലം തന്ന് ഞങ്ങൾക്ക് ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കും.
8: എന്റെ പേര് ലിഡിയ, ഞാനൊരു വീട്ടമ്മയാണ്. എനിക്ക് 2 മക്കള്, എന്റെ ഭർത്താവ് മത്സ്യത്തൊഴിലാളിയാണ്. എന്റെ മക്കള് 2 പേരും മിക്ക ദിവസങ്ങളിലും കടത്തുവള്ളം ഇല്ലെങ്കിൽ പോലും കുഞ്ഞു വള്ളത്തേലാ പോകുന്നത്. അപ്പൊ നമ്മള് ഭയാനകരമായി നമ്മൾ കരയ്ക്ക് നോക്കി നിൽക്കുകയാണ് ചെയ്യാറുള്ളത്. കാറ്റും മഴയത്തും അവർ തന്നെ തുഴഞ്ഞ് അക്കരെ പോയി സൈക്കിൾ എടുത്ത്, ഒരാൾ കൊറ്റങ്ങളങ്ങരയിലും ഒരാൾ മുക്കുത്തിട്ട് സ്കൂളിലാണ് പഠിക്കുന്നത്. ഭർത്താവാണെങ്കിലും വെളുപ്പിനെ പണിക്ക് പോകുന്നത്. അപ്പോൾ നമ്മുടെ കുഞ്ഞു വള്ളത്തിലൊക്കെ പോകുന്നത് ഈ കാറ്റും മഴയത്തും ഒക്കെ. പക്ഷെ നമുക്ക് ആവശ്യമുള്ളത് ഒരു പാലവാ, അത് നേടിയെടുക്കണം എന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം. നിങ്ങളും അതിനോട് ഞങ്ങളെ സഹായിക്കുക.
9: പരിപാടിയുടെ തുടർഭാഗം ഇനി അടുത്ത ആഴ്ച കേൾക്കാം. റേഡിയോ ബെൻസിഗറിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് തീരധ്വനി. അവതരിപ്പിച്ചത് റിനീഷ് ആന്റണി. ശബ്ദമിശ്രണം ശിവപ്രിയൻ.
10: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
11: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
10: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്. കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ. വിലോ 999.
12: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

0: ഫിക്സ് പ്രൈസ് ഹുണ്ടായിൽ നിന്നും ജൂലൈ 20-നകം ഒരു പുതുപുത്തൻ ഹുണ്ടായി കാർ സ്വന്തമാക്കൂ. ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടൂ. ചുങ്കത്ത് പ്രൈസ് ഹുണ്ടായി, കൊല്ലം, കരുനാഗപ്പള്ളി, നിലമേൽ. ഫോൺ 8714-62-4012.
1: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
1: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
1: വിലോ 999.
4: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: മിണ്ടിയും പറഞ്ഞു തൽസമയ ഫോൺ ഇൻ പ്രോഗ്രാം.
6: ഈ ആഴ്ചത്തെ മിണ്ടിയും പറഞ്ഞും ചർച്ച ചെയ്യുന്നു, സ്വകാര്യ ബസ് പണിമുടക്ക് ആവശ്യമോ? വിളിക്കേണ്ട സമയം തിങ്കളാഴ്ച രാവിലെ 10 മുതൽ 11 വരെ. വിളിക്കേണ്ട നമ്പർ 0474-293-1111. മിണ്ടിയും പറഞ്ഞും എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 10 മുതൽ 11 വരെ. മിണ്ടിയും പറഞ്ഞും ശ്രോതാക്കളോടൊപ്പം ശ്രീലക്ഷ്മി എം എസ്.

0: ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
1: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
0: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
1: ഞങ്ങളുടെ പ്രത്യേകതകൾ:
0: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
1: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
0: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
1: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
0: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
1: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
0: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്നു തന്നെ സന്ദർശിക്കൂ
1: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് നീണ്ടകര പി ഒ, കൊല്ലം.
0: ഫോൺ 8848533001.
1: മറ്റൊരു നമ്പർ 8129520477.
0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ശ്രോതാക്കൾക്കായി തത്സമയ ഫോണിൻ പ്രോഗ്രാം ഫൺ ഫ്യൂഷൻ. ഒറ്റ ചോദ്യം 7 സെക്കൻഡിൽ ഉത്തരം പറയാൻ നിങ്ങൾ റെഡിയാണോ? എങ്കിൽ വിളിക്കൂ ഫൺ ഫ്യൂഷനിലേക്ക് തിങ്കളാഴ്ച രാവിലെ 11:15 മുതൽ. രസകരമായ ചോദ്യങ്ങളുമായി രേഷ്മ. വിളിക്കേണ്ട നമ്പർ 0474293111.

ഉപയോഗിക്കുകയും കോഡുകളുടെ സഞ്ചാരങ്ങളാൽ ചിട്ടപ്പെടുത്തുകയും ചെയ്യുന്ന സമ്പ്രദായമാണ് ക്രോമാറ്റിക് ഹാർമോണി. ഇനി ഒരു ഗാനത്തിലേക്ക് കടക്കാം.

സ്വരം എന്നീ ആശയങ്ങൾ പോലും ക്രോമാറ്റിക് ഹാർമോണിയിൽ ഇല്ല. അതിന്റെ സംഗീത സ്വഭാവത്താൽ തന്നെ ക്രോമാറ്റിക് ഹാർമോണി ഭാരതീയ രാഗ പദ്ധതിയെ ഉന്മൂലനം ചെയ്യുന്നു. ഇക്കാരണത്താൽ ഒരു രാഗത്തിന്റെ അടിസ്ഥാന ട്രിയാഡുകളെ ആസ്പദമാക്കിയിട്ടാണ് ഇന്ത്യൻ ഹാർമോണി രൂപകൽപ്പന ചെയ്യുന്നത്. ഇനി മറ്റൊരു ഗാനത്തിലേക്ക് കടക്കാം.

ഗാനത്തിൽ നിന്ന് മടങ്ങി വരാം. മെലോഡി, ഹാർമോണിക്, സംഗീത സമ്പ്രദായങ്ങളുടെ ഒരു ഒത്തുചേർക്കലാണ് ആനുകാലിക ഭാരതീയ സിനിമാ സംഗീതം. അത് ലോകത്തിലുള്ള എല്ലാ സംഗീത സമ്പ്രദായങ്ങളിൽ നിന്നും സ്റ്റൈലുകളും ടെക്നിക്കുകളും കടമെടുത്ത് ഉപയോഗിക്കുന്നുമുണ്ട്. ഇനി മറ്റൊരു ഗാനത്തിലേക്ക്.

0: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: വിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: മിണ്ടിയും പറഞ്ഞു തൽസമയം ഫോൺ ഇൻ പ്രോഗ്രാം.
5: ഈ ആഴ്ചത്തെ മിണ്ടിയും പറഞ്ഞു ചർച്ച ചെയ്യുന്നു, സ്വകാര്യ ബസ് പണിമുടക്ക് ആവശ്യമോ? വിളിക്കേണ്ട സമയം തിങ്കളാഴ്ച രാവിലെ 10 മുതൽ 11 വരെ. വിളിക്കേണ്ട നമ്പർ 0474293111. മിണ്ടിയും പറഞ്ഞും എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 10 മുതൽ 11 വരെ.

സംഗീതത്തിന് വേണ്ടി കീബോർഡ് വായിക്കേണ്ട ഒരാൾ, അത് ശാസ്ത്രീയ സംഗീതമോ സിനിമാറ്റിക് സംഗീതമോ ഏതായിരുന്നാലും രാഗങ്ങൾ, താളങ്ങൾ, അടിസ്ഥാന ട്രിയാഡുകൾ, സാധ്യതയുള്ള കോഡുകൾ, വർജ്യസ്വരങ്ങൾ എന്നിവ നന്നായിട്ട് അറിഞ്ഞിരിക്കണം. ഇനി ഒരു ഗാനത്തിലേക്ക്.

ഗാനത്തിൽ നിന്ന് തിരികെ വരാം. ഹാർമോണിക് സ്വരസഞ്ചാരങ്ങളിൽ സാധാരണയായി ഒന്നിച്ചു വായിക്കുന്ന മൂന്ന് സ്വരങ്ങളുടെ കൂട്ടത്തെയാണ് അടിസ്ഥാന ട്രിയാഡുകൾ എന്ന് വിളിക്കുന്നത്. ഇനി മറ്റൊരു ഗാനത്തിലേക്ക് കടക്കാം.

0: പ്രൈസ് ഹുണ്ടായിൽ നിന്നും ജൂലൈ 20-നകം ഒരു പുതുപുത്തൻ ഹുണ്ടായി കാർ സ്വന്തമാക്കൂ. ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടൂ. ചുങ്കത്സ് പ്രൈസ് ഹുണ്ടായി, കൊല്ലം, കരുനാഗപ്പള്ളി, നിലമേൽ. ഫോൺ 8714-62-4012.
1: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
1: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
4: ബിലോ 999.
5: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8 നാളെ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 6:40 നിർച്ചാലുകൾ, 6:45 പ്രാദേശിക വാർത്തകൾ, 7:15 മനസ്സിന്റെ കാണാപ്പുറങ്ങൾ, 7:25 ദേശീയ വാർത്തകൾ, 7:40 അറിവിന്റെ പാഠപുസ്തകം, 8:00 ലൈഫ് ടിപ്സ്, 8:05 അറിയിപ്പുകൾ, 8:15 കഥാസാഗരം, 8:30 ഗ്രീറ്റിംഗ് സ്റ്റേ, 9:00 കൊല്ലം അടയാളപ്പെടുത്തുന്നു, 9:10 വേർഡ് ഓഫ് ദ ഡേ, 9:15 രാഗസുധാസാഗരം, 10:00 മിണ്ടിയും പറഞ്ഞു, 11:15 ഫൺഫ്യൂഷൻ, 11:50 കൂടെയുണ്ട് നൻസകി, 11:55 അറിയിപ്പുകൾ, 12:00 കാതോട് കാതോരം, 12:30 പ്രാദേശിക വാർത്തകൾ, 12:50 ദേശീയ വാർത്തകൾ, 4:30 പാട്ടിന്റെ പാലാഴി, 6:00 അറിയിപ്പുകൾ, 6:15 വേർഡ് ഓഫ് ദ ഡേ, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 വാർത്താവീക്ഷണം, 7:25 ദേശീയ വാർത്തകൾ, 8:30 നെപ്പോളിയന്റെ നാട്ടിലൂടെ, 9:00 നിർച്ചാലുകൾ, 9:15 ടൈം പാസ്, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ ആസ്വദിക്കാം.

0: ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ചില ശുഭചിന്തകൾ.
1: അമേരിക്കക്കാരനായ ഒരു അധ്യാപകൻ ദീർഘനാളത്തെ തൻ്റെ സേവനത്തിന് ശേഷം ആഫ്രിക്കയിൽ നിന്നും വീട്ടിലേക്ക് മടങ്ങി. മടങ്ങി വന്നപ്പോൾ അദ്ദേഹം ഒരു അമൂല്യനിധി പോലെ ഒരു കാര്യം കൊണ്ടുവന്നു. അതൊരു ശംഖായിരുന്നു. അതൊരു സാധാരണ ശംഖായിരുന്നു, പ്രത്യേകതയൊന്നുമില്ല. എന്നാൽ തന്നെയും വളരെ അമൂല്യമായി അദ്ദേഹം സൂക്ഷിച്ചിരുന്നത് കൊണ്ട് ചിലർ അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് അതിനുള്ള പ്രത്യേകത? അപ്പോൾ ആ അധ്യാപകൻ പറഞ്ഞു, ഞാൻ ആഫ്രിക്കയിലെ നീണ്ട സേവനത്തിന് ശേഷം മടങ്ങി വരുന്ന അവസരത്തിൽ, യാത്രയപ്പിൻ്റെ അവസരത്തിൽ ഒരു ബാലൻ എനിക്ക് സമ്മാനിച്ചതാണ് ഈ ശംഖ്. ഈ ശംഖിന് പ്രത്യേകതയൊന്നുമില്ല, സാധാരണയായി കടൽ തീരത്ത് കാണപ്പെടുന്ന ഒന്നാണ്. പക്ഷേ ഈ ബാലന് ഇത് ശേഖരിക്കുവാനായി നീണ്ട 30 കിലോമീറ്ററുകൾ നടന്നു പോകേണ്ടി വന്നു. അതാണ് അതിൻ്റെ പ്രത്യേകത. വാഹനവുമൊന്നുമില്ലാത്ത ആ സ്ഥലത്ത് കാൽനടയായി 30 കിലോമീറ്റർ നടന്ന് തീരപ്രദേശത്ത് ചെന്ന് ഈ ശംഖ് ശേഖരിച്ച് ആ ബാലൻ തിരിച്ചു വന്നു. അധ്യാപകൻ അന്നേരം ആ ബാലനോട് ചോദിച്ചു, നീ എന്തിനാണ് ഇത്രയും മെനക്കെട്ട് ഈ ശംഖ് ശേഖരിക്കാനായിട്ട് ദീർഘദൂരം നടന്നതെന്ന്? അപ്പോൾ ആ കുട്ടി പറഞ്ഞു, സർ, അതാണ് എൻ്റെ സമ്മാനം. മറ്റു വാക്കുകളിൽ ആ കുട്ടിയുടെ യഥാർത്ഥ സമ്മാനം ആ നൽകിയ ശംഖല്ലായിരുന്നു, അതിന് പിറകിലുള്ള ത്യാഗം അല്ലെങ്കിൽ സ്നേഹമായിരുന്നു. അതുള്ളത് കൊണ്ടല്ലേ ആ ബാലൻ ഇത്രയും ദൂരം നടന്ന് ഈ ശംഖ് ശേഖരിക്കാനായിട്ട് പോയത്. അതിനുള്ള പ്രേരക ശക്തി ആ സ്നേഹമായിരുന്നു. ഇന്നത്തെ കാലത്ത് ഇത് അപ്രായോഗികമായിട്ട് നമുക്ക് തോന്നിയേക്കാം. കാരണം ഇന്ന് പ്രായോഗികതയിൽ വിശ്വസിക്കുന്ന ഒരു ലോകമാണ്, കുറുക്ക് വഴികളിൽ വിശ്വസിക്കുന്ന ഒരു ലോകമാണ്, എളുപ്പ വഴികളിൽ വിശ്വസിക്കുന്ന ഒരു ലോകമാണ്. കാര്യങ്ങൾ പെട്ടെന്ന് സാധിക്കണം, ആവശ്യമില്ലാതെ മെനക്കെടാൻ പാടില്ല, അധ്വാനം വെറുതെയാകരുത് എന്നൊക്കെയാണ് ഇന്നത്തെ സിദ്ധാന്തങ്ങൾ. അങ്ങനെ ചിന്തിക്കുന്ന മനുഷ്യർക്ക് ഇപ്രകാരമുള്ള ഒരു പ്രവൃത്തി ബുദ്ധിമോശമായിട്ട് തോന്നിയേക്കാം. നമ്മൾ ഓർത്തിരിക്കണം, നമ്മുടെ ജീവിതത്തിൽ നാം പലതരം സംഭാവനകൾ, സമ്മാനങ്ങളൊക്കെ പലർക്കും കൊടുക്കാറുണ്ട്. വലിയ വലിയ സമ്മാനങ്ങളെക്കുറിച്ചല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഒരു ചെറുകിട വ്യവസായം എന്ന രീതിയിലുള്ള സംഭാവനകളുണ്ട്. ഇപ്പോൾ നമ്മുടെ വീട്ടുപക്കൽ സംഭാവനകൾക്കായി വരുന്ന ധാരാളം സംഘങ്ങളുണ്ടാവും. 3-4 പേർ സംഘടിച്ചാൽ ഇന്നൊരു പിരിവ് സംഘടനയായി. അവർ വന്ന് നമ്മുടെ സമ്മർദ്ദങ്ങൾ ചൊലുത്തി ഒരുതരം പിടിച്ചുപറി എന്നതുപോലെയായിരിക്കും സംഭാവന പിരിച്ചു കൊണ്ടുപോകുന്നത്. ഓണമൊക്കെ ആകുമ്പോൾ മിക്കവാറും അങ്ങനെയുള്ള സംഭാവന പിരിവുകൾ ധാരാളമായി നാട്ടിലുണ്ട്. ഇത് നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. നമ്മളാരും അങ്ങനെയുള്ള സംഭാവനകൾ മനസ്സറിഞ്ഞ് സന്തോഷമായിട്ട് കൊടുക്കാറില്ല. എപ്പോഴും മനസ്സിൽ ശപിച്ചുകൊണ്ടായിരിക്കാം അങ്ങനെയുള്ള സംഭാവനകൾ കൊടുക്കുന്നത്. അതിനെന്ത് വിലയാണുള്ളത്? യാതൊരു വിലയുമില്ല. എന്നാൽ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം സ്നേഹത്തോടെ വളരെയേറെ ത്യാഗം ചെയ്ത സംഭാവനകൾ കൊടുക്കാറുണ്ട് മറ്റുള്ളവർക്ക്. ഇളയ സഹോദരങ്ങളെ പഠിപ്പിക്കുവാൻ വേണ്ടി ഒരു മൂത്ത സഹോദരി അല്ലെങ്കിൽ ഒരു മൂത്ത സഹോദരൻ തൻ്റെ ജീവിതം സമർപ്പിക്കുന്ന കഥകൾ നമുക്കറിയാം. വിവാഹം പോലും കഴിക്കാതെ മറ്റുള്ളവർക്കുണ്ട് ജീവിക്കുന്നവർ. അത് മഹത്തായ സംഭാവനകളാണ്. ഒന്നും പ്രതീക്ഷിച്ചു കൊണ്ടുള്ള സംഭാവനയല്ല, പ്രതിഫലമുണ്ടാകും. അതിനകത്ത് കുറുക്ക് വഴിയുമില്ല, എളുപ്പമാർഗവുമില്ല. അതൊക്കെ തീർച്ചയായും വിലപ്പെട്ട സംഭാവനകളാണ്. അങ്ങനെ ജീവിതത്തിൽ വിലപ്പെട്ട സംഭാവനകൾ നൽകുന്ന ആളുകളുണ്ട്, സമ്മാനങ്ങൾ നൽകുന്ന ആളുകളുണ്ട്. ഈ സമ്മാനത്തിൻ്റെ പുറകിലുള്ള ഉദ്ദേശശുദ്ധി, അതിൻ്റെ പിറകിലുള്ള ആ സ്നേഹം, അതാണ് അതിനെ മൂല്യവത്താക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള സമ്മാനങ്ങൾ അല്ലെങ്കിൽ സംഭാവനകൾ മറ്റുള്ളവർക്കും സമൂഹത്തിനും കൊടുക്കുവാൻ കഴിയുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം.

സൂപ്പറായിട്ട് ജോറായിട്ട് പാട്ടൊക്കെ അസലായി. പക്ഷെ നമ്മള് ഈ റമ്മൊക്കെ അടിച്ചേക്കണുണ്ട്, ഒരു മലയാളം പാട്ട് കേൾക്കണം, ഒരു മലയാളം പാട്ടടിക്കുമോളെ.